പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആലക്കാട് മാടമ്പന ശങ്കരൻ നാരായണൻ നമ്പൂതിരി, പയ്യന്നൂർ.

വൃശ്ചികസ്യ വിഷം പുച്ഛം മക്ഷികായാഃ വിഷം ശിരഃ തക്ഷകസ്യ വിഷം ദന്തം സർവാംഗം ദുർജനസ്യ ച വൃശ്ചികസ്യ വിഷം പുച്ഛം മക്ഷികായാഃ വിഷം ശിരഃ തക്ഷകസ്യ വിഷം ദന്തം സർവാംഗം ദുർജനസ്യ ച. തേളിന്റെ വിഷം വാലിന്മേലാണ്, ഈച്ചയുടെ വിഷം ശിരസിലാണ്, പാമ്പിന്റെ വിഷം പല്ലിലാണ്, ദുർജനത്തിന്റെ ശരീരം മുഴുവൻ വിഷമയമാണ്. ഒരുപാട് വ്യാഖ്യാനം ആവശ്യമില്ലാത്ത ഒരു ശ്ലോകമാണ് ഇത്. തേള് വാലുകൊണ്ട് കൊത്തി മുറിവേൽപ്പിക്കും, പക്ഷേ സ്വയരക്ഷാർത്ഥം മാത്രം. ഇവിടെ മക്ഷിക എന്നതിന് തേനീച്ച എന്നർത്ഥമെടുക്കണം. തേനീച്ചയുടെ തലയിലുള്ള കൊമ്പ് കൊണ്ടാണ് കുത്തി വേദനിപ്പിക്കുന്നത്. പാമ്പ് പല്ലുകൊണ്ട് ദംശിച്ച് വിഷമിറക്കുന്നു. ഈ പറയുന്ന ജീവികളൊക്കെ സ്വന്തം ജീവന് ഹാനി വരുമ്പോൾ ശരീരത്തിലെ ഒരു അവയവം മാത്രം ഉപയോഗിച്ച് പ്രതിരോധിക്കുന്നു. പക്ഷേ ദുഷ്ടരോ ആവശ്യത്തിനും അനാവശ്യത്തിനും മറ്റുള്ളവരെ ദ്രോഹിച്ച് അതിൽ സന്തോഷം കണ്ടെത്തും. ചിലപ്പോൾ ഒരു ഉപകാരവും അവർക്ക് അതുകൊണ്ടുണ്ടാകില്ല. വാക്കുകൊണ്ട് ദൂഷ്യം പറയുക, കൈകാലുകളാൽ താടിക്കുക, അതായത് അടിക്കുക തുടങ്ങിയ സർവാംഗങ്ങളെ കൊണ്ടും അവരുടെ ഉപദ്രവം പ്രതീക്ഷിക്കാം. അതിനാലാണ് അടിതൊട്ട് മുടിവരെ അവൻ വിഷമാണ് എന്നൊക്കെയുള്ള പഴമൊഴികൾ ഉണ്ടായത്.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ ഒളപ്പമണ്ണിയുടെ കവിത മലമ്പുഴ, ആലപിക്കുന്നത് അഥർവ. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 പ്രതികരണം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചിരിയും ചിന്തയും. 8:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 9:15 ചിത്രപരിചയം. ഉച്ചയ്ക്ക് 12:00 സ്ത്രീ തരംഗം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. ഇതിൽ ഷിനോജ് മാസ്റ്റർ ചാവശ്ശേരി എഴുതി അവതരിപ്പിക്കുന്ന കഥ മാലാഖ. സുഷമ പാണലാട് എഴുതിയ കവിത ജീവിത സായാഹ്നം. ആലപിക്കുന്നത് അനാമിക അഖിലേഷ്.

0: 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 റേഡിയോ എറ്റ് സ്കൂൾ, 9 മണിക്ക് നാടകനേരം, നാടകം അസുരഗോത്രം അവസാന ഭാഗം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. തുടർന്ന് നാടകഗാനങ്ങൾ, 10 മണിക്ക് പുത്തൻ പാട്ടുകൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ഒളപ്പമണ്ണയുടെ മലമ്പുഴ എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നു അഥർവ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഒളപ്പമണ്ണയുടെ മലമ്പുഴ എന്ന കവിത, ആലപിച്ചത് അഥർവ. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: ഇന്ന് മെയ് 24. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം മെയ് 24 വർഷത്തിലെ 144 ദിനമാണ്. മെയ് 24 കോമൺവെൽത്ത് ദിനമായി ആചരിക്കുന്നത്. മെയ് 24 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1830 സാറാ ഹെലിന്റെ മേരി ഹാഡ് എ ലിറ്റിൽ ലാം എന്ന കവിത പ്രസിദ്ധീകരിച്ചു. 1993 മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ വിൻഡോസ് NT ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കി. 2001 15 വയസ്സ് മാത്രം പ്രായമുള്ള ഷെർപ്പ ടെമ്പാഷേരി എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞയാളായി. 2002 റഷ്യയും അമേരിക്കയും മോസ്കോ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. 1984 കാസർഗോഡ് ജില്ല രൂപീകരിച്ചു. 1914 1926 ഇടയിൽ 31 ചാമ്പ്യൻ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഫ്രഞ്ച് ടെന്നീസ് കളിക്കാരിയായിരുന്ന സൂസന്ന ലെൻഗ്ലൻ, എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയായ ബജേന്ദ്രി പാൽ, കേരളത്തിലെ പ്രശസ്ത എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായിരുന്ന KV സുരേന്ദ്രനാഥ്, പ്രശസ്ത ഇന്തോളജിസ്റ്റും ചരിത്രകാരനുമായിരുന്ന AL ഭാഷാം, പ്രമുഖ മലയാള കവിയും നാടകകൃത്തും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന പണ്ഡിറ്റ് KP കറുപ്പൻ തുടങ്ങിയവരുടെ ജന്മദിനവും ഗണിതശാസ്ത്രജ്ഞൻ, ജ്യോതിഷ പണ്ഡിതൻ, ഭാഷാജ്ഞാനി എന്നീ നിലകളിൽ പ്രശസ്തനും സൂര്യൻ നിശ്ചലമാണെന്നും ഭൂമിയും മറ്റു ഗ്രഹങ്ങളും അതിനെ ചുറ്റി സഞ്ചരിക്കുകയാണെന്നും തെളിയിച്ച ശാസ്ത്രജ്ഞൻ നിക്കോളാസ് കോപ്പർനിക്കസിന്റെ ചരമദിനവും മെയ് 24.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: വചനാമൃതം.
1: നിങ്ങളുടെ ദൗത്യത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തോട് ഏക മനസ്സോടെയുള്ള ഭക്തി ഉണ്ടായിരിക്കണം. APJ അബ്ദുൽ കലാം.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ.
2: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ

0: വിഭാഗങ്ങൾ
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
3: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത
2: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
4: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
3: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
2: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
3: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് മെയ് 24, ഇടവം 10, ഞായറാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ പരസ്പര സഹകരണത്തിന്റെ പുരോഗതി ഇരുവരും ചർച്ച ചെയ്തു. US സന്ദർശിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണം റൂബിയോ മോദിയെ അറിയിച്ചു. പ്രതിരോധം, തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ, വ്യാപാരവും നിക്ഷേപവും, ഊർജ്ജസുരക്ഷ, വിദ്യാഭ്യാസം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ രംഗങ്ങളിലുള്ള ഉഭയകക്ഷി സഹകരണമാണ് ചർച്ച ചെയ്തതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം US അംബാസിഡർ സെർജിയോ ഗോർ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സാഹചര്യം ഉൾപ്പെടെ വിവിധ പ്രാദേശിക ആഗോള വിഷയങ്ങളിലുള്ള കാഴ്ചപ്പാടുകൾ റൂബിയോ പങ്കുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഊഷ്മളമായ വ്യക്തിബന്ധമാണുള്ളതെന്ന് മാർക്കോ റൂബിയോ പറഞ്ഞു. ഡൽഹിയിൽ US എംബസി സപ്പോർട്ട് അനക്സ് ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ഉയർന്നുവന്ന ആക്ഷേപഹാസ്യ രാഷ്ട്രീയ കക്ഷി കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്നാലെ രഹസ്യാന്വേഷണ ഏജൻസികൾ. അക്കൗണ്ടിലൂടെ യുവാക്കളെ സംഘടിപ്പിക്കാൻ നീക്കം നടന്നോ എന്ന് നിരീക്ഷിക്കാൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് കർശന നിർദ്ദേശം നൽകിയതായാണ് വിവരം. തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്തതായി സ്ഥാപകൻ അഭിജിത് ദീപ്കെ പറഞ്ഞു. അതേസമയം പാർട്ടിയുടെ എക്സ് അക്കൗണ്ട് വിലക്കിയതിൽ കേന്ദ്ര സർക്കാർ മൗനം തുടരുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ BJPയുടെ അക്കൗണ്ട് പിന്തുടരുന്നതിനേക്കാൾ ആളുകൾ കോക്രോച്ച് ജനതാ പാർട്ടിയെ ഫോളോ ചെയ്യാൻ തുടങ്ങിയതിന് പിന്നാലെ CJP 2029 എന്ന യൂസർ നെയിമിലുള്ള അക്കൗണ്ട് കേന്ദ്രം മരവിപ്പിച്ചിരുന്നു. പിന്നാലെ കോക്രോച്ചീസ് ബാക്ക് എന്ന പുതിയ അക്കൗണ്ട് തുടങ്ങിയെങ്കിലും പൂട്ടുവീണു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പോസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഡിജിറ്റൽ ഇടങ്ങളിൽ യുവാക്കളുടെ ആവേശമായി കത്തിക്കയറുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. ഇൻസ്റ്റാ റീൽസിലും സ്റ്റോറിയിലും സ്റ്റാറ്റസായും നിറയുന്നത് ഈ പാറ്റാ സംഘം ഇറക്കുന്ന AI വീഡിയോകളാണ്. ഇറാൻ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ടെഹ്റാനിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നു. ചർച്ചയിൽ പുരോഗതിയുണ്ടായെന്ന സൂചനയുമായി US ഇറാനും രംഗത്തെത്തി. ഇരു രാജ്യങ്ങളുടെയും ആവശ്യങ്ങളിൽ വിടവുകളുണ്ടെങ്കിലും കരാറിന്റെ കരട് ചട്ടക്കൂട് തയ്യാറാക്കി തുടങ്ങിയെന്ന് ഇറാൻ അറിയിച്ചു.

0: വടക്കൻ ചൈനയിലെ ഹാൻഷി പ്രവിശ്യയിലുള്ള ലൂഷൻയു കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ 82 പേർ മരിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരമുണ്ടായ അപകടത്തിൽ 120 പേർക്ക് പരിക്കേറ്റു. 9 പേരെ കാണാതായി. സംസ്ഥാനത്തെ ലഹരി മയക്കുമരുന്ന് സംഘങ്ങളുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കാൻ കേരള പോലീസ്. സ്കൂൾ അധ്യയന വർഷത്തിന്റെ തുടക്കമായ ജൂൺ 1 മുതൽ സംസ്ഥാന വ്യാപകമായി ലഹരിവേട്ട ആരംഭിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പദ്ധതിയുടെ വിശദ രൂപരേഖ ചർച്ച ചെയ്യും. ഹിന്ദിയിൽ കൊടുങ്കാറ്റ് എന്നർത്ഥമുള്ള തൂഫാൻ എന്ന പേരാണ് പദ്ധതിക്ക്. തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ട് എന്ന പേരിലാണ് അറിയപ്പെടുക. കണ്ണൂർ ജില്ലാ കലക്ടറായി പി വിഷ്ണുരാജിനെ നിയമിച്ചു. 2019 ബാച്ച് IPS ഓഫീസറാണ്. മലപ്പുറത്ത് അസിസ്റ്റന്റ് കലക്ടറും എറണാകുളം സബ് കലക്ടറുമായിരുന്നു. നിലവിലെ കലക്ടർ അരുൺ കെ വിജയനെ വ്യവസായ വകുപ്പ് സെക്രട്ടറിയായി നിയമിച്ചു. രത്തൻ യു ഖേൽക്കറെ മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറിയായി നിയമിച്ചെങ്കിലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ അധിക ചുമതല കൂടി തൽക്കാലം അദ്ദേഹത്തിനുണ്ടാകും. രത്തൻ ഖേൽക്കറുടെ നിയമനത്തെ വിമർശിച്ച് CPMഉം BJPയും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന നടപടിയാണിതെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആരോപിച്ചു. ക്ഷീര കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹരിക്കാനും പാൽവില കൂട്ടിയതിന്റെ ഗുണം കർഷകർക്ക് കൃത്യമായി ലഭിക്കാനും ഉടൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് ക്ഷീരവികസന വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. പാൽവില കൂട്ടിയിട്ടും കാര്യമായ ഫലം കിട്ടാത്ത കർഷകരുടെ അവസ്ഥയെക്കുറിച്ചുള്ള വാർത്തകളെ തുടർന്നായിരുന്നു മന്ത്രിയുടെ അടിയന്തര ഇടപെടൽ. മുൻ സർക്കാരിന്റെ നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ ആലപ്പുഴയിൽ മർദ്ദിച്ച കേസിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ജീവനക്കാരുൾപ്പെടെ 5 പേരെ പ്രതികളാക്കി പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ജീവനക്കാരൻ SSandeep, മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് അകമ്പടി പോയ പോലീസുകാരായ അരുൺ, വിപിൻ, ഷൈജു എന്നിവരെ പ്രതികളാക്കിയാണ് ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ബക്രീദിനു മുന്നോടിയായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മൃഗബലിക്കും ഈദ് നമസ്കാരത്തിനും നിയന്ത്രണം. ബലിമൃഗങ്ങളുടെ വിൽപ്പന പൊതുസ്ഥലങ്ങളിൽ പാടില്ലെന്ന് ഡൽഹി സർക്കാർ ഉത്തരവിട്ടു. പശു, ഒട്ടകം എന്നിവയടക്കം നിരോധിത മൃഗങ്ങളെ അറക്കാൻ പാടില്ല. ലംഘിച്ചാൽ ക്രിമിനൽ കേസെടുക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. പശ്ചിമബംഗാളിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പശുക്കളെയോ എരുമകളെയോ അറക്കുന്നത് നിരോധിച്ച ഉത്തരവ് കൽക്കട്ട ഹൈക്കോടതി ശരിവച്ചു. 14 വയസ്സിന് താഴെയുള്ള കന്നുകാലികളെ കശാപ്പ് ചെയ്യുന്നതിനും നിരോധനമുണ്ട്. പശുവിനെ ബലി നൽകുന്നത് ഇസ്ലാം മതത്തിലെ നിർബന്ധിത ആചാരമല്ലെന്നും സുപ്രീംകോടതി വിധി ഉദ്ധരിച്ച് കോടതി ചൂണ്ടിക്കാട്ടി. ബക്രീദ് നമസ്കാരം പള്ളികൾക്കുള്ളിൽ മാത്രം നടത്തണമെന്നും പൊതു ഇടങ്ങളിൽ പ്രാർത്ഥന അനുവദിക്കില്ലെന്നും ഉത്തർപ്രദേശ് സർക്കാരും ഉത്തരവിട്ടു. 9 ദിവസത്തിനിടെ 3ാം വട്ടവും പെട്രോൾ ഡീസൽ CNG വില വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. പെട്രോൾ ലിറ്ററിന് 87 പൈസയും ഡീസൽ ലിറ്ററിന് 91 പൈസയുമാണ് കൂട്ടിയത്. CNG കിലോയ്ക്ക് 1 രൂപയും വർദ്ധിപ്പിച്ചു. ഇതോടെ 3 ഘട്ടങ്ങളിലായി പെട്രോൾ ഡീസൽ വിലയിൽ 5 രൂപയോളമായി വർധന. പരിസ്ഥിതി പ്രവർത്തകർ വികസനം തടസ്സപ്പെടുത്തുന്നവരെന്ന തരത്തിലുള്ള സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പരാമർശത്തിൽ ആശങ്കയറിയിച്ച് മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ കൂട്ടായ്മ. ഗുജറാത്തിലെ പിപാവ തുറമുഖ വികസന പദ്ധതിക്ക് അനുമതി നൽകുന്നതിനെതിരായ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ വിവാദ പരാമർശം. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷ നാളെ തുടങ്ങും. നാളെ രാവിലെ ഇതിനുള്ള വിജ്ഞാപനം പുറത്തിറങ്ങും. ഓൺലൈനിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. സംസ്ഥാന ഭാഗ്യക്കുറി വിഷു ബമ്പറിന്റെ ഇത്തവണത്തെ ഭാഗ്യശാലി ശൂരനാട് ആനയടി വയലിൽ കോളനി വിനോദ് ഭവനിൽ പൊന്നൻ ആണ്. പെയിന്റിംഗ് തൊഴിലാളിയും ചെറുകിട ലോട്ടറി വിൽപ്പനക്കാരനുമാണ് പൊന്നൻ. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ വിദ്യാർത്ഥിയും SFI പ്രവർത്തകനുമായ ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതി നിഖിൽ പൈലിയെ ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തു. 2022 ജനുവരി 10 പൈനാവിലെ ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ കണ്ണൂർ സ്വദേശി ധീരജ് രാജേന്ദ്രൻ കുത്തേറ്റു മരിക്കുന്നത്. ദുബാരെ ആനക്യാമ്പിൽ ആനകളുടെ ഏറ്റുമുട്ടലിനിടെ യുവതി മരിച്ച സംഭവത്തിൽ കർണാടക ഉപലോകായുക്ത ജസ്റ്റിസ് KN ഫണീന്ദ്ര സ്വമേധയ കേസെടുത്തു. സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വനം വകുപ്പിന് വീഴ്ച സംഭവിച്ചെന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ്. മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി 26 ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയേക്കും. കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഖ്യമന്ത്രി കേന്ദ്ര സഹായം തേടും. പ്രതിഷ്ഠാദിന പൂജകൾക്ക് ശബരിമല നട തിങ്കളാഴ്ച തുറക്കും. 26 പ്രതിഷ്ഠാദിനം. അന്ന് രാത്രി 10 നടയടക്കും. 29 വരെ സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 19 ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, ഇടുക്കി ജില്ലകൾക്ക് ഇന്നും നാളെയും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. നീറ്റ് യു ജി ചോദ്യചോർച്ചയിൽ പരീക്ഷ നടത്തിപ്പുകാരായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 3 അധ്യാപകർ അറസ്റ്റിലായതിനിടെ അന്വേഷണം കൂടുതൽ അധ്യാപകരിലേക്ക്. 2 അധ്യാപകർ കൂടി ചോദ്യപേപ്പർ ചോർച്ച നടത്തിയെന്ന് CBI സൂചിപ്പിച്ചു. നടന്നത് കോടികളുടെ ഇടപാടെന്നാണ് കണ്ടെത്തൽ. അപകീർത്തികരമായ ഉള്ളടക്കം സാമൂഹിക മാധ്യമത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കോടതി ഉത്തരവോ ബന്ധപ്പെട്ട സർക്കാർ അധികാരികളുടെ നിർദ്ദേശമോ വേണമെന്ന് ഹൈക്കോടതി. അല്ലാത്തപക്ഷം ഇക്കാര്യത്തിൽ ഗൂഗിൾ അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് ബാധ്യതയില്ലെന്നും ജസ്റ്റിസ് AA സിയാദ് റഹ്മാൻ വ്യക്തമാക്കി. മലയാള ചലച്ചിത്ര താരസംഘടന അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ കാരണം നടൻ ടിനി ടോമും സംഘടനയിലെ മറ്റു ചിലരുമാണെന്ന് നടി അൻസിബ ഹസൻ. തനിക്കെതിരെ ടിനി ടോം ക്രൂരമായ അപവാദ പ്രചരണം നടത്തിയെന്നും വർഗീയമായി അധിക്ഷേപിച്ചെന്നും അൻസിബ മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര പൊതുമേഖലാ വ്യവസായ സ്ഥാപനമായ ഫാക്ട് പ്രധാന ഉൽപ്പന്നങ്ങളായ ഫാക്ടംഫോസ്, അമോണിയം സൾഫേറ്റ് എന്നീ വളങ്ങളുടെ വില വർദ്ധിപ്പിച്ചു. യുദ്ധം കാരണം അസംസ്കൃത വസ്തുക്കളുടെ വിലവർധനയും ദൗർലഭ്യവും കാരണം ഉൽപ്പാദന ചെലവ് വർദ്ധിച്ചതാണ് വളം വില കൂട്ടാനുള്ള കാരണമായി പറയുന്നത്. സംസ്ഥാനത്ത് ഇടയ്ക്കിടെയുള്ള വൈദ്യുതി മുടക്കം പവർ കട്ടല്ല, പവർ ഫെയിലിയറാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി വിതരണത്തിലെ തടസ്സങ്ങൾ പരിഹരിക്കാൻ കുറച്ചുകൂടി സമയമെടുക്കുമെന്നും കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. കർണാടകത്തിൽ നിന്ന് കൊട്ടിയൂരിലേക്ക് വൻ ഭക്തജനപ്രവാഹം. വൈശാഖോത്സവത്തിന്റെ മുന്നോടിയായി അക്കരെ കൊട്ടിയൂരിലേക്ക് നീരെഴുന്നള്ളത്ത് നടത്തുന്ന ദിനത്തിലാണ് കന്നഡക്കാരായ 100 ഭക്തർ കൊട്ടിയൂരിലേക്ക് എത്തിയത്. 28 നെയ്യാട്ടത്തോടെ വൈശാഖോത്സവത്തിന് തുടക്കമാകും. അന്ന് തന്നെ മുതിരേരി വാളും കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കും. 30 സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കാം. മട്ടന്നൂർ നഗരത്തിൽ ഈ മാസം 15 തുടങ്ങിയ ഗതാഗത പരിഷ്കാരങ്ങൾ കാര്യക്ഷമമാക്കാൻ ട്രാഫിക് കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. നിലവിൽ നടപ്പിലാക്കിയിരുന്ന പരിഷ്കാരങ്ങളിൽ കണ്ടെത്തിയ ന്യൂനതകൾ പരിഹരിക്കുന്നതിനും തീരുമാനിച്ചു. IPL ക്രിക്കറ്റിൽ ലക്നൗ സൂപ്പർ ജയൻസിനെ 7 തോൽപ്പിച്ച് പഞ്ചാബ് കിങ്സ് പ്ലേ ഓഫ് സാധ്യത നിലനിർത്തി. റാഞ്ചിയിലെ ബിർസാമുണ്ട സ്റ്റേഡിയത്തിൽ ഫെഡറേഷൻ കപ്പ് സീനിയർ അത്ലറ്റിക്സിന്റെ 2 3 ദേശീയ റെക്കോർഡുകൾ പിറന്നു. ലോകകപ്പ് ഫുട്ബോൾ ഇന്ത്യയിൽ തത്സമയം കാണാനാകുമോ എന്ന ആരാധകരുടെ ആശങ്കയ്ക്ക് അവസാനമായി. മുഴുവൻ കളിയും ടെലിവിഷനിൽ കാണാനാകുമെന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ മുൻ ജനറൽ സെക്രട്ടറി ഷാജി പ്രഭാകരൻ അറിയിച്ചു. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ?
2: നോ ചാൻസ്.
1: ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
2: 9447-371-836,
1: 8078-502-836. ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, KK ഡെന്റൽ കെയർ. 11 പാരമ്പര്യമുള്ള KK ഡെന്റൽ കെയറിന്റെ 2 സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതും മായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. KK ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. 2-വീലർ, 3-വീലർ, 4-വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207-244-177.
1: സംസ്കാര സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകുവിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
1: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
3: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
1: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
3: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.
1: മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം ചന്ദ്രനെ മൗലിയിൽ ചന്ദനമാക്കിയ, രചന അനിൽ രാമൻ, സംഗീതം മുരളി കേദാരം.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാകായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
0: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ നിയമത്തിന്റെ കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ നിയമം 2025 കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. വിപുലമായ പൊതുജനാഭിപ്രായവും കൂടിയാലോചനയും ലക്ഷ്യമിട്ടാണ് നടപടി. വ്യക്തികൾക്കും സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും നിയമത്തെപ്പറ്റി നിർദ്ദേശങ്ങളും പ്രതികരണങ്ങളും സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. ജൂൺ 20 വരെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. ഡെസ്ക് റിപ്പോർട്ട്.
1: 20 വർഷം മുൻപ് നടപ്പാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം കൊണ്ടുവന്ന നിയമമാണ് വികസിത് ഭാരത് ജി റാംജി ആക്ട്. ഒരു സാമ്പത്തിക വർഷം 125 തൊഴിൽ ദിനങ്ങൾ നിയമപരമായി ഉറപ്പു നൽകുന്ന പദ്ധതിയാണിത്. പദ്ധതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും ദേശീയതല സ്റ്റിയറിംഗ് കമ്മിറ്റി, ഗ്രാമീണ തൊഴിലുറപ്പ് കൌൺസിൽ, ഭരണച്ചെലവ്, പരാതി പരിഹാരം എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ജനങ്ങളുമായി കൂടിയാലോചിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. സമയബന്ധിതവും സുതാര്യവും വിശ്വസനീയവുമായ വേതന വിതരണം പദ്ധതി ഉറപ്പാക്കുന്നു. നിശ്ചിത ദിവസങ്ങൾ തൊഴിൽ നൽകാൻ കഴിയാതെ വന്നാൽ തൊഴിലില്ലായ്മ വേതനം നൽകാനും പദ്ധതി വ്യവസ്ഥ ചെയ്യുന്നു. ജൂലൈ 1 മുതൽ നിയമം പ്രാബല്യത്തിൽ വരുത്താനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്.
0: ഇന്ന് ലോക സ്കിസോഫ്രീനിയ ദിനം. ലോകത്തെ ഏറ്റവും സങ്കീർണമായ മാനസിക രോഗങ്ങളിലൊന്നാണ് സ്കിസോഫ്രീനിയ. യാഥാർത്ഥ്യം കാണാനും ചിന്തിക്കാനും അതിനോട് പ്രതികരിക്കാനും കഴിയാതെ വരുന്ന മാനസിക പ്രശ്നമാണ് പ്രധാന രോഗലക്ഷണം. ഭ്രമാത്മകതയും മിഥ്യാധാരണയും ക്രമരഹിതമായ സംസാരവും രോഗബാധിതരിൽ ഉണ്ടാകാം. ലോകത്തെ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെടുന്ന രോഗങ്ങളിൽ ഒന്നാണിത്. ജനിതക പാരമ്പര്യത്തിന്റെയും ചുറ്റുപാടുകളുടെയും സ്വാധീനമാണ് പലപ്പോഴും രോഗത്തിന് കാരണമാകുന്നതെന്ന് കരുതുന്നു. കോഴിക്കോട്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ പൊതുജന ബോധവൽക്കരണ പരിപാടി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ആകാശക്കാഴ്ച എന്നീ പേരിൽ പ്രധാന കേന്ദ്രങ്ങളിൽ തെരുവുനാടകവും അവതരിപ്പിക്കും. സംസ്ഥാനത്തെ

0: ഐഎഎസ് ഉദ്യോഗസ്ഥ തലത്തിൽ ഗവൺമെന്റ് വൻ അഴിച്ചുപണി നടത്തി. കണ്ണൂർ കലക്ടർ ഉൾപ്പെടെ 6 ജില്ലകളിലെ കലക്ടർമാരെ മാറ്റി. ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. ഗതാഗത വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായിരുന്ന പി ബി നൂഹിനെ ജി എസ് ടി കമ്മീഷണറായി മാറ്റി നിയമിക്കുകയും ചെയ്തു. ജി എസ് ടി കമ്മീഷണറായിരുന്ന പാട്ടീൽ അജിത് ഭഗവത് റാവുവിനെ ധനവകുപ്പ് സെക്രട്ടറിയാക്കി. ആലപ്പുഴ ജില്ലാ കലക്ടർ കെ എംബശേഖറാണ് വാട്ടർ അതോറിറ്റിയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: കൊച്ചിൻ സ്മാർട്ട് മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷാജി വി നായരാണ് പുതിയ ആലപ്പുഴ കലക്ടർ. കണ്ണൂർ കലക്ടർ അരുൺ കെ വിജയനെ വ്യവസായ വകുപ്പ് ഡയറക്ടറാക്കി. കെ എസ് ഐ ഡി സി മാനേജിംഗ് ഡയറക്ടറുടെ ചുമതലയും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന പി വിഷ്ണുരാജിനെ കണ്ണൂരിൽ കലക്ടറായി നിയമിച്ചു. കോഴിക്കോട് കലക്ടർ സ്നേഹിൽ കുമാർ സിംഗാണ് പുതിയ പ്രവേശന പരീക്ഷാ കമ്മീഷണർ. പാലക്കാട് ജില്ലാ കലക്ടറായിരുന്ന എം എസ് മാധവിക്കുട്ടിയെ കോഴിക്കോട് കലക്ടറാക്കി. കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ കെ സുധീറിനെ പകരം പാലക്കാട്ട് നിയമിച്ചു. പത്തനംതിട്ട കലക്ടർ എസ് പ്രേംകൃഷ്ണൻ ആരോഗ്യവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി. കില ഡയറക്ടർ എ നിസാമുദ്ദീനാണ് പത്തനംതിട്ടയിലെ പുതിയ കലക്ടർ. കൊല്ലം കലക്ടർ എൻ ദേവദാസിനെ കിലയുടെ ഡയറക്ടറായും നിയമിച്ചു. വ്യവസായ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ആനി ജൂല തോമസ് ആണ് പുതിയ കൊല്ലം ജില്ലാ കലക്ടർ. ആലപ്പുഴ സബ് കലക്ടർ സമീർ കിഷനെ വ്യവസായ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി നിയമിച്ചു. ആകെ 14 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെയാണ് മാറ്റിയത്. എല്ലാവരും തിങ്കളാഴ്ച ചുമതലയേൽക്കണമെന്ന് ഉത്തരവിൽ നിർദ്ദേശമുണ്ട്.
0: മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ് കോഴിക്കോട്ട് പറഞ്ഞു. കൊയ്തെടുത്ത നെല്ലും കൊയ്യാനിരിക്കുന്ന നെല്ലും പൂർണ്ണമായി സംഭരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോ ദിവസത്തെയും സംഭരണം അവലോകനം ചെയ്ത് പി ആർ എസ് നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കും. കർഷകർക്ക് നൽകേണ്ട തുക വൈകാതെ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും വന്യമൃഗശല്യം പരിഹരിക്കാനും നഷ്ടപരിഹാരം നൽകാനും അനുകൂല നടപടിയുണ്ടാകുമെന്നും ടി സിദ്ദിഖ് അറിയിച്ചു. വയനാട് ടൌൺഷിപ്പ് പദ്ധതി സംബന്ധിച്ച് മന്ത്രിസഭാ ഉപസമിതി യോഗം ഉടൻ ചേരുമെന്ന് മന്ത്രി കൽപ്പറ്റയിലെ സ്വീകരണ പരിപാടിയിൽ പറഞ്ഞു. സമ്പൂർണ്ണ പുനരധിവാസമാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും അതിന് കർമ്മപദ്ധതി തയ്യാറാക്കുമെന്നും സിദ്ദിഖ് വ്യക്തമാക്കി. അട്ടപ്പാടിയടക്കം ആദിവാസി മേഖലകളിൽ ഉന്നതികളിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ടെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ മന്ത്രി കെ എ തുളസി പറഞ്ഞു. മന്ത്രിയായ ശേഷം ആദ്യമായി പാലക്കാട് ജില്ലയിലെത്തിയ കെ എ തുളസിക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം നൽകി. മന്ത്രി എൻ ഷംസുദ്ദീന് മണ്ണാർക്കാട്ടും യു ഡി എഫ് പ്രവർത്തകർ സ്വീകരണം നൽകി. സിൽവർ ലൈൻ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയിരുന്ന അനുമതി റദ്ദാക്കി റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി. ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന അതിർ അടയാളക്കല്ലുകൾ ഇനി നീക്കം ചെയ്യാം. സാമൂഹ്യ പ്രത്യാഘാത പഠനമടക്കം ഗവൺമെന്റ് പുറത്തിറക്കിയ എല്ലാ ഉത്തരവുകളും റദ്ദാക്കിയിട്ടുണ്ട്. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ പ്ലസ് വൺ അപേക്ഷ സമർപ്പണം നാളെ തുടങ്ങും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. സിബിഎസ്ഇ 12 ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും സിബിഎസ്ഇ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പ്, മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവ വഴിയോ 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്ര തുടങ്ങും. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് മുഴുവൻ തീർത്ഥാടകരും മിനായിലെ കൂടാരങ്ങളിൽ താമസിക്കുന്നതോടെ ഹജ്ജിന് ഔപചാരിക തുടക്കമാകും. നാളെ ഉച്ച മുതൽ മറ്റന്നാൾ പുലർച്ചെ വരെ തീർത്ഥാടകർ കൂടാരങ്ങളിലാണ് കഴിയുന്നത്. ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ചൊവ്വാഴ്ച പുലർച്ചെയോടെ തീർത്ഥാടകർ മൈതാനിയിലേക്ക് നീങ്ങും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കാസർകോട് നെല്ലിക്കുന്ന് ബീച്ചിന്റെ മനോഹാരിത ലോകത്തെ പരിചയപ്പെടുത്താൻ ജില്ലാ ഭരണകൂടം സംഘടിപ്പിക്കുന്ന കാസർകോട് ബീച്ച് റൺ ഇന്ന്. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
2: ഇന്ന് രാവിലെ നെല്ലിക്കുന്ന് ലൈറ്റ് ഹൌസിൽ നിന്ന് ആരംഭിച്ച് നെല്ലിക്കുന്ന് ബീച്ച്, കസബ ബീച്ച് റോഡ്, പുലിമുട്ട് വഴി, മണൽപ്പരപ്പിലൂടെ 6 കിലോമീറ്റർ ദൂരം ഓടി ബീച്ച് റൺ വീണ്ടും ലൈറ്റ് ഹൌസിൽ തന്നെ സമാപിക്കും. ഓട്ടം വിജയകരമായി പൂർത്തിയാക്കുന്ന എല്ലാ പങ്കാളികൾക്കും മെഡലുകൾ സമ്മാനിക്കും. ബീച്ച് റണ്ണിന്റെ മുന്നോടിയായി നഗരസഭാ അധികൃതരുടെയും ഡി ടി പി സി വളണ്ടിയർമാരുടെയും നേതൃത്വത്തിൽ നെല്ലിക്കുന്ന് ബീച്ചിൽ

0: വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കാസർഗോഡ് MLA കല്ലട്ര മാഹിൻ ബീച്ചരൺ ഫ്ളാഗ് ഓഫ് ചെയ്യും.
1: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. ലക്നൌ ഏക്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മാച്ചിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3:30 മത്സരം. രണ്ടാം മാച്ചിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം ആരംഭിക്കും. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ 68ാമത് തിരുവനന്തപുരം ജില്ലാ ചാമ്പ്യൻഷിപ്പ് ഗതാഗതമന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്തു. തനത് ആയോധന കലകളെ പരിപോഷിപ്പിക്കുമെന്നും യുവതലമുറയുടെ ആരോഗ്യത്തിനും ആത്മവിശ്വാസത്തിനും കളരിപ്പയറ്റ് പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അന്തർജില്ലാ അണ്ടർ 19 വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിൽ പത്തനംതിട്ടയെ തോൽപ്പിച്ച് തിരുവനന്തപുരം തെക്കൻ മേഖലയിൽ 1-ാം സ്ഥാനക്കാരായി. പത്തനംതിട്ടയെ 5 വിക്കറ്റിനാണ് അവർ തോൽപ്പിച്ചത്. ആലപ്പുഴയ്ക്കാണ് 2-ാം സ്ഥാനം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ നാളെ വൈകിട്ട് 5-ന് നട തുറക്കും. പ്രതിഷ്ഠാദിനാഘോഷത്തിന് ശേഷം ചൊവ്വാഴ്ച രാത്രി 10-ന് നടയടയ്ക്കും. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കൃഷിമന്ത്രിക്കും ധനകാര്യ സെക്രട്ടറിക്കും മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശം നൽകിയതായി സുമേഷ് അച്യുതൻ MLA അറിയിച്ചു. MLA നൽകിയ നിവേദനത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ചെറുവണ്ണൂർ കക്കറമുക്ക് പൂവത്തഞ്ചാലിൽ റെജിൻ ലാലും മരിച്ചു. റെജിൻ ലാലിന്റെ ഭാര്യ സോന അപകട ദിവസം തന്നെ മരണപ്പെട്ടിരുന്നു. തിരുവനന്തപുരം നഗരസഭയുടെ 101 വാർഡുകളിലും റോഡരികിലെ അനധികൃത കേബിളുകൾ നീക്കം ചെയ്യാൻ പദ്ധതി തയ്യാറാക്കി. ടാഗ് ചെയ്യാത്ത മുഴുവൻ കേബിളുകളും സമയബന്ധിതമായി നീക്കം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ നിയമത്തിന്റെ കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക ദിവ്യാനന്ദ ജാ. അഥ വാർത്താ. നവദില്ലിയാം ഹൈദരാബാദ് ഹൌസ് സ്ഥലേ അദ്യ വിദേശമന്ത്രി ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കര അമേരിക്കാദേശീയേന വിദേശസചിവേന മാർക്കോ റൂബിയോ ഇത്യനേന സമം ദ്വിപാക്ഷിക സംവാദം കരിഷ്യതി. എതൌ ക്ഷേത്രീയ വൈശ്വിക ശാന്തി സുരക്ഷാ സംബന്ധാൻ വിഷയാൻ സമേത്യ അനേകേഷു ഭിന്ന വിഷയേഷു ചർച്ചാം കരിഷ്യതഃ ഇതി ആശാസ്തി. അമേരിക്ക വിദേശമന്ത്രി ഗതദിനെ പ്രാതഃ ചതുർദിവസീയ യാത്രാ പ്രസംഗേ ഭാരതം സംപ്രാപ്തഃ. ദ്വിപക്ഷീയ സംബന്ധാൻ സുദൃഢീകർത്തും അപി ച വാണിജ്യ രക്ഷോർജ്ജാ സുരക്ഷാ പ്രാവിധിക്കി ഹിന്ദ പ്രശാന്ത വ്യൂഹ രചനേത്യാദിഷു ക്ഷേത്രേഷു സഹയോഗ വിസ്താരാർത്ഥം തസ്യ ഇഷാ ഭാരത യാത്ര നിതരാം മഹത്വാധായിനി വർത്തതേ. ഗതവാസരെ സഹ പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന സഹ ഭാരതാമേരിക്ക വ്യാപക വൈശ്വിക രണനീതി സന്ധിം സുദൃഢയിത്തും ചർച്ചാം അകരോത്. പ്രധാനമന്ത്രി കാര്യാലയസ്യ വിജ്ഞപ്ത്യനുസാരി അമേരിക്ക വിദേശമന്ത്രിണ രക്ഷാ പ്രാവിധിക്കി വ്യാപാര നിവേശോർജ സുരക്ഷാ സമ്പർക്ക ശിക്ഷാ പാരസ്പരിക ജനസംബന്ധാദിഷു വിവിധ ക്ഷേത്രേഷു ദ്വിപക്ഷീയ സഹയോഗസ്യ നിരന്തര പ്രഗതേഃ വിഷയേ പ്രധാനമന്ത്രി സംസൂചിതഃ. അസ്മിന് അവസരെ ശ്രീമോദി ശാന്തി പ്രയാസേഭ്യഃ ഭാരതസ്യ സതത സമർത്ഥനം പുനരുദീരിതവാൻ അപി ച സംഭാഷണ കൂട്ടിനീതി മാധ്യമേന വിവാദാനാം ശാന്തിപൂർണ സമാധാനായ പുനരേകദാ ആഹ്വാനം കൃതവാൻ. വാണിജ്യോദ്യോഗമന്ത്രി പീയൂഷ് ഗോയല അദ്യാരഭ്യ ഭാരതീയ വ്യാപാര നേതൃണാം ഏകേന പ്രതിനിധിമണ്ഡലേന സഹ കനഡാദേശസ്യ ത്രിദിവസീയ യാത്രയാം ഭവിഷ്യതി. വാണിജ്യ മന്ത്രാലയേന സൂചിതം യത് ശ്രീ ഗോയല വ്യാപാര നിവേശ ഭാരത കനഡ വ്യാപകാർത്ഥിക സഹഭാഗിത വാർത്താലാപം പ്രവർത്തയിത്തും ഒട്ടാവ ടൊറന്റോ നഗരയോ

ക്ഷീയ സമാഗമം കരിഷ്യത്തി. സംസദീയ കാര്യസൂചന പ്രസാരണ രാജ്യമന്ത്രി എൽ മുരുഗുന അവദത് യത് പ്രശാസനം സപ്തചത്വാരിംശദധികദ്വിസഹസ്രതമവർഷപര്യന്തം വികസിതം ഭാരതം ഇതി സ്വപ്നം സാകാരയേതും പ്രതിബദ്ധമസ്തി. ചെന്നൈ സ്ഥിതി ICF ഇതി സംസ്ഥാനേ ആയോജിതം ആജീവികാ മേളനം സംബോധയൻ സഹ ഉക്തവാൻ യത് പ്രധാനമന്ത്രിണഃ നേതൃത്വേ ദേശഃ ആധാരഭൂത സംരചനാ വികാസേ വൃത്യവസരാണാം വൃദ്ധൌ വ്യാപാര സുഗമതായാം ച തീവ്രഗത്യാ പ്രഗതിം കരോതി. പ്രിയാ ശ്രോതാരഃ, സംസ്കൃത ജഗതാ സംബദ്ധേഃ വിഭിന്നൈഃ ക്രിയാകലാപൈഃ സംവലിതസ്യ സംസ്കൃത സാപ്താഹികീതി വിശിഷ്ട കാര്യക്രമസ്യ പ്രസാരണം ആകാശവാണ്യാഃ FM ഗോൾഡ് പ്രവാഹികാതഃ അദ്യ മധ്യാഹ്നേ സാർധൈകവാദനതഃ ഭവിഷ്യതി. ഭവന്തഃ സർവേ യഥാകാലം ശ്രോതും പ്രഭവന്തി. ഭാരതീയർത്തു വിഭാഗേന അദ്യ പൂർവീയോത്തരപ്രദേശായ പൂർവീയ മധ്യപ്രദേശായ വിദർഭായ ച അതിതാപപരാ രക്തവാരണകീ സഞ്ചേതന പ്രസാരിത. ഭാരതസ്യ ഉത്തരപശ്ചിമീയ മധ്യ പൂർവീയ ദിഗ്വിഭാഗേഷു കതിപയ ക്ഷേത്രേഷു സമാന ഏവ സ്ഥിതിഃ ആഗാമി സപ്തദിവസ പര്യന്തം ഭവിഷ്യതി ഇത്യപി വിഭാഗേന സൂചിതം. അന്തെ ക്രീഡാവാർത്താസു. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് സ്പർധാ മാലികായാം ഗതരാത്രോ ലക്നൌ നഗരെ ഇകാന ക്രിക്കറ്റ് ക്രീഡാംഗണേ ആയോജിതെ ദ്വന്ദ്വെ ശ്രേയസ് അയ്യരേണ അർജിതാനാം ഏകോത്തരശതധാവനാങ്കാനാം ബലേന പഞ്ചാബ് കിങ്സ് ദലേന ലക്നൌ സൂപ്പർ ജയന്റ്സ് ദലം സപ്തഭിഃ ക്രീഡകൈഃ പരാജിതം. ക്രീഡാന്തെ അയ്യരഃ സ്പർധാപുരുഷഃ ഘോഷിതഃ. അദ്യതനെ ദ്വന്ദ്വദ്വയെ പ്രഥമം മുംബൈയാം അപരാഹ്നെ സാർധത്രിവാദനെ മുംബൈ ഇന്ത്യൻസ് ദലം രാജസ്ഥാൻ റോയൽസ് ദലേന സ്പർധിഷ്യത്തെ. തതഃ സായം കൊൽക്കത്തായാം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ദില്ലി ക്യാപിറ്റൽസ് ദലയോ ദ്വന്ദ്വം ഭവിഷ്യത്തി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. 2026-27 അധ്യയന വർഷത്തിൽ പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയ ഹോസ്റ്റലിലേക്ക് 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലേക്ക് പട്ടികജാതി, പട്ടികവർഗ, മറ്റ് വിഭാഗത്തിലെ ആൺകുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. പഠനോപകരണങ്ങൾ, താമസം, ഭക്ഷണം തുടങ്ങിയവ സൗജന്യമായി ലഭിക്കും. രക്ഷിതാക്കൾ നിശ്ചിത ഫോറത്തിൽ ഈ മാസം 25 മുൻപായി അപേക്ഷിക്കണം. അപേക്ഷാ ഫോറം ശ്രീനാരായണ വിദ്യാലയത്തിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9447389317. കണ്ണൂർ സഹകരണ പരിശീലന കേന്ദ്രത്തിൽ 2026-27 വർഷം JDC കോഴ്സിന് ഒഴിവു വന്ന സീറ്റുകളിലേക്കുള്ള തത്സമയ പ്രവേശനം നാളെ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9496188027. മറ്റൊരു നമ്പർ 9446047083. തലശ്ശേരി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ വിവിധ ബ്രാഞ്ചുകളിലെ BTech NRI സീറ്റുകളിലേക്ക് ഓൺലൈൻ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് വിഷയങ്ങൾക്ക് 45% മാർക്കുള്ളവർക്ക് അപേക്ഷിക്കാം. എൻട്രൻസ് യോഗ്യത നിർബന്ധമില്ല. www.cetalasheri.ac.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 6238340901. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ഇനി തൊഴിലറിയിപ്പുകൾ. കണ്ണാടിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSS വിഭാഗത്തിൽ മാത്തമാറ്റിക്സ് അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 29 രാവിലെ 10:30. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9497695450. കല്യാശ്ശേരി KPR ഗോപാലൻ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSE വിഭാഗത്തിൽ

0: നോൺ വൊക്കേഷണൽ ടീച്ചർ ഇംഗ്ലീഷ്, നോൺ വൊക്കേഷണൽ ടീച്ചർ മാത്തമെറ്റിക്സ്, വൊക്കേഷണൽ ടീച്ചർ പ്രിന്റിംഗ് ടെക്നോളജി, വൊക്കേഷണൽ ടീച്ചർ ക്ലോത്തിംഗ് ആൻഡ് എംബ്രോയിഡറി തസ്തികകളിൽ അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 29 പകൽ 11 മണിക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497278354. മറ്റൊരു നമ്പർ 9544843844. DTPC ഓഫീസ് മാനേജർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച 2026 ഏപ്രിൽ 30 60 വയസ്സ് കഴിയാത്തവർക്ക് അപേക്ഷിക്കാം. അക്കൗണ്ട്സ് ഓഫീസർ, സമാന തസ്തികയിൽ കുറഞ്ഞ 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടാകണം. 11 മാസത്തേക്ക് കരാർ പ്രകാരമാണ് നിയമനം. അവസാന തീയതി June 5. അപേക്ഷ സെക്രട്ടറി, ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിൽ, താലൂക്ക് ഓഫീസ്, കോമ്പൗണ്ട്, കണ്ണൂർ 2 എന്ന വിലാസത്തിൽ അയക്കണം. ഫോൺ 0497270636. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ ഒഴിവുള്ള ഗാർഡനർ തസ്തികയിലേക്ക് ദിവസവേതന വ്യവസ്ഥയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. PSC നിർദ്ദേശിച്ചിരിക്കുന്ന ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലേക്ക് യോഗ്യതയുള്ളവർ June 4 പകൽ 11 മണിക്ക് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497280016. ജില്ലാ ആശുപത്രിയുടെ കീഴിലുള്ള ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയിലേക്ക് 1 വർഷത്തേക്ക് മെഡിക്കൽ ഓഫീസറെ നിയമിക്കുന്നു. MBBS യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ അഭിമുഖത്തിന് എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497270634343. കാവുംഭാഗം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്തമെറ്റിക്സ്, ബോട്ടണി, ആന്ത്രോപോളജി എന്നീ വിഭാഗത്തിൽ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 29 രാവിലെ 11 മണിക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 7593997023. മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, മലയാളം, ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നീ വിഭാഗങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 29 രാവിലെ 10 മണിക്ക്. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കാൻ താല്പര്യമുള്ളവർക്കുള്ള പരിശീലനം ഇന്ന് നടക്കും. കണ്ണൂർ പരിഷത്ത് ഭവനിൽ രാവിലെ 10 മണിക്ക് കണ്ണൂർ SN കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KP പ്രശാന്ത് ഉദ്ഘാടനം ചെയ്യും. നാറാത്ത്, കരിപ്പടി, പുതുശ്ശേരി തറവാട്, ഊർപ്പഴശ്ശി വേട്ടക്കുരുമകൻ ക്ഷേത്രം പ്രതിഷ്ഠാദിന കളിയാട്ടം നാളെയും മറ്റന്നാളുമായി നടക്കും. കണ്ണപുരം, കീഴറ, പാപ്പനശ്ശേരി തറവാട് വേട്ടക്കുരുമകൻ ക്ഷേത്രം പ്രതിഷ്ഠാദിനം നാളെ പുടയൂർ നടുവത്ത് ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
4: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ +1 വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
4: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
3: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
4: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
3: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
4: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
3: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം, സ്കോളർഷിപ്പ്.
4: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.

0: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
3: എല്ലാ ശ്രോതാക്കൾക്കും ഈ ആഴ്ചത്തെ പ്രതികരണം പരിപാടിയിലേക്ക് സ്വാഗതം.
4: സ്വാഗതം.
3: കത്തുകൾ വായിക്കാം. ആദ്യ സന്ദേശം അയച്ചിരിക്കുന്നത്
4: എളമ്പാറയിൽ നിന്ന് സുജാത, കൂടെ ജാനകി പരിപ്പായി എന്നിവരാണ് അയച്ചിരിക്കുന്നത്.
3: എന്താണ് ഇവര് പറയുന്നത്?
4: May 17 ഇഷ്ടങ്ങൾ ഈണങ്ങൾ, ഷൈജ സജീവ് വേങ്ങാട് അവതരിപ്പിച്ച പരിപാടി വളരെ ഇഷ്ടമായി. തെരഞ്ഞെടുത്ത ഗാനങ്ങൾ ഒത്തിരി ഇഷ്ടമായി. തിരുജടയിൽ തുടങ്ങി എല്ലാ ഗാനങ്ങളും വളരെ ഇഷ്ടമായി. അതിൽ തിരുജട എന്ന ഭക്തിഗാനവും രാവിൽ രാഗനിലാവിൽ സൗരയൂഥ പദത്തിൽ യേയായാദവ എനിക്കറിയാം എന്നീ ഗാനങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. അവതരണം വളരെ ഇഷ്ടമായി. പാടിയ ഗാനങ്ങളും വളരെ നന്നായി. ആ ഗാനങ്ങൾ തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച ഷൈജ സജീവ് വേങ്ങാടിന് 1000 സ്നേഹാശംസകൾ. ഒപ്പം റേഡിയോ മലബാറിനും അഭിനന്ദനങ്ങൾ.
3: അരവിന്ദർഷൻ കൊതേരിയുടെ പ്രതികരണമാണ്, അസുരഗോത്രം നാടകം ഗംഭീരം. നാടകം കേൾക്കുമ്പോൾ അതിനൊരു ഉപമ, ഒന്നിനോടൊന്ന് സാദൃശ്യം ചൊന്നാൽ ഉപമയായത് എന്നാണല്ലോ. പണ്ട് കാലത്ത് വയലിൽ നെൽകൃഷി കഴിഞ്ഞ് കൊയ്ത്തു കഴിഞ്ഞാൽ ആ പ്രാവശ്യം കൊയ്ത നെല്ലിന്റെ അരി കൊണ്ട് ചോറും വയലിൽ നട്ടുണ്ടാക്കിയ പച്ചക്കറികളും പായസവും കൂടി വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി ആ കൃഷിപ്പണിക്ക് അധ്വാനിച്ച് പണിക്കാരെ ക്ഷണിച്ച് വീട്ടിൽ വരുത്തി എല്ലാവരും ഒന്നിച്ചിരുന്നുണ്ടെന്ന് പുത്തരി എന്നു പേരുള്ള വിരുന്നുണ്ടായിരുന്നു. അതിന്റെ ആത്മസംതൃപ്തി ഒന്ന് വേറെ തന്നെയാണ്. അതുപോലെയാണ് റേഡിയോ മലബാറിന്റെ എല്ലാമെല്ലാമായ ശ്രോതാക്കളെ താരങ്ങളാക്കി രൂപകൽപ്പന ചെയ്ത് ഞങ്ങൾക്കായി പ്രക്ഷേപണം ചെയ്തതെന്ന അസുരഗോത്രത്തെ പുത്തിരിയായിട്ടല്ലാതെ മറ്റെന്തിനോടാണ് ഉപമിക്കുക? മട്ടന്നൂരിന്റെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന റേഡിയോ മലബാറിനും അണിയറ പ്രവർത്തകർക്കും ഇനിയും വ്യത്യസ്തമായ പരിപാടികൾ പ്രതീക്ഷിച്ചുകൊണ്ട് ആയിരം ആയിരം അഭിനന്ദനങ്ങളോടെ അരവിന്ദാക്ഷൻ കൊതേരി. തീർത്തും വ്യത്യസ്തമായ ഒരു പ്രതികരണമാണ് അരവിന്ദാക്ഷൻ്റെ അല്ലേ?
4: അതെ, പുത്തരിയോടാണ് ഉപമിച്ചിരിക്കുന്നത്.
3: അതെ, അതും പച്ചക്കറികളുടെ കൂടെ പായസവും കൂടി കഴിച്ചിട്ടാണ് പുത്തരി എന്നാണ് അരവിന്ദാക്ഷൻ്റെ അനുഭവം. ഏതായാലും ആ നാടൻ ജീവിതത്തിന്റെ അനുഭവം നമ്മുടെ അസുരഗോത്രത്തിലൂടെ അനുഭവ വേദ്യമായെന്നാണ് അരവിന്ദാക്ഷന്റെ അഭിപ്രായം. സന്തോഷം അരവിന്ദാക്ഷൻ. അടുത്ത പ്രതികരണം ആരുടേതാണ്?
4: ശ്രീധരൻ അവണൂരിന്റേതാണ്.
3: കുറച്ച് ദീർഘമായതാണ് പ്രതികരണം അല്ലേ?
4: അതെ,
3: വായിച്ചോളൂ.
4: പഴയകാല സംഗീത സംവിധായകരിൽ പ്രമുഖനായിരുന്ന ബാബുക്ക എന്ന് വിളിപ്പേരുള്ള MS ബാബുരാജ്. അക്കാലത്ത് അദ്ദേഹം ഒട്ടുമിക്ക ഗാനരചയിതാക്കളുമായി സഹകരിച്ചിട്ടുണ്ടെങ്കിലും ഭാസ്കരൻ മാഷോടൊപ്പമായിരുന്നു കൂടുതലും ചിത്രങ്ങൾ. ഉദ്യോഗസ്ഥയിലെ അനുരാഗ ഗാനം പോലെ എന്ന ഭാവഗായകന്റെ ഗാനത്തിലൂടെയാണ് ഞാൻ അദ്ദേഹത്തെ ആരാധകനായി മാറുന്നത്. തുടർന്ന് താമസമെന്തേ, കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, ഇനിയും പുഴയൊഴുകും, സുറുമയെഴുതിയ മിഴികളെ, ഇക്കരയാണെന്റെ താമസം, ഒരു പുഷ്പം മാത്രമേ മുതലായവ അദ്ദേഹത്തോടുള്ള ഇഷ്ടത്തിന് ആക്കം കൂടിയ തുടക്കകാല ഹിറ്റുകളാണ്. മച്ചാട് വസന്തിയുടെ മണിമാരൻ തന്നത്, AK സുകുമാരന്റെ മണിമുഗിരി മുതലായ ഗാനങ്ങൾ ജനപ്രീതി നേടിയെങ്കിലും പ്രസ്തുത ഗായകർക്ക് പിന്നീട് വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കുകയുണ്ടായില്ല. മെഹബൂബ് എന്ന ഗായകനെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയിരുന്നതും ബാബുക്കയായിരുന്നു. അനുരാഗ നാടകത്തിൻ, ഏകാന്തതയുടെ അപാര തീരം, പ്രാണസഖി മുതലായ ഹിറ്റുകൾ ബാബുക്കയുടെ ശബ്ദത്തിലും കേട്ടിട്ടുണ്ട്. തുടക്കം മുതൽ കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും 19-ാം തീയതിയിലെ സ്മൃതിഗീതങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്ന ബാബുക്ക ഗാനങ്ങളെല്ലാം തന്നെ ഗതകാല സ്മരണകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതായിരുന്നു.
3: അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, മുടങ്ങാതെ പാട്ടുകൾ അയക്കുകയും കേൾക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് മലബാർ സന്ദേശഗാനം. അവസാനമായി April 14 കിട്ടിയതാണ്, പിന്നീട് കിട്ടിയിട്ടേ ഇല്ല. മലബാർ സന്ദേശഗാനത്തിൽ ഹിന്ദി തമിഴ് പാട്ടുകൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ അത് പ്രത്യേകം അറിയിക്കണേ, ഞാൻ ഹിന്ദി ഗാനങ്ങളാണ് ആവശ്യപ്പെടാറ്. ഒരു മാസം കഴിഞ്ഞു കിട്ടിയിട്ട്. ഇത്രയും വലിയൊരു ഇടവേള ആയതുകൊണ്ട് ചോദിച്ചതാണ് എന്നാണ് ശ്രീധരന്റെ ആവലാതി. എന്താണ് മറുപടി?
4: ശ്രീധരേട്ടൻ അയക്കുന്ന പാട്ടുകളെല്ലാം ഹിന്ദി ഗാനങ്ങളാണ്. അത് നമ്മൾ പ്രക്ഷേപണം ചെയ്യാറുമുണ്ട്.
3: സന്ദേശ ഗാനങ്ങളിൽ തന്നെ പ്രക്ഷേപണം ചെയ്യാറുണ്ടല്ലേ?
4: അതെ.
3: തീർച്ചയായിട്ടും ധൈര്യപൂർവ്വം അയക്കാം. ഏപ്രിൽ മാസം കഴിഞ്ഞ മാസമാണല്ലോ, ഒരു മാസത്തെ ഇടവേളയാണ്. സന്ദേശ ഗാനങ്ങളിൽ ധാരാളം സന്ദേശങ്ങൾ ലഭിക്കുന്നത് കൊണ്ടാണ് ചിലപ്പോൾ ഇങ്ങനൊരു ഇടവേള അനിവാര്യമായി വരാറ്. ഏതായാലും അയച്ചോളൂ ശ്രീധരൻ, ഞങ്ങൾ കൊടുക്കാം. അടുത്ത പ്രതികരണം
4: വീണ്ടും സുജാതേച്ചിയും ജാനകിയമ്മയുമാണ്.
3: എന്താണ് ഈ പ്രതികരണത്തിൽ അവർ പറയുന്നത്?
4: ഉത്സവമേളത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണകുമാർ മാഷ് അവതരിപ്പിച്ച കണിയാർ കുറത്തി തെയ്യം വിശേഷം വളരെ ഇഷ്ടമായി. ആദ്യമായാണ് ഇങ്ങനെയൊരു ദൈവത്തെക്കുറിച്ച് അറിയുന്നത്. ഐതിഹ്യങ്ങളും വിശേഷങ്ങളും പങ്കുവച്ച പരിപാടി ശ്രദ്ധേയമായി. അവതരിപ്പിച്ച മാഷിനും റേഡിയോ മലബാറിനും 1000 അഭിനന്ദനങ്ങൾ. ചിത്രപരിചയത്തിൽ മീശമാധവൻ സിനിമയെക്കുറിച്ച് സൂര്യ അവതരിപ്പിച്ച പരിപാടി വളരെ ഇഷ്ടമായി. അവതരണം കേട്ടപ്പോൾ സിനിമ കണ്ട അതേ അനുഭൂതി ഉണ്ടാക്കി. ആ പരിപാടി തയ്യാറാക്കി അവതരിപ്പിച്ച അവതാരകർക്ക് 1000 അഭിനന്ദനങ്ങൾ. റേഡിയോ മലബാറിന്റെ അസുരഗോത്രം നാടകം കേട്ടു, വളരെ ഇഷ്ടമായി. ആ നാടകം രചന നിർവഹിച്ച കൃഷ്ണകുമാർ മാഷിനും സംവിധായകൻ രാമകൃഷ്ണൻ പഴശ്ശിക്കും ശബ്ദമിശ്രണം ചെയ്ത അശ്വിനിക്കും 1000 അഭിനന്ദനങ്ങൾ.
3: അപ്പോൾ നാടകത്തെക്കുറിച്ച് പറഞ്ഞ നല്ല കാര്യത്തിനും സന്തോഷം. ഇത് സരസ്വതി പ്രതിഭൻ കാഞ്ഞലേരിയുടെ പ്രതികരണമാണ്. മധുരഗീതങ്ങളെക്കുറിച്ചാണ്. വിളക്ക് എന്ന വാക്കിൽ തുടങ്ങിയ എല്ലാ ഗാനങ്ങളും വളരെ നല്ലതായിരുന്നു. അശ്വിനിയുടെ അവതരണവും കൂടി ആയപ്പോൾ ഒന്നുകൂടി മെച്ചപ്പെട്ടു. ആദ്യത്തെ രണ്ട് പാട്ടുകളും അധികം കേൾക്കാത്തവയായിരുന്നു.
4: ബുധനാഴ്ച ഉച്ചയ്ക്ക് ചിരിനേരം പരിപാടി സൂപ്പർ. ചങ്ങാതിപ്പൂച്ച എന്ന സിനിമയുടെ ശബ്ദരേഖ വളരെ ഇഷ്ടപ്പെട്ടു. പരിപാടിയുടെ ഇടയിൽ ബൈജു സുന്ദരൻ ആ ചിത്രത്തെക്കുറിച്ച് നടത്തിയ വിശദീകരണവും സൂപ്പർ.
3: ബുധനാഴ്ച 2 മണിക്ക് ഒരു വട്ടം കൂടി എന്ന പരിപാടിയിൽ വിഡ്ഡിക്കൂഷ്മാണ്ഡം വെള്ളരി നാടകം ചിരിയുടെ മാലപ്പടക്കത്തിന് വഴിയൊരുക്കി. ഭാഗവതർ കലക്കി. സുനിരാംദാസ്, സൂര്യ ഇടവന, രമേശൻ എല്ലാവരും കലക്കി. കോമഡി നാടകം തന്നെ. ആരായിരുന്നു ഭാഗവതർ?
4: ബൈജു സുന്ദരൻ മട്ടന്നൂർ.
3: അതെ. എല്ലാ അഭിനേതാക്കൾക്കും ഈ അഭിനന്ദനങ്ങൾ ഞങ്ങൾ അറിയിക്കാം. ബാബു ആണിക്കേരിയുടെ പ്രതികരണമാണ്. എന്താണ് ബാബു എഴുതുന്നത്?
4: നാടകത്തെ കുറിച്ച് തന്നെയാണ് എഴുതിയിരിക്കുന്നത്.
3: എന്താ പറയുന്നത് ബാബു?
4: ഓരോ ഭാഗം കഴിയും തോറും ശരിക്കും അത്ഭുതപ്പെടുത്തുകയാണ് ശ്രോതാക്കളായ അഭിനേതാക്കൾ. കുന്തിദേവിയായ ഉഷാ പ്രദീപൻ തുടക്കത്തിലേതിനേക്കാൾ ശക്തമായ ശബ്ദാഭിനയം കാഴ്ചവെച്ചു. ഭീമസേനനും അർജുനനും ഇരാവനും ഗഡോൽഗജനും കർണനും ഹിഡുംബിയും എല്ലാവരും കട്ടക്ക് നിൽക്കുന്നു. എന്തായാലും നാടകപ്രേമികൾക്ക് നല്ലൊരു അനുഭവം തന്നെയാണ്. അസുരഗോത്രം തുടർന്ന് എന്താകുമെന്ന ആകാംക്ഷയോടെ ബാബു ആണിക്കരി.
3: കാത്തിരിപ്പിനധികം കാലമില്ല ബാബു. ഇന്ന് രാത്രിയോടുകൂടി അസുരഗോത്രം അവസാനിക്കുകയാണ് എന്ന ഒരു ദുഃഖകരമായ കാര്യം കൂടി അറിയിക്കുകയാണ്. ശ്രോതാക്കളുടെ അഭിനയത്തിന്റെ ആ മികവ് ഇന്നു കൂടി നമുക്ക് കേൾക്കാം. അവസാന ഭാഗം മറക്കാതെ കേൾക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. തമ്പാൻ മട്ടന്നൂരിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്.
4: കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 9 മണിക്ക് മുംബൈ തന്നെ നാടകം കേൾക്കാനുള്ള ആവേശത്തിൽ റേഡിയോ ഓണാക്കി. അപ്പോഴാണ് ഒരു പിശുക്കന്റെ കഥ മാഷിന്റെ മധുരസ്വരത്തിൽ കേൾക്കുന്നത്. പിശുക്കന്റെ കഥ ഏറെ കൗതുകകരമായിരുന്നു. പിന്നെ കഴിഞ്ഞയാഴ്ചത്തെ നാടകത്തിൽ പ്രധാനമായും കർണന്റെയും ദ്രൗപദിയുടെയും ധർമ്മസങ്കടങ്ങളാണല്ലോ ഏറെ പ്രതിപാദിച്ചത്. രണ്ട് കഥാപാത്രങ്ങളും ഏറെ ധർമ്മസങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വന്ന കഥാപാത്രങ്ങളാണല്ലോ. എല്ലാം കൊണ്ടും നാടകം ഭംഗിയായി.
3: സന്തോഷം തമ്പാൻ. ഇന്നത്തെ അവതരണം കൂടി കേൾക്കുക. അസുരഗോത്രത്തിന്റെ അവസാന ഭാഗമാണ്. വിശദമായ പ്രതികരണം ഇതേക്കുറിച്ച് മാത്രം അയക്കുകയും ചെയ്യുക.
4: അടുത്ത കത്ത് PV മുഹമ്മദ് വടക്കേ വാവന്നൂരാണ് മാഷെ.
3: എന്താണ് മുഹമ്മദ് പറയുന്നത്? പരാതിയാണല്ലേ?
4: അതെ, ഒരു പരാതിയാണ് അദ്ദേഹം അയച്ചിരിക്കുന്നത്. സന്ദേശ ഗാനത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ചൊവ്വാഴ്ച മെസ്സേജ് അയച്ചത്. എന്നാൽ റേഡിയോ മലബാറിന്റെ മറ്റൊരു ഗ്രൂപ്പിലെ ഒരു വ്യക്തിയുടെ വിശേഷം പങ്കുവെച്ച് ഒരുപാട് പേരുടെ ഗാനങ്ങൾ കൊടുത്തതുകൊണ്ട് എന്റെ മെസ്സേജ് അവഗണിച്ചു. എന്നാൽ ഈ അവഗണന ഏപ്രിൽ മാസം മുതൽ തുടങ്ങിയതാണ്. അത് എന്താണെന്ന് ചോദിച്ചിട്ടും മറുപടി ഉണ്ടായില്ല. തൽക്കാലം മലബാർ റേഡിയോ സന്ദേശ ഗാനത്തിലേക്ക് മെസ്സേജ് അയക്കുന്നില്ല. റേഡിയോ മലബാറിൽ നിന്നും മാറി നിൽക്കുകയാണ്. ശനിയാഴ്ച എന്റെ വിവാഹ വാർഷികമായതുകൊണ്ട് ഞായറാഴ്ച റേഡിയോ മലബാറിന്റെ ഔദ്യോഗിക ഗ്രൂപ്പിൽ നിന്നും വിട പറയും എന്ന് ഖേദപൂർവ്വം അറിയിക്കുന്നു. ഇത്രയും കാലം സഹകരിച്ചതിന് നന്ദി. PV മുഹമ്മദ്, വടക്കേ വാവന്നൂർ.
3: മുഹമ്മദ് പരിഭവിക്കാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നമുക്ക് മുഹമ്മദിന് മറുപടി കൊടുക്കും മുമ്പ് ഒരു ആശംസ അറിയിക്കണം അല്ലേ?
4: അതെ.
3: വിവാഹ വാർഷിക ആശംസകൾ അറിയിക്കുകയാണ് റേഡിയോ മലബാർ കുടുംബത്തിന്റെ ഒന്നാകെ. മറ്റൊരു കാര്യം, സന്ദേശ ഗാനങ്ങളിൽ സന്ദേശങ്ങളുടെ പ്രളയമാണ് ഉണ്ടാവുക. ഒരുപക്ഷെ മുഹമ്മദ് കേട്ടിട്ടുണ്ടാവും തൊട്ട് മുൻപ് വായിച്ച ശ്രീധരൻ അവണ്ണൂരിന്റെ ഒരു പരാതി. ഏപ്രിൽ 14 അവസാനമായിട്ട് തന്റെ സന്ദേശം വായിച്ചത് എന്നാണ് പരാതി. ഒരുപാട് പേരുടെ സന്ദേശങ്ങൾ വരുമ്പോൾ ആവർത്തിച്ചു വരുന്ന സന്ദേശങ്ങൾ മാറ്റിവെക്കുക സ്വാഭാവികമാണ്. അങ്ങനെയാണ്, അല്ലാതെ നിങ്ങളുടെ മാറ്റി നിൽക്കുകയല്ല, നിങ്ങൾ മാറി നിൽക്കാനും പാടില്ല. റെഡി മലബാറിന്റെ പ്രിയപ്പെട്ട ഒരു ശ്രോതാവാണ്, കുടുംബാംഗമാണ് ശ്രീ പി വി.

0: മുഹമ്മദ്. അതുകൊണ്ട് മാറി നിൽക്കാനുള്ള തീരുമാനം തീർച്ചയായിട്ടും മാറ്റിവെക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എളിയ അഭ്യർത്ഥന. തുടർന്നും എഴുതുക, ഒരിക്കൽ കൂടി വിവാഹ വാർഷിക ആശംസകൾ അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പ്രതികരണത്തിലേക്ക് പോവാം.
1: അടുത്ത പ്രതികരണം ജേഷ്മ പ്രകാശ് നായാട്ടുപാറ എഴുതിയതാണ്. 20-ാം തീയതി ബുധനാഴ്ച രാത്രി 10 മണിക്ക് ഷൈജ സജീവ് വേങ്ങാട് അവതരിപ്പിച്ച ഇഷ്ടങ്ങൾ ഈണങ്ങൾ കേട്ടു. പാട്ടിന്റെ സെലക്ഷനും ആഖ്യാനത്തിന്റെ ഹൃദ്യതയും കൊണ്ട് ആ പരിപാടി ഏറെ മികച്ചതായിരുന്നു. ആലാപനവും അവതരണവും നന്നായിരുന്നു. ഷൈജ സജീവിന് എന്റെ അഭിനന്ദനങ്ങൾ, ഒപ്പം റേഡിയോ മലബാറിന് നന്ദിയും.
0: സന്തോഷം ജേഷ്മ പ്രകാശ്. അഭിലാഷ് കെ പി പരിപ്പായുടെ 2-3 പ്രതികരണങ്ങളുണ്ട്. മെയ് 20-ാം തീയതിയിലെ ചാരികസേര ശ്രദ്ധിച്ചു. യുധിഷ്ഠിരന് ദാനത്തിന്റെ മഹാത്മ്യം വ്യക്തമാക്കി കൊടുത്ത സ്വർണക്കീരിയുടെ കഥ മുൻപ് വായിച്ചിട്ടുള്ളതാണെങ്കിലും പ്രസ്തുത പരിപാടിയിലൂടെ കേട്ടപ്പോൾ ഏറെ ഇഷ്ടമായി. കാരുണ്യപ്രവൃത്തികളും ദാനധർമ്മങ്ങളും പൂർണ്ണ മനസ്സോടെ സന്തോഷപൂർവ്വം കൊടുക്കുമ്പോഴാണ് അത് മഹത്തരമാകുന്നത്. അപരനെ സഹായിക്കുന്നതും സേവിക്കുന്നതും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റാനും പേരിനും പ്രശസ്തിക്കും ആത്മപ്രശംസക്കും വേണ്ടി മാത്രമായി മാറുന്ന ഈ കാലത്ത് പ്രസ്തുത കഥ വലിയൊരു പാഠമാണ് നൽകുന്നത്.
1: മെയ് 17 രാവിലെ 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ഇഷ്ടങ്ങൾ ഈണങ്ങൾ ശ്രദ്ധിച്ചു. ഷൈജ സജീവ് വേങ്ങാട് അവതരിപ്പിച്ച പ്രസ്തുത പരിപാടിയിലെ ഗാനങ്ങളെല്ലാം ഇഷ്ടമായി. അവതരണവും നന്നായി.
0: മെയ് 17 ചിത്രപരിചയത്തിൽ മീശമാധവൻ എന്ന ചിത്രത്തിന്റെ ശബ്ദാഖ്യാനം ശ്രദ്ധിച്ചു. നർമ്മരംഗങ്ങളാലും ഗാനരംഗങ്ങളാലും ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ചിത്രമാണ് മീശമാധവൻ. ലാൽ ജോസ് സംവിധാനം ചെയ്ത ഈ ചിത്രം പലതവണ കണ്ടിട്ടുള്ളതാണ് എങ്കിലും അതിന്റെ ശബ്ദരേഖ ചിത്രം വീണ്ടും കാണുന്ന പ്രതീതി ഉണർത്തി. തീർച്ചയായിട്ടും വ്യത്യസ്ത പരിപാടികളെ കുറിച്ചാണ് അഭിലാഷിന്റെ അഭിപ്രായങ്ങൾ. സന്തോഷം അഭിലാഷ്. തുടർന്നും എഴുതുക, നമുക്ക് ചന്ദ്രഭാനുവേട്ടന്റെ പ്രതികരണത്തിലേക്ക് പോവാം.
1: പ്രഭാത ചിന്ത, മലബാർ ഡയറി, കാവ്യധാര, ചരിത്രപഥം, ജനസമക്ഷത്തിൽ, തദ്ദേശീയ അറിയിപ്പുകൾ, നാട്ടുവിശേഷം, വചനാമൃതം തുടങ്ങിയ നുറുങ്ങു പരിപാടികളെക്കുറിച്ച് പ്രതികരണത്തിൽ ശ്രോതാക്കൾ അധികം ആരും പരാമർശിച്ചു കാണാറില്ലാത്തതുകൊണ്ടാണ് ഈ വക പരിപാടികളെക്കുറിച്ച് ഇത്തവണ എഴുതണമെന്ന് ഉദ്ദേശിച്ചത്.
0: അതുപോലെ നന്നായി.
1: ഒരു സദ്യ വിഭവ സമൃദ്ധമാകുന്നത് തൊടുകറികൾ ചേരുമ്പോഴാണല്ലോ. അതുപോലെ റേഡിയോ മലബാർ ഒരുക്കുന്ന ശ്രാവ്യ സദ്യ പൂർണ്ണമാകുന്നതും ശ്രോതാക്കൾ അത് മനസ്സോടെ ആസ്വദിക്കുന്നതും ഇത്തരം നുറുങ്ങു പരിപാടികൾ കൂടി ചേരുമ്പോഴാണ് എന്നാണ് എന്റെ വിശ്വാസം. നല്ല നല്ല പരിപാടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് റേഡിയോ മലബാർ അനുസ്യൂതം വളർച്ചയുടെ പടവുകൾ കയറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചന്ദ്രഭാനുവേട്ടൻ തില്ലങ്കേരി.
0: തീർച്ചയായിട്ടും ചന്ദ്രഭാനുവേട്ടൻ പറഞ്ഞത് ശരിയാണ്. പ്രഭാത പരിപാടികളിലാണ് ഏറ്റവും കൂടുതൽ ശ്രോതാക്കൾ റേഡിയോ എന്ന ഉപകരണത്തിന് മുന്നിൽ ഉണ്ടാവുക. റേഡിയോ മലബാറിന്റെ കാര്യവും അതുതന്നെയാണ്. അതിരാവിലെ അടുക്കളയിലെ അതിഥിയാണ് അല്ലെങ്കിൽ ആതിഥേയനാണ് റേഡിയോ മലബാർ. അവിടെ ശ്രോതാക്കൾക്ക് ആവശ്യമായ വിവരങ്ങളും വിജ്ഞാനങ്ങളും അതുപോലെ അല്പം വിനോദവും മാത്രമാണ് അവിടെ മലബാർ ഡയറിയിൽ ഞങ്ങൾ ഉൾക്കൊള്ളിക്കാറുള്ളത്. പ്രഭാത ചിന്ത മുതൽ നാട്ടുവിശേഷം വരെയുള്ള പരിപാടികൾ, തുടർന്ന് 7:35 തുടങ്ങുന്ന പരിപാടികളൊക്കെ കൂടുതൽ വിജ്ഞാനം പകരുന്ന, നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ അറിയിക്കുന്ന ഒരു പരിപാടിയാണ്. അതിന് ആശംസകളോ അഭിനന്ദനങ്ങളോ പ്രതികരണങ്ങളോ ഇല്ല എങ്കിൽ കൂടി അത് അനുസ്യൂതം തുടരുകയാണ് റേഡിയോ മലബാർ. സന്തോഷം ചന്ദ്രബാനുട്ട. അടുത്ത പ്രതികരണം ജാനകി പരിപ്പായി, സുജാത മേറ്റഡയുടെ 3-ാമത് പ്രതികരണമാണല്ലേ?
1: അതെ,
0: വായിച്ചോളൂ.
1: മെയ് 21 നടന വിസ്മയം, ലാലേട്ടന്റെ ജന്മദിനത്തിൽ ചന്ദ്രലേഖ അവതരിപ്പിച്ച പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി വളരെയേറെ ഇഷ്ടമായി. ചന്ദ്രോത്സവത്തിലെ ആരാരും കാണാതെ എന്ന് തുടങ്ങിയ ഗാനങ്ങൾ എല്ലാം ഇഷ്ടമായി. അദ്ദേഹത്തിന് ആശംസകൾ നേർന്നതും ലാലേട്ടൻ പാടിയ മീനുക്കുട്ടി എന്ന ഗാനം വളരെ വളരെ ഇഷ്ടമായി. ആ പരിപാടി അവതരിപ്പിച്ച ചന്ദ്രലേഖയ്ക്കും റേഡിയോ മലബാറിനും 1000 അഭിനന്ദനങ്ങൾ.
0: തീർച്ചയായിട്ടും ഈ അഭിനന്ദനങ്ങൾ ഞങ്ങൾ ചന്ദ്രലേഖ കൈമാറുകയാണ്. അടുത്ത പ്രതികരണം ആരുടേതാണ്?
1: അടുത്ത പ്രതികരണം ദിലീപ് വി മുഹമ്മദ് മൂവാറ്റുപുഴ അയച്ചതാണ്.
0: നമ്മുടെ സ്ഥിരം ശ്രോതാവാണ് ദിലീപ് വി മുഹമ്മദ് മൂവാറ്റുപുഴ. 19-ാം തീയതി രാത്രി 9 മണി മുതൽ 11 മണി വരെയുള്ള 2 മണിക്കൂർ സമയം കടന്നുപോയത് അറിഞ്ഞതേയില്ല. എന്താണ് കാര്യം?
1: 9 മണി മുതൽ 10 മണി വരെ നാട്ടിലെ പാട്ട് കുറച്ച് നല്ല അനുഭവങ്ങളും മനോഹരമായ ഗാനങ്ങൾ കൊണ്ടും ആസ്വാദ്യകരമായി തുടർന്നു.
0: തുടർന്ന് രാഗം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തി ചന്ദ്രലേഖ മല്ലേശ്വരി അവതരിപ്പിച്ച ഗാനതരംഗം 1-ാം തരമായി. എന്നും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപിടി ഗാനങ്ങളാണ് രാഗം എന്ന ചിത്രത്തിലുള്ളത്. അതെല്ലാം ഒരുമിച്ച് കേൾക്കാനുള്ള സുവർണ അവസരമൊരുക്കി ആ ഗാനതരംഗം. അതിനുശേഷം പ്രക്ഷേപണം ചെയ്ത ആർദ്രഗീതങ്ങളും രാത്രിയുടെ നിശബ്ദതയിൽ കേട്ടിരിക്കാൻ സുഖമുള്ളതായിരുന്നു.
1: സൂപ്പർഹിറ്റ് സിനിമയായ മീശമാധവനെ അവതരിപ്പിച്ച ചിത്രപരിചയം സൂപ്പറായി. പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്നും നഷ്ടപ്പെടാതെ വളരെ ഭംഗിയായും കൃത്യതയോടെയും അവതരിപ്പിച്ച സൂര്യ ഇടവനയ്ക്ക് അഭിനന്ദനങ്ങൾ.
0: സൂര്യ, നേരിട്ട് തന്നെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊള്ളു.
1: നന്ദി മുഹമ്മദ്.
0: താരസുരത്തിൽ വിനീതൻ അവതരിപ്പിച്ചത് മികച്ചതായി. കുറെ നല്ല അനുഭവ മുഹൂർത്തങ്ങൾ കണ്ടറിയുന്നത് പോലെ ആസ്വദിക്കാനായി. അദ്ദേഹം ചലച്ചിത്രാനുഭവങ്ങൾ പങ്കുവച്ചതും മികച്ചതായി.
1: സംയുക്ത വർമ്മ അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ച് അവതരിപ്പിച്ച ഗാനലയം ഏറെ ഇഷ്ടപ്പെട്ടു. പരിചയമുള്ള ഗാനങ്ങൾക്കൊപ്പം അത്ര കണ്ട് പരിചയമല്ലാത്ത ഗാനങ്ങളും ആസ്വദിക്കാൻ കഴിഞ്ഞു.
0: നാദബ്രഹ്മത്തിൽ സ്വർഗപുത്രി നവരാത്രി

0: വാഹിനി, പ്രേമവാഹിനി എന്നീ ഗാനങ്ങളെ പാട്ടും പൊരുളും പരിപാടിയിൽ ഡോക്ടർ ജയരാജും ലീന ജയരാജും അവലോകനം ചെയ്ത് അവതരിപ്പിച്ചത് ഹൃദ്യമായി. കേൾക്കാൻ സുഖമുള്ള ആ മൂന്ന് ഗാനങ്ങളും പ്രഭാതത്തെ ഉന്മേഷഭരിതമാക്കി.
1: റേഡിയോ മലബാറിന്റെ പ്രവർത്തകർക്ക് നന്ദിയും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ദിലീപ് വി മുഹമ്മദ് മൂവാറ്റുപുഴ.
0: വ്യത്യസ്ത പരിപാടികളെ കുറിച്ചാണ് ദിലീപിന്റെ പ്രതികരണം. വളരെയധികം സന്തോഷമുണ്ട്. ഇതുവരെ പ്രതികരണത്തിലേക്ക് കത്തുകൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും.

0: അയ്യല്ലൂർ മട്ടന്നൂർ എന്ന വിലാസത്തിൽ.
1: വാട്സ്ആപ്പ് നമ്പർ 9037008960.
2: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
3: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
3: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
4: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
3: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
4: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
3: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

0: വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. സംഘർഷങ്ങൾ നയതന്ത്രത്തിലൂടെ പരിഹരിക്കണമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അടിസ്ഥാന സൌകര്യ വികസനങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധരുടെ പരിശീലനവും നിർണായകമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. സമാധാന കരാർ സംബന്ധിച്ച് ഇറാനുമായുള്ള ചർച്ചകളിൽ നിർണായക പുരോഗതിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ പഞ്ചാബ് കിങ്സിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ യു എസ് സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. സമാധാന ശ്രമങ്ങൾക്ക് ഇന്ത്യ നിരന്തര പിന്തുണ നൽകുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും സംഘർഷങ്ങൾക്ക് പരിഹാരം കാണണമെന്ന ആഹ്വാനം പ്രധാനമന്ത്രി ആവർത്തിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ആഗോള സമാധാനം, സുരക്ഷ, പ്രാദേശിക വിഷയങ്ങൾ എന്നിവ ചർച്ചയാകും. 4 ദിവസത്തെ സന്ദർശനത്തിന് എത്തിയ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ചൊവ്വാഴ്ച ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും പങ്കെടുക്കും. ഇന്തോ പസഫിക് മേഖലയിലെ അമേരിക്കൻ നയങ്ങളുടെ അടിസ്ഥാന ശിലയാണ് ഇന്ത്യയെന്ന് യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യൻ കമ്പനികൾ അമേരിക്കയിൽ നിക്ഷേപിച്ച 20 ബില്യൺ ഡോളറിലും പാക് സിലിക്കയിൽ ഇന്ത്യ ഒപ്പുവച്ചതിലും ഇത് വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ യു എസ് എംബസി സപ്പോർട്ട് അനക്സ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു റൂബിയോ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വരും വർഷങ്ങളിൽ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ പ്രധാന കയറ്റുമതിക്കാരായി ഇന്ത്യ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്രയിലെ ഷിർദിയിൽ ആർട്ടില്ലറി ഷെൽ നിർമ്മാണ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തം 50% ഉയർത്തുമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി.
1: ആത്മനിർഭർ ഭാരത് ഓർ മേക്ക് ഇൻ ഇന്ത്യ പ്രൈവറ്റ് സെക്ടർക്ക് എനർജി കാ ഉപയോഗ ആവശ്യം ഇസ്ലിയെ പോളിസി റിലേറ്റഡ് റിഫോർംസ് നീതിഗത് സുധാർ ഭിക്കിയേ എഫ് ഡി ഐ കോ ഫോറൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് കോ ലിബറലൈസ് പോസിറ്റീവ് ഇൻഡൈനൈസൻ ലിസ്റ്റ് ലൈ ഹോനെ ലംബി ലിസ്റ്റ് മോർ ദാൻ 5000 ഐറ്റംസ് തയ്യാർ ഇസ് പോസിറ്റീവ് ഇൻഡൈനൈസൻ ലിസ്റ്റ് മേ ഐറ്റംസ് ഹം ഉൻകോ നിർധാരിത സമയക്ക് അന്തർ ഹം ഭാരത് കി ധർത്തി പർ ബനായേംഗേ ഹം ദുനിയാ കെ കിസി ദേശ് സേ ഉസ്കോ ഇംപോർട്ട്.

0: അപ്പാടും കയറി ഇറങ്ങി.
1: പിന്നെ
0: അപ്പൊ എനിക്ക് സദ്യ ഒന്നും വേണ്ടി വന്നിട്ടുണ്ടാവില്ല.
1: കുറച്ചിങ്ങനെ കഴിക്കാന്നെല്ലാം വിചാരിച്ചു പോയതാന്ന്. നോക്കുമ്പോ അതാ ഇലയിലെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്, ഫുള്ള് ഇല നിറച്ചുകൊണ്ടിടോ. എന്തെല്ലാം സാധനങ്ങളാണ് ആണ്, ഞാൻ വിചാരിച്ചു ഇതെല്ലാം എപ്പ അങ്ങനെ തിന്ന് തീർക്കുവാന്ന്. പറഞ്ഞാല് അതിഗംഭീരം. അതല്ലേ ഈ ഏമ്പക്കം വരുന്ന്. പിന്നെ വേണ്ടിട്ടൊന്നല്ലേനോ, ഇതെല്ലാം വലിയ വിലന്റെ സാധനല്ലേ. പിന്നെ നമുക്ക് കിട്ടുവാ കളയാൻ കയ്യ, അതെല്ലാം വിചാരിച്ചിട്ട് തിന്നൂട്ടിയാന്ന്.
0: ഒറ്റ തിന്നല്.
1: പിന്നെ
0: അപ്പടന്ന് ഗ്യാസ്
1: കേറിയിട്ടുണ്ടാവുകരണ.
0: നീ സ്വന്തം കൊടല് നോക്കാണ്ട് വാരി വലിച്ചു തിന്നോണ്ടല്ലേ ഈ പ്രശ്നം വന്നിനി.
1: ഞാൻ അന്നേരം അതൊന്നും ആലോചിച്ചിട്ടില്ലാന്ന്.
0: എല്ലാ തന്നെ നീ ഏത് കല്യാണത്തിന് പോലെ നല്ലോണം തിന്നു, ഒരു സാധനം വേസ്റ്റ് ആക്കൂല. എന്നെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരമുണ്ട്.
1: ആമിൻതാ, നമ്മളെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവച്ച് തരുമ്പോ നമ്മള് തിന്നണ്ടേ, നമ്മള് പാഴാക്കാൻ പാടണ്ട.
0: അത് പാടില്ല. എല്ലാ ഇത് പറയുമ്പോ എനക്ക് ഓർമ്മ വരുന്നു, നമ്മളെ വടക്കേലെ രാജന്റെ മോന്റെ കല്യാണത്തിന് എത്രയാ മോനെ പിന്നെ ഭക്ഷണം വേസ്റ്റ് ആക്കിനി, വലിയൊരു കുണ്ട് കുഴിച്ചിട്ട് അതിൽ കൊണ്ടേ
1: മൂടുവല്ലേ. നാട്ടുകാരും പറയുന്ന വലിയ കുഴി കുത്തിയിട്ട് അതിലെല്ലാം കൊണ്ട് ഇട്ടിന്.
0: പിന്നെ ഇങ്ങനെ ആള് കുറവാണെങ്കോ, ഇത്രക്കാരം വെച്ചിടാൻ പാടുണ്ടോ?
1: എല്ലാം പോട്ടെ, എന്തിനെ കുഴിച്ചിടാൻ നിക്കുന്നത്? തൊട്ടടുത്ത് ഒരുപാട് വീടുകളില്ലേ,
0: അവർക്ക് കൊടുത്തുവിടായിരുന്നു. ും പിന്നെ മസാലയും എല്ലാം ഇതിന്റെ അകത്ത് ഇട്ടിനോലു. എന്നിട്ട് അപ്പടം ഒന്ന് മൂടും ഇതിന്.
1: ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലേ?
0: അതെ. എങ്ങനെയാ ഓൻ പണ്ടേ കൈകൊണ്ട് കൊടുക്കുക, മറ്റുള്ള ഓനൊട്ട് തിന്നും ചെയ്യില്ല, മറ്റുള്ളവരെ തിന്നിപ്പിക്കൂല പറഞ്ഞ പോലത്തെ അവസ്ഥയല്ലേ ഓന്റെ കാര്യം.
1: അല്ല
0: ഞാൻ അതല്ല വിചാരിക്കുന്നത്, എന്തിനാ പാവ ഈ കോഴിക്കളെ ഇങ്ങനെ കൊന്നു കളഞ്ഞ്. എത്ര കോഴികളെ ഓൻ കൊന്നു
1: കളഞ്ഞിട്ടുണ്ടാവുക.
0: ഇന്ത്യ എല്ലാം പാവം ഓനെ ഏടെ കൊണ്ടിട്ട് തീർക്കുക. അതെ, ആ പാവം ഓൻ വീടേണ്ടി
1: വരും. കാണുന്നില്ലേ സ്ഥിരം പരിപാടിയില്ലേ ഇത്? ഓരോ സ്ഥലത്തേക്ക് കൊടുക്കല, അനാഥാലയത്തിലേക്ക്, പന്നി ഫാമിലേക്ക് വരെ. ഇപ്പൊ വണ്ടി വന്നിട്ടാന്ന് കൊണ്ടുവന്ന്,
0: പിന്നെന്താ
1: വേസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട്. എന്നാലും എന്റെ ആമിൻതാ, സുഗുണം നിങ്ങൾ ഒഴിവാക്കിയത് എന്താ?
0: ഞാനറിയില്ല, എല്ലാം തന്നെ ഓൻ എന്നോട് നാട് ദേഷ്യോ. അനക്ക് ഓനോടും ദേഷ്യമില്ല, ഓൻ അന്നോടും ദേഷ്യമില്ല. അനക്കൊന്ന് വിട്ടുപോയതാറ്റാവാനാ വഴി.
1: അങ്ങനെയേ വഴിയുള്ളൂ, തിരക്കിനടുക്ക് മറന്നുപോയിട്ടുണ്ടാവും.
0: എന്നാലൊരു സദ്യ പോയില്ലേ
1: എന്റെ ആമിത, അത് പറഞ്ഞറിയിക്കാനേ പറ്റൂല. എന്തെന്നേനു സദ്യ അത്?
0: ഞാൻ പോയിട്ടുണ്ട്, ആ പ്രഥമനെല്ലാം കുടിക്കുവേനു.
1: സുഗുണനെ പോട്ടെ, സുഗുണന്റെ കാര്യം വിട്, ഓൻ ചിലപ്പോ തിരക്കിൽ മറന്നുപോയത്. നിങ്ങൾക്ക് അങ്ങനെയാണോ? നിങ്ങൾക്ക് ഓനോട് ഒരു പ്രതിബദ്ധതയില്ലേ? നിങ്ങൾ കല്യാണത്തിന് പോകണ്ടേ അല്ലേ?
0: അതെങ്ങനെ ഞാൻ പറയാത്ത കല്യാണത്തിന് പോവാ കരണാ? എന്നാ നീ പറയുന്നേ?
1: പിന്നെ ഞാനെങ്ങനെയാ പോയിന്?
0: അപ്പൊ എന്നോട് പറഞ്ഞിട്ടില്ലേ?
1: അല്ലപ്പ, നമ്മളെ സ്വന്തം അയൽവക്കത്തുള്ള കല്യാണല്ലേ, നമുക്ക് പോകണ്ടെക്കാൻ പറ്റുവാ. അല്ല ഓൻ എന്തെല്ലാം തിരക്കുണ്ടാവും, ഓനിപ്പോ എല്ലാരോടും പറയാൻ പറ്റുവാ? നമ്മൾ അറിഞ്ഞ് കണ്ടറിഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യണ്ടേ?
0: അപ്പൊ നീ ഓൻ ക്ഷണിക്കാണ്ട് പോയതാന്ന്, ക്ഷണിക്കാണ്ട് വലിഞ്ഞു ഏരിപ്പോയി, എന്നിട്ട് സദ്യ മൂക്കുമുട്ട തിന്നിട്ടാന്ന് ഈ വരവ്. ഗ്യാസ് ട്രബിൾ വരാണ്ട് എവിടെയാ കരണാ പോന്നെ? ഇന്റെ കാര്യത്തെ തീരുമാനം കേട്ടാ, ഓ നിന്നെ നോട്ട്
1: ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ അങ്ങനെ പറയല്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ.
0: ഇത് വല്ലാത്തൊരു ചെറുതായി പോയേട്ടാ കരണ.
1: നിങ്ങളിനി ഇത് ഈ കാര്യങ്ങൾ കുട്ടിരാമട്ടോടൊന്നും പറഞ്ഞേക്കല്ലേ.
0: ഇതാ വരുന്നുണ്ട് കുട്ടിരാമട്ടെ, എന്തായാലും നീ പറയുന്നത്
2: കേട്ടിട്ടുണ്ടാവും.
0: കുട്ടിരാമട്ട, സുഗുണന്റെ മോളെ കല്യാണേന്, നല്ല ഭക്ഷണം, നല്ല സദ്യ, ഒന്നും പറയണ്ട, മൂക്കുമുട്ട തിന്നിട്ട് ഓന് ഗ്യാസ് ട്രബിള്,
2: ഒരു വല്ലാത്തൊരു അസ്വസ്ഥത.
0: എന്നിട്ട് എന്നോട് പറഞ്ഞ്, നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടില്ല, ഓൻ എന്നെ മറന്നുപോയതായിരിക്കും, ഈനിടക്കല്ലേ ഓനെ കണ്ടിനേനു. ഇവൻ പറഞ്ഞു അങ്ങനെയാ നിങ്ങളോട് പറയാണ്ടിരിക്കും, അങ്ങനെ ഇങ്ങനെ. ഇവനോട് പറഞ്ഞിട്ടില്ല പോലും.
2: ഓ, കർണനോട് പറഞ്ഞിട്ടില്ല?
0: ഇല്ല. എന്നിട്ടാണ് പോയിട്ട് ഭക്ഷണം കഴിച്ചിനി.
1: അല്ല കുട്ടിരാമോട്ട, നമ്മളെ അയൽവക്കത്തൊരു കല്യാണം നടക്കുന്നത്, അവർക്ക് പല പല പല തിരക്കുണ്ടാവും.
2: അതെ,
1: ചിലപ്പോ നമ്മളോട് പറയാൻ വിട്ടുപോയിണ്ടാവും. അപ്പൊ നമ്മളെന്താ വേണ്ടേ? നമ്മള് കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ? അത്രയല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ.
2: അയൽക്കാരോട് നമ്മളൊരു സഹതാപം കാണിക്കണല്ലോ അല്ലേ. അവരെ തിരക്കിനെ ചിലപ്പോ ക്ഷണിക്കാൻ മറന്നതായിരിക്കും. അവിടെ ചെന്നിട്ട് ക്ഷണിച്ചിട്ടില്ലല്ലോ കരണനെ, പിന്നെന്തിനാ വന്നതിനെ ചോദിച്ചു അവര്?
1: അതിനെന്നെ കണ്ടിട്ടില്ലല്ലോ.
2: അത് ശരി, അപ്പൊ ഏതായാലും നന്നായിരിക്കട്ടെ. കാരണം കല്യാണത്തിന് പോയിട്ട് സുഗുണന്റെ കുട്ടികളെ അനുഗ്രഹിക്കാൻ ചുമതല കരണനുണ്ടല്ലോ.
0: ഏടെ കുട്ടിരാമട്ട പോയിനി, ഓൻ എന്തനുഗ്രഹിക്കാൻ ആ ഭാഗത്തോട്ട് പോകണ്ടേ? ഓൻ നേരെ സദ്യന്റെ ഭാഗത്തോട്ടല്ലേ പോയിനി.
2: ശരിയാണോ കിരണ?
1: അല്ല കുട്ടിനാവട്ട, ആടെ എത്തിയൊക്കെ ഭയങ്കര തിരക്കേനോ. പിന്നെ ഈ തിരക്കിനടക്ക് വെറുതെ നമ്മളിങ്ങനെ നിൽക്കണ്ടെന്ന് വെച്ചാൽ വേഗം ഒരു സീറ്റും കിട്ടി, ഞാൻ അപ്പടാടി ഇരിക്കുകയും ചെയ്തു.
2: ഏതാണ്ട് എത്ര സമയം ആയിട്ടുണ്ടാവും?
1: ഇല്ലപ്പോ ഒരു 10 മണിക്കാ.
2: മുഹൂർത്തം എത്ര മണിക്കാണ്?
1: ചണ്ടമുട്ടുന്ന ഒച്ച വെക്കുമ്പോ തന്നെ ഏകദേശം ഒരു 11:30 മണി അങ്ങനെ ആയിട്ടുണ്ടാവും.
0: എല്ലാ കാരണ ചണ്ടമുട്ട ഇതെന്താ തെയ്യാ നാദസ്വരാടോ അത്? നീ എന്തറിഞ്ഞിട്ടേ ഈ കല്യാണത്തിനെല്ലാം പോന്ന്?
1: അല്ല, കുറച്ച് നേരത്തെ പോയിട്ട് അങ്ങനെ ഇരുന്ന് ഇരിക്കാന്നെല്ലാം വിചാരിച്ചിട്ട് പോയതാന്ന്. പിന്നെ എന്റെ ബാക്കിലും കുറെ ആൾക്കാരുണ്ടേനപ്പാ.
0: അപ്പൊ ഈ കല്യാണമൊന്നും കണ്ടിട്ടില്ല കുട്ടിരാമാട്ട, പോയി സദ്യയും കഴിച്ച് എന്നിട്ടൊരു സുലൈമാനിയും കുടിച്ചിട്ടാണ് ഇവന്റെ വരവ്.
2: സ്വന്തം ശരീരം നോക്കിയിട്ട് വേണ്ടേ ആഹാരമൊക്കെ കഴിക്കാൻ? അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു അസ്വസ്ഥത ആവുന്നത്.

0: വലിയ വിലയുള്ള മുരിങ്ങക്കായി, അതുപോലെ തന്നെ പല പല സാധനങ്ങൾ, വിദേശിയാട്ടെ സ്വദേശിയാട്ടെ, ഇതെല്ലാം കൊണ്ടുത്തരുമ്പോ പിന്നെ നമ്മൾ തിന്നണ്ടേ? വേസ്റ്റ് ആക്കാൻ പാടണ്ട. അതുകൊണ്ട് ഞാനൊന്നും നോക്കിയില്ല, ഭാര്യ വലിച്ചു കഴിച്ച്.
1: എല്ലാ വേസ്റ്റും അകത്തേക്ക് തട്ടി നടത്താം.
2: എല്ലാ കൂട്ടരാമാട്ട, ഇപ്പൊ എല്ലാ കല്യാണ വീട്ടിലും ഇതന്നെ അവസ്ഥ. തിന്നേനെക്കാട്ടും കളയാനാന്നുണ്ടാവുക. നമ്മുടെ വടക്കേലെ രാജന്റെ മോന്റെ കല്യാണത്തിനാ, മോന്റെ മോളെ ആരെയൊന്നും എനിക്ക് ഓർമ്മയില്ല. ആ കല്യാണത്തിന് ഓനത്രയാ കൊണ്ടുപോയിട്ട് വേസ്റ്റ് കൊണ്ടുപോയിട്ട് വലിയൊരു കുഴി കുടിച്ചിട്ടല്ലേ അതിലിട്ട് മൂടിയേ, ഭക്ഷണം മൊത്തം മൂടി. എത്ര കോഴിക്കാല് എത്ര കോഴികളും കൊന്നിട്ടിരിക്കും അതല്ലോ, എന്ത് പാപവും ചെയ്തിന്.
1: കോഴികളെ കൊന്ന പാപമല്ല, അതിനേക്കാൾ വലിയ പാപം എന്താണ്? ആഹാരത്തെ കുഴിച്ചു മൂടുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു മലയാളികളുടെ ഒരു സംസ്കാരമാണിത്, അതിനെ ഉപഭോഗ സംസ്കാരം എന്നാണ് പറയാം. നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ നമ്മൾ സ്വന്തമാക്കുക, അതാണ് നമ്മുടെ രീതി. അപ്പൊ അതെന്തായാലും ശരി, വസ്ത്രമാണെങ്കിലും നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ വസ്ത്രം ഉണ്ടാക്കും ഓരോരുത്തർക്കും അല്ലേ.
2: എല്ലാ പറയാനുണ്ടാ, ഇപ്പഴത്തെ മൂന്നും നാലും അലമാരി നിറച്ചിട്ടു സാരിയല്ലേ ഇപ്പഴത്തെ കുട്ടികൾക്കുള്ള.
0: ഓരോ പരിപാടിക്ക് അങ്ങ് ഓരോ നിറം,
2: എന്തെല്ലാം പരിപാടികളാണ് നടക്കുന്നത്.
0: വേറെ എന്താന്ന് പ്രത്യേകത? ഒരുക്കി ഇട്ടാ പിന്നെ വിടുവേ ഇല്ല.
2: ഇല്ല,
0: ഈ മുടിഞ്ഞ സീരിയല് കണ്ടിട്ടാന്ന് ഇങ്ങനത്തെ എല്ലാം പൊല്ലാപ്പുണ്ടായിനെ.
2: അല്ലപ്പാ, അതിനെ കൊണ്ടെന്ന് ഇപ്പോ കൊയപ്പോ?
0: നിങ്ങൾ എന്താ അമിനത്താ പറയുന്നേ? ഈ സീരിയല് കാണാനിരിക്കുന്ന ഇവരെല്ലാം നിങ്ങളെ വിചാരോ?
2: പിന്നെ
0: സീരിയലിൽ ഓരോരോ പുതിയ പുതിയ ഡ്രസ്സ് വരുന്ന അതെല്ലാം നോക്കിട്ടല്ലേ ഇവര് നിക്കുന്നത്. എന്നിട്ട് അതേപോലത്തെ വാങ്ങാൻ നിക്കൂ, എന്തിനു പറയുന്നു? നീ നോക്കിയാട്ടെ, എന്റെ ആത്തീരി നോക്കിയാട്ടെ, ദേവൂട്ടിന്റെ അലമാര തേച്ചു, പുതിയ പുതിയ ഡ്രസ്സല്ലേന്ന്.
2: അപ്പൊ ഈ സീരിയൽ
0: പിന്നെ അല്ലാണ്ട് ആന്റെ പൈസ എത്രയാ പോയിന്?
1: ഇത് വസ്ത്രത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ആഹാരത്തിന്റെ കാര്യം എങ്ങനെയാണ്? നമ്മളിപ്പോ ഒന്നോ രണ്ടോ പേര് മാത്രമുള്ള ഒരു വീട്ടില് ഒരു അഞ്ചോ പത്തോ പേർക്ക് വേണ്ട ആഹാരം ഉണ്ടാക്കും. കല്യാണത്തിന് എങ്ങനെയാണ്? 500 പേർക്ക് കഴിക്കേണ്ട ആഹാരം തയ്യാറാക്കുകയും ഒരു 200 പേര് വരികയും ചെയ്യും, ബാക്കിയെല്ലാം വേസ്റ്റ് അല്ലേ. പണ്ടൊക്കെ ആണെങ്കിൽ അയൽ വീട്ടുകളൊക്കെ കൊടുക്കും, ഇപ്പോഴാണെങ്കിൽ അനാഥ മന്ദിരങ്ങളിൽ എവിടെയെങ്കിലും വേണമെങ്കിൽ കൊടുക്കും. എന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കുഴിച്ചു മൂടും. ചിലപ്പോൾ പന്നി ഫാമുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുപോകും. ഈ പന്നി ഫാമുകളിലൊക്കെ ലൈസൻസ് ഫാം അല്ലെങ്കിൽ അവിടെ നിന്ന് കൊടുക്കാനും പാടില്ല. നമുക്കറിയാലോ പച്ചക്കറിക്ക് വലിയ വിലയാണ്, അരിക്കും പലവ്യഞ്ജനങ്ങൾക്കും വലിയ വിലയല്ലേ. എന്താ കാര്യം വില ഉണ്ടാവാൻ കാരണം? അതിന് ഡിമാൻഡ് ഉള്ളതുകൊണ്ടല്ലേ. നമ്മളത് പരിമിതമായിട്ട് മാത്രമേ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ എങ്കിൽ, ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ അതിന് വലിയ ഡിമാൻഡ് ഉണ്ടാവില്ല, വിലയും കുറയും. ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ വാങ്ങിച്ചു കൂട്ടുന്ന ഒരു സ്വഭാവം പണ്ടേ നമ്മുടെ മലയാളികൾക്കുണ്ട്. അത് കണ്ടിട്ടാണ് മറ്റുള്ളവർ നമുക്ക് എന്ത് കൺസ്യൂമർ കൾച്ചർ അല്ലേ, ഉപഭോഗ സംസ്കാരം എന്നൊരു സംസ്കാരം പേര് വന്നത്. വീടാണെങ്കിലോ താമസിക്കാൻ 2 പേരെ ഉണ്ടാവുള്ളൂ, പക്ഷെ ഒരു 15 പേർക്ക് താമസിക്കാനുള്ള ഒരു വലിയ ബംഗ്ലാവായിരിക്കും.
0: അതെ,
1: എന്തിനാണത്?
2: ആഡംബരം കാണിക്കേ.
0: പിന്നല്ലാണ്ട്
1: അമിനത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ പ്രതാപം കാണിക്കുവാനുള്ള മാർഗങ്ങളാണ് വസ്ത്രധാരണവും വീടും മറ്റെല്ലാം അല്ലേ. വലിയ വീട് താമസിക്കാൻ എത്ര ആളുണ്ടെന്നൊരു വിഷയമല്ല, ഒരു ബെഡ്റൂമിൽ കഴിയേണ്ട ആളെ ഉണ്ടെങ്കിൽ കൂടി 5 ബെഡ്റൂമെങ്കിലും മിനിമം വേണം നമുക്ക്. അതാണ് പുതിയ രീതി, അതും ഈ ഉപഭോഗ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതിനേക്കാൾ വലിയ അപകടം പിടിച്ചതാണ് ഭക്ഷണത്തിന്റെ വേസ്റ്റ്. നമ്മൾ ഓർക്കേണ്ടത് ഈ ഒരു ഭക്ഷണം പോലും കിട്ടാത്ത എത്ര പേര് നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ. അവരെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഇതിന്റെ വില നമുക്ക് ബോധ്യപ്പെടുക.
0: ആ വില ബോധ്യപ്പെട്ടതിന്റെ പേരിലാണ് ഞാൻ ഇപ്പൊ അനുഭവിക്കുന്നത്.
1: പക്ഷെ കരുണാകരൻ അനുഭവിച്ചിട്ട് കാര്യമില്ലല്ലോ, വില ബോധ്യപ്പെടേണ്ട ആർക്കാണ്? സുഗുണനാണല്ലോ. കരുണാകരനും കൂടി പോയത് കൊണ്ട് വേസ്റ്റിലേക്ക് തട്ടുന്ന ചിക്കൻ കാലുകളുടെ എണ്ണം കുറച്ച് കുറഞ്ഞു. എത്ര?
0: 4
1: കുറഞ്ഞു കിട്ടി. അല്ലെങ്കിൽ അതും കൂടി എന്താവും?
2: വേസ്റ്റ് ആകുമായിരുന്നു. ഈ 4 കോഴികൾക്ക് പുറമെ സദ്യയും കഴിച്ചിന്.
1: മറ്റൊരു കാര്യം കൂടി ഉള്ളതെന്ന് വെച്ചാല് നമ്മള് ആവശ്യമുള്ളത് മാത്രം വാങ്ങുക, വാങ്ങിയത് മുഴുവനും കഴിക്കുക, ഈ ഒരു ശീലം നമുക്ക് വേണം. വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ, അമേരിക്കയിലൊക്കെ ഭക്ഷണശാലകൾക്ക് മുമ്പിൽ വലിയ ബോർഡിപ്പുണ്ടത്രേ, അതിലെഴുതി വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം? അതായത് ആവശ്യമുള്ളത് മാത്രം
0: കഴിക്കുക,
1: വാങ്ങുക, വാങ്ങിയത് മുഴുവനും കഴിക്കുക. ഈ ഒരു ശീലം നമ്മളും പിന്തുടരണം, അല്ലെങ്കിൽ രൂക്ഷമായ ഭക്ഷ്യക്ഷാമം ഉണ്ടാകും.
0: അപ്പൊ അമിൻത, ഭക്ഷണം
2: പാഴാക്കരുത്, വാരി വലിച്ച് കഴിക്കുവരുത്.
0: വാരി വലിച്ച് കഴിക്കാൻ മാത്രം ഉണ്ടാക്കാൻ പാടില്ല.

0: ചിന്തിച്ചോളൂ, പക്ഷേ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
3: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
4: കേൾക്കാം നീ എത്ര ധന്യ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ

0: പ്രിയമുള്ള ശ്രോതാക്കളെ, ഇഷ്ടങ്ങൾ ഈണങ്ങൾ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. സ്ത്രീ എന്ന പദം അമ്മയാണ്, സഹോദരിയാണ്, ഭാര്യയാണ്, മകളാണ്, കാമുകിയാണ്, സർവോപരി ദേവതയും ദേവിയുമാണ്. ഇത്തരം വിവിധ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന ദേവി എന്ന വാക്ക് ഉൾപ്പെട്ട കുറച്ച് ചലച്ചിത്ര ഗാനങ്ങളാണ് ഞങ്ങൾ, ഞാൻ സുരേന്ദ്രൻ മാസ്റ്റർ ചാവശ്ശേരി,
1: ഞാൻ സതീഷ് ചന്ദ്രൻ ചാവശ്ശേരി,
0: ഇഷ്ടങ്ങൾ ഈണങ്ങൾ എന്ന പരിപാടിയിലൂടെ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ മേൽഗാനങ്ങൾ ശ്രോതാക്കൾക്കും ഇഷ്ടപ്പെടുമെന്ന പ്രതീക്ഷയോടെ ആരംഭിക്കും. സതീഷ്, 1965 പുറത്തിറങ്ങിയ കാവ്യമേള എന്ന ചിത്രത്തിലെ ഒരു പാട്ട് ഓർമ്മയില്ലേ?

0: പ്രേം നസീറും ഷീലാമിയും അവതരിപ്പിച്ച
1: പ്രേം നസീർ അന്ധനായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പൊ അതില് ദേവിയായും കാമുകിയായും ഈ ദേവി എന്ന പദത്തിന് അർത്ഥമുണ്ട്. വയലാറിന്റെ മികച്ച രചനയിൽ ദക്ഷിണാമൂർത്തി സംഗീതം നൽകി. നമ്മുടെ പ്രിയപ്പെട്ട ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് പാടിയ ആ മനോഹര ഗാനമാവട്ടെ.

0: 1971 സി എ ഡി നസീർ എന്ന സിനിമയിൽ അർജുനൻ മാഷും ശ്രീകുമാരൻ തമ്പിയും ഒരുക്കി ബ്രഹ്മാനന്ദൻ പാടിയ ഒരു പാട്ടുണ്ടല്ലോ,
1: നീല നിശീതിനി. ആ പാട്ടിന്റെ ചരണത്തിൽ വരുന്നൊരു ഭാഗമുണ്ട് മാഷെ. തേനൂറും ചന്ദ്രിക തേങ്ങുന്ന പൂവിൻ്റെ

0: 1972 പുറത്തിറങ്ങിയ തീർത്ഥയാത്ര എന്ന സിനിമ. പി ഭാസ്കരൻ മാസ്റ്ററുടെ രചന, എ ടി ഉമ്മർ സംഗീതം നൽകി, കെ ജെ യേശുദാസ് പാടിയ മറ്റൊരു മനോഹര ഗാനം.
1: തീർത്ഥയാത്ര മധുസാർ അഭിനയിച്ച സിനിമ. അനുവദിക്കൂ ദേവി അനുവദിക്കൂ.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സുരേന്ദ്രൻ മാസ്റ്റർ ചാവശ്ശേരി, സതീഷ് ചന്ദ്രൻ ചാവശ്ശേരി.

0: ഒരു കാലഘട്ടത്തിൽ എല്ലാവരുടെയും ചുണ്ടിൽ മൂളിക്കൊണ്ടിരുന്ന ഒരു പാട്ടായിരുന്നു. 1972 ദേവി എന്ന സിനിമയിൽ വയലാർ രചിച്ച് ദേവരാജൻ മാഷ് സംഗീതം നൽകി യേശുദാസ് പാടിയ ഒരു ഗാനമായിരുന്നു അത്.
1: നിന്റെ കഥകളി മുദ്രയാം കമലദളത്തിലൻ ദേവിയുണ്ടോ ദേവി സാമ്യമകന്നോരുദ്യാന.

0: 1972 പുറത്തിറങ്ങിയ നൃത്തശാല എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പി, ദക്ഷിണാമൂർത്തി എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച ഒരു ഗാനമുണ്ട്, ദേവവാഹിനി എന്നുള്ളത്. അതിലെ അനുപല്ലവിയിൽ നമുക്ക് ദേവി എന്നുള്ള പദം കേൾക്കാം.
1: പുളക പുതുമലർ തോരണം ചാത്തിയ പുരുഷവാഹനത്തിൽ ദേ

0: ദേവി കന്യാകുമാരി എന്ന സിനിമ അല്ലേ, കേട്ടിട്ടില്ലേ?
1: ഓ വാ, ഒരു ഭക്തി
0: ഭക്തിയാനാണ്, ഭക്തി സാന്ദ്രമായ ഒരു സിനിമയായിരുന്നു അത്. 1974 പുറത്തിറങ്ങിയത്. അതിലും വയലാറിൻ്റെ നല്ല വരികളും ദേവരാജൻ മാഷ്ടറുടെ മനോഹരമായ സംഗീതവും, കെ ജെ യേശുദാസ് പാടിയ ഒരു ഗാനമാണ് അടുത്തത്.
2: ദേവി കന്യാകുമാരി പ്രസീദ പ്രത്യക്ഷമാകേശ്വരി.

0: 1976 പുറത്തിറങ്ങിയ പല്ലവി എന്നൊരു സിനിമയിൽ ഒരു പുതിയ രചന നടത്തിയ പരത്തുള്ളി രവീന്ദ്രൻ അദ്ദേഹത്തിൻ്റെ മനോഹരമായ വരികൾക്ക് കണ്ണൂർ രാജനാണ് സംഗീതം നൽകിയത്. യേശുദാസ് പാടിയ ഒരു പാട്ടായിരുന്നു. ദേവീ ക്ഷേത്ര നടയിൽ ദീപാരാധന വേളയിൽ എന്ന് തുടങ്ങുന്ന ആ ഗാനം.
1: ദീപസ്തംഭം തെളിയിച്ചു നിൽക്കും ദേവികേ നീയൊരു കവിത ത്രിസന്ധ്യ എഴുതിയ കവിത. പല്ലവി എന്ന സിനിമ അല്ല, മാഷല്ല?
0: അതെ, പല്ലവി.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: ഇഷ്ടങ്ങൾ, ഈണങ്ങൾ, അവതാരകരായ ശ്രോതാക്കൾ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സുരേന്ദ്രൻ മാസ്റ്റർ ചാവശ്ശേരി, സതീഷ് ചന്ദ്രൻ ചാവശ്ശേരി.
1: അടുത്തത് രാജപരമ്പര എന്ന സിനിമ, 1977. അപ്പൻ തച്ചേത്ത് എന്ന രചയിതാവ് നടത്തിയ വരികൾ. അതിൽ എ ടി ഉമ്മറാണ് സംഗീതം നൽകിയത്. കെ ജെ യേശുദാസ് പാടിയ ദേ

0: മാഷ് 1977 പുറത്തിറങ്ങിയ സത്യവാൻ സാവിത്രി ശ്രീകുമാർ തമ്പി സാർ രചിച്ച് ദേവരാജൻ മാഷ് സംഗീതം നൽകിയ ഒരു മനോഹരമായ ദാസേട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടുണ്ട്.
1: നീലാംബുജങ്ങൾ.

0: ഞാൻ ഗന്ധർവൻ 1991 സാറിന്റെ സിനിമ. അതിലെ കൈതപ്രം രചിച്ച് ജോൺസൺ മാഷ് സംഗീതം നൽകിയ ഒരു മനോഹരമായ ഗാനം,
1: ദാസേട്ടൻ പാടി,
0: യേശുദാസ് പാടിയ ഒരു മനോഹരമായ ഗാനം.
1: ദേവീ

0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ. റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സുരേന്ദ്രൻ മാസ്റ്റർ ചാവശ്ശേരി, സതീഷ് ചന്ദ്രൻ ചാവശ്ശേരി.
1: അടുത്തത് 1981 ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു പ്രേമാഭിഷേകം. ആ കാലഘട്ടത്തിൽ യുവജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു സിനിമയായിരുന്നു.
2: കോളേജിലും വളരെ റൊമാന്റിക് ആയി പാടിയാണല്ലോ പാട്ടായിരുന്നു.
1: കമലഹാസൻ
2: അഭിനയിച്ച
1: ശ്രീദേവി കോമ്പിനേഷൻ വളരെ നല്ല ഒരു പാട്ടായിരുന്നു. അതിന്റെ രചന നടത്തിയത് പൂവച്ചൽ ഖാദറാണ്. സംഗീതം ചെയ്തത് ഗംഗൈ അമരൻ എന്ന് പറയുന്ന മഹാ സംഗീത മാന്ത്രികൻ തന്നെയാണ്. കെ ജെ യേശുദാസ് പാടിയ
2: ചരണത്തിലല്ലേ
3: ഞാനും നീയും നാളെയായി മാല ചാർത്തിടാം.

0: 1989 പുറത്തിറങ്ങിയ ധ്വനി,
1: ജയഭാരതി
0: ഒക്കെ ഉണ്ടായിരുന്ന ഒരു സിനിമ, ജയറാം ശോഭന. അതിലൊരുപാട് നല്ല നല്ല ഗാനങ്ങളുണ്ടായിരുന്നു. അതിൽ നമുക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്ന ഒരു പാട്ടാണ് മാനസ നീളയിൽ എന്ന് തുടങ്ങുന്ന ആ ഒരു മനോഹരമായ പാട്ട്. അതിൻ്റെ അനുപല്ലവിയിൽ

0: അടുത്തത് തുലാഭാരം എന്ന സിനിമ. ആ കാലഘട്ടത്തിൽ വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു സിനിമയായിരുന്നു തുലാഭാരം. എനിക്കൊന്ന് ശാരദയാണ്
1: തോന്നുന്നത്.
0: അതെ, അതില് വയലാർ രചിച്ച്, ദേവരാജൻ മാഷ് സംഗീതം ചെയ്ത്, പി സുശീലയും കോറസും ആലപിച്ച ഒരു മനോഹരമായ ഗാനമുണ്ട്.

0: ഉത്സവമായി മതിരോത്സവമായി. നാഷണൽ അവാർഡ് നേടിയ
1: ശാരദക്ക് അല്ലേ ദേശീയ അവാർഡ് ലഭിച്ച ഒരു സിനിമയും കൂടിയായിരുന്നു.

0: പ്രിയമുള്ള ശ്രോതാക്കളെ, ഇഷ്ടങ്ങൾ ഈണങ്ങൾ എന്ന പരിപാടിയിൽ ദേവി എന്ന വാക്ക് വരുന്ന ഏതാനും ചലച്ചിത്രങ്ങൾ, ദേവിയുടെ വിവിധ ഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഗാനങ്ങൾ ആണ് ഞാൻ സതീഷ് ചന്ദ്രൻ ചാവശ്ശേരി,
1: ഞാൻ സുരേന്ദ്രൻ മാസ്റ്റർ ചാവശ്ശേരി
0: ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഗാനങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ശ്രോതാക്കൾക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷയോടെ ഈ പരിപാടി ശ്രവിച്ച മുഴുവൻ ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: നന്ദി.
2: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സുരേന്ദ്രൻ മാസ്റ്റർ ചാവശ്ശേരി, സതീഷ് ചന്ദ്രൻ ചാവശ്ശേരി.

0: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 ചിത്രപരിചയം. ഉച്ചയ്ക്ക് 12:00 സ്ത്രീ തരംഗം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. ഇതിൽ ഷിനോജി മാസ്റ്റർ ചാവശ്ശേരി എഴുതി അവതരിപ്പിക്കുന്ന കഥ മാലാഖ. സുഷമ പാണലാട് എഴുതിയ കവിത ജീവിത സായാഹ്നം. ആലപിക്കുന്നത് അനാമിക അഖിലേഷ്. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എറ്റ് സ്കൂൾ. 9:00 നാടകനേരം. നാടകം അസുരഗോത്രം അവസാന ഭാഗം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി. തുടർന്ന് നാടകഗാനങ്ങൾ. 10:00 പുത്തൻ പാട്ടുകൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
3: നമസ്കാരം. ഇന്ന് May 24, ഇടവം 10, ഞായറാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ പരസ്പര സഹകരണത്തിന്റെ പുരോഗതി ഇരുവരും ചർച്ച ചെയ്തു. US സന്ദർശിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണം റൂബിയോ മോദിയെ അറിയിച്ചു. പ്രതിരോധം, തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ, വ്യാപാരവും നിക്ഷേപവും, ഊർജ്ജസുരക്ഷ, വിദ്യാഭ്യാസം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ രംഗങ്ങളിലുള്ള ഉഭയകക്ഷി സഹകരണമാണ് ചർച്ച ചെയ്തതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം US അംബാസിഡർ സെർജിയോ ഗോർ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സാഹചര്യം ഉൾപ്പെടെ വിവിധ പ്രാദേശിക ആഗോള വിഷയങ്ങളിലുള്ള കാഴ്ചപ്പാടുകൾ റൂബിയോ പങ്കുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഊഷ്മളമായ വ്യക്തിബന്ധമാണുള്ളതെന്ന് മാർക്കോ റൂബിയോ പറഞ്ഞു. ഡൽഹിയിൽ US എംബസി സപ്പോർട്ട് അനക്സ് ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ഉയർന്നുവന്ന ആക്ഷേപഹാസ്യ രാഷ്ട്രീയ കക്ഷി കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്നാലെ രഹസ്യാന്വേഷണ ഏജൻസികൾ. അക്കൗണ്ടിലൂടെ യുവാക്കളെ സംഘടിപ്പിക്കാൻ നീക്കം നടന്നോ എന്ന് നിരീക്ഷിക്കാൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് കർശന നിർദ്ദേശം നൽകിയതായാണ് വിവരം. തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്തതായി സ്ഥാപകൻ അഭിജിത് ദീപ്കെ പറഞ്ഞു. അതേസമയം പാർട്ടിയുടെ എക്സ് അക്കൗണ്ട് വിലക്കിയതിൽ കേന്ദ്ര സർക്കാർ മൗനം തുടരുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ BJPയുടെ അക്കൗണ്ട് പിന്തുടരുന്നതിനേക്കാൾ ആളുകൾ കോക്രോച്ച് ജനതാ പാർട്ടിയെ ഫോളോ ചെയ്യാൻ തുടങ്ങിയതിന് പിന്നാലെ CJP 2029 എന്ന യൂസർ നെയിമിലുള്ള അക്കൗണ്ട് കേന്ദ്രം മരവിപ്പിച്ചിരുന്നു. പിന്നാലെ കോക്രോച്ചീസ് ബാക്ക് എന്ന പുതിയ അക്കൗണ്ട് തുടങ്ങിയെങ്കിലും പൂട്ടുവീണു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പോസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഡിജിറ്റൽ ഇടങ്ങളിൽ യുവാക്കളുടെ ആവേശമായി കത്തിക്കയറുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. ഇൻസ്റ്റാ റീൽസിലും സ്റ്റോറിയിലും സ്റ്റാറ്റസായും നിറയുന്നത് ഈ പാറ്റാ സംഘമിറക്കുന്ന AI വീഡിയോകളാണ്. ഇറാൻ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ടെഹ്റാനിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നു. ചർച്ചയിൽ പുരോഗതിയുണ്ടായെന്ന സൂചനയുമായി US ഇറാനും രംഗത്തെത്തി. ഇരു രാജ്യങ്ങളുടെയും ആവശ്യങ്ങളിൽ വിടവ്

0: ഉണ്ടെങ്കിലും കരാറിന്റെ കരട് ചട്ടക്കൂട് തയ്യാറാക്കി തുടങ്ങിയെന്ന് ഇറാൻ അറിയിച്ചു. വടക്കൻ ചൈനയിലെ ഹാൻഷി പ്രവിശ്യയിലുള്ള ലൂഷൻയു കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ 82 പേർ മരിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരമുണ്ടായ അപകടത്തിൽ 120 പേർക്ക് പരിക്കേറ്റു. 9 പേരെ കാണാതായി. സംസ്ഥാനത്തെ ലഹരി മയക്കുമരുന്ന് സംഘങ്ങളുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കാൻ കേരള പോലീസ്. സ്കൂൾ അധ്യയന വർഷത്തിന്റെ തുടക്കമായ ജൂൺ 1 മുതൽ സംസ്ഥാന വ്യാപകമായി ലഹരിവേട്ട ആരംഭിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പദ്ധതിയുടെ വിശദ രൂപരേഖ ചർച്ച ചെയ്യും. ഹിന്ദിയിൽ കൊടുങ്കാറ്റ് എന്നർത്ഥമുള്ള തൂഫാൻ എന്ന പേരാണ് പദ്ധതിക്ക്. തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ട് എന്ന പേരിലാണ് അറിയപ്പെടുക. കണ്ണൂർ ജില്ലാ കലക്ടറായി പി വിഷ്ണുരാജിനെ നിയമിച്ചു. 2019 ബാച്ച് IPS ഓഫീസറാണ്. മലപ്പുറത്ത് അസിസ്റ്റന്റ് കലക്ടറും എറണാകുളം സബ് കലക്ടറുമായിരുന്നു. നിലവിലെ കലക്ടർ അരുൺ കെ വിജയനെ വ്യവസായ വകുപ്പ് സെക്രട്ടറിയായി നിയമിച്ചു. രത്തൻ യു ഖേൽക്കറെ മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറിയായി നിയമിച്ചെങ്കിലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ അധിക ചുമതല കൂടി തൽക്കാലം അദ്ദേഹത്തിനുണ്ടാകും. രത്തൻ ഖേൽക്കറുടെ നിയമനത്തെ വിമർശിച്ച് CPMഉം BJPയും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന നടപടിയാണിതെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആരോപിച്ചു. ക്ഷീര കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹരിക്കാനും പാൽവില കൂട്ടിയതിന്റെ ഗുണം കർഷകർക്ക് കൃത്യമായി ലഭിക്കാനും ഉടൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് ക്ഷീരവികസന വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. പാൽവില കൂട്ടിയിട്ടും കാര്യമായ ഫലം കിട്ടാത്ത കർഷകരുടെ അവസ്ഥയെക്കുറിച്ചുള്ള വാർത്തകളെ തുടർന്നായിരുന്നു മന്ത്രിയുടെ അടിയന്തര ഇടപെടൽ. മുൻ സർക്കാരിന്റെ നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ ആലപ്പുഴയിൽ മർദ്ദിച്ച കേസിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ജീവനക്കാരുൾപ്പെടെ 5 പേരെ പ്രതികളാക്കി പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ജീവനക്കാരൻ SSandeep, മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് അകമ്പടി പോയ പോലീസുകാരായ അരുൺ, വിപിൻ, ഷൈജു എന്നിവരെ പ്രതികളാക്കിയാണ് ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ബക്രീദിനു മുന്നോടിയായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മൃഗബലിക്കും ഈദ് നമസ്കാരത്തിനും നിയന്ത്രണം. ബലിമൃഗങ്ങളുടെ വിൽപ്പന പൊതുസ്ഥലങ്ങളിൽ പാടില്ലെന്ന് ഡൽഹി സർക്കാർ ഉത്തരവിട്ടു. പശു, ഒട്ടകം എന്നിവയടക്കം നിരോധിത മൃഗങ്ങളെ അറക്കാൻ പാടില്ല. ലംഘിച്ചാൽ ക്രിമിനൽ കേസെടുക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. പശ്ചിമബംഗാളിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പശുക്കളെയോ എരുമകളെയോ അറക്കുന്നത് നിരോധിച്ച ഉത്തരവ് കൽക്കട്ട ഹൈക്കോടതി ശരിവച്ചു. 14 വയസ്സിന് താഴെയുള്ള കന്നുകാലികളെ കശാപ്പ് ചെയ്യുന്നതിനും നിരോധനമുണ്ട്. പശുവിനെ ബലി നൽകുന്നത് ഇസ്ലാം മതത്തിലെ നിർബന്ധിത ആചാരമല്ലെന്നും സുപ്രീംകോടതി വിധി ഉദ്ധരിച്ച് കോടതി ചൂണ്ടിക്കാട്ടി. ബക്രീദ് നമസ്കാരം പള്ളികൾക്കുള്ളിൽ മാത്രം നടത്തണമെന്നും പൊതു ഇടങ്ങളിൽ പ്രാർത്ഥന അനുവദിക്കില്ലെന്നും ഉത്തർപ്രദേശ് സർക്കാരും ഉത്തരവിട്ടു. 9 ദിവസത്തിനിടെ 3ാം വട്ടവും പെട്രോൾ ഡീസൽ CNG വില വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. പെട്രോൾ ലിറ്ററിന് 87 പൈസയും ഡീസൽ ലിറ്ററിന് 91 പൈസയുമാണ് കൂട്ടിയത്. CNG കിലോയ്ക്ക് 1 രൂപയും വർദ്ധിപ്പിച്ചു. ഇതോടെ 3 ഘട്ടങ്ങളിലായി പെട്രോൾ ഡീസൽ വിലയിൽ 5 രൂപയോളമായി വർധന. പരിസ്ഥിതി പ്രവർത്തകർ വികസനം തടസ്സപ്പെടുത്തുന്നവരെന്ന തരത്തിലുള്ള സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പരാമർശത്തിൽ ആശങ്കയറിയിച്ച് മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ കൂട്ടായ്മ. ഗുജറാത്തിലെ പിപാവ തുറമുഖ വികസന പദ്ധതിക്ക് അനുമതി നൽകുന്നതിനെതിരായ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ വിവാദ പരാമർശം. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷ നാളെ തുടങ്ങും. നാളെ രാവിലെ ഇതിനുള്ള വിജ്ഞാപനം പുറത്തിറങ്ങും. ഓൺലൈനിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. സംസ്ഥാന ഭാഗ്യക്കുറി വിഷു ബമ്പറിന്റെ ഇത്തവണത്തെ ഭാഗ്യശാലി ശൂരനാട് ആനയടി വയലിൽ കോളനി വിനോദ് ഭവനിൽ പൊന്നൻ ആണ്. പെയിന്റിംഗ് തൊഴിലാളിയും ചെറുകിട ലോട്ടറി വിൽപ്പനക്കാരനുമാണ് പൊന്നൻ. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ വിദ്യാർത്ഥിയും SFI പ്രവർത്തകനുമായ ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതി നിഖിൽ പൈലിയെ ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തു. 2022 ജനുവരി 10 പൈനാവിലെ ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ കണ്ണൂർ സ്വദേശി ധീരജ് രാജേന്ദ്രൻ കുത്തേറ്റു മരിക്കുന്നത്. ദുബാരെ ആനക്യാമ്പിൽ ആനകളുടെ ഏറ്റുമുട്ടലിനിടെ യുവതി മരിച്ച സംഭവത്തിൽ കർണാടക ഉപലോകായുക്ത ജസ്റ്റിസ് KN ഫണീന്ദ്ര സ്വമേധയ കേസെടുത്തു. സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വനം വകുപ്പിന് വീഴ്ച സംഭവിച്ചെന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ്. മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി 26 ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയേക്കും. കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഖ്യമന്ത്രി കേന്ദ്ര സഹായം തേടും. പ്രതിഷ്ഠാദിന പൂജകൾക്ക് ശബരിമല നട തിങ്കളാഴ്ച തുറക്കും. 26 പ്രതിഷ്ഠാദിനം. അന്ന് രാത്രി 10 മണിക്ക് നടയടക്കും. 29-ാം തീയതി വരെ സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, ഇടുക്കി ജില്ലകൾക്ക് ഇന്നും നാളെയും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. നീറ്റ് യു ജി ചോദ്യചോർച്ചയിൽ പരീക്ഷ നടത്തിപ്പുകാരായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 3 അധ്യാപകർ അറസ്റ്റിലായതിനിടെ അന്വേഷണം കൂടുതൽ അധ്യാപകരിലേക്ക്. 2 അധ്യാപകർ കൂടി ചോദ്യപേപ്പർ ചോർച്ച നടത്തിയെന്ന് CBI സൂചിപ്പിച്ചു. നടന്നത് കോടികളുടെ ഇടപാടെന്നാണ് കണ്ടെത്തൽ. അപകീർത്തികരമായ ഉള്ളടക്കം സാമൂഹിക മാധ്യമത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കോടതി ഉത്തരവോ ബന്ധപ്പെട്ട സർക്കാർ അധികാരികളുടെ നിർദ്ദേശമോ വേണമെന്ന് ഹൈക്കോടതി. അല്ലാത്തപക്ഷം ഇക്കാര്യത്തിൽ ഗൂഗിൾ അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് ബാധ്യതയില്ലെന്നും ജസ്റ്റിസ് AA സിയാദ് റഹ്മാൻ വ്യക്തമാക്കി. മലയാള ചലച്ചിത്ര താരസംഘടന അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ കാരണം നടൻ ടിനി ടോമും സംഘടനയിലെ മറ്റു ചിലരുമാണെന്ന് നടി അൻസിബ ഹസൻ. തനിക്കെതിരെ ടിനി ടോം ക്രൂരമായ അപവാദ പ്രചരണം നടത്തിയെന്നും വർഗീയമായി അധിക്ഷേപിച്ചെന്നും അൻസിബ മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര പൊതുമേഖലാ വ്യവസായ സ്ഥാപനമായ ഫാക്ട് പ്രധാന ഉൽപ്പന്നങ്ങളായ ഫാക്ടംഫോസ്, അമോണിയം സൾഫേറ്റ് എന്നീ വളങ്ങളുടെ വില വർദ്ധിപ്പിച്ചു. യുദ്ധം കാരണം അസംസ്കൃത വസ്തുക്കളുടെ വിലവർധനയും ദൗർലഭ്യവും കാരണം ഉൽപ്പാദന ചെലവ് വർദ്ധിച്ചതാണ് വളം വില കൂട്ടാനുള്ള കാരണമായി പറയുന്നത്. സംസ്ഥാനത്ത് ഇടയ്ക്കിടെയുള്ള വൈദ്യുതി മുടക്കം പവർ കട്ടല്ല, പവർ ഫെയിലിയറാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി വിതരണത്തിലെ തടസ്സങ്ങൾ പരിഹരിക്കാൻ കുറച്ചുകൂടി സമയമെടുക്കുമെന്നും കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. കർണാടകത്തിൽ നിന്ന് കൊട്ടിയൂരിലേക്ക് വൻ ഭക്തജനപ്രവാഹം. വൈശാഖോത്സവത്തിന്റെ മുന്നോടിയായി അക്കരെ കൊട്ടിയൂരിലേക്ക് നീരെഴുന്നള്ളത്ത് നടത്തുന്ന ദിനത്തിലാണ് കന്നഡക്കാരായ 100 ഭക്തർ കൊട്ടിയൂരിലേക്ക് എത്തിയത്. 28 നെയ്യാട്ടത്തോടെ വൈശാഖോത്സവത്തിന് തുടക്കമാകും. അന്ന് തന്നെ മുതിരേരി വാളും കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കും. 30 മുതൽ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കാം. മട്ടന്നൂർ നഗരത്തിൽ ഈ മാസം 15 മുതൽ തുടങ്ങിയ ഗതാഗത പരിഷ്കാരങ്ങൾ കാര്യക്ഷമമാക്കാൻ ട്രാഫിക് കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. നിലവിൽ നടപ്പിലാക്കിയിരുന്ന പരിഷ്കാരങ്ങളിൽ കണ്ടെത്തിയ ന്യൂനതകൾ പരിഹരിക്കുന്നതിനും തീരുമാനിച്ചു. IPL ക്രിക്കറ്റിൽ ലക്നൗ സൂപ്പർ ജയൻസിനെ 7 തോൽപ്പിച്ച് പഞ്ചാബ് കിങ്സ് പ്ലേഓഫ് സാധ്യത നിലനിർത്തി. റാഞ്ചിയിലെ ബിർസാമുണ്ട സ്റ്റേഡിയത്തിൽ ഫെഡറേഷൻ കപ്പ് സീനിയർ അത്ലറ്റിക്സിന്റെ 2 ദിനം 3 ദേശീയ റെക്കോർഡുകൾ പിറന്നു. ലോകകപ്പ് ഫുട്ബോൾ ഇന്ത്യയിൽ തത്സമയം കാണാനാകുമോ എന്ന ആരാധകരുടെ ആശങ്കയ്ക്ക് അവസാനമായി. മുഴുവൻ കളിയും ടെലിവിഷനിൽ കാണാനാകുമെന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ മുൻ ജനറൽ സെക്രട്ടറി ഷാജി പ്രഭാകരൻ അറിയിച്ചു. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: 5 മുതൽ 10 വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
1: ൾ സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ +1 വരെ

0: മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര. ഫോൺ നമ്പർ 9742473630, 0492473630. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: അവിടെ പാദസരം കിലുങ്ങുമ്പോ എന്റെ നെഞ്ചിന താറാട്ട, മുടി അഴിച്ചിടുമ്പോ ശരീരം ആകെ കോരി തരിക്കുക. എന്റെ ആ വട്ടപ്പൊട്ടി എപ്പോഴിങ്ങനെ മാടി വിളിക്കുന്നവ തോന്നുക. എന്നാ ചന്തവാവക്ക്, ഇവിടുത്തെ ചേറ് കുഴച്ച് ബ്രഹ്മാവ് ഉണ്ടാക്കിയെടുത്തതാ അവളെ മനുഷ്യന്റെ ഉറക്കം കെടുത്താൻ.
3: പെണ്ണുരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? അതെ, അങ്ങനെയൊരു പെണ്ണിന്റെ പക പറഞ്ഞ സിനിമ കണ്ണെഴുതി പൊട്ടും തൊട്ട്. കണ്ണെഴുതി പൊട്ടും തൊട്ടിന്റെ വിശേഷങ്ങളുമായി ഞാൻ രാജശ്രീ നാരായണൻ ഏവർക്കും ചിത്രപരിചയത്തിലേക്ക് സ്വാഗതം.

0: ബോട്ട് എടുക്കണം കൊച്ചുമലയാളി.
1: പെണ്ണാളന്മാരുടെ കെട്ടുവള്ളം
2: നല്ല ശകുനമാണല്ലോടാ. എണ്ണം കുറവാണല്ലോടാ.
0: ഇപ്പൊ പഴയതുപോലെ ഒന്നും അല്ല കാര്യങ്ങള്. കൊയ്ത്തെന്ന് പറഞ്ഞാ പെണ്ണുങ്ങൾക്ക് പുച്ഛമ, പിന്നെ നടേച്ച മുതലാളിയുടെ കണ്ടത്തിലേക്ക് പറഞ്ഞ തീരെ. 40 എണ്ണത്തിന് കിട്ടിയില്ലെങ്കിലും 25 എണ്ണത്തിന് ഒപ്പിച്ചു.
3: ടൗണിലെ തുണിക്കടയിലും ചായക്കടയിലും ഒക്കെ എവിളുമാരല്ലേ എടുത്തുകൊടുപ്പ്, ഏത് നല്ല കൂലിയും കിട്ടും.
2: എല്ലാം പഴയ വിസകളാണോടാ.
0: അതെന്നാ ചോദ്യമാ കൊച്ചു മുതലാളി, ഒരിടത്തും ആളെ കിട്ടിയില്ലെന്ന് പറഞ്ഞാലും ഞാൻ ഒപ്പിച്ചിട്ടില്ലയോ?
3: അത് നേരാണ് മുളകിനെ, ഈ പണി പറ്റോ?
0: 25 ൽ 21 ഇടിവട്ട
3: ഇപ്പൊ കാണുന്നു.
2: വേണ്ട വിശ്വാസം. ഇതാര് കനകം? നീ ഉണ്ടോ ഇക്കൊല്ലം?
4: ഉണ്ടേ.
5: നീ അങ്ങ് കേറി തടിച്ചല്ലോടി.

0: ചാക്കോ വധക്കേസിലെ പ്രതി ഉത്തമനെ കോടതി വെറുതെ വിട്ടു. പ്രമാദമായ ചാക്കോ വധക്കേസിലെ ഒന്നാം പ്രതി ഉത്തമനെയും രണ്ടും മൂന്നും പ്രതികളായ ജോസ്, ദിവാകരൻ എന്നിവരെയും കുറ്റക്കാരല്ലെന്ന് കണ്ടു വെറുതെ വിടാൻ ആലപ്പുഴ സെഷൻസ് കോടതി ഉത്തരവായി.
1: ഒന്ന് പൊക്കി നോക്കണ്ട അവറാച്ച.
2: കനകം, നീ നിത്യഹാരതിയാണല്ലോടി. അന്നും ഇന്ന് നീ ഒരുപോലെ ഇരിക്കുന്നു. കൊച്ചുമാരാളെ അങ്ങ്.

0: നിന്നെ ഒന്ന് കാണണം.
1: കണ്ടു, കൊച്ചുമോലാടി നല്ല മുട്ടനാടിനെ പോലെയല്ലോ ഇരിക്കുന്നേ.
0: പക്ഷേ മുട്ടുമടക്കാൻ പോലും വലിയ മുതലാളിക്ക് അല്പം ബുദ്ധിമുട്ടാണ്.
1: അയ്യോ, എന്നാ പറ്റി?
0: വാദമാ വാദം, നാട്ടു ചികിത്സയല്ലേ? പണ്ട് പാട് കുത്തിച്ചാടിയതല്ലേ?
1: അവറാച്ചോ.
0: പേര്?
1: ഗൗരി. ശരിക്കും പേര് ഭദ്രാന്നോ? ഗൗരി ചെല്ലപ്പേരാ.
0: പണിക്ക് വരുമ്പോ ചെല്ലപ്പേരാ വിളിക്ക, ശരിക്കുള്ള പേര് പറ.
1: അപ്പൊ ഭദ്ര.
2: എന്റെ അച്ഛനൊന്നും വന്നു, എന്റെ അച്ഛനൊന്നും വന്നു.
3: ഇത്തവണ ഇല്ലല്ലോടാ.
2: ചിണ്ടലേ, അച്ഛനും
0: എനിക്കങ്ങനെ അറിയാം.
2: അപ്പൊ കുരുക്ക് പൊത്തിച്ച് കാച്ചെല്ലിപ്പ് വന്നില്ലേ കുഞ്ഞാലേ?
0: എടാ, ഏതെങ്കിലും ചന്തയില് തന്തയും തള്ളും വിലക്ക് വാങ്ങിയ
2: കിട്ടും. 40 കുഞ്ഞാല് വന്നില്ലേ?
0: ഇങ്ങോട്ട് തട. 40 എന്ന് പറഞ്ഞാൽ നിന്റെ തന്തയും തള്ളെ അന്വേഷിക്കുന്നതിന് വണ്ടിക്കൂലി എന്നെ 19 രൂപയായി. നീ ഒരു 100 രൂപ സംഘടിച്ച നിന്റെ അച്ഛനും അമ്മയും ഒപ്പിച്ചേരാം.
4: 100 രൂപ തന്നെ അച്ഛനും കിട്ടോ?
2: പിന്നെ
4: അമ്മയെ മാത്രം തപ്പിയാ മതിയടാ. നിന്റെ അച്ഛൻ നടേശ മുതലാളി എന്ന് എല്ലാരും പറയല്ലോ.
1: എന്തിനാ വഴക്ക് കൂടിയ?
2: മോലാലി പറഞ്ഞു എന്ന് തല്ലി എന്റെ ചേച്ചിയെല്ലാം പറ്റില്ല എന്ന് കഴിക്കു വയ്യ പൊത്തിച്ചു എന്റെ അച്ഛനില്ല.

0: ബുദ്ധിമുട്ടാന്ന് വെച്ചാ പീഡത്തിൽ ഇരിക്കണ്ട, ആ കസേരയിലുള്ള
1: ബുദ്ധിമുട്ടില്ല.
2: ശത്രുസംഹാര പൂജ.
0: മനസ്സിൽ പ്രാർത്ഥിക്കാം.
3: ഓം ശുണാംഭോരിതം സ്വന്തമേനം വേദശ്രീ വിഗ്രഹം ധാനാംഭോജകാഭ്യാനദ്രഹം കേയൂരാ.
4: ഇങ്ങോട്ട് പാടി അശ്രീകരം, പിന്നെ ആരെങ്കിലും കൂടെ ക്ഷണിച്ചോ?
0: ആരൂഢം അത്ര നന്നല്ല, എല്ലാത്തിലും ഒരു വിഘ്നം കാണുന്നു. തടസ്സങ്ങളും മനപ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാം, അതും സ്ത്രീയാൽ.
1: സ്വന്തം മകനെ കൊണ്ടല്ലല്ലോ, ഭാഗ്യം ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം, ആദ്യമായിട്ടൊന്നും അല്ലല്ലോ.
4: ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ആരാ എന്താ എന്നൊക്കെ നാട്ടുകാരറിയുമ്പോ എനിക്കൊരു മനസമാധാനമില്ല.
5: എങ്ങനെ മനസമാധാനം കിട്ടുവടി? സ്വന്തം ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്ന നേരിട്ട് കണ്ടിട്ട് നക്കാപ്പിച്ച കാശിനു വേണ്ടി സാക്ഷിമൊഴി മാറ്റി പറഞ്ഞോളല്ലേ നീ എന്ന് നാട്ടുകാര് പറയുന്ന ഓർത്ത മനസമാധാനം കിട്ടുകയല്ല. പക്ഷേ ഞാൻ അങ്ങനെ പറയല്ല, നക്കാപ്പിച്ച കാശിനു വേണ്ടിയല്ല നീ ഇതൊക്കെ ചെയ്തതും ചെയ്യുന്നതെന്നും എനിക്കറിയാം. നിന്റെ വീട്ടുകാർക്ക് വേണ്ടിയല്ലയോ കുടുംബസ്നേഹം? നീ നല്ലവള, നിന്നെ ഞാൻ കൈവിടോടി. ജീവപര്യന്ത അഴിയെണ്ണിക്കഴിണ്ട എനിക്ക് ജീവൻ തിരിച്ചു തന്നോളല്ലോ നീ, ഞാനതൊന്നും മറക്കല.
6: മട പൊട്ടിയ കണ്ടെന്നറിയും, കണ്ടെന്നറിഞ്ഞാലോ കൃഷി നശിക്കും. മട നിക്കണേൽ ഒരേ ഒരു വഴിയുള്ളൂ, മനുഷ്യപുരുതി. ഒരു കൊയ്ത്താളം മടയിലേക്ക് എടുത്തു ചാടും, അത് കണ്ട് വീര്യം കൊണ്ട് മറ്റു കൊയ്ത്താളന്മാര് ചേറുപൊത്തും. മട ഉറയ്ക്കും, ചേറിൽപ്പെടുന്ന കൊയ്ത്താളൻ വീരനാകും. അത്തരം മടകളിൽ വിളക്ക് വെക്കും. ഇന്നേക്ക് 15 വർഷം മുമ്പ് ഇതുപോലൊരു കൊയ്ത്തുകാലം തെക്കേ പാടത്തെ മട വിണ്ടു തുടങ്ങി. ഓടിക്കൂടിയ ആൾക്കാരുടെ കൂടെ ചന്ദ്രപ്പനും ഉണ്ടായിരുന്നു. കൊയ്ത്താളന്മാരുടെ നേതാവായിരുന്നു ചന്ദ്രപ്പൻ. ഉഷിരുള്ളവൻ, എന്തും ചെയ്യാൻ മടിക്കാത്തവൻ. വരാൻ പോകുന്ന ദുരന്തം ഓർത്ത് എല്ലാവരും നിന്നപ്പോ ചന്ദ്രപ്പൻ മടയിലേക്ക് എടുത്തു ചാടി. വേഗം ചേറുവാരിയിട് ചന്ദ്രപ്പൻ അലറി. മടിച്ചു നിന്ന കൂട്ടരോട് ചന്ദ്രപ്പൻ പറഞ്ഞു, ഇവിടെ എന്റെ ജീവനല്ലേ വലുത്, കരയാണ് ഈ മണ്ണാണ്. അറിയാതെ അവ ചേറുവാരി ചന്ദ്രപ്പനെ പൊതിഞ്ഞു, മട നിന്നു. അതുകൊണ്ട് രാവിലെ ആ മടയിൽ വന്ന പറയാതെ നിന്നുപോയെ.
7: ചന്ദ്രപ്പനാജന്റെ അരി ആയിരിക്കും പറയുന്നത്, കമ്മ്യൂണിസ്റ്റുകാര് പറയുന്നത് ചന്ദ്രപ്പൻ രക്തസാക്ഷിയാണെന്നാ. അല്ല സുശി, സുശിയുടെ പനി എങ്ങനെയുണ്ട്? അല്ല ഞാൻ അവരുടെ സൗകര്യങ്ങളൊക്കെ
4: എങ്ങനെയുണ്ട്? പിന്നെ മടവഴി പോകുമ്പോ സൂക്ഷിച്ചു പോണം.
7: എന്നാ കളവ് കരുനാക്ക്.

0: വരാതിരിക്കില്ല, വരാതിരുന്നാലോ എന്റെ കാര്യം നടക്കില്ല.
1: മടവഴി പോണോ?
2: ആറടി പൊക്കവും വെച്ചിട്ട് എന്തോന്ന് ധൈര്യം ആടാ. മടവഴി പോയി എന്താടാ കുഴപ്പം?
1: അതല്ല, ഇന്ന് വെള്ളിയാഴ്ച അല്ലയോ?
2: മടവഴി പോയാ മതി,
1: മടവഴി പോയാ മതി. ആർക്കിട്ടെങ്കിലും രണ്ട് തോങ്ങ് താങ്ങിട്ട് കൊറേ നാളായി.
3: മടയിലൊരു വിളിച്ചം.
2: വള്ളം അടുപ്പീടാ, അടുപ്പീടാ.

0: ആ കിളവി നാക്കെടുത്ത് പറയും ചെയ്ത് മട വഴി പോകാനും വയ്യ. ഇപ്പൊ ഈ രാത്രി എന്ത് ചെയ്യാം? വേറെ വഴി എന്ത്?
1: പെട്ടെന്ന് ചന്ദ്രപ്പന്റെ മടയിൽ വിളക്ക് തെളിഞ്ഞു. കത്തിച്ച രൂപം അരയ്ക്ക് മുകളിൽ പെണ്ണ, മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ട് അരയ്ക്ക് താഴെ ആണ്, കാല് നിലത്തൂടാതെ ഒരു ഓട്ടമാ. എന്റെ അണ്ടം കാളിപ്പോയി.
2: പ്രേതം തുണിയെടുത്തിട്ടില്ലായിരുന്നു.
3: നിന്നെ പോലല്ലടാ, പ്രേതത്തിന് നാണവും മാനവും ഉള്ള കൂട്ടത്തിലാ അല്ലേ സ്റ്റാലിൻ?
4: ഈ നാട് നന്നാവിയല്ല, അന്ധവിശ്വാസങ്ങളുടെ കൂമ്പാരമല്ലേ. ചുമ്മാതല്ല ദൈവങ്ങളുടെ കെയറോഫിൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവുന്നത്.
0: അല്ല, എനിക്ക് അറിയാൻ മേല എന്ന് ചോദിക്കുക. ഈ ചന്ദ്രപ്പൻ സഖാവല്ലായിരുന്നു?
4: കരയത്തെ സഖാവായിരുന്നു. പണ്ട് ആലപ്പുഴയില് സഖാവ് ഇ എം എസിന്റെ പ്രസംഗം കേൾക്കാൻ ഈ കരയെന്ന് പോയ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ്.
5: എനിക്കൊരു സംശയം സഖാവേ, നിങ്ങളുടെ ആൾക്കാർ മരിച്ചിരുന്നാലും പ്രേതങ്ങൾ ഉണ്ടാവോ?
0: അല്ലേ ചാലും കുട്ടിപ്പിള.
6: ഭൂതവും പ്രേതവൊന്നും അല്ല, ആരാ കൽവളക്ക് കത്തിച്ചെന്ന് അറിയണം.

0: അവിടെ ആ വിളക്ക് എരിയാൻ പാടില്ല. അത് അവിടുന്ന് മാറ്റിയരാം.
1: ഓ, പഴയ വീരശൂരപരാക്രമൊന്നും വേണ്ടാന്ന് പറയടോ. ഭൂതവും പ്രേതവും തന്നെ ആ വിളക്ക് കത്തിച്ച് ആ മണ്ഡത്തിനെ അങ്ങ് വിശ്വസിക്കാൻ പറ. ഇല്ലെങ്കിലേ കൽവിളക്ക് സംസാരിച്ചു തുടങ്ങും, എട്ടുവെട്ടിൽ നടേശ മൂലാളിക്ക് കേടുവരും. കേടുവരുത്തും, വ്യക്തമായി പറഞ്ഞു കൊടുക്കടോ. താൻ പഴയ ഫോർത്ത് ഫോറോ അല്ലേ?
2: മുതലാളി ദേഷ്യപ്പെടരുത്. കൊച്ചുമുതലാളി പറഞ്ഞതാ ഇപ്പൊ ശരി. നാളെ പാടത്ത് പണി തുടങ്ങിയല്ലേ, നമ്മളായിട്ടൊന്നിനും ഒരു തടസ്സം നിൽക്കണ്ട. സമയം അത്ര നന്നല്ല.
3: ദൃഷ്ടിദോഷം മാറ്റാനാ?
0: ഒന്ന് നിർത്താവോ നിന്റെ ശാസ്ത്രവും മന്ത്രവാദവും ഒക്കെ?
3: ഇന്നലെ മടയിൽ വിളക്ക് തെളിഞ്ഞത് ഏത് ദിവസമാണെന്ന് ഓർമ്മയുണ്ടോ? ഇന്നേക്ക് 15 വർഷം മുമ്പ് ചന്ദ്രപ്പൻ.
4: തിലകൻ, മഞ്ജു വാര്യർ, ബിജു മേനോൻ, അബ്ബാസ്, കലാഭവൻ മണി എന്നിവർ അഭിനയിച്ച, ടി കെ രാജീവ് കുമാർ രചനയും സംവിധാനവും നിർവഹിച്ച് 1999 പുറത്തിറങ്ങിയ ചിത്രമാണ് കണ്ണെഴുതി പൊട്ടുന്നൊട്ട്. അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ചാണ് മഞ്ജു വാര്യർ ഈ കഥ കേൾക്കുന്നത്. കഥ പറയുമ്പോൾ മഞ്ജുവിന്റെയും അച്ഛന്റെയും അമ്മയുടെയും മുഖം മാറുന്നത് സംവിധായകൻ ശ്രദ്ധിച്ചു. അവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നേരത്തെ മനസ്സിലാക്കിയ മഞ്ജു നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവരെ പുറത്തേക്ക് കൊണ്ടുപോയി. കഥ കേട്ട് മഞ്ജു സംവിധായകനോട് ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ: ചേട്ടാ, ഈ സിനിമയിൽ നഗ്നതയുണ്ടോ? ഇല്ല എന്ന് സംവിധായകൻ മറുപടി പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ആവേശത്തോടെ മഞ്ജു സിനിമ ചെയ്യാൻ സമ്മതം മൂളി. ആ പ്രായത്തിൽ ഇത്തരത്തിലൊരു കഥ കേൾക്കുമ്പോൾ അത് സമഗ്രമായി പരിശോധിക്കാനുള്ള അപാരമായ ഒരു ഉൾക്കാഴ്ച അന്ന് മഞ്ജു വാര്യറിലുണ്ടായിരുന്നു. അത് സംവിധായകനെ അത്ഭുതപ്പെടുത്തി. സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ സംവിധായകൻ ഉദ്ദേശിച്ചതിനേക്കാൾ എത്രയോ മടങ്ങായാണ് മഞ്ജു കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അഭിനയിക്കാൻ വരുമ്പോൾ ഒരു കാര്യം മാത്രമേ മഞ്ജു ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ: സീൻ വിവരിക്കുമ്പോൾ വിശദമായി പറഞ്ഞു കൊടുക്കണം. സംവിധായകന്റെ മനസ്സിൽ എന്താണോ ഉണ്ടായിരുന്നത് അത് കൃത്യമായി വായിച്ചെടുക്കാൻ മഞ്ജു വാര്യർക്ക് സാധിച്ചു. ഒരു പെണ്ണിന്റെ പ്രതികാര കഥയാണ് കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമ പറയുന്നത്. തന്റെ മാതാപിതാക്കളെ കൊന്ന നടേശൻ മുതലാളിയെ വകവരുത്താൻ ശ്രമിക്കുന്ന ഭദ്ര എന്ന പെൺകുട്ടിയായാണ് മഞ്ജു വാര്യർ എത്തുന്നത്. ശൃംഗാരവും പ്രതികാരവും പ്രണയവും പകയുമെല്ലാം മാറി മാറി പകർന്നാടേണ്ടുന്ന ഒരു വേഷം. അത് മഞ്ജു വളരെ തന്മയത്വത്തോടെയാണ് അവതരിപ്പിച്ചത്. നടേശൻ എന്ന കഥാപാത്രം അവതരിപ്പിച്ചത് അഭിനയ കലയുടെ പെരുന്തച്ഛൻ തിലകനാണ്. തിലകനും മഞ്ജു വാര്യറും മത്സരിച്ച് അഭിനയിച്ച ചിത്രം കൂടിയായിരുന്നു ഇത്.
5: നല്ല കാണി, ഇതെന്താ ഇറച്ചിക്കത്തിയാ?
6: ഇന്ന് ടൗണിൽ പോയിട്ട് വരുമ്പോ ഇതിന്റെ മൂർച്ച കൂടി കൊണ്ടുവരുമോ? ഒറ്റ വെട്ടിന് മുറി രണ്ടാണ്. കാശ് തരാം.
5: അത്രയ്ക്ക് എന്നെ ഇഷ്ടമല്ല. ഞാൻ കേട്ടു പറഞ്ഞത്.
6: എന്ത് കേട്ടു?
5: എന്നെ ഇഷ്ടമാന്ന് പറഞ്ഞത്.
6: കത്തി തിരിച്ചു കൊണ്ടുവരുമ്പോ കാണിച്ചു തരാം.
1: ഒന്ന് വരച്ചേരെ, കാശിന് കുറച്ച് ആവശ്യമുണ്ട്.
2: സർക്കിളേമാന് വേണ്ടിയാ?
1: ദൂർത്തടിക്കാനാ? ജാതകത്തിലെ കാലുള്ളവനല്ലേ, തന്തയും കൊണ്ടേ പോവൂ. ഹലോ ഇതേ.

0: മാറിയതി. എന്റെ മകൻ ഒരുത്തനെ പട്ടാപ്പകല് വെട്ടിക്കൊന്നു എന്നുള്ളത് സത്യം. സർക്കാർ ശമ്പളം തന്ന് പോലീസിനെ വെച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ളവന്മാരെ അകത്താക്കാനാ. സാറത് ചെയ്തില്ല, അവനല്ല കൊന്നതെന്ന് പറഞ്ഞു. അപ്പൊ സാറ് ജോലി ചെയ്തത് എനിക്ക് വേണ്ടിയാ, അതിന് എന്നാ ശമ്പളം വേണമെന്ന് ഞാൻ സാറിനോട് ചോദിച്ചു. ശരിയാണേ, സാർ എത്ര വേണമെന്നും പറഞ്ഞു.
1: അല്ല, അത്
0: ഒന്നും രണ്ടും അല്ല സാറ് ചോദിച്ചത്, 5 ലക്ഷമാ. ഞാൻ ഒന്നും പറയാതെ എടുത്തു തന്നു അല്ലേ?
1: അതെ,
0: സാർ അത് മുഴുവൻ എടുത്തു എന്ന് ഞാൻ പറയല്ല. മേലോട്ടും താഴോട്ടും ഒക്കെ വീതം കൊടുക്കണമല്ലോ.

0: മകനെ രക്ഷിക്കാൻ വേണ്ടി അല്ല ഞാനത് ചെയ്തത്. പണ്ട് കര കാണാൻ മേലാതെ കായൽ നീണ്ട് പരന്ന് കിടന്നപ്പോ ഇവിടെ വന്നവനാ ഞാൻ. ഒരു മേല്ലാസം പോലും ഇല്ലാതെ ചേറ് കുത്തിപ്പൊക്കി കരയുണ്ടാക്കി അതിൽ വിതച്ച് കൊയ്ത് കായലുമായിട്ട് പടവെട്ടി. പിന്നെ ഞങ്ങൾ കൂട്ടായി. ഇന്ന് ആ കായൽ എന്നെ എട്ട് വീട്ടിൽ നടേശം മുതലാളിയാക്കി. അത് കളഞ്ഞു കുളിക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാ. നമ്മുടെ ഇടപാടിൽ ഇന്ന് വരെ സത്യസന്ധമായി തന്നെ ഞാൻ എല്ലാം ചെയ്തു അല്ലേ?
1: ചെയ്തു.
0: പക്ഷേ താനത് ചെയ്തില്ല. ഇതിന്റെ പേരും പറഞ്ഞ് താൻ വീണ്ടും വീണ്ടും കാശ് വാങ്ങി. എന്നും നടേശം മുതലാളിയെ ഊറ്റാവെന്ന് വിചാരിച്ചു. എന്റെ സന്തതിയെ താൻ കയ്യിലെടുത്തു. ഞങ്ങൾ തമ്മിലുള്ള ഈർച്ച താൻ മുതലാക്കി. കൊള്ളാം പോലീസ് ബുദ്ധി.
1: അല്ല അത്
0: തന്റെ കൊണ്ട് സ്വന്തം മോനെ കൊല്ലിച്ച് അടങ്ങു താൻ അല്ലേ
1: മുതലാളി? അത് ഉത്തമൻ
0: എനിക്കറിയാം. തനിക്ക് കിട്ടുന്നത് ഇപ്പാദ്യം അവനാ. അഭ്യാസം നടക്കില്ലടോ. അരിവാള് പിടിച്ച കയ്യായത്. തണ്ടു ഇലയറിയാതെ കതിരി കൊയ്യ മിടുക്കന അരിവാള്. നല്ല മുറിച്ച താൻ പോലും അറിയാതെ തന്റെ കഴുത്ത് കൊയ്തുകളെ ഞാൻ

0: ഞായറാഴ്ച. പിന്നെ തൽക്കാലം ഒന്ന് കാണാൻ വിളിപ്പിച്ചാരി.
1: മോലാളി, എന്റെ അനിയന്റെ കല്യാണോ?
0: അത് എന്നാന്ന് വെച്ചാ നീ അവരാച്ചോട് പറഞ്ഞു മേടിച്ചു. ഓർമ്മ വേണം. അവറാച്ചു വള്ളം തള്ളു തൽക്കാലം.
2: നല്ല മോലാളി,
0: എന്നെ പിടിക്കാം.

വരാന്ന് പറഞ്ഞിട്ട് ഞാൻ വരാതിരിക്കില്ല. വരാല് വരാൽ വരാലേ വരാ.

ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ ഇല്ലേ? എനിക്ക് ഭയങ്കര പേടിയാ.

0: കുട്ടി, പാടത്ത് വെച്ച് കൈക്ക് പിടിച്ചപ്പോ നല്ല ഉശിരായിരുന്നല്ലോ. എവിടെയാ ഉശിര്? നല്ല അനുസരണയല്ല വരാലോ. തണ്ടിക്കൊത്ത് കളിച്ചാലേ രസമുള്ളൂ. പാടി
1: നീ ഇനി എന്റെ മുറി കടന്നാ മതി, പറ്റോ? നിന്റെ അച്ഛൻ ഒരുപാട് വൃത്തികടൽ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് അല്പം മര്യാദ ഉണ്ടായിരുന്നു. ചെയ്തതൊന്നും എന്റെ മുന്നിൽ വെച്ചല്ലായിരുന്നു, പക്ഷെ നീ നീ അതും ചെയ്തല്ലോടാ. എന്റെ ശവം കായലിൽ പൊങ്ങാതെ നോക്കണം. അച്ഛനുണ്ടെന്നുള്ള ധൈര്യത്തിലാ ഞാനിവിടെ
2: നിക്കുന്നത്.
3: ഞാൻ എവരെല്ലാം നോക്കേ, ഒറ്റ സ്ഥലത്തും കണ്ടില്ല. ഞാൻ പേടിച്ചു പോയി. കുട്ടീനെ പേരില് ഒരച്ഛനെ അങ്ങനെ നടത്തി. കുട്ടീനെ ആരും ചീറ്റാക്കന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അമ്പലത്തില് പോറ്റി ചോദിക്കാ ഭദ്ര എന്താ ആരാന്ന്.
1: ചിന്തന എന്നാ പറഞ്ഞു?
3: കുറെ നേരം ഒന്നും മിണ്ടാതെ നിന്നു, പിന്നെ പറഞ്ഞു എന്റെ അനിയത്തി കുച്ചാന്ന്. പിന്നെയും പോറ്റി ചോദിച്ചാ ഭദ്ര ഭദ്രക്കാലി പോലെ ആണോന്ന്. ബന്ധം പോറ്റിയാ.
1: എന്റെ കൂടെ വരുമോ?
3: എന്തിനാ?
1: ഒരാളെ പേടിപ്പിക്കാനാ?
3: വരാം. പേടിപ്പിക്കുന്ന കേട്ട് നല്ല രസാ.

ആരും വിളിച്ചാൽ ആൾക്കാർ കൂടും. ഞാൻ പറഞ്ഞു തുടങ്ങും നിന്റെ ചരിത്രം. നീ പെണ്ണാണോടി സ്വന്തം ഭർത്താവിനെ കൺമുന്നിലിട്ട് വെട്ടിക്കൊല്ലുന്നത് കണ്ടിട്ട് അത് കണ്ടില്ല എന്ന് കോടതി പറഞ്ഞു. നീ എന്നിട്ട് നീ മുതലാളിമാരുടെ ഔദാര്യം പറ്റി സുഖിച്ച് ജീവിക്കുന്നു. എന്തിനാടി ജീവിച്ചിരിക്കുന്നേ? നീ ജീവിച്ചിരിക്കാൻ പാടില്ല. ഭർത്താവിനെ അവൻ എങ്ങനെ വെട്ടിക്കൊന്നെന്ന് നീ പറയണം ഇപ്പൊ എന്നോട്. അതുപോലെ നിന്നെ ഞാൻ വെട്ടി നുറുക്കും. നീ നിന്നെ മാത്രമല്ല വഞ്ചിച്ച്, പെണ്ണുങ്ങളെ മുഴുവൻ വഞ്ചിച്ചു. നിന്റെ ശവം മാറ്റി പൊങ്ങിയ ആൾക്കാർ പുച്ഛത്തോടെ നോക്കൂ. ദുഃഖിക്കാൻ ആരും ഉണ്ടാവില്ല. ഇവക്ക് ഇങ്ങനെ തന്നെ വരണമെന്ന് പറയും. അത്രയ്ക്ക് നീ ദുഷിച്ചു മാറി. നിന്നെ പോലുള്ളവരെ മുതലാളിമാർക്ക് വേണോടി? പക്ഷേ ഇന്നത്തോടെ അതും അവസാനിക്കണം. കൊന്നോളൂ, എന്നെ കൊന്നോളൂ.

鸡。ഇല്ല, ചാക്കോച്ചിയുടെ റോസാക്കുട്ടിയെ കൊല്ലാൻ എനിക്ക് പറ്റുന്നില്ല. ഇല്ല, ചാക്കോച്ചിയുടെ റോസാക്കുട്ടിയെ കൊല്ലാൻ എനിക്ക് പറ്റുന്നില്ല.

0: ഞങ്ങളുടെ കൂടെ വന്ന ഒരു കൂട്ടം കാണിച്ചു
1: തരാം. ഇപ്പൊ സമയമില്ല,
0: റോസാക്കുട്ടി കൂടെ ഉണ്ട്.
1: നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുന്നു ഞാൻ.
0: വേണ്ട വേണ്ട, അത്രേ നടക്ക്, കല്യാണം കഴിഞ്ഞിട്ട് അടുത്തടുത്ത് നടക്കാം.
1: ശരടാ.
0: ആ

0: കണ്ണുകളിൽ പകയുടെ കനലെരിയുന്നത് കാണാം. അതും വളരെ വ്യക്തമായി. ഈ ചിത്രത്തിലെ പല കഥാപാത്രങ്ങളും അഭിനയിക്കുകയാണോ ജീവിക്കുകയാണോ എന്ന് പലപ്പോഴും തോന്നിപ്പോയി. ഇത് വെറുമൊരു കെട്ടുകഥയല്ല. 15 വർഷം മുൻപ് ഭദ്രയ്ക്ക് എല്ലാം നഷ്ടപ്പെടുത്തിയ ദുരന്തമായിരുന്നു. പകയിൽ ഭദ്ര നീറി. കണ്ണീർ അവളുടെ ദൗർബല്യമായിരുന്നില്ല, മറിച്ച് ശക്തിയായിരുന്നു. നിസ്സഹായ അവസ്ഥയിൽ മുച്ചൂടും മുടിക്കാനുള്ള ത്വരയായി ആ കണ്ണീർ മാറി.
1: അവൻ ഇന്ന് വീട്ടിലെത്തരുത്.
2: എന്നെ
3: പോലെ സെ
2: തെക്കേ കണ്ടത്തിലെ മടക്ക്
3: മടക്കെന്ത് പറ്റി
2: മടക്കൊരു വലിയ വിള്ളൻ ഏത് നിമിഷവും മട പൊട്ടാം.
3: ഇങ്ങോട്ട് മാറിയേ.

0: ഇവനൊക്കെ എന്താ ഈ കാണിക്കുന്നത്? ഇവിടെ നിന്ന് മടക്ക് വിള്ളലുണ്ടെന്ന് പറഞ്ഞിട്ട് മട തുറക്കുന്നോടാ.
1: ഇവനുണ്ടെങ്കിൽ നിന്നെ ഒന്ന് ഒന്നുകളായി നിന്നെയാ

0: മുതലാളി, ഏതോ തണ്ടില്ലാത്ത മാർ നമ്മുടെ മട തുറന്നു മുതലാളി.
1: കുഴിച്ചു
2: എന്തിയണമെന്ന് ഞാൻ പറയണോ രാജ? ആ മടമാന്തി അവനെ അതിനകത്തെടുത്ത് തട്ടറ,
3: എന്നിട്ട് ചേറ് കെട്ടിട്ട് നടക്കടാ.

0: വിശ്വാസം പുലട്ടെ. മഴയെ വിള്ളലുണ്ടായാൽ മനുഷ്യ കുരുതി കൊണ്ട് അത് ചേർക്കാൻ പറ്റൂ. ഇവിടെ ചന്ദ്രപ്പൻ കുരുതി കൊടുത്തു. എന്തിന്?
1: മട അടയ്ക്കാൻ.
0: അതായത് തെക്കേപ്പാടത്തെ മട വീണു. ഇതറിഞ്ഞ അവിടെ ഓടിക്കൂടി ജനങ്ങളുടെ നേതാവ് ചന്ദ്രപ്പൻ ചേറുവാരിയിട്ട് മടയടയ്ക്കാൻ പാടുപെട്ടു. മട നിൽക്കില്ല എന്ന് കണ്ടപ്പോ ചന്ദ്രപ്പൻ അതിലേക്ക് എടുത്ത് ചാടാൻ തുടങ്ങി. വേണ്ട വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞു. വേണം, എന്റെ ജീവനല്ല കരയാണ് വരുതെന്ന് ചന്ദ്രപ്പൻ പറഞ്ഞു. മട പൊട്ടിയാ കൃഷി നശിക്കുമെന്ന് പറഞ്ഞ് അയാൾ അതിലേക്ക് എടുത്ത് ചാടി. മനപ്രയാസത്തോടെ നിങ്ങൾ ചേറുവാരിട്ടു. മടയുടെ വിള്ളലടഞ്ഞു. മട നിന്നു. പാവൻ ചന്ദ്രപ്പൻ, ജീവൻ കരയ്ക്ക് വേണ്ടി ബലി കൊടുത്തവൻ എന്ന് നാളെ മുതൽ നാട്ടുകാർ പറയണം. കേട്ടുകഥയായിരുന്ന മനുഷ്യക്കുരുതി സത്യമാവണം. ചന്ദ്രപ്പൻ തൊഴിലാളികളുടെ ദൈവവും ഈ നാടിന്റെ രക്ഷകനുമാകണം. വരും കാലങ്ങളിൽ ചന്ദ്രപ്പന്റെ ത്യാഗം മുത്തശ്ശിക്കഥ പോലെ ഈ നാട്ടിൽ പാട്ടാവണം.

0: ആ കുറ്റക്കാരി, എന്റെ ഒടുക്കത്തെ സൗന്ദര്യമാ. ഭയന്ന് ഓടുമ്പോഴും ഒക്കെ എന്നാ ചന്തവാ. നോക്കി നിൽക്കാതെ പോയിനടാ.
1: ഈ അമ്മ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അമ്മ ജീവിച്ചിരുന്ന അയാള് വീണ്ടും നമ്മുടെ പിന്നാലെ വരും. മോളെ ഇത് വെച്ചു അച്ഛന്റെ ഓർമ്മയ്ക്ക്. അച്ഛന്റെ പേര് പത്ര അവിടെ നീ.
2: ഭദ്രയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കഥ. ആ ജീവിതത്തിലും ഗൗരിയിലും കൊതി കൂടിയ നടേശൻ മുതലാളി കഴുകനെ പോലെ വട്ടമിട്ട് പറക്കുന്നു. ഭദ്രയുടെ കണ്ണിന്റെ മുൻപിലാണ് അവളുടെ അച്ഛനെ ജീവനോടെ നടേശൻ മുതലാളി കുഴിച്ചു മൂടിയത്. അവളുടെ കൺമുൻപിലാണ് സ്വന്തം അമ്മ കത്തിയെരിഞ്ഞത്. പിന്നീടുള്ള 15 വർഷം അവൾ അനുഭവിച്ചത് അനാഥത്വമായിരുന്നു.
3: അനാഥാലയത്തിൽ കഴിഞ്ഞ 15 വർഷങ്ങൾ ഓരോ രാത്രിയും ഇതോർത്ത് ഞാൻ ഞെട്ടി ഉണരുമായിരുന്നു. അപ്പോഴൊക്കെ വിധിയെ പഴിചാരി ദൈവങ്ങളെ ശപിച്ചു. പിന്നെ എല്ലാം ഒരു കഥ പോലെ കണ്ടാലോ എന്ന് ഞാൻ ചിന്തിക്കുമ്പോഴാ ചാക്കോച്ചിയുടെ മരണം, പിന്നെ റോസാക്കുട്ടിയുടെ ചതി മനസ്സിൽ കുറിച്ചു. ആദ്യം നടേശ മുതലാളി, പിന്നെ കൊച്ചു മുതലാളി, ഒടുവിൽ റോസാക്കുട്ടി. വെട്ടി വെട്ടി കൊല്ലുക, പക്ഷെ കണക്കുകൂട്ടലുകൾ ഓരോന്നായി പിഴച്ചു.
4: പിഴച്ചിട്ടില്ല. ഒരു പെണ്ണും ചെയ്യാൻ പാടില്ലാത്തതാണ് ഞാൻ ചെയ്തത്. ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ കർത്താവ് പോലും നല്ല ബുദ്ധി തന്നില്ല. മറ്റു പലരും കാര്യങ്ങൾ തീരുമാനിച്ചു. നീ ഒടുവിലേക്ക് മാറ്റിവെച്ചത് ആദ്യം ചെയ്യണം. ചാക്കോച്ചിയുടെ റോസക്കുട്ടിയെ നീ കൊല്ലണം. ഒരു ദാക്ഷിണ്യമില്ലാതെ മരിക്കുന്നതിന് മുമ്പ് ഒരാശ നീ മനസ്സിൽ കുറിച്ചത് എനിക്ക് ചെയ്യണം. ഞാൻ ചെയ്ത തെറ്റിന് അത്രയെങ്കിലും പ്രായച്ചിത്തം ചെയ്യാൻ എന്നെ അനുവദിക്കണം.

അനുവദിക്കണം. കരയരുത്, തളരരുത്. നിന്റെ അച്ഛനും അമ്മയ്ക്കും അതിഷ്ടാവില്ല. നിന്റെ അമ്മ ഭദ്രയെന്ന് വിളിക്കുമ്പോ അച്ഛൻ പറയുമായിരുന്നു വീരഭദ്ര എന്ന്. അങ്ങനെ തന്നെ ആവണം നീ, വീരഭദ്ര.

ഓസാ നീ എവിടെയാടി നീ

0: cosa.
1: റോസയുടെ മരണം ആത്മഹത്യ. ഇക്കഴിഞ്ഞയാഴ്ച ദുരൂഹ സാഹചര്യത്തിൽ കായലിൽ കാണപ്പെട്ട റോസയുടെ ജഡം ആത്മഹത്യ മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വെളിവായി. ആലപ്പുഴ കൈനഗിരിക്കടുത്ത് കായൽ തീരത്താണ് 5 ദിവസങ്ങൾക്ക് മുമ്പ് റോസ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. അതികഠിനമായ മാനസിക സമ്മർദ്ദങ്ങൾക്ക് വശംവദയായിരുന്നു അവരെന്ന് നാട്ടുകാരും പോലീസും ചൂണ്ടിക്കാട്ടി.
2: പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യയാണെന്ന് ഞാൻ എഴുതിയതുകൊണ്ട് മാത്രം കാര്യമല്ലല്ലോ. എല്ലാ പഴുതും അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടാ.
3: അല്ല, ഡോക്ടർ പറഞ്ഞാലും കാര്യമുണ്ടേ? എന്തിനും ആരെങ്കിലും സി ബി ഐ അന്വേഷണം വേണമെന്ന് 2 പ്രാവശ്യം പറഞ്ഞാൽ മതി, അപ്പൊ തന്നെ സർക്കാർ ഉത്തരവരും അന്വേഷണം സി ബി ഐക്ക് വിടാൻ. നമ്മളൊക്കെ പിന്നെ
2: എടോ, താനും എല്ലാത്തിനും കൂട്ടു നിന്നിട്ട് കുട്ടിസഹാക്കളെ ജാഥ കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ?
4: എന്റെ ഡോക്ടറെ, ഇതാതിന്റെ ശരി. ഞങ്ങൾ പ്രതികരിക്കണം, ഇല്ലെങ്കിൽ പാർട്ടിയുടെ പ്രതിച്ഛായ അത് ബാധിക്കും. പിന്നെ കാശ് ഇറക്കുന്നതനുസരിച്ച് മുദ്രാവാക്യം വിളിയുടെ ശുഷ്കാന്തി കുറയുകയും ചെയ്യും.
5: ആ പറഞ്ഞത് നേരെ, കുറച്ച് കാശ് ഇറക്കിയ സി ബി ഐക്കാരുടെ ശുഷ്കാന്തി കുറയൂ.
6: പക്ഷെ ഈ കാര്യത്തിൽ മോനാളിക്ക് അത്ര ശുഷ്കാന്തി പോരാ, ചെക്കൊന്നും ഒപ്പിട്ടില്ല.
7: അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മേൽവിലാസം പോലും ഇല്ലാതെ ഇവിടെ വന്നു കയറിയ പീറ നടേശൻ എട്ടുവീട്ടിൽ നടേശ മുതലാളിയായി ചരിത്രം നാറും. മകന് വേണ്ടി ഒന്നും ചെയ്യണ്ട, ജന്മം തന്നല്ലോ, അത് തന്നെ വലിയ ഉപകാരം.
8: കഷ്ടപ്പെട്ടുണ്ടാക്കിയതായി കാശൊക്കെ, അത് നിന്റെ ഒക്കെ തോന്നിയാസിന് തൂത്തടിക്കാനുള്ളതല്ല. കൊറേ സഹിച്ചു, ഇനി പറ്റില്ല. നടേശ മുതലാളി നാറിയാലും വേണ്ടില്ല.
7: തോണ്ട ഉറക്കണ്ട, ചെലപ്പോ ശബ്ദം. എന്തിനാപ്പ കരയുന്നെന്റെ സരോജിനമ്മേ? ഞാൻ വയറ്റിലുണ്ടായ 2 മാസം കഴിഞ്ഞല്ലേ നടേശ മുതലാളി ഈ കഴുത്തിൽ മിന്നു കെട്ടിയത്. അദ്ദേഹത്തിന് സരോജിനമ്മ എന്നെ വേണ്ടായിരുന്നു. പക്ഷേ നടേശ ചരിത്രത്തിന് കോട്ടം സംഭവിക്കരുതല്ലോ. ഇയാളുടെ സന്തതിയെ പറ നാണമില്ലായിരുന്നു നിങ്ങക്ക്, എനിക്ക് നടക്കട. തന്തയുടെ ഗുണം കൊണ്ട് എവിടെ ചെന്നാലും എന്തോ ഒരു അന്തസ്സാണ്.

0: വേണ്ടി വന്ന അച്ഛൻ മകനെ കൊല്ലും, അല്ലെ മകൻ അച്ഛനെ കൊല്ലും. അതാ എട്ടി വീട്ടു തറവാട്ടുകാരുടെ മേന്മ. പിന്നെയാ നമ്മുടെയൊക്കെ ജീവനെ കുറിച്ച് അവർക്ക് ഛേദം. റോസായെ കൊല്ലിച്ചതാ ഉറപ്പാ.
1: അത്ര ഉറപ്പാണെങ്കിൽ രക്തത്തിളപ്പുള്ള ചെറുപ്പക്കാരനല്ലേ എന്റെ തിളക്കാത്ത?
0: തിളക്കാറുണ്ട് പലപ്പോഴും, അപ്പൊ പിന്നെ വാങ്ങി അങ്ങ് വെക്കും. അല്ലേ അരിവാളോ ഇറങ്ങേണ്ടി വരും പലരുടെയും തല പോയാൻ. അപ്പൊ നമ്മൾ കുറ്റവാളി, നിയമം കയ്യിലെടുത്തു. നമുക്കെതിരെ നാട്ടുകാര്, പോലീസുകാര്, രാഷ്ട്രീയക്കാര്. ഇയാൾക്കിതൊന്നും മനസ്സിലാവില്ലടോ, എനിക്കെന്റെ ബാപ്പയെ നഷ്ടപ്പെട്ടതാ. ഈ നിയമങ്ങളും നാട്ടുകാരും ബാപ്പയ്ക്കെതിരായിരുന്നു. ന്യായം പറഞ്ഞ ബാപ്പയെ അവർ തീവ്രവാദിയായി മുദ്രകുത്തി. സഖാവ് ബാപ്പുട്ടി ലോക്കപ്പിൽ വെച്ച് കൊല്ലപ്പെട്ടു. അന്ന് നാട്ടിൽ ഒരുപാട് പേർക്ക് ആശ്വാസമായി, ഉമ്മയ്ക്കും എനിക്കും നഷ്ടപ്പെട്ടു.
2: എനിക്കിതൊന്നും അറിയില്ലായിരുന്നു.
0: താൻ എട്ടി വീട്ടി നിൽക്കണ്ടെന്ന് പറയാൻ വന്നതാ. വഴിമാറി സംസാരിച്ചു പോയി. എനിക്ക് പറയാൻ എന്താ അധികാരം? അതല്ലേ നോട്ടത്തിന്റെ അർത്ഥം. അധികാരം ഉണ്ടോ എനിക്ക്? തന്നെ ഞാൻ എന്നെ സ്വപ്നത്തിൽ നിക്കാഹ് കഴിച്ചു കഴിഞ്ഞു.
1: അപ്പൊ താൻ എല്ലാരെക്കാളും പേയാണല്ലോടോ. ഒരു പെണ്ണറിയാതെ അങ്ങ് നിക്കാഹ് കഴിക്കാന്ന് പറഞ്ഞാ
0: തിളക്കല്ലേ.
1: ശരി വാങ്ങി വെച്ചു.
0: അവിടെ ഇരിക്കുന്ന സോപ്പ് വെട്ടി എടുത്തോ.
1: കാര്യം കാണാനുള്ള സോപ്പിടിയിലാണോ?
0: അതെ സ്വപ്നത്തിൽ ഇതല്ല ഇട്ടാ ഞാൻ തന്നെ കണ്ടത്. ഇതൊക്കെ ഇട്ടോണ്ട് ആ കിളവനെയും മറ്റവനെയും കിളക്കല്ലേ.
2: ഞാൻ എങ്ങനെ മൂസാക്കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കും? ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് എങ്ങനെ ഉറപ്പ് കൊടുക്കാനാവും?
3: ഗ്രഹനില പ്രകാരം ചിങ്ങരാശി ഉത്തമം. കൊച്ചുമുതലാവിടെ മംഗല്യ കാര്യങ്ങൾക്ക് ആലോചനയാവാം, നടക്കും. അന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു തടസ്സത്തിന്റെ കാര്യം, അത് വീണ്ടും കാണിച്ചല്ലോ. വിളക്കണഞ്ഞു, ദേവിയെ പ്രീതിപ്പെടുത്തണം.
4: എന്താ വേണ്ടതെന്ന് വെച്ചാ
3: തീയായിട്ട് നടത്താം. ഇവിടെ വെച്ച് തന്നെ കുറെയൊക്കെ ദോഷങ്ങൾക്ക് ശമനം ഉണ്ടാവും.

0: ഇനി രണ്ട് തിന്മകളെ ഭൂമിയിൽ നിന്നും ഇല്ലായ്മ ചെയ്യാനുള്ള തന്ത്രം, കുതന്ത്രം. സ്ത്രീ വിഷയത്തിൽ അച്ഛനും മകനും ഒരുപോലെ ദുർബലരാണ് എങ്കിൽ തന്റെ ഉള്ളിലെ സ്ത്രീയെ തന്നെ ഭദ്ര ആയുധമാക്കാൻ തീരുമാനിച്ചു. പ്രണയവും ശൃംഗാരവും ചേർത്ത് ആയുധത്തിന് മൂർച്ച കൂട്ടി.
1: എന്നാണ് നീ പാട്ട് മുഴുവനായിട്ടൊന്ന് പാടുന്നേ?
2: അത് എല്ലാം അനുഭവിച്ചാലേ അർത്ഥം അറിഞ്ഞ് പാടാൻ പറ്റൂ എന്നല്ലേ മുതലാളി പറഞ്ഞത്. കൊയ്ത്ത് കഴിഞ്ഞ അന്ന് രാത്രി പാടത്ത് കളത്തറയിൽ
1: കൊച്ചു കള്ളി എല്ലാം നോക്കി തീർച്ചപ്പെടുത്തിയിരിക്കല്ലേ. കച്ചവണ്ടും മെത്ത ഉണ്ടാക്കി മുല്ലപ്പൂവും വിരിച്ച് നീ കാത്തിരിക്കുമ്പോ ഞാൻ വരാം.
2: പക്ഷെ എനിക്കൊരാളെ പേടിയാ.
1: ആരെ? സരോജിനിയാണോ?
2: അല്ല.
1: പിന്നെ
2: പറയത്തില്ല, എഴുതി കാണിക്കാം.

0: കൊച്ചുമുതലാളി തടസ്സം നിൽക്കൂ.
1: ഏയ്, അങ്ങനെ ഇങ്ങനെ ഒന്നും ഒന്നിനും ആശിക്കുന്നവനല്ല ഈ നടേശ മുതലാളി. ആശിച്ചാൽ ആര് തടസ്സം നിന്നാലും പുല്ല, മോനാണെങ്കിലും. നീ ധൈര്യമായിട്ടില്ലേ?
0: ആൾക്കാര് പറഞ്ഞു കേട്ട എട്ട് വീട്ടിൽ നടേശൻ മുതലാളിയെ ഞാനിപ്പോ കണ്ടു.
2: എന്താ കൈവിറക്കുന്നേ? കേടിയാ?
3: രാവിലെ കൊച്ചു മുതലാളി ഒരു കെട്ട് നോട്ടെടുത്ത് നീട്ടി ആറടിയും കൂട്ടി പോയി കുടിച്ച് കൂത്താടാൻ പറഞ്ഞു. പുള്ളിക്കാരനെ ആറടിയും ലേശ പേടിയുണ്ട്. ഇയാളെങ്ങാനും കേറി ഭദ്ര ഒരാളിനെ തെറ്റിയാലോന്ന്.
2: പാവം കൊച്ചു മുതലാളി, പോയി എനിക്ക് വരാലിന് വേണ്ടാന്ന് പറഞ്ഞാലോ.
4: ഇന്നലെ പെങ്കൊച്ചിന്റെ പേട കിട്ടിയതേ ഉള്ളൂ, ഇന്ന് കൊച്ചു മുതലാളിയുടെ പേടയും കൂടെ കിട്ടണമെങ്കിൽ ഇപ്പൊ തന്നെ പോണം.
5: അവളെ ഇന്ന് കെട്ടുവെള്ളത്തിൽ കെട്ടുവാ.
2: കള്ളു മാത്രമുള്ളോ, കടിയില്ലേ?
4: മുള ഉണ്ടല്ലോ, എടുത്തു വെച്ച് കടിച്ചോ.
3: കനകം, കൊച്ചു മുതലാളി കുടിച്ചു കൂത്താടാൻ പറഞ്ഞു, കുടിച്ചു കഴിഞ്ഞു.
2: എനിക്ക് കൂത്തറിയാം, മുളകാശാൻ ആട്ടോ അറിയാം. അപ്പോഴോ
3: സുശി, നീ കണ്ടോ?
6: കാണാ.

0: എന്തോ ഒരു ചൂട്.
1: ഈ കായലിന്റെ ഒരു കുട്ടൻ സറിയാവും. ഇപ്പോ ഇയാള് നിലവിളിക്ക എന്നെ രക്ഷിക്കണേന്ന്. പക്ഷേ കരയിലെ ആൾക്കാരത് കേക്കില്ല. ആ നിലവിളി കായലിൽ തന്നെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. വട്ടക്കായലിന് എല്ലാവർക്കും പേടിയാ. ഇയാളും പേടിച്ചു. എനിക്കിപ്പോ തന്നെ എന്നാ വേണേലും ചെയ്യാം. പക്ഷെ തോന്നുന്നില്ല, എന്തോ ഒരു പ്രത്യേകത. ഇഷ്ടോ സ്നേഹോ എന്തായാലും താൻ പറഞ്ഞതുപോലെ ആവട്ടെ എന്ന് വിചാരിച്ചു. പെട്ടെന്നുണ്ടായ മാറ്റമല്ല, ഞാൻ അറിയാണ്ടങ്ങ് മാറി. അതിന്റെ ക്രെഡിറ്റ് ഭദ്രിക, മറ്റാർക്കും പറ്റാത്തത് ഇയാൾ ചെയ്തു. അതുകൊണ്ട് തീരുമാനം എടുക്കാൻ പ്രയാസം ഉണ്ടായില്ല. താൻ പറഞ്ഞു മിന്നെ ഇപ്പൊ തന്നെ കിട്ടിയേക്കാം.
2: ഇങ്ങനെയാണോ ഒരു പെങ്കുച്ചിന്റെ കഴുത്തിൽ മിന്നു കിട്ടുന്നത്? അതിനൊക്കെ ഒരു മുഹൂർത്തം വേണം. മിന്നു കിട്ടുന്നൊക്കെ പറഞ്ഞ ഒരു പെണ്ണിന്റെ സ്വപ്ന.
1: മനസ്സിലായി, നാലാൾ അറിഞ്ഞു ചെയ്യണോന്ന്. തനിക്കെന്നെ തീരെ വിശ്വാസമില്ല അല്ലേ? ആ ശരി.
3: ഉത്തമൻ ഭദ്രയുടെ കഴുത്തിൽ മിന്നേട്ടാൻ പോണേ. ഉത്തമൻ ഭദ്രയുടെ കഴുത്തിൽ മിന്നേട്ടാൻ പോണേ.
2: വട്ടക്കായല, ഇത് കായലിൽ കിടന്ന് വട്ടം കറങ്ങിയേ ഉള്ളൂ.
1: ഇയാള് പറയുന്ന പോലെ ചെയ്തു. സമ്മതം.
2: കൊയ്ത്ത് കഴിഞ്ഞ അന്ന് രാത്രി പാടത്തെ കളത്തറയിൽ ഗാന്ധർവ മുഹൂർത്തമാ.
1: ഇയാളെ ശരിക്കൊരു വരാല കൊതിപ്പിക്കുന്നു. അന്ന് രാത്രി ആകാശവും കായലും കണ്ടുവുമെല്ലാം സാക്ഷി നിർത്തി ഒരു ഗാന്ധർവ വിവാഹം. മതി, സന്തോഷായി.
4: നടേശൻ മുതലാളിയെ അവൾ ആകർഷിച്ചു കഴിഞ്ഞു. ഉത്തമനെ വശീകരിക്കുകയും ചെയ്തു. അവൾ കണ്ണെഴുതി പൊട്ടും തൊട്ട് ഉരുമ്പെട്ടിറങ്ങിയത് ഇതിനാണ്, അവളുടെ പക പോക്കാൻ. ഭദ്രയുടെ പേരിൽ അച്ഛനും മകനും ബദ്ധവൈരികളാകും. സ്വന്തം കയ്യിൽ ചോര പുരളാതെ അവൾ അങ്ങനെ അവളുടെ പക തീർക്കും. കൊയ്ത്ത് കഴിഞ്ഞന്ന് രാത്രി കണ്ണെഴുതി പൊട്ടും തൊട്ട് പട്ടുപുടവയുടുത്ത് മുല്ലപ്പൂ ചൂടി അവൾ കാത്തിരുന്നു അച്ഛനു വേണ്ടിയും മകനു വേണ്ടിയും. ആദ്യം അച്ഛനെത്തി, പിന്നാലെ മകനും. താന്തോന്നിയായ അച്ഛൻ്റെ താന്തോന്നിയായ മകനായി ജീവിച്ചതുകൊണ്ടാണ് ഉത്തമനും ഈ ഗതി. അല്ലായിരുന്നെങ്കിൽ വിധി മറ്റൊന്നായേനെ.

0: മുതലാളിക്ക് എന്നാ ധൃതിയാ?
1: ഓ അടി, എത്ര ദിവസമായി നീ എന്നെ കോതിപ്പിച്ചു കോതിപ്പിച്ചു. ഇനി കാത്തിരിക്കാൻ മയ്യ. നല്ല വഴക്കോളാ.

0: എടീ മതി, ഇനി മതം പൊട്ടുവേ പറഞ്ഞേക്കാം. മതം പൊട്ടിയ മതം പൊട്ടിയ
1: അവളുടെ പാദസരം കിളുങ്ങുമ്പോ എന്റെ നെഞ്ചിൽ ആറാട്ടാ. അവള് മുടിയഴിച്ചിടുമ്പോ എന്റെ ശരീരം ആകെ അങ്ങ് തരിക്കും. ആ വട്ടപ്പൊട്ടി എന്നെ മാടി വിളിക്കുവാൻ തോന്നുവാ. എന്നെ ആ ചന്തമാവക്ക് ഇവിടത്തെ ചേറ് കുഴിച്ച് ബ്രഹ്മാവ് ഉണ്ടാക്കിയെടുത്തത് അവളെ മനുഷ്യന്റെ ഉറക്കം കെടുത്താൻ. പതിനഞ്ചു വർഷം മുമ്പ് തനിക്ക് മതം പൊട്ടിയത് ഓർമ്മയുണ്ടോ? ഗൗരിയെ കണ്ട്, ആ ഗൗരിയുടെ മകളാ ഞാൻ.

0: നീ എത്ര നല്ല മനസ്സുള്ളവനാ. അന്ന് അമ്മയോ കിട്ടിയില്ല, ഇന്ന് മകളെ കൊണ്ട് മുന്നിൽ നിർത്തിയിരിക്കുന്നു. ഭഗവാന്റെ ഓരോ ലീലാവിലാസങ്ങളെ മിടുക്കേ, നിന്റെ കുടുംബം തകർത്തവരോട് പക പോക്കാൻ വന്നിരിക്കുക. സത്യത്തിൽ എനിക്ക് നിന്നോട് ഇപ്പൊ സഹതാപം തോന്നുന്നു.
1: കഴിവേറി ചെയ്ത് താൻ എന്നോടായോ?

ഭദ്ര വീരഭദ്രയായി. ചേറുപൊത്തി അച്ഛനെ അടക്കം ചെയ്ത ഇടം അവൾ കുത്തിത്തുറന്നു. അവളുടെ പ്രതികാരാഗ്നിയിൽ അച്ഛനും മകനും പരസ്പരം മറന്ന് അടികൂടുന്നു. പെണ്ണിനും മണ്ണിനും സ്ഥാനത്തിനും വേണ്ടിയാണ് ഭൂമിയിലുള്ള

0: യുദ്ധങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതെ, ഈ യുദ്ധവും ഒരു പെണ്ണിന് വേണ്ടിയാണ്. അച്ഛനും മകനും തമ്മിലുള്ള യുദ്ധം. ഒടുവിൽ ഈ യുദ്ധത്തിൽ ജയിച്ചത് പെണ്ണ് തന്നെയാണ്. ഭദ്ര, വീരഭദ്ര, തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയം.
1: മൂസാക്കുട്ടിയുടെ ഓർമ്മയ്ക്ക ഇതിരിക്കട്ടെ, വീണ്ടും കാണാം.
2: പൊന്നുപോലെ നോക്കാന്ന്

ഇതുവരെ ബദ്രയുടെ ജീവിതം നയിച്ചത് പകയും അനാഥത്വവുമാണ്. ഇനി അങ്ങനെയല്ല, ഇനി അവൾക്ക് കൂട്ടായി മൂസാക്കുട്ടിയുണ്ട്. പൊന്നു പോലെ നോക്കാമെന്ന് ഉറപ്പു പറഞ്ഞു ചെക്കൻ. ഇതോടെ കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രം ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചിത്രത്തിന്റെ ഗാനങ്ങളെല്ലാം അതിമനോഹരങ്ങളാണ്. എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന ഗാനങ്ങൾക്ക് കാവാലം നാരായണപ്പണിക്കരാണ് വരികൾ എഴുതിയിരിക്കുന്നത്. ശരത്താണ് ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത്. മോഹൻലാൽ ചിത്രത്തിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും കെഎസ് ചിത്രയ്ക്കൊപ്പം കൈതപ്പൂവിൻ എന്ന ഗാനം ആലപിച്ചിരിക്കുന്നു. ചെമ്പഴുക്ക ചെമ്പഴുക്ക എന്ന് തുടങ്ങുന്ന ഗാനം യേശുദാസും കലാഭവൻ മണിയും മഞ്ജു വാര്യറും ചേർന്നാണ് പാടിയിരിക്കുന്നത്. മീനക്കൊടിക്കാറ്റി എന്ന് തുടങ്ങുന്ന ഗാനം കെഎസ് ചിത്ര ആലപിച്ചപ്പോൾ ഹരിചന്ദന മലരിലെ എന്ന് തുടങ്ങുന്ന ഗാനം എം ജി ശ്രീകുമാർ പാടി. ഈ ചിത്രം കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചിത്രം കാണണം. വളരെ മനോഹരമായൊരു ചിത്രമാണ്. മഞ്ജു വാര്യരുടെ അഭിനയ മികവ് തെളിഞ്ഞു കാണുന്ന ഒരു ചിത്രം കൂടിയാണ് കണ്ണെഴുതി പൊട്ടും തൊട്ട്.

0: ഇന്നത്തെ ചിത്രപരിചയത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ചിത്രപരിചയത്തിൽ വീണ്ടും വരാം. അതുവരെ കേട്ടുകൊണ്ടേയിരിക്കൂ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ.
1: ചിത്രപരിചയം.

0: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിലെ വിളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദ വ്യാഖ്യാനം.
1: Summit Early Intervention and Rehabilitation Center പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. Our facilities: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. Summit Early Intervention and Rehabilitation Center, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 7624000.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742-473-630, 0490-273-630.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836,
1: 9447-371-836,
0: 8078-502-836.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0409024736300.
2: ദിനദിൻ ദിനദിൻ ദിനദിൻ ദിനദിൻ ദിനദിൻ.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന തുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സ്ത്രീതരംഗം, പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ സ്ത്രീ തരംഗത്തിലേക്ക് സ്നേഹസ്വാഗതം. കഴിഞ്ഞ സ്ത്രീ തരംഗത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരസേനാനിയും മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് ശ്രോതാക്കൾ കേട്ടിരിക്കുമല്ലോ. അതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.

പാർട്ടിയുടെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ നെഹ്റു കുടുംബത്തെ ശരണം പ്രാപിക്കുകയെന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ കീഴ്വഴക്കമാണ് ഇന്ദിരയെ പ്രധാനമന്ത്രി പദത്തിലെത്തിച്ചത്. മുതിർന്ന നേതാക്കളിൽ പലർക്കും ഇന്ദിര മികച്ച ഒരു പ്രധാനമന്ത്രിയാകുമെന്ന വിശ്വാസമില്ലായിരുന്നു. എന്നാൽ അധികാരത്തിലെത്തിയ ശേഷം മറ്റുള്ളവരെ അമ്പരിപ്പിച്ച ഒട്ടേറെ നടപടികൾ അവർ സ്വീകരിച്ചു. ദേശവ്യാപകമായ ദാരിദ്ര്യവും ഭക്ഷ്യക്ഷാമവുമായിരുന്നു ഭരണരംഗത്ത് ഇന്ദിരയെ കാത്തിരുന്ന ആദ്യ വെല്ലുവിളി. 1966 വിളവെടുപ്പ് മുൻവർഷത്തേതിനേക്കാൾ 12 ദശലക്ഷത്തോളം കുറഞ്ഞു. വികസിത രാജ്യങ്ങളിൽ നിന്നും സഹായം ലഭ്യമാകാതെ നിലനിൽക്കാൻ കഴിയില്ല എന്ന സ്ഥിതിയായിരുന്നു അത്. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ തുടർന്ന് അമേരിക്ക ഇന്ത്യക്കു നൽകിയിരുന്ന ധനസഹായം നിർത്തിയിരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കാലത്ത് വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്കക്കെതിരെ നിലപാടെടുത്തതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായുള്ള അമേരിക്കയുടെ ബന്ധത്തിന് ഉലച്ചൽ തട്ടിയിരുന്നു. എന്നാൽ ഇന്ദിരയ്ക്ക് അമേരിക്ക വളരെ സൗഹൃദത്തോടെയുള്ള സ്വാഗതമോതുകയുണ്ടായി. അമേരിക്കയിൽ നിന്നും ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യാനും സാമ്പത്തിക സഹായം നേടുവാനും ലിൻഡൻ ബി ജോൺസണുമായി ഇന്ദിര ധാരണയിലെത്തി. 3.5 ദശലക്ഷം ടൺ ധാന്യവും 900 ദശലക്ഷം അമേരിക്കൻ ഡോളർ വരുന്ന ധനസഹായവും ലിൻഡൻ ഇന്ത്യയ്ക്ക് വാഗ്ദാനം ചെയ്തു. എന്നാൽ ഈ ധാരണ പ്രാവർത്തികമാകും മുൻപേ പൊളിഞ്ഞു. വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്കയെ പിന്തുണയ്ക്കാൻ ഇന്ദിര തയ്യാറാകാതിരുന്നതാണ് പ്രശ്നമായത്. അനേക കോടി ജനങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിട്ടുവെന്ന പഴി ഇന്ദിരയ്ക്കു കേൾക്കേണ്ടി വന്നു. ഇതേ തുടർന്ന് അധികാരത്തിന്റെ കാര്യത്തിലും അവർക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. പാർട്ടിയുടെ നിർദ്ദേശത്തിനു വഴങ്ങി മൊറാർജി ദേശായിയെ ഉപപ്രധാനമന്ത്രിയായി നിയമിക്കാൻ അവർ നിർബന്ധിതയായി. എന്നാൽ സുപ്രധാനമായ ആഭ്യന്തര വകുപ്പ് മൊറാർജിക്കു നൽകാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചു. ഇന്ദിരാഗാന്ധിയുടെ ഭരണ പരിഷ്കാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതെന്ന് എടുത്തു പറയാവുന്ന ഒന്നാണ് വാണിജ്യ ബാങ്കുകളുടെ ദേശസാൽക്കരണം. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലായിരുന്നു ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖല അതുവരെ. മുൻഗണന കിട്ടേണ്ട പല മേഖലകളെയും അവഗണിച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾക്കാണ് ഉടമകൾ താൽപര്യം കാണിച്ചിരുന്നത്. ഇതുമൂലം സാധാരണ ജനങ്ങൾക്ക് ബാങ്കിംഗ് എന്നത് ഒരു സ്വപ്നമായെങ്കിലും അവശേഷിച്ചു. ഇന്ദിര ബാങ്കുകൾ ദേശസാൽക്കരിക്കുന്നതിനുള്ള ഒരു പദ്ധതി അവതരിപ്പിച്ചു. സ്വകാര്യ ബാങ്കുകളുടെ ചൂഷണത്തിന് വിധേയരാവുന്ന സാധാരണ ജനങ്ങൾ ഈ നടപടി സ്വാഗതം ചെയ്തു. 14 വാണിജ്യ ബാങ്കുകൾ ഇന്ദിര സർക്കാർ ദേശസാൽക്കരിച്ചു. ദേശസാൽക്കരണ പ്രക്രിയ ബാങ്കിംഗ് രംഗത്ത് അഭൂതപൂർവമായ മാറ്റമാണ് വരുത്തിയത്. നിക്ഷേപം 800% വർദ്ധിച്ചു. വായ്പാ ശതമാനം 11,000% എത്തി. ബാങ്കുകൾ ഗ്രാമീണ മേഖലകളിലും ശാഖകൾ തുറന്നു. ബാങ്കിംഗ് എന്നാൽ സാധാരണക്കാർക്കും പ്രാപ്യമായി തീർന്നു. ജനങ്ങളുടെ സമ്പാദ്യശീലം വർദ്ധിക്കുക എന്നതിലുപരി വിവിധ മേഖലകളിൽ നടന്ന നിക്ഷേപം ഗണ്യമായി വർദ്ധിക്കുകയുണ്ടായി. പ്രതിപക്ഷ നേതാവായിരുന്ന ജയപ്രകാശ് നാരായണൻ പോലും ഈ ദേശസാൽക്കരണ നടപടിയിൽ ഇന്ദിരയെ പുകഴ്ത്തുകയുണ്ടായി. എന്നാൽ ധനകാര്യമന്ത്രി മൊറാർജി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇക്കാര്യം

വിനിമയത്തിൽ ഇന്ദ്രിയുമായി ഇടഞ്ഞു. ബാങ്കിംഗ് മേഖല അപ്രാപ്യമായിരുന്ന സാധാരണ ജനങ്ങൾക്ക് ഈ ദേശസാൽക്കരണം ഗുണകരമായി എന്നതിൽ യാതൊരു സംശയവുമില്ല. 1971 ഇന്ദിര രണ്ടാം വട്ടം അധികാരത്തിലെത്തിയപ്പോൾ ഈ ദേശസാൽക്കരണ നയം വ്യാവസായിക മേഖലകളിലേക്കും വ്യാപിപ്പിച്ചു. ഇരുമ്പ്, കൽക്കരി, ഖനി, പരുത്തി തുടങ്ങിയ വ്യാവസായിക മേഖലകളിലെല്ലാം ഇന്ദിരാ സർക്കാർ ദേശസാൽക്കരിക്കുകയുണ്ടായി. തൊഴിൽ ഉറപ്പുവരുത്താനാണ് ഈ നടപടി കൊണ്ട് ഇന്ദിര ഉദ്ദേശിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു. ബാക്കിയുള്ള സ്വകാര്യ മേഖല വ്യവസായങ്ങൾ വളരെ കർശനമായ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്തു. ഇന്ദിരയുടെ പല നടപടികളും പാർട്ടി നേതൃത്വത്തിന്റെ അനിഷ്ടം വിളിച്ചു വരുത്തി. 1969 രാഷ്ട്രപതി സാക്കിർ ഹുസൈന്റെ മരണത്തോടെ ഈ വിയോജിപ്പ് മൂർധന്യത്തിലെത്തി. കോൺഗ്രസ് നേതൃത്വം നീലം സജീവ റെഡ്ഡിയെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഇന്ദിര ഉപരാഷ്ട്രപതിയും ഇടതു ചിന്താഗതിക്കാരനുമായ വി ഗിരിക്ക് പിന്തുണ നൽകി. വി ഗിരി സ്വതന്ത്രനായിട്ടായിരുന്നു നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നത്. ഇന്ദിരയെ അധികാരത്തിൽ നിന്നും പുറന്തള്ളാൻ ഔദ്യോഗിക നേതൃത്വം ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ഏതായാലും രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഇന്ദിരയുടെ മനസാക്ഷി വോട്ട് ആഹ്വാനം ലക്ഷ്യം കണ്ടു. വി ഗിരി രാഷ്ട്രപതിയായി. ഇതോടെ കോൺഗ്രസ് ഔദ്യോഗികമായി പിളർന്നു. പാർട്ടിയിലെ പ്രതിസന്ധി മറികടക്കാനും തിരഞ്ഞെടുപ്പിൽ വിജയം നിലനിർത്താനും ഇന്ദിര ഗരീബി ഹട്ടാവോ അഥവാ ദാരിദ്ര്യത്തെ ചെറുക്കുക എന്ന പ്രസിദ്ധമായ മുദ്രാവാക്യം പുറത്തിറക്കി. ഈ മുദ്രാവാക്യവുമായി 1971 പൊതു തിരഞ്ഞെടുപ്പിനെ നേരിട്ട അവർ വൻ ഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്തി. മത്സരിച്ച 441 മണ്ഡലങ്ങളിൽ 352 എണ്ണത്തിലും വിജയിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരണത്തിലെത്തി. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധമായിരുന്നു ഇന്ദിരയുടെ കീർത്തി ഉയർത്തിയ മറ്റൊരു സംഭവം. കിഴക്കൻ പാകിസ്ഥാനിലെ ഹിന്ദുക്കളെ ഇന്ത്യയിലേക്ക് പറഞ്ഞുവിട്ട പാക് സൈന്യമാണ് സംഘർഷത്തിന് തുടക്കം കുറിച്ചത്. പാകിസ്ഥാന്റെ നടപടിയെ രാജ്യാന്തര വേദികളിൽ ചോദ്യം ചെയ്ത ശേഷം ഇന്ത്യ ബംഗ്ലാദേശ് വിമോചന യുദ്ധം ആരംഭിച്ചു. 100,000 പാക് സൈനികരെ തടവിലാക്കിയ ഇന്ത്യ ബംഗ്ലാദേശിനെ പാകിസ്ഥാനിൽ നിന്നും വേർപെടുത്തി. ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇന്ത്യ നേടിയ വിജയം പൊതുജനങ്ങൾക്കിടയിൽ ഇന്ദിരയുടെ സ്വാധീനം അരക്കിട്ടുറപ്പിച്ചു. ഇന്ദിരയുടെ കൈകളിൽ ഇന്ത്യ സുരക്ഷിതയാണെന്ന് സാധാരണക്കാരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതിൽ അവർ വിജയിച്ചു. ഈ യുദ്ധ വിജയത്തിനു ശേഷം അന്നത്തെ പ്രതിപക്ഷ നേതാവ് അടൽ ബിഹാരി വാജ്പേയി ഇന്ദിരയെ ദുർഗാദേവിയോടാണ് ഉപമിച്ചത്. 1971 പാകിസ്ഥാനിലെ ആഭ്യന്തര യുദ്ധത്തിൽ ഇന്ത്യ ഇടപെടുകയുണ്ടായി. ബംഗ്ലാദേശിന്റെ മോചനം സാധ്യമായ ഈ യുദ്ധത്തിൽ അന്തിമ വിജയം ഇന്ത്യക്കായിരുന്നു. പാകിസ്ഥാന് പിന്തുണ നൽകിയത് അമേരിക്കയായിരുന്നുവെങ്കിൽ ഇന്ത്യക്കുള്ള പിന്തുണ സോവിയറ്റ് യൂണിയനിൽ നിന്നായിരുന്നു. ഇന്ദിരയുടെ ഈ ധൈര്യം അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റിച്ചാർഡ് നിക്സന് തീരെ ഇഷ്ടമായിരുന്നില്ല. തന്റെ സെക്രട്ടറിയുമായുള്ള ഒരു സ്വകാര്യ സംഭാഷണത്തിൽ ഇന്ദിരയെ മന്ത്രവാദിനി എന്നിവരെ വിശേഷിപ്പിക്കാനും നിക്സൺ മടിച്ചില്ല. ഹിമാലയൻ പ്രദേശം ഇന്ത്യയുടെ വരുതിയിലാക്കി തീർത്തത് ഇന്ദിരയുടെ ഭരണകാലത്താണ്. നേപ്പാളും ഭൂട്ടാനുമായുള്ള ബന്ധം ദൃഢമാക്കി. സിക്കിമിനെ ഇന്ത്യയുടെ ഭാഗമാക്കി. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിനെ മോചിപ്പിക്കുക വഴി നല്ല ബന്ധം പുലർത്തുന്ന മറ്റൊരു അയൽ രാജ്യത്തെ കൂടി ഇന്ത്യക്കു ലഭിച്ചു. ബംഗ്ലാദേശ് പ്രസിഡന്റായിരുന്ന മുജീബുർ റഹ്മാൻ ഇന്ദിരയോട് വളരെയധികം ആദരവ് നിലനിർത്തിയ ഒരു നേതാവായിരുന്നു. ഈ ബഹുമാനം ബംഗ്ലാദേശിനെ ഇന്ത്യയുടെ മറ്റൊരു സംസ്ഥാനമാക്കി മാറ്റുമോ എന്ന് പോലും പലരും സംശയിച്ചു. മുജീബുർ റഹ്മാൻ കൊല്ലപ്പെട്ടതിനു ശേഷം ബംഗ്ലാദേശുമായുള്ള ഇന്ത്യയുടെ ബന്ധം അത്ര രസകരമല്ലായിരുന്നു. പിന്നീട് ബംഗ്ലാദേശ് സർക്കാർ തങ്ങളുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി സഹായിച്ച ഇന്ദിരയ്ക്ക് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി നൽകി ആദരിക്കുകയുണ്ടായി. ഇന്ത്യയുടെ മറ്റൊരു അയൽ രാജ്യമായ ശ്രീലങ്കയുമായി തുടക്കകാലത്ത് നല്ല ബന്ധം ഇന്ദിര കാത്തുസൂക്ഷിച്ചിരുന്നു. എങ്കിലും പിൽക്കാലത്ത് ഈ ബന്ധം തീരെ വഷളാവുകയായിരുന്നു. ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായിരുന്ന സിരിമാവോ ഭണ്ഡാര നായകയെ സഹായിക്കാനായി ഇന്ദിര കച്ചദ്വീപ് എന്ന ചെറുദ്വീപ് ശ്രീലങ്കക്കായി വിട്ടുകൊടുക്കാൻ പോലും തയ്യാറായി. എന്നാൽ സിരിമാവോക്ക് ശേഷം ജൂനിയസ് ജയവർദ്ധനയുടെ കാലത്ത് ഇന്ത്യയുമായുള്ള ബന്ധം ഉലയാൻ തുടങ്ങി. ജയവർദ്ധനക്കെതിരെയുള്ള സമ്മർദ്ദ തന്ത്രം എന്ന രീതിയിൽ തമിഴ് തീവ്രവാദി സംഘടനയായ LTTE ഇന്ത്യ സർക്കാർ സഹായിക്കാൻ തുടങ്ങി. തമിഴ് സമൂഹത്തിന് നേരെയുള്ള യാതൊരു കയ്യേറ്റവും കയ്യും കെട്ടി നോക്കിയിരിക്കാനാവില്ല എന്ന് ഇന്ദിര ഉറക്കെ പ്രഖ്യാപിച്ചു. എന്നിരിക്കലും 1983 തമിഴ് ന്യൂനപക്ഷത്തിനെതിരെ നടന്ന കലാപമായ ബ്ലാക്ക് ജൂലൈക്കു ശേഷവും ശ്രീലങ്കൻ വിഷയത്തിൽ ഇടപെടാൻ ഇന്ദിര തയ്യാറായിരുന്നില്ല. സിംല കരാറോടുകൂടി ശാന്തതയിലെത്തിയിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം
1974 ഇന്ത്യയുടെ ആണവായുധ പരീക്ഷണത്തോടെ വീണ്ടും വഷളായി. പാകിസ്ഥാനെതിരെയുള്ള ഭീഷണിയായി മാത്രമേ ഈ ആണവായുധ പരീക്ഷണം കാണാൻ കഴിയൂ എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭുട്ടോ പ്രഖ്യാപിച്ചു. എന്നിരിക്കലും 1976 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നയതന്ത്ര ബന്ധങ്ങൾ പുനരാരംഭിച്ചു. എന്നാൽ സിയ ഉൽ ഹഖ് പാകിസ്ഥാന്റെ അമരത്തെത്തിയതോടെ ഈ ബന്ധം വീണ്ടും ഉലഞ്ഞു. 1984 ഓപ്പറേഷൻ മേഘദൂത് എന്നറിയപ്പെട്ട സൈനിക നടപടിയിലൂടെ സിയാച്ചിൻ മേഖലകളിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ വിജയക്കൊടി നാട്ടി. ഇന്ദിര അറബ് ഇസ്രായേൽ സംഘർഷങ്ങളിൽ പാലസ്തീനെ പിന്തുണക്കുകയും അതോടൊപ്പം അറബ് രാജ്യങ്ങളെ അമേരിക്കൻ മേൽക്കോയ്മയ്ക്ക് കീഴിൽ ജീവിക്കുന്നതിനെതിരെ ശക്തമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേലിനെ പാകിസ്ഥാനെ പോലെ തന്നെ തുല്യ ശത്രുവായി തന്നെയാണ് ഇന്ദിര കണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ അറബ് രാജ്യങ്ങളുടെ മുഴുവൻ പിന്തുണ ലഭിക്കാൻ നയതന്ത്ര തലത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നു. 60s അവസാനത്തിൽ ഇസ്രായേലുമായി രഹസ്യധാരണകൾക്കും ഇന്ദിര ശ്രമിച്ചിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് അറബ് മേഖലയിൽ നിന്നും ഉണ്ടായത്. ഇരു രാജ്യങ്ങളും മധ്യ പൗരസ്ത്യ രാജ്യങ്ങളുടെ സുഹൃത്തുക്കൾ കൂടിയാണ്. ഈജിപ്ത്, സിറിയ, അൾജീരിയ എന്നീ രാജ്യങ്ങൾ ഒരു നിഷ്പക്ഷ നിലപാടെടുത്തപ്പോൾ സൗദി അറേബ്യ, കുവൈത്ത്, ജോർദാൻ, ഐക്യ അറബ് എമിറേറ്റുകൾ എന്നിവ പാകിസ്ഥാനുള്ള പിന്തുണയുമായി രംഗത്തെത്തി. പാകിസ്ഥാനിലെ ആഭ്യന്തര യുദ്ധത്തിലെ ഇന്ത്യൻ സൈനിക ഇടപെടൽ ഇസ്ലാം മതത്തിനെതിരെയുള്ള ആക്രമണമായാണ് മറ്റു അറബ് രാജ്യങ്ങളെപ്പോലെ ലിബിയയും കണക്കാക്കിയത്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തോടെ ഇന്ത്യ ഇറാൻ ബന്ധത്തിന് ഉലച്ചിൽ തട്ടി. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനു ശേഷം 1969 ഇറാൻ ഇന്ത്യയുമായുള്ള സൗഹൃദ ചർച്ചകൾ പുനരാരംഭിച്ചു. പക്ഷേ 1971 യുദ്ധം ഇതിനെല്ലാം വിലങ്ങുതടിയായി. സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ ബാഗ്ദാദ് പാക്ട് അനുസരിച്ച് ഈ സംഘർഷത്തിലേക്ക് ഇടപെടുത്താനുള്ള പാകിസ്ഥാന്റെ സമ്മർദ്ദത്തെ എതിർത്തത് ഇറാനിയൻ പ്രസിഡന്റായിരുന്ന മുഹമ്മദ് റസാ ഷാ ആയിരുന്നു. ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധത്തിൽ അറബ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്ക് പിന്തുണ കിട്ടാതിരുന്നതിൽ ഇന്ദിരാഗാന്ധി നിരാശാഭരിതയായിരുന്നു. അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളോടുള്ള പാകിസ്ഥാന്റെ വർദ്ധിച്ചു വരുന്ന അടുപ്പം ഇറാനെയും നിരാശപ്പെടുത്തി. ഇത് ഇന്ത്യ ഇറാൻ ബന്ധത്തിൽ പുതിയ വെളിച്ചം നൽകി. 1970s ഇന്ത്യയും ഇറാനുമായി സൈനിക സാമ്പത്തിക രംഗങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനമായി. 1974 ഇന്ത്യക്കാവശ്യമുള്ള ക്രൂഡ് ഓയിലിന്റെ 75% ഇറാനിൽ നിന്നും ലഭിക്കാനുള്ള ഒരു രേഖയിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. 1974 ഷാ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യക്ക് 1 crore American സാമ്പത്തിക സഹായവും ഇന്ത്യൻ എഞ്ചിനീയർമാർക്ക് ഇറാനിൽ തൊഴിൽ അവസരങ്ങളും വാഗ്ദാനം ചെയ്തു. 1980 ഇന്ദിര തിരികെ അധികാരത്തിൽ വരുമ്പോൾ സാമ്പത്തിക സ്ഥിതി അത്ര ആശാവഹമല്ലായിരുന്നു. 1979-80 കാലഘട്ടത്തിലെ ജനതാ സർക്കാരിന്റെ കാലത്ത് കടുത്ത സാമ്പത്തിക മാന്ദ്യമാണ് അനുഭവപ്പെട്ടത്. കൂടാതെ നാണയപ്പെരുപ്പത്തിന്റെ അളവ് 18.2% ആയിരുന്നു. ജനതാ സർക്കാർ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഇന്ദിര റദ്ദു ചെയ്യുകയും 6th Panchavatsara Plan തുടക്കമിടുകയും ചെയ്തു. 6th Panchavatsara Plan കാലത്ത് സർക്കാർ 5.2% വളർച്ചയാണ് ലക്ഷ്യമിട്ടിരുന്നത്. നാണയപ്പെരുപ്പം നിരീക്ഷിക്കുന്നതിനും നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ എടുത്തിരുന്നു. 1980s തുടക്കത്തിൽ തന്നെ നാണയപ്പെരുപ്പത്തിന്റെ തോത് ഏതാണ്ട് 5% ഈ നടപടികൾക്ക് കഴിഞ്ഞു. തികച്ചും പ്രായോഗികമായ നടപടികളാണ് ഇന്ദിരാ സർക്കാർ 6th Panchavatsara Plan നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. 1982 ഓപ്പറേഷൻ ഫോർവേഡ് എന്നൊരു പദ്ധതിക്ക് സർക്കാർ തുടക്കം കുറിച്ചു. സാമ്പത്തിക സാമൂഹിക പരിഷ്കരണ പരിപാടികളാണ് ഇതിലൂടെ ലക്ഷ്യം വെച്ചത്. 6th Panchavatsara Plan അവസാനിക്കുമ്പോൾ ഇന്ത്യ 5.7% വളർച്ച കൈവരിച്ചിരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രി സർക്കാരിന്റെ കാലത്ത് നാണയപ്പെരുപ്പം 7.7% ഇന്ദിരാ സർക്കാരിന്റെ കാലത്ത് 5.2% കുറഞ്ഞു. 1950-1960 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ നാണയപ്പെരുപ്പത്തിന്റെ തോത് ശരാശരി 7% 1973-1974 ഉണ്ടായ എണ്ണ പ്രതിസന്ധി മൂലം ഇത് 20% വരെയായി ഉയർന്നു. 1975-76 ഇന്ദിരാ സർക്കാരിന്റെ കാലത്ത് നാണയപ്പെരുപ്പത്തിന്റെ തോത് ഗണ്യമായി കുറക്കുവാൻ സാധിച്ചു. പഞ്ചാബിലെ ഖാലിസ്ഥാൻ പ്രക്ഷോഭവും
അതിൻ്റെ

അടിച്ചമർത്തലുകളും ഇന്ദിരയുടെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഭരണത്തിന്റെ പ്രധാന നാഴികക്കല്ലുകളായിരുന്നു. അകാലിദളിനു ബദലായി കോൺഗ്രസ് വളർത്തിക്കൊണ്ടുവന്ന ജർണയിൽ സിംഗ് ബിന്ദ്രൻവാല എന്ന യുവാവ് അക്രമത്തിന്റെ പാത തിരഞ്ഞെടുക്കുകയും പാർട്ടിയിൽ നിന്നും പുറത്താവുകയും ചെയ്തു. അറസ്റ്റ് ചെയ്യപ്പെട്ട ബിന്ദ്രൻവാല 25 ദിവസത്തിനു ശേഷം തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയക്കപ്പെട്ടു. ബിന്ദ്രൻവാല തന്റെ പ്രവർത്തന കേന്ദ്രം മോക്കാ ചൌക്കിൽ നിന്ന് സുവർണക്ഷേത്ര സമുച്ചയത്തിനുള്ളിലെ ഗുരുനാനാക് നിവാസിലേക്ക് മാറ്റി. പഞ്ചാബിലെ കലാപങ്ങളെ അടിച്ചമർത്താൻ ഇന്ദിര സൈന്യത്തോട് സുവർണക്ഷേത്രത്തിനുള്ളിൽ കടന്ന് കലാപകാരികളെ അമർച്ച ചെയ്യാൻ ഉത്തരവിട്ടു. സിഖ് മതവിശ്വാസികൾ പരിപാവനമായി കരുതുന്ന സുവർണക്ഷേത്രത്തിൽ സൈന്യം കടക്കുകയും ക്ഷേത്രത്തിന്റെ ചില ഭാഗങ്ങൾ തകർക്കുകയും ചെയ്തു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നറിയപ്പെട്ട ഈ സൈനിക നീക്കത്തിലും അതിന്റെ പരിണിത ഫലമായുണ്ടായ സിഖ് പ്രക്ഷോഭങ്ങളിലും 20,000 നിരപരാധികളായ സിഖ് പൗരന്മാർ കൊല്ലപ്പെട്ടു. 1984 October 31 സഫ്ദർജംഗ് റോഡിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലുള്ള ഉദ്യാനത്തിൽ വെച്ച് ഇന്ദിരയ്ക്ക് സത്വന്ത് സിംഗ്, ബിയാന്ത് സിംഗ് എന്നീ സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റു. ബ്രിട്ടീഷ് നടനായ പീറ്റർ ഉസ്റ്റിനോവിന് ഒരു ഹ്രസ്വചിത്രത്തിനു വേണ്ടി അഭിമുഖം നൽകാൻ തന്റെ തോട്ടത്തിൽ കൂടി നടക്കുകയായിരുന്ന ഇന്ദിരയ്ക്ക് വസതി വളപ്പിലെ ഒരു ചെറിയ ഗേറ്റിൽ കാവൽ നിന്നിരുന്ന അംഗരക്ഷകരിൽ നിന്നാണ് വെടിയേറ്റത്. അംഗരക്ഷകരെ അഭിവാദനം ചെയ്യാൻ കുനിഞ്ഞ ഇന്ദിരയെ ഓട്ടോമാറ്റിക് യന്ത്രത്തോക്കുകൾ കൊണ്ട് ഇവർ വെടിവെച്ചു വീഴ്ത്തുകയായിരുന്നു. ഈ ക്രൂരകൃത്യം ചെയ്തതിനു ശേഷം ഇരുവരും തങ്ങളുടെ ആയുധങ്ങൾ വലിച്ചെറിഞ്ഞു. എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നത് ഞാൻ ചെയ്തു, നിങ്ങൾ എന്താണോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്കും ചെയ്യാം എന്ന് ബിയാന്ത് സിംഗ് ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ ഓർമ്മിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിലുണ്ടായിരുന്ന കാറിൽ വെടിയേറ്റ ഇന്ദിരയെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് കൊണ്ടുപോയി. രാവിലെ 9:30 ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം 2:20 ഡോക്ടർമാർ ഇന്ദിരയുടെ മരണം സ്ഥിരീകരിച്ചു. ഒരു യന്ത്രവൽകൃത തോക്കിൽ നിന്നും ഒരു ചെറിയ കൈത്തോക്കിൽ നിന്നുമുള്ള 30 വെടിയുണ്ടകൾ ഇന്ദിരയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ഇന്ദിരയുടെ മൃതദേഹ പരിശോധന നടത്തിയ ഡോക്ടർ പറയുകയുണ്ടായി. ഇന്ദിരയുടെ മരണത്തെ തുടർന്ന് മൂത്ത മകൻ രാജീവ് പ്രധാനമന്ത്രിയായി. മൃതദേഹം 3 പൊതുദർശനത്തിന് ശേഷം 3 സംസ്കരിച്ചു. ഇന്ദിരയുടെ സമാധിസ്ഥലം ശക്തിസ്ഥൽ എന്നറിയപ്പെടുന്നു. ക്വിറ്റ് ഇന്ത്യ സമരസേനാനിയും മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഇന്ദിരാഗാന്ധിയെക്കുറിച്ചായിരുന്നു ശ്രോതാക്കൾ സ്ത്രീതരംഗത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: ഇതോടുകൂടി ഇന്നത്തെ സ്ത്രീ തരംഗം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സ്ത്രീ തരംഗം,
2: പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
3: പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെ ഒരു തുണയുമില്ലാതെ കാട്ടിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നപ്പോ ഓർക്കുന്നില്ലേ? വാരണാവതത്തിലെ കത്തി അമർന്ന അരക്കിലെത്തുന്ന രക്ഷപ്പെട്ടെത്തി ഈ കാട്ടിൽ വെച്ച് സർവം സമർപ്പിച്ചവളെ അമ്മയുടെയും സഹോദരങ്ങളുടെയും വാക്ക് കേട്ട് നിഷ്കരുണം ഉപേക്ഷിക്കേണ്ടി വന്നപ്പോ.
4: കഥകളുടെ അക്ഷയഖനിയായ മഹാഭാരതം സമ്പത്തിനും അധികാരത്തിനു വേണ്ടി സ്വന്തങ്ങളും ബന്ധങ്ങളും മറന്ന് പോരടിച്ച മഹാഭാരത യുദ്ധം.
5: ധർമ്മപക്ഷത്തിന്റെ ജയപ്രതീക്ഷ അങ്ങിലാണ്. പെണ്ണിന്റെ മടിക്കുത്തഴിച്ചവനെയും കള്ളച്ചൂത് കളിച്ചവരെയും ഒക്കെ ശിക്ഷിക്കാനുള്ള പ്രതിജ്ഞയെടുത്ത ധീരനാണങ്ങ്. അനിവാര്യമാണ് അങ്ങയുടെ ജയം. അതിനെ കരുത്താവാൻ അടർക്കളത്തിൽ ഉണ്ടാകും ഞാൻ. തീർച്ച
4: അധസ്ഥിതരുടെ ചോര കൊണ്ട് അധികാരത്തിന്റെ അസ്ഥിവാരം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഭരണവർഗത്തിന്റെ മുഖം മൂടി വലിച്ചു കയറുന്ന കഥാസന്ദർഭം. കുലദോഷം പറഞ്ഞ് അകറ്റി നിർത്തപ്പെട്ടവന്റെ കരുത്തുകൊണ്ട് ജയഭേരി മുഴക്കുമ്പോൾ ജന്മദോഷത്തിന്റെ ഐത്തം കൽപ്പിച്ചവരെ മാറ്റി നിർത്തപ്പെടുന്നു.
6: മോനെ, അന്ന് യാത്ര ചോദിക്കുമ്പോൾ വേദന കടിച്ചമർത്തി അമ്മ ചിരിച്ചിരുന്നു. പേറ്റുനോവ് തുടങ്ങിയ ഭാര്യയെ പെരുവഴിയിൽ ഉപേക്ഷിച്ച അച്ഛൻ, പെറ്റിട്ട കുഞ്ഞും അമ്മയും കരിമ്പുലികൾ കടിച്ചു കീറാതെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ഒരിക്കൽ പോലും അന്വേഷിക്കാത്ത നീചൻ. പിന്നെ ആണൊരുത്തനായ മകന്റെ സഹായം ആവോളം സ്വീകരിച്ച് ഒടുവിൽ പിറവി ദോഷം പറഞ്ഞ് ആട്ടിയകറ്റിയ ക്രൂരൻ.
4: സംഘർഷഭരിതമായ അസുരഗോത്രത്തിന്റെ ആറാമത് ഭാഗം, അവസാന ഭാഗം, ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.
3: ഉദരത്തിൽ ജീവന്റെ തുടിപ്പുണ്ടെന്ന് അറിഞ്ഞ നാൾ മുതൽ 10 മാസം തികഞ്ഞ് സകല നാടിഞരമ്പുകളും പൊട്ടിയടരുന്ന പേറ്റ് നോവ് സഹിച്ച് പുതിയ ജീവന് ജന്മം നൽകുന്ന അബലകളാണ് അമ്മമാർ. ഭൂവിതൾ പോലുള്ള ഇളം കാലടികൾ പിച്ചവെച്ച നെഞ്ചിലേക്ക് ആക്ഷേപങ്ങൾ കൊണ്ട് തൊഴിക്കല്ല മക്കളെ, താങ്ങാനാവില്ല ഒരമ്മയ്ക്ക്.
4: റേഡിയോ മലബാറിന്റെ നാടക നേരത്ത് ശ്രോതാക്കൾ അരങ്ങ് തകർത്ത് അഭിനയിച്ച അസുരഗോത്രം ആറാമത് ഭാഗത്തോടുകൂടി സമാപിക്കുകയാണ്.
6: ലോകമുറ്റു നോക്കുന്ന രണാങ്കണത്തിൽ കരുത്തിന്റെ വീരഗാഥ രചിക്കുന്ന പോരാളികളിൽ എന്റെ മകനും ഉണ്ടാവണം. ഇതൊരച്ഛന്റെ ആഗ്രഹമാണ്.
3: ശത്രുവിന്റെ നിഴൽ പോലും ദേഹത്ത് പതിയാതെ കാത്തോളണം. ഒരു മകന്റെ കടമയാണത്. ഇതാ കൊണ്ടുപോയിക്കോളൂ. ശത്രുപക്ഷത്തിനു നേരെ ജയിച്ചു കയറാൻ ഭീമസേനന് കൂട്ടുണ്ടാവും ഈ ഹിഡുംബി പുത്രൻ.
4: അത്യപൂർവമായ ഈ നാടക പരീക്ഷണത്തിന്റെ ജയപരാജയങ്ങൾ വിലയിരുത്തുവാൻ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങളെ ക്ഷണിക്കുകയാണ്.
6: ജന്മം നൽകിയ ഒരേ ഒരു ബന്ധം പറഞ്ഞ് അടർക്കളത്തിൽ സഹായം തേടാൻ ലജ്ജയില്ലാത്ത ഭീരു മക്കളെ, 1000 ആനകളുടെ മസ്തിഷ്കം തകർക്കാൻ കരുത്തുള്ള ഈ കരങ്ങൾക്കൊപ്പി യാചിക്കുകയാണ് ഈ ഭീമസേനൻ.
4: അസുരഗോത്രം നാടകത്തിന്റെ രചനയും സംവിധാനവും ശബ്ദമിശ്രണവും അഭിനയവും വിലയിരുത്തിക്കൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
7: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും
4: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവം

0: ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
1: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
2: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. ജയറാംജി നിയമം നടപ്പാക്കുന്നതിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഡോക്ടർ രത്തൻ യു കേൽക്കർ ചുമതലയേറ്റു. മുഖ്യമന്ത്രി വി ഡി സതീശനും എറണാകുളം ജില്ലയിലെ മന്ത്രിമാർക്കും എംഎൽഎമാർക്കും കൊച്ചിയിൽ പൌരസ്വീകരണം. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ചൊവ്വാഴ്ച. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വാർത്തകൾ വിശദമായി. ജയറാംജി നിയമം 2025 നടപ്പാക്കുന്നതിലെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിലെ വകുപ്പ് സെക്രട്ടറി രോഹിത് കൻസാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരും സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്തു. പദ്ധതി നടപ്പാക്കാൻ ആവശ്യമായ ബജറ്റ് വിഹിതം നീക്കിവയ്ക്കാനും മതിയായ സാമ്പത്തിക വിഹിതം ഉറപ്പാക്കാനും കേന്ദ്ര സംസ്ഥാനങ്ങൾക്ക് യോഗം നിർദ്ദേശം നൽകി. കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ പീയൂഷ് ഗോയൽ കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രിക്കെതിരായ രാഹുൽഗാന്ധിയുടെ പ്രസ്താവന ഇത്തരമൊരു ഗൂഢാലോചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് സാമൂഹ്യ മാധ്യമത്തിൽ ഗോയൽ കുറിച്ചു. ഭരണഘടനാ സ്ഥാപനങ്ങളെയും രാജ്യത്തെയും അപമാനിച്ച് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ വിദേശത്ത് ചെന്ന് ആവശ്യപ്പെടുകയാണ് രാഹുൽഗാന്ധിയെന്നും ഗോയൽ വിമർശിച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിലെ കൽക്കരി ഖനി അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിനെയും ജനതയെയും അനുശോചനം അറിയിച്ച പ്രധാനമന്ത്രി കാണാതായവർ എത്രയും വേഗം സുരക്ഷിതമായി തിരിച്ചെത്തട്ടെയെന്ന് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. നേരത്തെ അറിയിച്ച 28ന് പുറമെ 27നും അവധി നൽകിയിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകളടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. ബാങ്കുകൾക്കും ഈ 2 ദിവസം അവധിയായിരിക്കും. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഡോക്ടർ രത്തൻ കേൽക്കർ ചുമതലയേറ്റു. ഇന്നലെയാണ് ഉന്നത ഉദ്യോഗസ്ഥ തലത്തിലെ അഴിച്ചുപണിയിൽ ഡോക്ടർ കേൽക്കരെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിയിൽ നിയമിച്ചത്. മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറിയായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കറെ നിയമിച്ച നടപടിയിൽ CPIMഉം BJPയും പ്രതിഷേധം അറിയിച്ചു. പശ്ചിമബംഗാൾ മാതൃകയിൽ നിരവധി ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്ന ആരോപണം കേൽക്കറും നേരിടുന്നുണ്ടെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ നടപടിയോടെ കോൺഗ്രസിന്റെ കാപട്യം ഇരട്ടത്താപ്പും പുറത്തുവന്നതായി BJP അഭിപ്രായപ്പെട്ടു. പശ്ചിമബംഗാളിലെ നിയമനത്തിൽ BJPക്കെതിരെ കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിരുന്നതായി BJP നേതാക്കൾ പറഞ്ഞു. ഭരണത്തിന് നേതൃത്വം നൽകുന്നവരുടെ തീരുമാനമാണ് നിയമനമെന്നും അക്കാര്യത്തിൽ അവരാണ് അഭിപ്രായം പറയേണ്ടതെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. ഗവൺമെന്റിന്റെ ആഭ്യന്തര വിഷയമാണ് സെക്രട്ടറിയുടെ നിയമനമെന്നും അതിനോട് പ്രതികരിക്കാൻ തയ്യാറല്ലെന്നും മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശനും എറണാകുളം ജില്ലയിലെ മന്ത്രിമാർക്കും MLAമാർക്കും കൊച്ചിയിൽ സംഘടിപ്പിച്ച പൌരസ്വീകരണ ചടങ്ങ് പുരോഗമിക്കുന്നു. ആറന്മുള MLA അബിൻ വർക്കി, പാലക്കാട് MLA രമേശ് പിഷാരടി എന്നിവർക്കും സ്വീകരണം നൽകുമെന്നും UDF ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ അറിയിച്ചു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യമായി സ്വന്തം മണ്ഡലമായ പറവൂരിൽ VD സതീശന് വൈകിട്ട് സ്വീകരണം നൽകുന്നുണ്ട്. ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്മി പരിപാടി ഉദ്ഘാടനം ചെയ്യും. പറവൂർ പൌരാവലിയുടെ ഉപഹാരം നടൻ മോഹൻലാൽ മുഖ്യമന്ത്രിക്ക് സമ്മാനിക്കും. സംസ്ഥാനത്തെ തൊഴിൽ ക്ഷാമം നേരിടാൻ ജില്ലാതല തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. മേളയ്ക്ക് പ്രത്യേക ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തുമെന്നും തൊഴിലാളിക്ഷേമവും വികസനവും സംബന്ധിച്ച് വിപുലമായ പദ്ധതി ആവിഷ്കരിക്കുമെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ദേബാംശു പാണ്ഡെ മുന്നേറ്റം തുടരുന്നു. 8 റൌണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ പാണ്ഡെയുടെ ലീഡ് 31,000 കവിഞ്ഞു. കോംഗോയിൽ എബോള ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 204. 867 പേരിലാണ് രോഗബാധ സംശയിക്കുന്നത്. കോംഗോയ്ക്കും ഉഗാണ്ടയ്ക്കും പുറമെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ മറ്റു ചില രാജ്യങ്ങളിലേക്കും രോഗവ്യാപനത്തിന് സാധ്യതയുണ്ടെന്ന് ആഫ്രിക്കൻ യൂണിയൻ ഹെൽത്ത് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി.
അന്തരിച്ച പ്രമുഖ മാധ്യമ പ്രവർത്തകൻ കെ ജി പരമേശ്വരൻ നായർ അനുസ്മരണ പരിപാടിയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പങ്കെടുക്കും. നാളെ ഉച്ചയ്ക്ക് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിക്കുന്ന പരിപാടി

0: ിൽ രാഷ്ട്രീയ മാധ്യമ രംഗങ്ങളിലെ പ്രമുഖർ കെജിയെ അനുസ്മരിക്കാനെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 1178 00 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവ വഴിയോ 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് മന്ത്രി എൻ ശംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ പ്ലസ് 1 അപേക്ഷാ സമർപ്പണം നാളെ തുടങ്ങും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഹയർ സെക്കൻഡറിയിൽ നിലവിൽ 361,044 സീറ്റുണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് 33,000 സീറ്റുകളും പോളിടെക്നിക്കുകളിലും ITIകളിലുമായി 30,545 സീറ്റുകളുമാണ് ഉള്ളത്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് ജില്ലയിലെ സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന പുരോഗമിക്കുന്നു. വിദ്യാഭ്യാസ ജില്ലയിലെ 40% സ്കൂളുകളുടെ പരിശോധന പൂർത്തിയാക്കി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന നടക്കുന്നത്. ഫിറ്റ്നസ് കിട്ടാൻ 6 വകുപ്പുകളുടെ അനുമതി വേണമെന്ന മുൻപത്തെ ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് പിൻവലിച്ചത് സ്കൂളുകൾക്ക് ആശ്വാസമായിരിക്കുകയാണ്. പുതിയ ഉത്തരവ് പ്രകാരം മുൻവർഷങ്ങളിലേതുപോലെ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ മതിയാകും. സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷകൾ പ്രകാരം തദ്ദേശ വകുപ്പ് എഞ്ചിനീയറിംഗ് ആരോഗ്യ വിഭാഗങ്ങളാണ് പ്രാഥമിക പരിശോധന പൂർത്തിയാക്കുക. അതേസമയം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, KSEB, അഗ്നിരക്ഷാസേന, വനം, ആരോഗ്യം തുടങ്ങിയ വകുപ്പുകളുടെ പരിശോധനകൾ തുടരും. സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന മോട്ടോർ വകുപ്പും നടത്തുന്നുണ്ട്.
0: സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല റിപ്പോർട്ട് ചെയ്തു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിക്കാണ് രോഗബാധ. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മാച്ചിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3:30 മത്സരം. 2ാം മാച്ചിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125-ാം പതിപ്പിന് പാരീസിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 പുരുഷ വനിതാ സിംഗിൾസ് മത്സരം. വയനാട്ടിലെ പാടശേഖരങ്ങളിൽ പുഞ്ചകൃഷി കൊയ്ത്ത് ആരംഭിച്ചു. മഴ ശക്തമാകും മുമ്പ് കൊയ്ത്ത് പൂർത്തിയാക്കാൻ ഒരുക്കത്തിലാണ് കർഷകർ. വയനാട്ടിൽ നിന്ന് അരുൺ വിൻസൻ.
2: ഡിസംബറിലായിരുന്നു നിലമൊരുക്കൽ. ജനുവരിയിൽ നാട്ടിയും പിന്നീട് പ്രതീക്ഷയോടെ കാത്തിരിപ്പിന്റെ നാളുകളായിരുന്നു. കാഞ്ചന, മണിരക്തം എന്നിവയാണ് പുഞ്ചകൃഷിക്ക് ഉപയോഗിക്കുന്ന നെൽവിത്തുകൾ. പുഞ്ചകൃഷി ചെയ്യുന്ന ജില്ലയിലെ അപൂർവം പാടശേഖരങ്ങളിൽ ഒന്നായ വേമം പാടത്ത് ജലസേചന സൗകര്യമുള്ളതിനാൽ തന്നെ 210 ഏക്കറിലാണ് കൃഷി. 1 ഏക്കർ കൃഷിക്ക് ഏകദേശം 3 ലക്ഷം രൂപയാണ് അതിന് ചെലവ്. നാട്ടി ഒരുക്കുന്നത് അതിഥി തൊഴിലാളികളായിരുന്നെങ്കിൽ കൊയ്ത്തു നടത്തുന്നത് യന്ത്രങ്ങളാണ്. കൊയ്തെടുക്കുന്ന നെല്ല് 8 ക്വിന്റലോളം യന്ത്രത്തിൽ ശേഖരിക്കാനും കഴിയും. 1 മണിക്കൂറിന് 220 രൂപയാണ് വാടക. 1 ക്വിന്റൽ നെല്ല് 3000 രൂപയ്ക്കാണ് സർക്കാർ സംഭരിക്കുന്നത്. വളത്തിന് വില കൂടിയതും ഇടയ്ക്കിടയ്ക്ക് പെയ്ത ചെറുമഴയും കർഷകരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മെയ് മാസത്തോടെ കൊയ്ത്ത് പൂർത്തിയാകും.
0: ലോക സ്കിസോഫ്രീനിയ ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ പൊതുജന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും. ആകാശ കാഴ്ച എന്ന പേരിൽ പ്രധാന കേന്ദ്രത്തിൽ തെരുവു നാടകവും അവതരിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ജിറാം ജി നിയമം നടപ്പാക്കുന്നതിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഡോക്ടർ രത്തൻ യു ഖേൽക്കർ ചുമതലയേറ്റു. മുഖ്യമന്ത്രി VD സതീഷിനും എറണാകുളം ജില്ലയിലെ മന്ത്രിമാർക്കും MLAമാർക്കും കൊച്ചിയിൽ സ്വീകരണം. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ചൊവ്വാഴ്ച. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സർഗജാലകം. ഇതിൽ ഷിനോജി മാസ്റ്റർ ചാവശ്ശേരി എഴുതി അവതരിപ്പിക്കുന്ന കഥ മാലാഖ, സുഷമ പാണലാട് എഴുതിയ കവിത ജീവിത സായാഹ്നം, ആലപിക്കുന്നത് അനാമിക അഖിലേഷ്. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 റേഡിയോ എറ്റ് സ്കൂൾ, 9:00 നാടകനേരം, നാടകം അസുരഗോത്രം അവസാന ഭാഗം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. തുടർന്ന് നാടകഗാനങ്ങൾ, 10:00 പുത്തൻ പാട്ടുകൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: സഭാവാസികൾക്ക് മുന്നിൽ രജസ്വലയായ ഒരു കുലപത്നിയുടെ തുണി ഒരിയുന്നത് നോക്കി നിന്ന ഭർത്താക്കന്മാർക്ക് ഇപ്പൊ എവിടുന്ന് വന്നു അഭിമാനബോധം?
2: ആചാര്യ ദ്രോണർ ഹസ്തിനപുരത്തിന്റെ കുലാചാരനാണിന്ന്. ധർമ്മപക്ഷത്തുള്ള പാണ്ഡവർക്കൊപ്പം തന്നെയാ മനസ്സ്. പക്ഷെ കുലാചാര്യന്റെ കൂറ് മറക്കില്ല നാം. നീയും നിന്റെ അമ്മാവനും കുടില തന്ത്രങ്ങളുമായി രാജ്യസഭയിൽ കാഴ്ചവെച്ച കൊള്ളരുതായ്മകൾക്ക് മൂകസാക്ഷിയാകേണ്ടി വന്നതും അതുകൊണ്ട് തന്നെ.
3: അഭിനയ തികവിന്റെ അത്ഭുത മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് റേഡിയോ മലബാറിന്റെ ശ്രോതാക്കൾ അരങ്ങ് തകർത്ത് അഭിനയിച്ച അസുരഗോത്രം നാടകത്തിന്റെ അവസാന ഭാഗത്തിന് യവനിക ഉയരുകയാണ്.
4: വേദന സഹിച്ചും ചുമട് താങ്ങിയത് അകത്തിരിക്കുന്നത് അമ്മയാണെന്ന് കരുതിയ. പക്ഷേ ആ അമ്മ പറയുന്നു ഈ കാടന്റെ ചൂര് സഹിക്കാനാവുന്നില്ലെന്ന്.
5: മോനെ,
6: കരിമ്പുലിയും കരുനാഗവും ഭക്ഷിക്കാതെ കാട്ടുപൊന്തകളിൽ കഴിഞ്ഞ എന്റെ മകനെയൊന്ന് കാണാനോ അങ്ങനെ കൊതിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ അച്ഛനും സഹോദരർക്കും തുണയാകാൻ കാട്ടിൽ കണ്ണിമച്ചിമ്മാതെ കാവലിരിക്കുകയാണ്.
3: സംഘർഷഭരിതമായ അസുരഗോത്രത്തിന്റെ 6-ാമത് ഭാഗം, അവസാന ഭാഗം, ഞായറാഴ്ച രാത്രി 9:00 തിങ്കളാഴ്ച രാവിലെ 9:15.
1: പണയപ്പണ്ടമാകേണ്ട വെറും മാംസപിണ്ഡമാണ് പെണ്ണെന്ന് കരുതിയോ നിങ്ങൾ?
4: കാട്ടുചോലയിലും മലയടിവാരത്തും കാമകേളി നടത്തുമ്പോ ഹതസ്ഥിതന്റെ ആയിത്തമില്ല. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞ് ജീവിച്ചാലും മരിച്ചാലും അഭിമാനക്ഷതമില്ല.
6: എന്റെ മകനാണ് പോയത്. കാട്ടുവാസികളോട് എന്നും കരുണ കാട്ടുന്ന ഭീമനെയും വെറുക്കുന്നു പാഞ്ചാലിനി.
2: ഒരു പക്ഷെ യോദ്ധാവെന്ന നിലയിൽ ദ്രോണന്റെ കരുത്തും കഴിവും നാളെ പടമുഖത്ത് കാണാം.
3: അസുരഗോത്രം നാടകത്തിന്റെ രചനയും സംവിധാനവും ശബ്ദമിശ്രണവും അഭിനയവും വിലയിരുത്തിക്കൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
7: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
0: ഇനി നാട്ടുവിശേഷം. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കാൻ താല്പര്യമുള്ളവർക്കുള്ള പരിശീലനം ഇന്ന് നടക്കും. നാറാത്ത്, കരിപ്പടി, പുതുശ്ശേരി, തറവാട്, ഊർപ്പഴശ്ശി, വേട്ടക്കുരുമകൻ ക്ഷേത്രം പ്രതിഷ്ഠാദിന കളിയാട്ടം നാളെയും മറ്റന്നാളുമായി നടക്കും. കണ്ണപുരം, കീഴറ, പാപ്പനശ്ശേരി, തറവാട്, വേട്ടിക്കുരുമകൻ ക്ഷേത്രം പ്രതിഷ്ഠാദിനം നാളെ പുടയൂർ നടുവത്ത് ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാടിന് മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
8: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
9: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
8: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
9: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
8: അക്കാഡമിക് മികവിനൊപ്പം കലാകായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
9: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
8: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. ആഗോള നന്മയ്ക്കായി ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയും US തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരുടെ പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. രോഗബാധിത രാജ്യങ്ങളിലേക്കുള്ള

0: യാത്ര ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, തന്ത്രപരമായ സാങ്കേതിക വിദ്യകൾ, വ്യാപാരം, നിക്ഷേപം, ഊർജ്ജ സുരക്ഷ തുടങ്ങിയ വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തിലെ സുസ്ഥിരമായ പുരോഗതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ സാഹചര്യം ഉൾപ്പെടെ വിവിധ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ US കാഴ്ചപ്പാട് അദ്ദേഹം പങ്കുവച്ചു. ആഗോള നന്മയ്ക്കായി ഇന്ത്യയും അമേരിക്കയും അടുത്തു പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പിച്ചു പറഞ്ഞു. ഇന്ത്യയും US തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ശക്തരായ പങ്കാളികൾ എന്ന നിലയിൽ സുതാര്യവും ഫലപ്രദവുമായ ചർച്ചകൾ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
1: We have a very deep, very broad-based cooperation and a relationship that impacts and influences other regions and the world. And that is because we have converging interests on many issues and in many parts of the world. So I look forward to our conversation today. These are complicated times, but strong partners, I'm very confident, will have very open and productive discussions.
0: കോഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി 4 ദിവസത്തെ സന്ദർശനത്തിനായാണ് US സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിലെത്തിയത്. ഈ മാസം 26 നടക്കുന്ന കോഡ് യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർക്ക് പുറമെ ഓസ്ട്രേലിയ, ജപ്പാൻ വിദേശകാര്യമന്ത്രിമാരും പങ്കെടുക്കും. സ്വതന്ത്രവും വിശാലവുമായ ഇൻഡോ പസഫിക്കിനായി മുൻഗണനാ മേഖലകളിൽ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. നിലവിലുള്ള കോഡ് സംരംഭങ്ങളിലെ പുരോഗതിയും യോഗം വിലയിരുത്തും. ഇസ്രായേലുമായും മേഖലയിലെ മറ്റ് സഖ്യകക്ഷികളുമായും നടത്തിയ ചർച്ചകൾക്കുശേഷമാണ് ഇറാനുമായുള്ള സമാധാന കരാറിനെക്കുറിച്ച് പ്രധാനമായും ചർച്ചകൾ നടത്തിയതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾ ഭൂരിഭാഗവും പൂർത്തിയായതായും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ധാരണയായെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എന്നാൽ പ്രധാന വിഷയങ്ങളിൽ പൂർണ്ണമായ ധാരണയിൽ എത്തിയിട്ടില്ലെന്നും അമേരിക്കൻ ഭരണകൂടം പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തുന്നതെന്നും ഇറാൻ വിദേശമന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി പ്രതികരിച്ചു. എബോള രോഗബാധയെ തുടർന്ന് കോംഗോയിൽ മരണസംഖ്യ 204 ഉയർന്നു. കോംഗോയ്ക്കും ഉഗാണ്ടയ്ക്കും പുറമെ മറ്റു രാജ്യങ്ങളിലും എബോള വൈറസ് ബാധയുടെ ഭീഷണിയുള്ളതായി ആഫ്രിക്കൻ യൂണിയന്റെ ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ രോഗബാധിത രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. ഈ രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ പൌരന്മാർ ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യമന്ത്രാലയം നിർദ്ദേശിച്ചു. 2025 VBG റാംജി നിയമത്തിന്റെ കരട് പ്രസിദ്ധീകരിച്ച് കേന്ദ്ര സർക്കാർ. കരടിന്മേലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾക്ക് അടുത്ത മാസം 21 സമർപ്പിക്കാമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് ജി റാംജി നിയമം നിലവിൽ വരുന്നത്. നിയമപരമായ ഒരു സാമ്പത്തിക വർഷത്തിലെ തൊഴിലുറപ്പ് ദിനങ്ങൾ 100 നിന്ന് 125 ദിവസമായി ഉയർത്താൻ പുതിയ നിയമം ലക്ഷ്യമിടുന്നു. ഈ വർഷം July 1 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. CBSEയുടെ 12 ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർ മൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായി CBSE അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-1178-00 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ഗവ് ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധരുടെയും മെഡിക്കൽ പ്രൊഫഷണലുകളുടെയും പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ. ന്യൂഡൽഹിയിൽ നടന്ന നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസിന്റെ 23rd ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.

0: രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ സോഫ്റ്റ്വെയറായി ഡോക്ടർമാരും ഹാർഡ്വെയറായി അടിസ്ഥാന സൌകര്യങ്ങളും പ്രവർത്തിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: We as policy makers give you infrastructure, but that is only going to remain as a hardware. The software is the doctor. The software are the people who are working in the field of health. I am also happy to note that today we have started 11 new courses. I really congratulate NBEABS for this initiative that they have taken.
0: ബലിപെരുന്നാൾ പ്രമാണിച്ച് കേരളത്തിൽ രണ്ട് ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-28 തീയതികളിലാണ് അവധി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ആയിരിക്കും. 27-നാണ് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. മാസപ്പിറവി പ്രകാരം 28-നാണ് കേരളത്തിൽ ബലിപെരുന്നാൾ ആഘോഷം. ബാങ്കുകൾക്കും രണ്ട് ദിവസം അവധി ആയിരിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും മലപ്പുറത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:30 മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും രാത്രി 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന്റെ 125-ാമത് പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിടുന്ന നൊവാക് ജോക്കോവിച്ച് ഇന്ന് ഫ്രഞ്ച് താരത്തെ നേരിടും. ലോക ഒന്നാം നമ്പർ താരങ്ങളായ ജാനിക് സിനറും അരീന സബലങ്കയും മത്സരരംഗത്തുണ്ട്. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ യുകി ഭാംബ്രി, എൻ ശ്രീറാം ബാലാജി എന്നിവരും മത്സരിക്കുന്നുണ്ട്. പശ്ചിമബംഗാളിലെ ഫൽത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. 9-ാം റൌണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ ബിജെപി സ്ഥാനാർത്ഥി ദബാംഷു പാണ്ഡെ 34,000-ത്തിലധികം വോട്ടുകളുടെ ലീഡ് നേടി. CPIM സ്ഥാനാർത്ഥി ശംഭുനാഥ് കുർമി രണ്ടാമതും കോൺഗ്രസ് മൂന്നാമതും തൃണമൂൽ കോൺഗ്രസ് നാലാമതുമാണ്. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിൽ കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 82. 201 ഖനിത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അറിയിച്ചു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടിക്കാണ് രോഗബാധ. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ അറിയിച്ചു. പെരുമണ്ണ പഞ്ചായത്തിൽ രണ്ട് കുട്ടികൾ. കേരളത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങി. ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന രത്തൻ യു ഖേൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. GST കമ്മീഷണറായി PB നൂഹിനെയും തൽസ്ഥാനം വഹിച്ചിരുന്ന പാട്ടീൽ അജിത് ഭഗവത് റാവുവിനെ ധനവകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. പുതിയ ഉത്തരവനുസരിച്ച് കൊല്ലം, പത്തനംതിട്ട, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ ജില്ലാ കളക്ടർമാരെ മാറ്റി നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. ആഗോള നന്മയ്ക്കായി ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയും USM തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരുടെ പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. രോഗബാധിത രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളുടെ സമയമായി. അപ്പോൾ ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0490297896. ഇന്ന് ഈ ഇഷ്ടഗാനങ്ങളിൽ കൂടെയുള്ളത് ചന്ദ്രലേഖ മലശ്ശേരിയാണ്. ആദ്യ കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാ നോക്കാം. ഹലോ,
2: നമസ്കാരം.
1: നമസ്കാരം. സൺഡേ സ്പെഷ്യൽ
2: സൺഡേ കോളർ ഫ്രം ചാലക്കുടി.
1: എന്തുണ്ട് വിശേഷം? സുഖാണോ?
2: സുഖായിരിക്കുന്നു മാം. ഇവിടെ നല്ല മഴയാണ്, ഞങ്ങൾക്ക് മിക്ക ദിവസം മഴയാണ്. നൈറ്റ് ഉണ്ട്, ഇന്നിപ്പോ കാലത്ത് പള്ളി പോയി നിന്നപ്പോ നല്ല മഴയായിരുന്നു. അപ്പൊ ചൂടൊക്കെ എവിടേക്ക് ഓടിപ്പോയി.
1: ചൂടൊക്കെ എവിടെയോ ഓടിപ്പോയി. നല്ലതല്ലേ?
2: സത്യം. ഇതിനു വേണ്ടി നമ്മള് കൊറേ ദിവസമായിട്ട് മാസങ്ങളായിട്ട് കാത്തിരുന്നത്.
1: ഞങ്ങളിങ്ങനെ പോവാണ്, നല്ല എന്താ പറയാ, കറുത്ത മേഘങ്ങ് വരും, പിന്നെ കാണാം, ഒരൊറ്റ പോക്ക, പിന്നെ മഴയൊന്നും.
2: പക്ഷേ ഒന്ന് രണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ ചൂട് കൂടും.
1: അതെ, കുറച്ച് പെയ്തു, അങ്ങനെയല്ല. പക്ഷെ എന്നാലും നമ്മൾ പ്രതീക്ഷിച്ച സമയത്തൊന്നും കിട്ടുന്നില്ല.
2: കിട്ടുന്നില്ല. അപ്പൊ ഇനിയിപ്പൊ കിട്ടിക്കോളും. എല്ലായിടത്തും നല്ല മഴ എന്നൊക്കെ പറഞ്ഞിട്ട് അറിയിപ്പൊക്കെ കാണുന്നുണ്ട്.
1: പക്ഷെ അറിയിപ്പ് വന്ന് ചിലപ്പോലും പറ്റിക്കുന്നുണ്ട്.
2: പ്രവചനം കറക്റ്റ് ആവുന്നില്ലേ?
1: പ്രവചനം ചിലപ്പോ കറക്റ്റ് ആവുന്നില്ല. ശരിയാവട്ടെ. എന്നാലും ചൂടിനെ കുറച്ചു കുറച്ചു മഴ ഇടക്ക് കിട്ടിയ മഴ.
2: അതെ.
1: ഇന്ന് കേൾക്കണ്ടേ?
2: ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് വെറൈറ്റി നിന്ന് 1, 2, 3 എന്ന ഫിലിമിൽ ദാസേട്ടനും ചിത്രയും പാടിയ ഉവച്ചൽഗാദർ രാജസേൻ അമ്മമ്മന്റെ സംഗീതം. അതിലെ പാടുമൊരു കിളിയായി ഒരു മയിലാൽ ജി
1: കേട്ടിട്ടില്ല കേട്ടോ ഞാൻ ആ പാട്ട്.
2: നല്ല രസമാണ്. ഒപ്പന അങ്ങനത്തെ ഒരു ടൈപ്പ് പാട്ടാണ്. ഒപ്പനയ്ക്ക് പറ്റിയത് നല്ല താളക്കൊഴുപ്പുള്ള ഒരു പാട്ടെന്ന് പറയുന്നത് ഒപ്പന. അച്ഛനുള്ളൊരു പാട്ടാണ്. ഉറവശി വീണയിലൊക്കെ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോ 40 years ബാക്ക് പഴക്കുള്ള പാടാണ്. രാജസ്ഥാനാണ് സംവിധാനം. നല്ല രസമുള്ള പാട്ടാണ്. ഞാനപ്പോ ഈ പാട്ട് ഇന്ന് ഞങ്ങളുടെ പാട്ടുപുരയിൽ പാടാൻ വേണ്ടി എടുത്തു വെച്ചേക്കാണ്. ഞങ്ങൾക്ക് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ കരോക്കെ ഗാനങ്ങൾ പാടാൻ. അപ്പൊ അത് ഇന്ന് ഈ പാട്ടാണ് ഞാൻ പാടാൻ. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ, പ്രാക്ടീസ് ചെയ്തതിന് മുമ്പ് പക്ഷെ ഇതുവരെ പാടിയിട്ടില്ല. ഇന്നൊന്ന് പാടാന്ന് വിചാരിച്ചിരിക്കുന്നു ഈ ഗാനം.
1: കരോക്കെ പറ്റി
2: ആ കുഴപ്പമില്ല. പാടുമൊരു കിളിയായി മാനസം ആ

0: എനിക്കറിയില്ല നോക്കി മാറുന്നതുകൊണ്ട്
1: നല്ല താളം പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു താളമുള്ള പാട്ട്.
0: ഡെഡിക്കേഷൻ സാറ്, പിന്നെ ചന്ദ്രലേഖനം, പിന്നെ അശ്വിനി, പിന്നെ ആര്യ
1: സൂര്യക്ക്
0: എപ്പോഴും വായിരുന്നു ആര്യ
1: ആദ്യമായിട്ട് അങ്ങനെ ഒരു പേര് ഒരാള് പറയുന്നത് സൂര്യൻ ആര്യാക്കി
0: ആര്യ സൂര്യ രണ്ടാം
1: ആര്യ ആയതുകൊണ്ട് അങ്ങനെയായി.
0: പിന്നെ പി വി മുഹമ്മദ്, വടക്കേ വാവന്നൂര്, റാണി വർഗീസ്, കുഞ്ഞപ്പ പന്താവൂര്, പിന്നെ മലപ്രമുത്തനാട്ടാണിയിലെ നദിയുറത്തി, പിന്നെ നസീമ തുമ്പൂളി, പിന്നെ പ്രിയപ്പെട്ട മലബാർ ചങ്ക് സോദർക്കൾക്കും ഈ അതിമനോഹരമായി ഞാൻ
1: സംഭാവന ചെയ്യുന്നു. അപ്പൊ നമുക്ക് കേൾക്കാൻ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. എല്ലാവരും കേൾക്കുന്നു,
0: കേൾക്കണ്ടാവും.
1: ശരിയാ.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ.

0: തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0492473630.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിൽ അടുത്തതായിട്ട് ഹലോ
2: ഹലോ
1: ഹലോ നമസ്കാരം.
2: നമസ്കാരം,
1: പേര് പറഞ്ഞിടേ ഒന്ന്.
2: കുറേയായി
1: വിളിക്കാത്ത അല്ലേ?
2: അതെ അതെ.
1: സുഖല്ലേ? അത് ഒരുമിച്ച് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, ഭയങ്കര
2: ആവുന്നു.
1: പിന്നെ ഇന്ന് ഏത് പാട്ട് കേക്കാനാ വിളിച്ചേ?
2: ആഗതൻ സിനിമയിലെ മഞ്ഞു മഴക്കാലം
1: പാടണോ? രണ്ടുപേര്
2: ഇല്ലില്ല,
1: പാടലുണ്ടാ?
2: ഇല്ല ഇല്ല, പാടലൊന്നുമില്ല,
1: കേൾക്കലേ ഉള്ളൂ. കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
2: അതെ അതെ.
1: എപ്പോഴാ റേഡിയോ സ്റ്റേഷനിലേക്ക് വരുന്നത്? ഒരു ഇഷ്ടങ്ങൾ ഇനങ്ങളൊക്കെ അവതരിപ്പിക്കാലോ. രാജശ്രീ പോയിട്ടാ
2: ഇന്ന് രാവിലെ ഉണ്ടായിരുന്നല്ലോ.
1: അത് നമ്മള് ചെയ്തു വെച്ച പ്രോഗ്രാം കൊടുക്കും.
2: ആണോ?
1: വേറെ ഓപ്പർച്യൂണിറ്റി ഇട്ട് എങ്ങനെ പോയി. പിന്നെ വേറെന്തെ?
2: നല്ല വിശേഷം തന്നെ.
1: നല്ല വിശേഷം തന്നെ. വീട്ടിലാരല്ലേ ഇന്നില്ല?
2: വീട്ടില് അമ്മയുണ്ട്, മോളും മോനും ഉണ്ട്, ഹസ്ബൻഡ് പുറത്തു പോയിട്ടുള്ളത്.
1: ആണല്ലേ. ഇന്നെന്ത് സൺഡേ സ്പെഷ്യൽ? എന്താ
2: സ്പെഷ്യൽ? ഒന്നല്ല,
1: ഒന്നുമില്ല. മക്കളെ എവിടെ പഠിക്കുന്നെ?
2: മക്കള് മോള് മറ്റൊരു ഹൈസ്കൂളിലും മോൻ ശ്രീശങ്കരയില്.
1: മോള്
2: പത്താം ക്ലാസ്.
1: ആ ഇപ്പൊ
2: മോള് പത്താം ക്ലാസ്. ആ ഇനി പത്തില്, മോൻ ഇനി ആറാം ക്ലാസ്.
1: ബുക്സ് ഒക്കെ വാങ്ങിച്ചോ? ക്ലാസ് തുടങ്ങുന്നതിന്റെ ത്രില്ലിലായിരിക്കും മക്കള്. യൂണിഫോം ഒക്കെ എങ്ങനെയാ? പുതിയതാണോ? എല്ലാം അടിച്ചു കിട്ടി? സെറ്റായി അല്ലേ? ഇങ്ങനെ ഒന്നാം തീയതിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്
2: എല്ലാരും.
1: എവിടെയും പോയിട്ടില്ല വെക്കേഷനിൽ?
2: വെക്കേഷൻ എവിടെയും കാര്യമായിട്ട് പോയിട്ടില്ല, വീട്ടിൽ പോയി.
1: വീട് എവിടെയായിരുന്നു? അല്ല, വീട്ടിൽ പോയി നിന്നു എന്ന് പറഞ്ഞത് എവിടെയായിരുന്നു? അടുത്തന്നെ. ഇടക്ക് പോവാറുണ്ടോ? നമ്മളെ റേഡിയോയില് ഏതൊക്കെ പരിപാടിയാ കേൾക്കാറ്? നാടകം കേക്കും. എന്ത് പറയുന്നു അസുരഗോത്രം? എന്ത് പറയുന്നു
2: അസുരഗോത്രം? എനിക്ക് അത്ര, എനിക്ക് ഞാൻ രാധിക അതൊക്കെ ഭയങ്കര ഇഷ്ടായിരുന്നു.
1: ഞാൻ രാധിക. അത് ഓരോരുത്തരെ ഇത് ആസ്വാദനത്തിന്റെ തലങ്ങൾ മാറ്റായിരിക്കുമല്ലോ അല്ലേ? എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഞാൻ രാധിക ഇഷ്ടപ്പെട്ടു.
2: ഇഷ്ടപ്പെട്ടു. ഇപ്പം കഴിഞ്ഞ ഒരു നാടകം ഇല്ലേനോ അജയേട്ടന്റെ, അതും നല്ല നാടകമായിരുന്നു.
1: അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നോ? ഇല്ല. അങ്ങനെ എന്തെങ്കിലും കഴിവുകള് എപ്പോഴെങ്കിലും പുറത്തെടുത്തിട്ടുണ്ടോ?
2: ഇല്ല.
1: അപ്പൊ പിന്നെ നമുക്ക് ആസ്വാദനത്തിന്റെ ഇതിലേക്ക് അങ്ങ് പോവാം. പാട്ടങ്ങ് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
2: എന്റെ ബ്രദറിന് വേണ്ടിട്ട്.
1: ഇന്ന് സ്പെഷ്യൽ ഡേ ആണല്ലോ അല്ലേ? ഓക്കെ, ബ്രദറിന്റെ പേരൊക്കെ പറഞ്ഞോളൂ.
2: നിഖിലേഷ്.
1: അപ്പോ ഇന്ന് നിങ്ങൾ തന്നെ പറഞ്ഞോ? അങ്ങനെയല്ല, ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നുള്ളത് കൂടി പറഞ്ഞോളൂ.
2: അപ്പൊ
1: അതിന് ആ ദിവസം തന്നെ ബ്രദറിന് വേണ്ടിട്ട് സമർപ്പിച്ചുകൊണ്ടുള്ള പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് വിഘ്നേഷ് എന്നല്ലേ പറഞ്ഞേ, കേൾക്കുതോ പാട്ട്?
2: കേൾക്കും.
1: നിഖിലേഷ്. ഓക്കെ, അപ്പോ നിഖിലേഷെ സിസ്റ്റർ സമർപ്പിച്ച പാട്ടിതാ, റെഡിയായി, കേട്ടോളൂ. ശരി,
2: ബൈ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഹലോ
3: ഹലോ
2: ഹലോ, ആരാപ്പാ?
3: വട്ടിപ്പുറത്ത് നിന്ന് വേദ.
2: വേദക്കുട്ടി, കുറച്ചായല്ലോ നമ്മള് സംസാരിച്ചിട്ട്. എന്താ വിളിക്കാത്ത?
3: ആണോ?
2: എപ്പോഴാ തിരിച്ചു വന്നേ?
3: കഴിഞ്ഞ
2: ആ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞിട്ട് എത്ര ലൈവ് കഴിഞ്ഞു?
3: പിന്നെ വിളിച്ചിട്ടില്ല.
2: വിളിച്ചിട്ടില്ല, തിരക്കായി പോയി. സ്കൂള് തുറക്കുന്നതിന്റെ ഇതിലായിരിക്കും ഇപ്പം. ഇന്ന് വേദക്കുട്ടിക്ക് ഏത് പാട്ട് കേൾക്കാനാ വിളിച്ചേ? നീർമിഴി പീലിയിൽ. ആ, ഈ പാട്ട് എന്താ സെലക്ട് ചെയ്യാൻ കാരണം? അമ്മക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് മോള് സെലക്ട് ചെയ്തത്. നാളെ ഗീത വല്യമ്മേന്റെയും വേറെ വല്യമ്മേന്റെ പേരും കൂടി പറഞ്ഞോ? ഷൈന വല്യമ്മേന്റെയും പിറന്നാളാണ്. അപ്പോ അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തോണ്ടാണോ ഈ പാട്ട് ചോദിച്ചേ? അപ്പൊ നമുക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ എല്ലാം പറഞ്ഞോ, പേര് പറഞ്ഞിട്ട്.
3: ഹാപ്പി ബർത്ത്ഡേ ഗീതയല്ലമ്മ. ഹാപ്പി ബർത്ത്ഡേ ഷൈന വല്യമ്മ.
2: അവർ കേൾക്കുന്നുണ്ടോ റേഡിയോ?
3: ആ, ഗീതയല്ലമ്മ കേൾക്കുന്നുണ്ടാവോ?
2: ഷൈന
3: ഗീതയല്ലമ്മ കേൾക്കലുണ്ട്.
2: മറ്റേ വല്യമ്മ കേൾക്കില്ല?
3: റേഡിയില്ല.
2: ഇല്ല അല്ലേ? എല്ലാം ഒന്ന് സോപ്പിട്ടിട്ട് റേഡിയോ വാങ്ങി വെക്കാൻ പറയണം കേട്ടോ. എന്തായാലും വാങ്ങിപ്പിച്ച് നമുക്ക് നമ്മളെ റേഡിയോ മലബാറിന്റെ പരിപാടി കേൾപ്പിക്കണ്ടേ? മോളെ ഏത് സ്കൂളായിരുന്നു പഠിക്കുന്നേ? ഏത് ക്ലാസ്സിലായി? എല്ലാം റെഡിയായോ? ഒരുക്കങ്ങളെല്ലാം ആയോ സ്കൂളിൽ പോകണ്ടേ? ഫ്രണ്ട്സ് എല്ലാം ഇപ്പൊ ഒരുമിച്ച് തന്നെ ഉണ്ടോ? അടുത്തന്നെ ഉണ്ട് വീട്ടിന്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? അമ്മ,
3: അമ്മ, അച്ഛൻ, ഏച്ചി.
2: ഏച്ചി ഏച്ചി എവിടെയാ പഠിക്കുന്നേ?
3: ഏച്ചി
2: മമ്പറത്ത്. ഏത് ക്ലാസ്സില്? നയൻത്തിലേക്ക്. ബസ് വരുന്നുണ്ടോ അങ്ങോട്ടേക്ക്?
3: ബസ് വരുന്നുണ്ട്.
2: രാവിലെ എത്ര മണിക്ക് പോവും ഏച്ചി?
3: ഏച്ചി 8:30 പോവും.
2: എത്രക്കെ പോണ്ടോ? അപ്പഴത്തേക്ക് വേദക്കുട്ടി എണീക്കോ? രാവിലെ എണീക്കും.
3: രാവിലെ എണീക്കും.
2: എത്ര മണിക്ക് ഉറങ്ങും?
3: 9:30.
2: അപ്പഴത്തേക്ക് പഠിപ്പെല്ലാം പഠിക്കലെല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അങ്ങ് ഉറങ്ങൂല്ലേ? പഠിക്ക. രാവിലെയാണോ പഠിക്കാൻ ഇഷ്ടം, രാത്രിയാണോ പഠിക്കാൻ ഇഷ്ടം?
3: രാത്രിയാണ്.
2: രാവിലെ ഉറങ്ങാനാണ് ഇഷ്ടം. ഹോംവർക്കൊക്കെ വന്നപാടെന്ന് ചെയ്ത് വെക്കാറുണ്ടോ? അടിയാക്കലുണ്ടോ പഠിക്കാനിട്ട്? അമ്മ പുറകെ നടക്കുവോ വടിയായിട്ട്? ചെല സമയം. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ നടക്കുന്നേ? മടിയായിട്ട് ഇങ്ങനെ നടക്കും. നീ ഇങ്ങനെ വികൃതി കളിക്കോ അല്ലെങ്കിൽ മൊബൈൽ എടുത്ത് കളിക്കോ? കൊറച്ച്. അച്ഛൻ എന്തായിരുന്നു ചെയ്യുന്നേ?
3: അച്ഛൻ വാർപ്പിന്റെ പണി.
2: ഇന്ന് പോയിട്ടില്ല?
3: ഇന്ന്
2: എല്ലാരും ഉണ്ടോ ഇവിടെ? വെക്കേഷനിൽ എവിടെയൊക്കെ പോയേ?
3: വെക്കേഷനില് അമ്മേന്റെ വീട്ടില്. പിന്നെ മൂവി കാണാന്.
2: മൂവി കാണാൻ? ഏത് മൂവിയാ കണ്ടേ?
3: വാഴ.
2: വാഴ കണ്ടു. ദൃശ്യം കണ്ടില്ല?
3: ദൃശ്യം കണ്ടില്ല.
2: കാണണ്ടേ?
3: കാണണം.
2: എല്ലാരും ഇങ്ങനെ ഭയങ്കര കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റിംഗിലാ. ടിക്കറ്റ് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പാട്ട് വല്യമ്മമാർക്ക് വേണ്ടിട്ട് കേൾപ്പിച്ചു കൊടുത്താലോ വേദക്കുട്ടി? പിന്നെയും വിളിക്കണോട്ടോ, സ്കൂള് തുറന്നിട്ട് തിരക്കിലേക്ക് ആയി പോവരുത്. ഒരു പാട്ട് പാടിത്തരും എനിക്ക് രണ്ടുപേര്.
3: തന്നാരം പാടുന്ന പാട്ടില് ആടിക്കളിക്കണോരമ്മ, തന്നാരം പാടുന്ന താളത്തിൽ ആടിയിലേണോരമ്മ, വയനാടൻ മഞ്ഞളിലാറാടി മഞ്ഞപ്പട്ടു വിരിച്ചാടി, വയനാടൻ മഞ്ഞളിലാറാടി മഞ്ഞപ്പട്ടു വിരിച്ചാടി, ആലിന്റെ വയറിൽ നല്ല അരമണിക്കിലുക്കം, ആടും താളത്തിൽ നല്ല പുഞ്ചിലം പാട്ടം.
2: അടിപൊളി.

ഒരു ദിവസം റേഡിയോയിൽ വരണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വല്യമ്മമാർക്ക് അഡ്വാൻസ്ഡ് ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് പാട്ട് കേൾപ്പിച്ചു കൊടുത്താലോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. താങ്ക് യു.

0: നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
2: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതും മായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
3: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഹലോ,
4: ഹലോ, നമസ്കാരം.
3: നമസ്കാരം രവിയേട്ടനാ? രവിയേട്ടാ, ഇനി ഏത് പാട്ടാ കേക്കണ്ടേ? ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാരും ആസ്വദിക്കട്ടെ അല്ലേ.
4: ഓക്കേ,
3: സുഖല്ലേ? അവിടെ മഴയൊക്കെ കിട്ടിയില്ലേ?
4: ഉച്ചവരെ മഴയായിരുന്നു, ഇപ്പോൾ
3: ഓക്കേ. നമുക്ക് രാവിലെ കുറച്ച് പെയ്തു. വേറെന്തെങ്കിലും വിശേഷം പറയാനുണ്ടോ? ഓ, ഇവിടെ എല്ലാവർക്കും സുഖമാണ്, കുഴപ്പമില്ലാണ്ടോ? പാട്ട് കേൾക്കാം അല്ലേ? കൂടുതലും
4: ശരി,
3: അപ്പൊ പാട്ട് കേട്ടോ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
2: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
3: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
2: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
3: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
2: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ്കേ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
4: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്ത ധാരാളം നോക്കാം. ഹലോ
5: ഹലോ ഹലോ
4: ഹലോ
5: ഹലോ
4: ചേച്ചി പറഞ്ഞോളൂ.
5: റേഡിയോന്റെ
4: അടുത്ത് കുറച്ച് മാറിയോ? എന്റെ സൗണ്ട് ഞാൻ തന്നെ കേൾക്കുന്നു. കുറച്ചുകൂടി മാറിക്കോ, കുറച്ചുകൂടി. ഏത് പാട്ടാ ഇന്ന് കേക്കണ്ടേ?
5: എനിക്ക് വട്ടിപ്പത്തെ ഗീതേച്ചിന്റെയും ശൈനിയന്റെയും പിറന്നാളാണ്. നാളെ അവർക്ക് വേണ്ടിട്ട് ഏതെങ്കിലും ഒരു പാട്ട്.
4: ഓക്കെ, ഇപ്പം വേദുമോളും ചോദിച്ചത് ഇവർക്ക് വേണ്ടിയിട്ടാണ്. വേദക്കുട്ടി നിങ്ങളുടെ വീട്ടിന്റെ അടുത്താണോ?
5: വീട്ടിന്റെ അടുത്താണ്.
4: ആണല്ലേ? ഓക്കെ. ഭക്ഷണം കഴിച്ചിട്ടാണ് വിളിക്കുന്നേ?
5: ഭക്ഷണം കഴിച്ചില്ല.
4: കഴിച്ചിട്ടില്ല. ഓക്കെ, എന്നാലും എന്റെ സൗണ്ട് കേൾക്കുന്ന ചേച്ചി. അപ്പൊ കേൾക്കുന്നവർക്ക് ഇങ്ങനെ അസ്വസ്ഥത ഉണ്ടാവും. നമുക്ക് പാട്ട് കേട്ടാലോ റേഡിയോന്ന്. എന്റെ ഈ തവണ കേൾക്കുന്നു.
5: ഓക്കെ,
4: അപ്പൊ എല്ലാവർക്കും നമുക്ക് ആശംസകൾ അറിയിക്കാം. പാട്ട് കേൾക്കാം.

സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ.

0: സെന്റർ, പാലോട്ട് പള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
0: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
0: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
1: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
0: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
1: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
0: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
1: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം, സ്കോളർഷിപ്പ്.
0: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ. ഹലോ ഹലോ
3: ഹലോ
2: ഹലോ, ആരാണ്?
3: കാർത്തിക മാളി.
2: ആ, നമ്മളെ കാത്തു. വേറൊരു പേരും കൂടി ഉണ്ടല്ലോ. ആരങ്ങനെ വിളിക്കല്? ഈ പേരൊക്കെ ആരാ വിളിക്കല്?
3: എന്റെ ഗ്രൂപ്പുണ്ട്, വേറെ തന്നെ ഗ്രൂപ്പുണ്ട്, കണ്ണീരാകാശവാണിയുടെ ശ്രോതാക്കൾ.
2: ഏത് പേരാണ് അപ്പൊ കാർത്തു? ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
3: അതെ,
2: ഇന്ന് ഏത് പാട്ടാ നിങ്ങക്ക് കേക്കണ്ടേ?
3: സ്വാമി അയ്യപ്പന്റെ അന്തിരിവാദി.

0: അതെന്താ ഇന്ന് ഉച്ചക്ക് ഒരു ഭക്തിഗാനം ചോദിച്ചേ? പ്രത്യേകത ഉണ്ടാ?
1: ഒന്നുമില്ല, എനിക്ക് ഗാനം ഇഷ്ടമാണ്.
0: അങ്ങനെ കേൾക്കാൻ വേണ്ടി ചോദിച്ചു.
1: എനിക്ക് കൂടുതലും ഭക്തി ഗാനങ്ങളാണ് ഇഷ്ടം.
0: ഇഷ്ടം അല്ലേ?
1: ഞാൻ കല്യാണ നേരത്തല്ലോ ഈ ഗാനങ്ങൾ ഇങ്ങനെ പാടാറുണ്ട്. പിന്നെ എന്നെ അറിയുന്ന ഞങ്ങനെ അറിയുന്ന എല്ലാവർക്കും ആയി പാട്ട് എടുക്കാം.
0: ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: ഓക്കെ, ഇനി പറ്റി ദിവസം മാസങ്ങൾ കഴിഞ്ഞ് വിളിക്കാം.
0: ആയിക്കോട്ടെ, ഗ്യാപ് ഇട്ട് വിളിക്കും അല്ലേ? ഭക്ഷണം കഴിച്ചിട്ടല്ലേ വിളിക്കുന്നേ? പരിപാടി നമ്മള് ഇല്ലപ്പ, ഇത് കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. പരിപാടിയെല്ലാം കേക്കലില്ലേ? എല്ലാ നിലകളിലും ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോകും. ആയിക്കോട്ടെ, അപ്പോ തുടർന്ന് ഇതുപോലെ പോവാ. അപ്പൊ പാട്ട് കേട്ടോളൂ.
1: ഓക്കെ,
0: വിളിച്ചതിൽ സന്തോഷം.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.
2: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
3: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ, ഹായ്.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനിലെ അടുത്ത കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ്?
1: ശോഭന.
0: ശോഭനേച്ചി, കുറെ ശോഭനേച്ചിമാരുണ്ട്. ചാവശ്ശേരി ശോഭനേച്ചി, സുഖാണോ? സുഖം തന്നെ. എന്താണ് ഒരു തന്നെ പോന്നു അല്ലെ? സമയം ഏകദേശം ആയി. ഏത് പാട്ടാ കേക്കണ്ടേ? പറഞ്ഞോളൂ, നമുക്ക് സംസാരിക്കല്ലേ. അടുത്തതാണ് വിളിക്കുമ്പോ സംസാരിക്കാം. ഏത് പാട്ടാ കേക്കണ്ടേ? ആ പാട്ടാണ് കേക്കേണ്ടത്. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ? ആയിക്കോട്ടെ, സമയം ഏകദേശം പാട്ട് കേൾക്കാം എന്നാല്. ശരി.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഇഷ്ടഗാനങ്ങളുടെ സമയം ഏകദേശം തീരാൻ പോവുകയാണ്. ഇന്ന് ഈ പരിപാടിയിലേക്ക് വിളിച്ച എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്ത പരിപാടി ഉടനെ കേൾക്കാം. ഈ പരിപാടിയിൽ ഇതുവരെ ചന്ദ്രലേഖ മല്ലിശ്ശേരി, കൂടെ സൂര്യ ഇടവന.

0: സഭാവാസികൾക്ക് മുന്നിൽ രജസ്വലയായ ഒരു കുലപത്നിയുടെ തുണി ഒരിയുന്നത് നോക്കി നിന്ന ഭർത്താക്കന്മാർക്ക് ഇപ്പൊ എവിടുന്ന് വന്നു അഭിമാനബോധം?
1: ആചാര്യ ദ്രോണർ ഹസ്തിനപുരത്തിന്റെ കുലാചാരനാണിന്ന്. ധർമ്മപക്ഷത്തുള്ള പാണ്ഡവർക്കൊപ്പം തന്നെയാ മനസ്സ്. പക്ഷെ കുലാചാരന്റെ കൂറ് മറക്കില്ല നാം. നീയും നിന്റെ അമ്മാവനും കുടില തന്ത്രങ്ങളുമായി രാജ്യസഭയിൽ കാഴ്ചവെച്ച കൊള്ളരുതായ്മകൾക്ക് മൂകസാക്ഷിയാകേണ്ടി വന്നതും അതുകൊണ്ട് തന്നെ.
2: അഭിനയ തികവിന്റെ അത്ഭുത മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് റേഡിയോ മലബാറിന്റെ ശ്രോതാക്കൾ അരങ്ങ് തകർത്ത് അഭിനയിച്ച അസുരഗോത്രം നാടകത്തിന്റെ അവസാന ഭാഗത്തിന് യവനിക ഉയരുകയാണ്.
3: വേദന സഹിച്ചും ചുമട് താങ്ങിയത് അകത്തിരിക്കുന്നത് അമ്മയാണെന്ന് കരുതിയ. പക്ഷേ ആ അമ്മ പറയുന്നു ഈ കാടന്റെ ചൂര് സഹിക്കാനാവുന്നില്ലെന്ന്.
4: മോനെ,
5: കരിമ്പുലിയും കരിനാഗവും ഭക്ഷിക്കാതെ കാട്ടുപൊന്തകളിൽ കഴിഞ്ഞ എന്റെ മകനെയൊന്ന് കാണാനോ അങ്ങനെ ഉപദിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ അച്ഛനും സഹോദരർക്കും തുണയാകാൻ കാട്ടിൽ കണ്ണിമച്ചിമ്മാതെ കാവലിരിക്കുകയാണ്.
2: സംഘർഷഭരിതമായ അസുരഗോത്രത്തിന്റെ 6-ാമത് ഭാഗം, അവസാന ഭാഗം, ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.
0: പണയപ്പണ്ടമാകേണ്ട വെറും മാംസപിണ്ഡമാണ് പെണ്ണെന്ന് കരുതിയോ നിങ്ങൾ?
3: കാട്ടുചോലയിലും മലയടിവാരത്തും കാമകേളി നടത്തുമ്പോ ഹതസ്ഥിതന്റെ ഐത്തമില്ല. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞ് ജീവിച്ചാലും മരിച്ചാലും അഭിമാനക്ഷതമില്ല.
5: എന്റെ മകനാണ് അപ്പോയത്. കാട്ടുവാസികളോട് എന്നും കരുണ കാട്ടുന്ന ഭീമനെയും വെറുക്കുന്നു പാഞ്ചാലിനി.
1: ഒരു പക്ഷെ യോദ്ധാവെന്ന നിലയിൽ ദ്രോണന്റെ കരുത്തും കഴിവും നാളെ പടമുഖത്ത് കാണാം.
2: അസുരഗോത്രം നാടകത്തിന്റെ രചനയും സംവിധാനവും ശബ്ദമിശ്രണവും അഭിനയവും വിലയിരുത്തിക്കൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
6: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത ഭഞ്ജ.
2: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
7: ഹിമഗിരി സുതയുടെ പതിയുടെ പദതളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
6: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
2: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
6: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
6: ദക്ഷിണ

0: പാട്ടും ഒന്നായി ചേരും. താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
1: ഇനി അതിഥി ഭാഷാ ഗാനങ്ങൾ.

0: കൊക്കരിക്കോ സേവലുണ്ട്. ഇപ്പൊ ഒരു കോഴി കിട്ട്
1: കച്ചിതമാ മാട്ടിക്കിട്ട്.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

0: ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7555881536.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ദന്തൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ 89.6 MHz FM ബാൻഡിൽ പരീക്ഷണ പ്രക്ഷേപണം ആരംഭിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. റേഡിയോ മലബാർ
1: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ.

യേശുദാസ് ആലപിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം കുടുംബവിശേഷം, ഗാനരചന ബിച്ചു തിരുമല. അടുത്ത ഗാനം ഏഴരക്കൂട്ടം എന്ന ചിത്രത്തിനു വേണ്ടി സ്വർണലത ആലപിച്ചത്, ഗാനരചന ഷിബു ചക്രവർത്തി.

സമൂഹം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന കൈതപ്രം. അടുത്ത ഗാനം കിരീടം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ ആലപിച്ചത്. ഗാനരചന കൈതപ്രം.

ചിത്ര ആലപിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്. മാനത്തെ വെള്ളിത്തേര് എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു. ഗാനരചന ഷിബു ചക്രവർത്തി. അടുത്ത ഗാനം നീ വരുവോളം എന്ന ചിത്രത്തിനു വേണ്ടി ദലീമ ആലപിച്ചത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: സഭാവാസികൾക്ക് മുന്നിൽ രജസ്വലയായ ഒരു കുലപത്നിയുടെ തുണി ഉരിയുന്നത് നോക്കി നിന്ന ഭർത്താക്കന്മാർക്ക് ഇപ്പൊ എവിടുന്ന് വന്നു അഭിമാനബോധം?
2: ആചാര്യ ദ്രോണർ ഹസ്തിനപുരത്തിന്റെ കുലാചാരനാണിന്ന്. ധർമ്മപക്ഷത്തുള്ള പാണ്ഡവർക്കൊപ്പം തന്നെയാ മനസ്സ്. പക്ഷെ കുലാചാരന്റെ കൂറ് മറക്കില്ല നാം. നീയും നിന്റെ അമ്മാവനും കുടില തന്ത്രങ്ങളുമായി രാജ്യസഭയിൽ കാഴ്ചവെച്ച കൊള്ളരുതായ്മകൾക്ക് മൂകസാക്ഷിയാകേണ്ടി വന്നതും അതുകൊണ്ട് തന്നെ.
3: അഭിനയ തികവിന്റെ അത്ഭുത മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് റേഡിയോ മലബാറിന്റെ ശ്രോതാക്കൾ അരങ്ങ് തകർത്ത് അഭിനയിച്ച അസുരഗോത്രം നാടകത്തിന്റെ അവസാന ഭാഗത്തിന് യവനിക ഉയരുകയാണ്.
4: വേദന സഹിച്ചും ചുമട് താങ്ങിയത് അകത്തിരിക്കുന്നത് അമ്മയാണെന്ന് കരുതിയ. പക്ഷേ ആ അമ്മ പറയുന്നു ഈ കാടന്റെ ചൂര് സഹിക്കാനാവുന്നില്ലെന്ന്.
5: മോനെ,
6: കരിമ്പുലിയും കരിനാഗവും ഭക്ഷിക്കാതെ കാട്ടുപൊന്തകളിൽ കഴിഞ്ഞ എന്റെ മകനെയൊന്ന് കാണാനോ അങ്ങനെ കൊതിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ അച്ഛനും സഹോദരർക്കും തുണയാകാൻ കാട്ടിൽ കണ്ണിമച്ചിമ്മാതെ കാവലിരിക്കുകയാണ്.
3: സംഘർഷഭരിതമായ അസുരഗോത്രത്തിന്റെ 6-ാമത് ഭാഗം, അവസാന ഭാഗം, ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ
1: 9:15. പെണ്ണെന്ന് കരുതിയോ നിങ്ങൾ?
4: കാട്ടുചോലയിലും മലയടി വാരത്തും കാമകേളി നടത്തുമ്പോ അധസ്ഥിതന്റെ ആയിത്തമില്ല. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞ് ജീവിച്ചാലും മരിച്ചാലും അഭിമാനക്ഷതമില്ല.
6: എന്റെ മകനാണ് അപ്പോയത്. കാട്ടുവാസികളോട് എന്നും കരുണ കാട്ടുന്ന ഭീമനെയും വെറുക്കുന്നു പാഞ്ചാലിനി.
2: ഒരു പക്ഷെ യോദ്ധാവെന്ന നിലയിൽ ദ്രോണന്റെ കരുത്തും കഴിവും നാളെ പടമുഖത്ത് കാണാം.
3: അസുരഗോത്രം നാടകത്തിന്റെ രചനയും സംവിധാനവും ശബ്ദമിശ്രണവും അഭിനയവും വിലയിരുത്തിക്കൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
7: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
1: എല്ലാ ശ്രോതാക്കൾക്കും ഈ ആഴ്ചത്തെ പ്രതികരണം പരിപാടിയിലേക്ക് സ്വാഗതം.
2: സ്വാഗതം.
1: കത്തുകൾ വായിക്കാം. ആദ്യ സന്ദേശം അയച്ചിരിക്കുന്നത്
2: എളമ്പാറയിൽ നിന്ന് സുജാത, കൂടെ ജാനകി പരിപ്പായി എന്നിവരാണ് അയച്ചിരിക്കുന്നത്.
1: എന്താണ് ഇവര് പറയുന്നത്?
2: May 17 ഇഷ്ടങ്ങൾ ഈണങ്ങൾ, ഷൈജ സജീവ് വേങ്ങാട് അവതരിപ്പിച്ച പരിപാടി വളരെ ഇഷ്ടമായി. തെരഞ്ഞെടുത്ത ഗാനങ്ങൾ ഒത്തിരി ഇഷ്ടമായി. തിരുജടയിൽ തുടങ്ങി എല്ലാ ഗാനങ്ങളും വളരെ ഇഷ്ടമായി. അതിൽ തിരുജട എന്ന ഭക്തിഗാനവും രാവിൽ രാഗനിലാവിൽ സൗരയൂഥ പദത്തിൽ യേയായാദവ എനിക്കറിയാം എന്നീ ഗാനങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. അവതരണം വളരെ ഇഷ്ടമായി. പാടിയ ഗാനങ്ങളും വളരെ നന്നായി. ആ ഗാനങ്ങൾ തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച ഷൈജ സജീവ് വേങ്ങാടിന് 1000 സ്നേഹാശംസകൾ. ഒപ്പം റേഡിയോ മലബാറിനും അഭിനന്ദനങ്ങൾ.
1: അരവിന്ദർശൻ കൊതേരിയുടെ പ്രതികരണമാണ്, അസുരഗോത്രം നാടകം ഗംഭീരം. നാടകം കേൾക്കുമ്പോൾ അതിനൊരു ഉപമ, ഒന്നിനോടൊന്ന് സാദൃശ്യം ചൊന്നാൽ ഉപമയായത് എന്നാണല്ലോ. പണ്ടുകാലത്ത് വയലിൽ നെൽകൃഷി കഴിഞ്ഞ് കൊയ്ത്തു കഴിഞ്ഞാൽ ആ പ്രാവശ്യം കൊയ്ത നെല്ലിന്റെ അരി കൊണ്ട് ചോറും വയലിൽ നട്ടുണ്ടാക്കിയ പച്ചക്കറികളും പായസവും കൂടി വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി ആ കൃഷിപ്പണിക്ക് അധ്വാനിച്ച് പണിക്കാരെ ക്ഷണിച്ച് വീട്ടിൽ വരുത്തി എല്ലാവരും ഒന്നിച്ചിരുന്നുണ്ടെന്ന് പുത്തരി എന്നു പേരുള്ള വിരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആത്മസംതൃപ്തി ഒന്ന് വേറെ തന്നെയാണ്. അതുപോലെയാണ് റേഡിയോ മലബാറിൻ്റെ എല്ലാമെല്ലാമായ ശ്രോതാക്കളെ താരങ്ങളാക്കി രൂപകൽപ്പന ചെയ്ത് ഞങ്ങൾക്കായി പ്രക്ഷേപണം ചെയ്തു തന്ന അസുരഗോത്രത്തെ പുത്തിരിയായിട്ടല്ലാതെ മറ്റെന്തിനോടാണ് ഉപമിക്കുക? മട്ടന്നൂരിൻ്റെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന റേഡിയോ മലബാറിനും അണിയറ പ്രവർത്തകർക്കും ഇനിയും

0: വ്യത്യസ്തമായ പരിപാടികൾ പ്രതീക്ഷിച്ചുകൊണ്ട് ആയിരം ആയിരം അഭിനന്ദനങ്ങളോടെ അരവിന്ദാക്ഷൻ കൊതേരി. തീർത്തും വ്യത്യസ്തമായ ഒരു പ്രതികരണമാണ് അരവിന്ദാക്ഷൻ്റെ അല്ലേ?
1: അതെ, പുത്തരിയോടാണ് ഉപമിച്ചിരിക്കുന്നത്.
0: അതെ, അതും പച്ചക്കറികളുടെ കൂടെ പായസവും കൂടി കഴിച്ചിട്ടാണ് പുത്തരി എന്നാണ് അരവിന്ദാക്ഷൻ്റെ അനുഭവം. ഏതായാലും ആ നാടൻ ജീവിതത്തിൻ്റെ അനുഭവം നമ്മുടെ അസുരഗോത്രത്തിലൂടെ അനുഭവ വേദ്യമായെന്നാണ് അരവിന്ദാക്ഷൻ്റെ അഭിപ്രായം. സന്തോഷം അരവിന്ദാക്ഷൻ. അടുത്ത പ്രതികരണം ആരുടേതാണ്?
1: ശ്രീധരൻ അവണൂരിൻ്റെതാണ്.
0: കുറച്ച് ദീർഘമായതാണ് പ്രതികരണം അല്ലേ?
1: അതെ,
0: വായിച്ചോളൂ.
1: പഴയകാല സംഗീത സംവിധായകരിൽ പ്രമുഖനായിരുന്ന ബാബുക്ക എന്ന് വിളിപ്പേരുള്ള MS ബാബുരാജ്. അക്കാലത്ത് അദ്ദേഹം ഒട്ടുമിക്ക ഗാനരചയിതാക്കളുമായി സഹകരിച്ചിട്ടുണ്ടെങ്കിലും ഭാസ്കരൻ മാഷോടൊപ്പമായിരുന്നു കൂടുതലും ചിത്രങ്ങൾ. ഉദ്യോഗസ്ഥയിലെ അനുരാഗ ഗാനം പോലെ എന്ന ഭാവഗായകന്റെ ഗാനത്തിലൂടെയാണ് ഞാൻ അദ്ദേഹത്തെ ആരാധകനായി മാറുന്നത്. തുടർന്ന് താമസമെന്തേ, കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, ഇനിയും പുഴയൊഴുകും, സുറുമയെഴുതിയ മിഴികളെ, ഇക്കരയാണെന്റെ താമസം, ഒരു പുഷ്പം മാത്രമേ മുതലായവ അദ്ദേഹത്തോടുള്ള ഇഷ്ടത്തിന് ആക്കം കൂടിയ തുടക്കകാല ഹിറ്റുകളാണ്. മച്ചാട് വസന്തിയുടെ മണിമാരൻ തന്നത്, AK സുകുമാരന്റെ മണിമുഗിരി മുതലായ ഗാനങ്ങൾ ജനപ്രീതി നേടിയെങ്കിലും പ്രസ്തുത ഗായകർക്ക് പിന്നീട് വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കുകയുണ്ടായില്ല. മെഹബൂബ് എന്ന ഗായകനെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയിരുന്നതും ബാബുക്കയായിരുന്നു. അനുരാഗ നാടകത്തിൻ, ഏകാന്തതയുടെ അപാര തീരം, പ്രാണസഖി മുതലായ ഹിറ്റുകൾ ബാബുക്കയുടെ ശബ്ദത്തിലും കേട്ടിട്ടുണ്ട്. തുടക്കം മുതൽ കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും 19-ാം തീയതിയിലെ സ്മൃതിഗീതങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്ന ബാബുക്ക ഗാനങ്ങളെല്ലാം തന്നെ ഗതകാല സ്മരണകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതായിരുന്നു.
0: അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, മുടങ്ങാതെ പാട്ടുകൾ അയക്കുകയും കേൾക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് മലബാർ സന്ദേശഗാനം. അവസാനമായി 14-ാം തീയതി കിട്ടിയതാണ്, പിന്നീട് കിട്ടിയിട്ടേ ഇല്ല. മലബാർ സന്ദേശഗാനത്തിൽ ഹിന്ദി തമിഴ് പാട്ടുകൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ അത് പ്രത്യേകം അറിയിക്കണേ, ഞാൻ ഹിന്ദി ഗാനങ്ങളാണ് ആവശ്യപ്പെടാറ്. ഒരു മാസം കഴിഞ്ഞു കിട്ടിയിട്ട്. ഇത്രയും വലിയൊരു ഇടവേള ആയതുകൊണ്ട് ചോദിച്ചതാണ് എന്നാണ് ശ്രീധരന്റെ ആവലാതി. എന്താണ് മറുപടി?
1: ശ്രീധരേട്ടൻ അയക്കുന്ന പാട്ടുകളെല്ലാം ഹിന്ദി ഗാനങ്ങളാണ്, അത് നമ്മൾ പ്രക്ഷേപണം ചെയ്യാറുമുണ്ട്.
0: സന്ദേശഗാനങ്ങളിൽ തന്നെ പ്രക്ഷേപണം ചെയ്യാറുണ്ടല്ലേ?
1: അതെ.
0: തീർച്ചയായിട്ടും ധൈര്യപൂർവ്വം അയക്കാം. ഏപ്രിൽ മാസം കഴിഞ്ഞ മാസമാണല്ലോ, ഒരു മാസത്തെ ഇടവേളയാണ്. സന്ദേശഗാനങ്ങളിൽ ധാരാളം സന്ദേശങ്ങൾ ലഭിക്കുന്നത് കൊണ്ടാണ് ചിലപ്പോൾ ഇങ്ങനൊരു ഇടവേള അനിവാര്യമായി വരാറ്. ഏതായാലും അയച്ചോളൂ ശ്രീധരൻ, ഞങ്ങൾ കൊടുക്കാം. അടുത്ത പ്രതികരണം
1: വീണ്ടും സുജാതേച്ചിയും ജാനകിയമ്മയുമാണ്.
0: എന്താണ് ഈ പ്രതികരണത്തിൽ അവർ പറയുന്നത്?
1: ഉത്സവമേളത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണകുമാർ മാഷ് അവതരിപ്പിച്ച കണിയാർ കുറത്തി തെയ്യം വിശേഷം വളരെ ഇഷ്ടമായി. ആദ്യമായാണ് ഇങ്ങനെയൊരു ദൈവത്തെക്കുറിച്ച് അറിയുന്നത്. ഐതിഹ്യങ്ങളും വിശേഷങ്ങളും പങ്കുവച്ച പരിപാടി ശ്രദ്ധേയമായി. അവതരിപ്പിച്ച മാഷിനും റേഡിയോ മലബാറിനും 1000 അഭിനന്ദനങ്ങൾ. ചിത്രപരിചയത്തിൽ മീശമാധവൻ സിനിമയെക്കുറിച്ച് സൂര്യ അവതരിപ്പിച്ച പരിപാടി വളരെ ഇഷ്ടമായി. അവതരണം കേട്ടപ്പോൾ സിനിമ കണ്ട അതേ അനുഭൂതി ഉണ്ടാക്കി. ആ പരിപാടി തയ്യാറാക്കി അവതരിപ്പിച്ച അവതാരകർക്ക് 1000 അഭിനന്ദനങ്ങൾ. റേഡിയോ മലബാറിന്റെ അസുരഗോത്രം നാടകം കേട്ടു, വളരെ ഇഷ്ടമായി. ആ നാടകം രചന നിർവഹിച്ച കൃഷ്ണകുമാർ മാഷിനും സംവിധായകൻ രാമകൃഷ്ണൻ പഴശിക്കും ശബ്ദമിശ്രണം ചെയ്ത അശ്വിനിക്കും 1000 അഭിനന്ദനങ്ങൾ.
0: സന്തോഷം. ഇത് സരസ്വതി പ്രതിഭൻ കാഞ്ഞലേരിയുടെ പ്രതികരണമാണ്. മധുരഗീതങ്ങളെക്കുറിച്ചാണ്. വിളക്ക് എന്ന വാക്കിൽ തുടങ്ങിയ എല്ലാ ഗാനങ്ങളും വളരെ നല്ലതായിരുന്നു. അശ്വിനിയുടെ അവതരണവും കൂടി ആയപ്പോൾ ഒന്നുകൂടി മെച്ചപ്പെട്ടു. ആദ്യത്തെ രണ്ട് പാട്ടുകളും അധികം കേൾക്കാത്തവയായിരുന്നു.
1: ബുധനാഴ്ച ഉച്ചയ്ക്ക് ചിരിനേരം പരിപാടി സൂപ്പർ. ചങ്ങാതിപ്പൂച്ച എന്ന സിനിമയുടെ ശബ്ദരേഖ വളരെ ഇഷ്ടപ്പെട്ടു. പരിപാടിയുടെ ഇടയിൽ ബൈജു സുന്ദരൻ ആ ചിത്രത്തെക്കുറിച്ച് നടത്തിയ വിശദീകരണവും സൂപ്പർ.
0: ബുധനാഴ്ച 2 മണിക്ക് ഒരു വട്ടം കൂടി എന്ന പരിപാടിയിൽ വിഡ്ഡിക്കൂഷ്മാണ്ഡം വെള്ളരി നാടകം ചിരിയുടെ മാലപ്പടക്കത്തിന് വഴിയൊരുക്കി. ഭാഗവതർ കലക്കി. സുനിരാംദാസ്, സൂര്യ ഇടവന, രമേശൻ എല്ലാവരും കലക്കി. കോമഡി നാടകം തന്നെ. ആരായിരുന്നു ഭാഗവതർ?
1: ബൈജു സുന്ദരൻ മട്ടന്നൂർ.
0: അതെ, എല്ലാ അഭിനേതാക്കൾക്കും ഈ അഭിനന്ദനങ്ങൾ ഞങ്ങൾ അറിയിക്കാം. ബാബു ആണിക്കേരിയുടെ പ്രതികരണമാണ്. എന്താണ് ബാബു എഴുതുന്നത്?
1: നാടകത്തെക്കുറിച്ച് തന്നെയാണ് എഴുതിയിരിക്കുന്നത്.
0: എന്താ പറയുന്നത് ബാബു?
1: ഓരോ ഭാഗം കഴിയും തോറും ശരിക്കും അത്ഭുതപ്പെടുത്തുകയാണ് ശ്രോതാക്കളായ അഭിനേതാക്കൾ. കുന്തിദേവിയായ ഉഷാ പ്രദീപൻ തുടക്കത്തിലേതിനേക്കാൾ ശക്തമായ ശബ്ദാഭിനയം കാഴ്ചവെച്ചു. ഭീമസേനനും അർജുനനും ഇരാവനും ഗഡോൽഗജനും കർണനും ഹിഡുംബിയും എല്ലാവരും കട്ടക്ക് നിൽക്കുന്നു. എന്തായാലും നാടകപ്രേമികൾക്ക് നല്ലൊരു അനുഭവം തന്നെയാണ്. അസുരഗോത്രം തുടർന്ന് എന്താകുമെന്ന ആകാംക്ഷയോടെ ബാബു ആണിക്കരി.
0: കാത്തിരിപ്പിനധികം കാലമില്ല ബാബു. ഇന്ന് രാത്രിയോടുകൂടി അസുരഗോത്രം അവസാനിക്കുകയാണ് എന്ന ഒരു ദുഃഖകരമായ കാര്യം കൂടി അറിയിക്കുകയാണ്. ശ്രോതാക്കളുടെ അഭിനയത്തിന്റെ ആ മികവ് ഇന്നുകൂടി നമുക്ക് കേൾക്കാം. അവസാന ഭാഗം മറക്കാതെ കേൾക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. തമ്പാൻ മട്ടന്നൂരിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്.
1: കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 9 മണിക്ക് മുംബൈ തന്നെ നാടകം കേൾക്കാനുള്ള ആവേശത്തിൽ റേഡിയോ ഓണാക്കി. അപ്പോഴാണ് ഒരു പിശുക്കന്റെ കഥ മാഷിന്റെ മധുര സ്വരത്തിൽ കേൾക്കുന്നത്. പിശുക്കന്റെ കഥ ഏറെ കൗതുകകരമായിരുന്നു.

0: പിന്നെ കഴിഞ്ഞയാഴ്ചത്തെ നാടകത്തിൽ പ്രധാനമായും കർണന്റെയും ദ്രൗപദിയുടെയും ധർമ്മസങ്കടങ്ങളാണല്ലോ ഏറെ പ്രതിപാദിച്ചത്. രണ്ട് കഥാപാത്രങ്ങളും ഏറെ ധർമ്മസങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വന്ന കഥാപാത്രങ്ങളാണല്ലോ. എല്ലാം കൊണ്ടും നാടകം ഭംഗിയായി.
1: സന്തോഷം തമ്പാൻ. ഇന്നത്തെ അവതരണം കൂടി കേൾക്കുക. അസുരഗോത്രത്തിന്റെ അവസാന ഭാഗമാണ്. വിശദമായ പ്രതികരണം ഇതേക്കുറിച്ച് മാത്രം അയക്കുകയും ചെയ്യുക.
0: അടുത്ത കത്ത് PV മുഹമ്മദ് വടക്കേ വാവന്നൂരാണ് മാഷേ.
1: എന്താണ് മുഹമ്മദ് പറയുന്നത്? പരാതിയാണല്ലേ?
0: അതെ, ഒരു പരാതിയാണ് അദ്ദേഹം അയച്ചിരിക്കുന്നത്. സന്ദേശഗാനത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ചൊവ്വാഴ്ച മെസ്സേജ് അയച്ചത്. എന്നാൽ റേഡിയോ മലബാറിന്റെ മറ്റൊരു ഗ്രൂപ്പിലെ ഒരു വ്യക്തിയുടെ വിശേഷം പങ്കുവെച്ച് ഒരുപാട് പേരുടെ ഗാനങ്ങൾ കൊടുത്തതുകൊണ്ട് എന്റെ മെസ്സേജ് അവഗണിച്ചു. എന്നാൽ ഈ അവഗണന ഏപ്രിൽ മാസം മുതൽ തുടങ്ങിയതാണ്. അത് എന്താണെന്ന് ചോദിച്ചിട്ടും മറുപടി ഉണ്ടായില്ല. തൽക്കാലം മലബാർ റേഡിയോ സന്ദേശഗാനത്തിലേക്ക് മെസ്സേജ് അയക്കുന്നില്ല. റേഡിയോ മലബാറിൽ നിന്നും മാറി നിൽക്കുകയാണ്. ശനിയാഴ്ച എന്റെ വിവാഹ വാർഷികമായതുകൊണ്ട് ഞായറാഴ്ച റേഡിയോ മലബാറിന്റെ ഔദ്യോഗിക ഗ്രൂപ്പിൽ നിന്നും വിട പറയും എന്ന് ഖേദപൂർവ്വം അറിയിക്കുന്നു. ഇത്രയും കാലം സഹകരിച്ചതിന് നന്ദി. PV മുഹമ്മദ്, വടക്കി വാവന്നൂർ.
1: മുഹമ്മദ് പരിഭവിക്കാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നമുക്ക് മുഹമ്മദിന് മറുപടി കൊടുക്കും മുമ്പ് ഒരു ആശംസ അറിയിക്കണം അല്ലേ?
0: അതെ,
1: വിവാഹ വാർഷിക ആശംസകൾ അറിയിക്കുകയാണ് റേഡിയോ മലബാർ കുടുംബത്തിന്റെ ഒന്നാകെ. മറ്റൊരു കാര്യം, സന്ദേശഗാനങ്ങളിൽ സന്ദേശങ്ങളുടെ പ്രളയമാണ് ഉണ്ടാവുക. ഒരുപക്ഷെ മുഹമ്മദ് കേട്ടിട്ടുണ്ടാവും തൊട്ട് മുൻപ് വായിച്ച ശ്രീധരൻ അവണ്ണൂരിൻ്റെ ഒരു പരാതി. April 14 അവസാനമായിട്ട് തൻ്റെ സന്ദേശം വായിച്ചത് എന്നാണ് പരാതി. ഒരുപാട് പേരുടെ സന്ദേശങ്ങൾ വരുമ്പോൾ ആവർത്തിച്ചു വരുന്ന സന്ദേശങ്ങൾ മാറ്റിവെക്കുക സ്വാഭാവികമാണ്. അങ്ങനെയാണ്, അല്ലാതെ നിങ്ങളുടെ മാറ്റി നിൽക്കുകയല്ല, നിങ്ങൾ മാറി നിൽക്കാനും പാടില്ല. റെഡി മലബാറിൻ്റെ പ്രിയപ്പെട്ട ഒരു ശ്രോതാവാണ്, കുടുംബാംഗമാണ് ശ്രീ PV മുഹമ്മദ്. അതുകൊണ്ട് മാറി നിൽക്കാനുള്ള തീരുമാനം തീർച്ചയായിട്ടും മാറ്റിവെക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ എളിയ അഭ്യർത്ഥന. തുടർന്നും എഴുതുക. ഒരിക്കൽ കൂടി വിവാഹ വാർഷിക ആശംസകൾ അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പ്രതികരണത്തിലേക്ക് പോവാം.
0: അടുത്ത പ്രതികരണം ജ്യേഷ്മ പ്രകാശ് നായാട്ടുപാറ എഴുതിയതാണ്. 20-ാം തീയതി ബുധനാഴ്ച രാത്രി 10 മണിക്ക് ഷൈജ സജീവ് വേങ്ങാട് അവതരിപ്പിച്ച ഇഷ്ടങ്ങൾ ഈണങ്ങൾ കേട്ടു. പാട്ടിന്റെ സെലക്ഷനും ആഖ്യാനത്തിന്റെ ഹൃദ്യതയും കൊണ്ട് ആ പരിപാടി ഏറെ മികച്ചതായിരുന്നു. ആലാപനവും അവതരണവും നന്നായിരുന്നു. ഷൈജ സജീവിന് എന്റെ അഭിനന്ദനങ്ങൾ, ഒപ്പം റേഡിയോ മലബാറിന് നന്ദിയും.
1: സന്തോഷം ജ്യേഷ്മ പ്രകാശ്. അഭിലാഷ് KP പരിപ്പായുടെ 2-3 പ്രതികരണങ്ങളുണ്ട്. May 20 ചാരികസേരെ ശ്രദ്ധിച്ചു. യുധിഷ്ഠിരന് ദാനത്തിന്റെ മഹാത്മ്യം വ്യക്തമാക്കി കൊടുത്ത സ്വർണക്കീരിയുടെ കഥ മുൻപ് വായിച്ചിട്ടുള്ളതാണെങ്കിലും പ്രസ്തുത പരിപാടിയിലൂടെ കേട്ടപ്പോൾ ഏറെ ഇഷ്ടമായി. കാരുണ്യപ്രവൃത്തികളും ദാനധർമ്മങ്ങളും പൂർണ്ണ മനസ്സോടെ സന്തോഷപൂർവ്വം കൊടുക്കുമ്പോഴാണ് അത് മഹത്തരമാകുന്നത്. അപരനെ സഹായിക്കുന്നതും സേവിക്കുന്നതും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റാനും പേരിനും പ്രശസ്തിക്കും ആത്മപ്രശംസയ്ക്കും വേണ്ടി മാത്രമായി മാറുന്ന ഈ കാലത്ത് പ്രസ്തുത കഥ വലിയൊരു പാഠമാണ് നൽകുന്നത്.
0: May 17 രാവിലെ 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ഇഷ്ടങ്ങൾ ഈണങ്ങൾ ശ്രദ്ധിച്ചു. ഷൈജ സജീവ് വേങ്ങാട് അവതരിപ്പിച്ച പ്രസ്തുത പരിപാടിയിലെ ഗാനങ്ങളെല്ലാം ഇഷ്ടമായി. അവതരണവും നന്നായി.
1: May 17 ചിത്രപരിചയത്തിൽ മീശമാധവൻ എന്ന ചിത്രത്തിന്റെ ശബ്ദാഖ്യാനം ശ്രദ്ധിച്ചു. നർമ്മരംഗങ്ങളാലും ഗാനരംഗങ്ങളാലും ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ചിത്രമാണ് മീശമാധവൻ. ലാൽ ജോസ് സംവിധാനം ചെയ്ത ഈ ചിത്രം പലതവണ കണ്ടിട്ടുള്ളതാണ്. എങ്കിലും അതിൻ്റെ ശബ്ദരേഖ ചിത്രം വീണ്ടും കാണുന്ന പ്രതീതി ഉണർത്തി. തീർച്ചയായിട്ടും വ്യത്യസ്ത പരിപാടികളെക്കുറിച്ചാണ് അഭിലാഷിൻ്റെ അഭിപ്രായങ്ങൾ. സന്തോഷം അഭിലാഷ്. തുടർന്നും എഴുതുക. നമുക്ക് ചന്ദ്രഭാനുവേട്ടൻ്റെ പ്രതികരണത്തിലേക്ക് പോവാം.
0: പ്രഭാത ചിന്ത, മലബാർ ഡയറി, കാവ്യധാര, ചരിത്രപഥം, ജനസമക്ഷത്തിൽ, തദ്ദേശീയ അറിയിപ്പുകൾ, നാട്ടുവിശേഷം, വചനാമൃതം തുടങ്ങിയ നുറുങ്ങു പരിപാടികളെക്കുറിച്ച് പ്രതികരണത്തിൽ ശ്രോതാക്കൾ അധികം ആരും പരാമർശിച്ചു കാണാറില്ലാത്തതുകൊണ്ടാണ് ഈ വക പരിപാടികളെക്കുറിച്ച് ഇത്തവണ എഴുതണമെന്ന് ഉദ്ദേശിച്ചത്. ഒരു സദ്യ വിഭവ സമൃദ്ധമാകുന്നത് തൊടുകറികൾ ചേരുമ്പോഴാണല്ലോ. അതുപോലെ റേഡിയോ മലബാർ ഒരുക്കുന്ന ശ്രാവ്യ സദ്യ പൂർണ്ണമാകുന്നതും ശ്രോതാക്കൾ അത് മനസ്സോടെ ആസ്വദിക്കുന്നതും ഇത്തരം നുറുങ്ങു പരിപാടികൾ കൂടി ചേരുമ്പോഴാണ് എന്നാണ് എന്റെ വിശ്വാസം. നല്ല നല്ല പരിപാടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് റേഡിയോ മലബാർ അനുസ്യൂതം വളർച്ചയുടെ പടവുകൾ കയറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചന്ദ്രഭാനുവേട്ടൻ തില്ലങ്കേരി.
1: തീർച്ചയായിട്ടും ചന്ദ്രഭാനുവേട്ടൻ പറഞ്ഞത് ശരിയാണ്. പ്രഭാത പരിപാടികളിലാണ് ഏറ്റവും കൂടുതൽ ശ്രോതാക്കൾ റേഡിയോ എന്ന ഉപകരണത്തിന് മുന്നിൽ ഉണ്ടാവുക. റേഡിയോ മലബാറിന്റെ കാര്യവും അത് തന്നെയാണ്. അതിരാവിലെ അടുക്കളയിലെ അതിഥിയാണ് അല്ലെങ്കിൽ ആതിഥേയനാണ് റേഡിയോ മലബാർ. അവിടെ ശ്രോതാക്കൾക്ക് ആവശ്യമായ വിവരങ്ങളും വിജ്ഞാനങ്ങളും അതുപോലെ അല്പം വിനോദവും മാത്രമാണ് അവിടെ മലബാർ ഡയറിയിൽ ഞങ്ങൾ ഉൾക്കൊള്ളിക്കാറുള്ളത്. പ്രഭാത ചിന്ത മുതൽ നാട്ടുവിശേഷം വരെയുള്ള പരിപാടികൾ, തുടർന്ന് 7:35 തുടങ്ങുന്ന പരിപാടികളൊക്കെ കൂടുതൽ വിജ്ഞാനം പകരുന്ന, നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ അറിയിക്കുന്ന ഒരു പരിപാടിയാണ്. അതിന് ആശംസകളോ അഭിനന്ദനങ്ങളോ പ്രതികരണങ്ങളോ ഇല്ല എങ്കിൽ കൂടി അത് അനുസ്യൂതം തുടരുകയാണ് റേഡിയോ മലബാർ. സന്തോഷം ചന്ദ്രബാനേട്ടാ. അടുത്ത

0: കടുത്ത പ്രതികരണം ദിലീപ് വി മുഹമ്മദ് മൂവാറ്റുപുഴ അയച്ചതാണ്.
1: നമ്മുടെ സ്ഥിരം ശ്രോതാവാണ് ദിലീപ് വി മുഹമ്മദ് മൂവാറ്റുപുഴ. 19-ാം തീയതി രാത്രി 9 മണി മുതൽ 11 മണി വരെയുള്ള 2 മണിക്കൂർ സമയം കടന്നുപോയത് അറിഞ്ഞതേയില്ല. എന്താണ് കാര്യം?
0: 9 മണി മുതൽ 10 മണി വരെ നാട്ടിലെ പാട്ട് കുറച്ചു നല്ല അനുഭവങ്ങളും മനോഹരമായ ഗാനങ്ങൾ കൊണ്ടും ആസ്വാദ്യകരമായി തുടർന്നു.
1: തുടർന്ന് രാഗം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തി ചന്ദ്രലേഖ മല്ലശ്ശേരി അവതരിപ്പിച്ച ഗാനതരംഗം 1-ാം തരമായി. എന്നും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപിടി ഗാനങ്ങളാണ് രാഗം എന്ന ചിത്രത്തിലുള്ളത്. അതെല്ലാം ഒരുമിച്ച് കേൾക്കാനുള്ള സുവർണ അവസരമൊരുക്കി ആ ഗാനതരംഗം. അതിനുശേഷം പ്രക്ഷേപണം ചെയ്ത ആർദ്രഗീതങ്ങളും രാത്രിയുടെ നിശബ്ദതയിൽ കേട്ടിരിക്കാൻ സുഖമുള്ളതായിരുന്നു.
0: സൂപ്പർഹിറ്റ് സിനിമയായ മീശമാധവനെ അവതരിപ്പിച്ച ചിത്രപരിചയം സൂപ്പറായി. പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്നും നഷ്ടപ്പെടാതെ വളരെ ഭംഗിയായും കൃത്യതയോടെയും അവതരിപ്പിച്ച സൂര്യ ഇടവനയ്ക്ക് അഭിനന്ദനങ്ങൾ.
1: സൂര്യ, നേരിട്ട് തന്നെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊള്ളു.
2: നന്ദി മുഹമ്മദ് അക്ക.
1: താരസുരത്തിൽ വിനീതൻ അവതരിപ്പിച്ചത് മികച്ചതായി. കുറെ നല്ല അനുഭവ മുഹൂർത്തങ്ങൾ കണ്ടറിയുന്നത് പോലെ ആസ്വദിക്കാനായി. അദ്ദേഹം ചലച്ചിത്രാനുഭവങ്ങൾ പങ്കുവച്ചതും മികച്ചതായി.
0: സംയുക്ത വർമ്മ അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ച് അവതരിപ്പിച്ച ഗാനലയം ഏറെ ഇഷ്ടപ്പെട്ടു. പരിചയമുള്ള ഗാനങ്ങൾക്കൊപ്പം അത്ര കണ്ട് പരിചയമല്ലാത്ത ഗാനങ്ങളും ആസ്വദിക്കാൻ കഴിഞ്ഞു.
1: നാദബ്രഹ്മത്തിൽ സ്വർഗപുത്രി, നവരാത്രി, വാഹിനി, പ്രേമവാഹിനി എന്നീ ഗാനങ്ങളെ പാട്ടും പൊരുളും പരിപാടിയിൽ ഡോക്ടർ ജയരാജും ലീന ജയരാജും അവലോകനം ചെയ്ത് അവതരിപ്പിച്ചത് ഹൃദ്യമായി. കേൾക്കാൻ സുഖമുള്ള ആ 3 ഗാനങ്ങളും പ്രഭാതത്തെ ഉന്മേഷഭരിതമാക്കി.
0: റേഡിയോ മലബാറിന്റെ പ്രവർത്തകർക്ക് നന്ദിയും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ദിലീപ് വി മുഹമ്മദ് മൂവാറ്റുപുഴ.
1: വ്യത്യസ്ത പരിപാടികളെ കുറിച്ചാണ് ദിലീപിന്റെ പ്രതികരണം. വളരെയധികം സന്തോഷമുണ്ട്. ഇതുവരെ പ്രതികരണത്തിലേക്ക് കത്തുകൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ നന്ദി. വീണ്ടും എഴുതുക. പ്രതികരണം കേരള സ്റ്റേഷൻ ഡയറക്ടർ, റേഡിയോ മലബാർ, അയ്യല്ലൂർ, മട്ടന്നൂർ എന്ന വിലാസത്തിൽ.
0: വാട്സ്ആപ്പ് നമ്പർ 9030708960.
3: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂരിൽ ഇപ്പോൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം. ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നത് 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ചലച്ചിത്ര ഗാനങ്ങൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:35 സർഗജാലകം, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 റേഡിയോ അറ്റ് സ്കൂളിൽ 2025 വർഷത്തെ മട്ടന്നൂർ ഉപജില്ലാ കലോത്സവത്തിൻ്റെ ശബ്ദലേഖനം, 9:00 നാടകനേരത്തിൽ നാടകം അസുരഗോത്രം, അവസാന ഭാഗം രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി കവിനശ്ശേരി, ശബ്ദം നൽകിയത് റേഡിയോ മലബാർ ശ്രോതാക്കൾ. തുടർന്ന് നാടകഗാനങ്ങൾ, 10:00 പുത്തൻപാട്ടുകൾ പുനഃപ്രക്ഷേപണം. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. ഇനി റേഡിയോ മലബാറിൽ നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ, 6:05 സുകുമാരൻ എരമം പയ്യന്നൂർ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. തുടർന്ന് മലബാർ ഡയറിയിൽ ആദ്യം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ബാലാമണി അമ്മയുടെ വിട്ടയക്കുക എന്ന കവിത. തുടർന്ന് ചരിത്രപദം വചനാമൃതം. 6:30 സ്റ്റിച്ച്വെൽ മട്ടന്നൂർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, ചരിത്രപഥം, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ജനകീയത്തിൽ കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് സുവോളജി ഡിഗ്രി പരീക്ഷയിൽ 1-ാം റാങ്ക് കരസ്ഥമാക്കിയ ദിലാര SS പങ്കെടുക്കുന്നു. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 റേഡിയോ അറ്റ് സ്കൂളിൽ ഉപജില്ലാ കലോത്സവത്തിൻ്റെ ശബ്ദലേഖനം പുനഃപ്രക്ഷേപണം. 8:00 മധുരഗീതങ്ങൾ, 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 9:05 പത്രവിശേഷം, 9:15 നാടകനേരം അസുരഗോത്രം നാടകത്തിൻ്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം. കൃഷ്ണകുമാർ കണ്ണോത്ത് രചന നിർവഹിച്ച്, രാമകൃഷ്ണൻ പഴശ്ശി സംവിധാനം ചെയ്ത്, അശ്വിനി കവണിശ്ശേരി ശബ്ദമിശ്രണം നൽകിയ നാടകത്തിൽ ശബ്ദം നൽകുന്നത് റേഡിയോ മലബാർ ശ്രോതാക്കൾ. തുടർന്ന് നാടകഗാനങ്ങൾ കേൾക്കാം. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:00 സർഗജാലകം പുനഃപ്രക്ഷേപണം, 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം, തുടർന്ന് കാവ്യസൗരഭം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.

റിലേ ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടി, ഉച്ചയ്ക്ക് 2 മണിക്ക് ഒരു വട്ടം കൂടി എന്ന പരിപാടിയിൽ ചാരുകസേരയിലൂടെ കേൾക്കാം കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച്. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 5:30 ജനകീയം പുനഃപ്രക്ഷേപണം, തുടർന്ന് നാടൻ പാട്ടുകൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം. ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ, 7 മണിക്ക് ഹരിത സമൃദ്ധി, 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:35 ചലച്ചിത്രഗാനങ്ങൾ, 8 മണിക്ക് ചിരിയും ചിന്തയും തുടർന്ന് ആർദ്രഗീതങ്ങൾ, 9 മണിക്ക് വായനശാലയിലൂടെ കേൾക്കാം ഡോക്ടർ സജിമോൻ ദിനമണിയുടെ പ്രതീക്ഷയുടെ പാതകൾ, ജീവിത വിജയത്തിലേക്കുള്ള പ്രായോഗിക വഴികൾ എന്ന പുസ്തകത്തിൻ്റെ അവലോകനം അവതരണം നന്ദാത്മജൻ കോതേരി. 9:30 സംഗീത നിശ 10 മണിക്ക് മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യപാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം, സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.
2: മെറിൻ ഗ്രിഗറി ആലപിച്ച തിലോത്തമ എന്ന ചിത്രത്തിലെ ഗാനം നമുക്ക് കേൾക്കാം.

0: വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം. ആലാപനം യേശുദാസ്.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
2: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836.

0: तीव्र उष्ण तरंगस्य स्थितिः भवितुमर्हति इति विभागेन पूर्वानुमितम्। भाजपेति दलस्य वरिष्ठः नेता तथा केन्द्रीय मन्त्री पीयूष गोयलः अद्य कांग्रेस दलस्य नेतुः राहुल गांधिनः उपरि देशे अराजकत्वं प्रवर्तयितुं गभीरं षड्यन्त्रस्य आरोपं कृतवान्। एकस्मिन् सामाजिकान्तर्जालीय पटले सः अवदत् यत् प्रधानमन्त्रिणः नरेन्द्र मोदिनः विरुद्धं गांधिनः वक्तव्यं सर्वैः विपक्षिदलैः सह कांग्रेस दलस्य प्रमुखं षड्यन्त्रं सूचयति। अन्ते क्रीडावार्तायाम्, आईपीएल क्रिकेट क्रीडायाम् अद्य प्रथमे द्वन्द्वे मुंबई इंडियंस राजस्थान रॉयल्स दलयोः मध्ये स्पर्धा प्रचलति। प्रथमं क्रीडता राजस्थान रॉयल्स दलेन अष्ट क्रीडकानां हानिपुरस्सरं 75 धावनांकाः विनिर्मिताः। अपरतः द्वितीये द्वन्द्वे कोलकाता नाइट राइडर्स दिल्ली कैपिटल्स दलयोः मध्ये स्पर्धा भविष्यति इति वार्ताः।
1: ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി, ഇത് കണ്ടോ?
3: ഹാപ്പി ബർത്ത്ഡേ കുട്ടാ.
2: കാണട്ടെ? വാവ്, എന്റെ ഫേവറിറ്റ് കളർ.
4: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ? റൈറ്റ്,
5: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
6: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
2: ഓ ഐ നോ,
6: RBI പറയുന്നു
7: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
8: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
9: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. ആഫ്രിക്കയിൽ എബോള വ്യാപന സാഹചര്യത്തിൽ അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതത്തെയും ഉയർത്തുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. CBSE പുനർമൂല്യ നിർണയ പ്രക്രിയ തടസ്സങ്ങളില്ലാതെ നടത്തുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ് പുരസ്കാരം നൽകുക. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം പ്രഖ്യാപിച്ചത്. ഇതിൽ 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ പുരസ്കാരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. രോഗവ്യാപന സാഹചര്യത്തിൽ ആഫ്രിക്കൻ യൂണിയനുമായി ഏകോപിപ്പിച്ച് പ്രതിസന്ധിയെ നേരിടാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ അഭിപ്രായപ്പെട്ടു. രോഗം വ്യാപിച്ച ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ പൌരന്മാർക്ക് നിർദ്ദേശവും നൽകി. ആഫ്രിക്കയിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിദേശത്തു നിന്നും വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാൻ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ഐസൊലേഷൻ വാർഡുകൾ ഉൾപ്പെടെ സജ്ജീകരിച്ചതായും കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും ശ്രീ കെ മുരളീധരൻ പറഞ്ഞു.
10: വിദേശത്ത് നിന്ന് വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ എയർപോർട്ടുകളിലും തുറമുഖങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾ, കണ്ണൂർ, പെരിയാരം.

0: മെഡിക്കൽ കോളേജിലൊക്കെയാണ് ഐസൊലേഷൻ വാർഡ് ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, പ്രധാന റെയിൽവേ സ്റ്റേഷനിലും സംവിധാനം ഒരുക്കാൻ പറഞ്ഞു. കാരണം മറ്റേ സ്റ്റേറ്റിൽ വന്നിറങ്ങി ട്രെയിനിൽ വരുന്നുണ്ട്. അപ്പൊ ഈ കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ജാഗ്രത എല്ലായിടത്തും നൽകിയിട്ടുണ്ട്. അതിന്റെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഭയപ്പെടാനൊന്നുമില്ല.
1: കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും ജനജീവിതത്തെയും ഉയർത്തുന്ന സ്വപ്ന തുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊച്ചിയിൽ പൌരാവലി ഒരുക്കിയ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്ന സംസ്ഥാന ബജറ്റിൽ ആരോഗ്യ വിദ്യാഭ്യാസ അടിസ്ഥാന വികസന മേഖലകളിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി സൂചന നൽകി. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അധ്യക്ഷയായി. പ്രശസ്ത ചലച്ചിത്ര താരം മമ്മൂട്ടി മുഖ്യാതിഥിയായിരുന്നു. മന്ത്രിമാർ, എംപിമാർ, എംഎൽഎമാർ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്ലസ് ടു ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയ പ്രക്രിയയിൽ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനെ സാങ്കേതികമായി സഹായിക്കുന്നതിന് ഐഐടി മദ്രാസിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നിർദ്ദേശിച്ചു. സിബിഎസ്ഇ പോസ്റ്റ് റിസൾട്ട് സർവീസസ് പോർട്ടലുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നയിച്ച ആശങ്കകൾ കണക്കിലെടുത്താണ് തീരുമാനം. പ്ലസ് ടു ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയത്തിന് വിദ്യാർത്ഥികളെ കൂടുതൽ തുക നൽകിയിട്ടുണ്ടെങ്കിൽ തിരികെ നൽകുമെന്ന് സിബിഎസ്ഇ അറിയിച്ചു. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. അതേസമയം പുതിയ അധ്യയന വർഷത്തെ പ്ലസ് വൺ അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് മേയർ വി വി രാജേഷ്. പാളയം മാർക്കറ്റിലെ അനധികൃത പണപ്പിരിവ് ശ്രദ്ധയിൽപ്പെട്ടതായും നടപടി സ്വീകരിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ക്രമക്കേടുകളിൽ ആദ്യഘട്ട നടപടികൾ എടുത്തതായും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി വി ഡി സതീശൻ നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തതായും ശ്രീ വി വി രാജേഷ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ബലി പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-28 തീയതികളിലാണ് അവധി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരം ബാങ്കുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ആയിരിക്കും. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26-നാണ് പ്രതിഷ്ഠാദിനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: നാളെ വൈകിട്ട് 5 തന്ത്രി കണ്ഠര മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ.ഡി. പ്രസാദ് നട തുറന്ന ദീപം തെളിക്കും. തുടർന്ന് മേൽശാന്തി 18-ാം പടി ഇറങ്ങി ഹോമകുണ്ഡത്തിൽ അഗ്നി പകരുന്നതോടെ തീർത്ഥാടകർക്ക് 18-ാം പടി കയറി ദർശനം നടത്താൻ അനുമതി ലഭിക്കും. നട തുറക്കുന്ന നാളെ പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇടവത്തിലെ അത്തം നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠാദിനം ആചരിക്കുന്നത്. 26-ന് പ്രതിഷ്ഠാദിനത്തിൽ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടക്കും. അന്നേ ദിവസം പൂജകൾ പൂർത്തിയാക്കി രാത്രി 10 നടയടയ്ക്കും.
1: സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട് വയനാട് ജില്ലകളിൽ ഒഴികെയുള്ള 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 28 വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ മുംബൈ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന 2-ാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125-ാം പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. പുരുഷ സിംഗിൾസിൽ 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇതിഹാസ താരം നൊവാക് ജോക്കോവിച്ച് കോർട്ടിലിറങ്ങുന്നത്. ഫ്രഞ്ച് താരത്തിനെതിരെയാണ് ജോക്കോവിച്ചിന്റെ മത്സരം. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ യു ഖേൽക്കർ IAS ചുമതലയേറ്റു. സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവ് ഇറങ്ങിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. സാങ്കേതിക കാരണങ്ങളാൽ നാളെയും മറ്റന്നാളും നോർത്ത്

റൂട്ട്സിന്റെ കോഴിക്കോട് സർട്ടിഫിക്കറ്റ് ഓതന്റിക്കേഷൻ സെന്ററിൽ അറ്റസ്റ്റേഷൻ സേവനം ഉണ്ടായിരിക്കില്ല എന്ന് നോർക്ക റൂട്ട്സ് അറിയിച്ചു. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപം നടത്തുന്നവർക്ക് പ്രതിമാസം 3,00,000 രൂപ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന ഒരു ക്വാണ്ടം എഐ നിക്ഷേപ പദ്ധതി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. ആഫ്രിക്കയിൽ എബോള വ്യാപന സാഹചര്യത്തിൽ അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെയും ജനജീവിതത്തെയും ഉയർത്തുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. CBSE പുനർമൂല്യനിർണയ പ്രക്രിയ തടസ്സങ്ങളില്ലാതെ നടത്തുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: സന്ധ്യാഗീതങ്ങളായിരുന്നു ഇതുവരെ കേട്ടത്.
1: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
2: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
2: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
3: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
2: അക്കാഡമിക് മികവിനൊപ്പം കലാകായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
3: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
2: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC and IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
5: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം, കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
0: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

രണ്ടാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ദന്തൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. KK Dental Care. Make you smile more special.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. CBSE 12-ാം ക്ലാസ് പുനർമൂല്യനിർണയ പ്രക്രിയയുടെ തടസ്സം നീക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. വൈദ്യസഹായ കിറ്റുകൾ അയച്ച് ഇന്ത്യ. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ BJPക്ക് ജയം. ദേവാംശു പാണ്ഡെയുടെ ജയം 100,000-ൽപ്പരം വോട്ടിന്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളത്ത് ഓറഞ്ച് അലർട്ട്. ഈ മാസം 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് പാരീസിൽ തുടക്കമായി. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിനയച്ചു. 2026-ലെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ് പുരസ്കാരം നൽകുക. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ന്യൂഡൽഹിയിൽ നടത്തിയ ചർച്ചകൾക്കുശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തമാണുള്ളതെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തുകാട്ടി. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകൾ അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
1: Secretary and I therefore welcomed the expansion in our energy trade in recent months. Diversified supplies are at the heart of energy security for India. We devoted some time to nuclear energy cooperation as well. The passage of the Shanti Act has opened up new possibilities.
0: മറ്റന്നാൾ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് 4 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ ഇന്ത്യയിലെത്തിയത്. ശ്രീ ജയശങ്കർ, മാർക്കോ റൂബിയോ എന്നിവർക്ക് പുറമെ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 തീയതികളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE വ്യക്തമാക്കി. എന്നാൽ മറ്റു ചിലരിൽ നിന്നും കുറഞ്ഞ തുകയാണ് ഈടാക്കിയതെന്നും ബോർഡ് കൂട്ടിച്ചേർത്തു. അപേക്ഷിച്ച എല്ലാവർക്കും ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. CBSE പരീക്ഷാ പോർട്ടലിലെ തകരാർ പരിഹരിക്കുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. പോർട്ടൽ പ്രതിസന്ധി പരിഹരിക്കാൻ മദ്രാസ്, കാൺപൂർ IITകളിൽ നിന്നുള്ള വിദഗ്ധ സാങ്കേതിക സംഘത്തെ നിയോഗിക്കാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ CBSEക്ക് നിർദ്ദേശം നൽകിയത്. CBSE 12-ാം ക്ലാസ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പുനർമൂല്യനിർണയവുമായി ബന്ധപ്പെട്ട് പോർട്ടൽ സേവനത്തിൽ തടസ്സം നേരിട്ടിരുന്നു. ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികളുടെ ആശങ്കകൾ മുൻനിർത്തിയാണ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. കേരളത്തിൽ 2-ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3-ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ പ്ലസ് വൺ അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. പശ്ചിമബംഗാളിൽ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന റീപോളിംഗിൽ BJPക്ക് ജയം. BJP സ്ഥാനാർത്ഥി ദേവാംശു പാണ്ഡെ 100,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. വലിയ തോതിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണത്തെ തുടർന്ന് ഈ മാസം 21-ന് റീപോളിംഗ് നടക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-8

0: 0001 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. 22,000 രൂപയുടെ നിക്ഷേപത്തിൽ നിന്നും 3,00,000 രൂപ പ്രതിമാസ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റേതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയും ജനജീവിതവും മെച്ചപ്പെടുത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൊച്ചി പൌരാവലിയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രതൻ യു കേൽക്കർ ചുമതലയേറ്റു. സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങിയിരുന്നു. വിവിധ ജില്ലകളുടെയും വകുപ്പുകളുടെയും ചുമതല വഹിച്ച ഉദ്യോഗസ്ഥർക്കും മാറ്റമുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
2: ആഫ്രിക്കൻ രാജ്യങ്ങളായ കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിലുള്ള ഇന്ത്യൻ പൌരന്മാർ ആരോഗ്യ മാർഗ്ഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. മേഖലയിലെ സ്ഥിതിഗതികൾ പരിഗണിച്ച് ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ നിയന്ത്രിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകി. ആഫ്രിക്കയിൽ തുടർച്ചയായി വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇന്ത്യ അടിയന്തര വൈദ്യസഹായ കിറ്റുകൾ അയച്ചു. ആഫ്രിക്കയുടെ രോഗനിവാരണ പ്രതിരോധ കേന്ദ്രങ്ങളിലേക്ക് മരുന്നുകളുടെയും ആരോഗ്യ സംരക്ഷണ കിറ്റുകളുടെയും ആദ്യ ഗഡു അയച്ചതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. കേരളത്തിലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ അറിയിച്ചു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിദേശത്തുനിന്ന് വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാൻ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, വിദർഭ, പഞ്ചാബ്, ഹരിയാന, ചണ്ഡിഗഡ്, ഡൽഹി എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ അടുത്ത 5 ദിവസം ഉഷ്ണതരംഗമുണ്ടാകുമെന്നാണ് പ്രവചനം. ആൻഡമാൻ നിക്കോബാർ, അരുണാചൽ പ്രദേശ്, മാഹി, ലക്ഷദ്വീപ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട്, വയനാട് ജില്ലകൾ ഒഴികെയുള്ള 11 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകി. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125 പതിപ്പിന് പാരീസിൽ തുടക്കമായി. ഇതിഹാസ സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ച് 25 ഗ്രാൻഡ്സ്ലാം കിരീടമെന്ന റെക്കോർഡ് നേട്ടം ലക്ഷ്യമിട്ടാണ് മത്സരിക്കുന്നത്. പുരുഷ ഡബിൾസിൽ ഇന്ത്യൻ താരങ്ങളും മത്സരിക്കുന്നുണ്ട്. യുകി ഭാംബ്രി ന്യൂസിലന്റിന്റെ മൈക്കൽ വീനസിനൊപ്പവും എൻ ശ്രീറാം ബാലാജി ബ്രസീലിന്റെ മാർസെലോ ഡെമോ ലൈനറിനൊപ്പവും കളത്തിലിറങ്ങും. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിന് അയച്ചു. കൊൽക്കത്തയിലാണ് മത്സരം. ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് കേരളത്തിൽ 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-നും 28-നുമാണ് അവധി. സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾ ഉൾപ്പെടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. 27-നാണ് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. മാസപ്പിറവി പ്രകാരം 28-നാണ് കേരളത്തിൽ ബലിപ്പെരുന്നാൾ ആഘോഷം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. 26-നാണ് പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം പൂജകൾ പൂർത്തിയാക്കി രാത്രി 10-ന് നട അടയ്ക്കും. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ക്വറ്റയിൽ റെയിൽവേ പാതയിൽ ഇന്നുണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ 24 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. സ്ഫോടനത്തെ തുടർന്ന് നഗരത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ മജീദ് ബ്രിഗേഡ് ഏറ്റെടുത്തു. ട്രെയിനിൽ യാത്ര ചെയ്ത പാകിസ്ഥാൻ സൈനികരെയാണ് ലക്ഷ്യമിട്ടതെന്ന് അവർ അവകാശപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. CBSE 12-ാം ക്ലാസ് പുനർമൂല്യനിർണയ പ്രക്രിയയുടെ തടസ്സം നീക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ

മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. വൈദ്യസഹായ കിറ്റുകൾ അയച്ച് ഇന്ത്യ. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ ബിജെപിക്ക് ജയം. ദേവാംശു പാണ്ഡെയുടെ ജയം 100,000-ൽപരം വോട്ടിന്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളത്ത് ഓറഞ്ച് അലർട്ട്. ഈ മാസം 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് പാരീസിൽ തുടക്കമായി. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ നമുക്ക് ആദ്യം കേൾക്കാം ഷിനോജ് മാസ്റ്റർ ചാവശ്ശേരി എഴുതി അവതരിപ്പിക്കുന്ന കഥ ഭൂമിയിലെ മാലാഖ.
1: ഒരിടത്ത് ഭൂമിയിലേക്ക് വരാൻ തയ്യാറായിരിക്കുന്ന ഒരു കുഞ്ഞ്, അതായത് സ്വർഗത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ സ്വർഗത്തിൽ വളരെ സുഖത്തോടുകൂടിയാണ് ആ കുഞ്ഞ് കഴിഞ്ഞത്. ദൈവമാണ് എപ്പോൾ അടുത്തുണ്ടാവുക. ദൈവം പറഞ്ഞു, ഇനി നീ ഭൂമിയിലേക്ക് പോകണം, നീ കുറേയല്ലേ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്, നീ ഭൂമിയിലേക്ക് പോയേ പറ്റും. കുഞ്ഞിന് ഭയങ്കര ആശങ്ക, കാരണം പെട്ടെന്ന് ഇത്ര നാളും ഈ ദൈവത്തോടു കൂടെ ഇങ്ങനെ സ്വർഗത്തിൽ നിന്നിട്ട് ഭൂമിയിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ കുഞ്ഞിന് കുറേ ആശങ്കയായി, ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ. അപ്പോൾ ദൈവത്തോട് ചോദിച്ചു, അല്ല ദൈവമേ, ഞാനിങ്ങനെ ഭൂമിയിലേക്ക് പോയാൽ എനിക്കാരാണ് പാട്ടെല്ലാം പാടിത്തരിക? ഇവിടെ ദൈവത്തിൻ്റെ കൂടെ ഞാൻ പാട്ടൊക്കെ പാടി നല്ല അടിപൊളിയായി നിൽക്കുകയാണ്, അപ്പോൾ ഈ ഭൂമിയിലേക്ക് പോയാൽ എനിക്ക് ആരാണ് പാട്ടൊക്കെ പാടിത്തരാന്ന് ചോദിച്ചു. ദൈവം പറഞ്ഞു, നീ പേടിക്കണ്ട, കാരണം ഭൂമിയിൽ ധാരാളം മാലാഖമാരുണ്ട്, അതിൽ ഒരു മാലാഖയെ നിനക്കാൻ കണ്ടുവച്ചിട്ടുണ്ട്, ആ മാലാഖ നിനക്ക് പാട്ട് പാടിത്തരും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അടുത്ത സംശയമായി കുഞ്ഞിനെ. ആ കുഞ്ഞ് ചോദിച്ചു, ദൈവം എനിക്ക് മനുഷ്യരുടെ ഭാഷ അറിയില്ല, അപ്പോൾ ഞാൻ എങ്ങനെയാണ് സംസാരിക്കുക? ദൈവം പറഞ്ഞു, നീ എന്തിനാണ് പേടിക്കുന്നത്, നീ ഒട്ടും പേടിക്കേണ്ട, നീ ഒട്ടും ഭയപ്പെടേണ്ട, കാരണം നിന്റെ മാലാഖ നിനക്ക് വേണ്ടി സംസാരിക്കും, നിന്നെ സംസാരിക്കാൻ ആ മാലാഖ പഠിപ്പിക്കും എന്ന് പറഞ്ഞു. അടുത്ത സംശയമായി, ഞാൻ ദൈവത്തിന് എങ്ങനെ കാണുക? ഭൂമിയിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ ദൈവത്തെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടം ആ കുഞ്ഞിന് വന്നു. ദൈവം പറഞ്ഞു, നീ ഒന്നും പേടിക്കേണ്ട, ആ മാലാഖ നിന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും, ആ പ്രാർത്ഥനയിലൂടെ ഞാൻ നിൻ്റെ അടുത്ത് വന്നോളാം, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം അടുത്ത സംശയം കുഞ്ഞിന്, കുഞ്ഞു പറഞ്ഞു, അല്ല ദൈവമേ, ഭൂമിയിലെ മനുഷ്യരെല്ലാം കൂടുതൽ ആൾക്കാർ വളരെ ക്രൂരന്മാരാന്ന് കേട്ടിട്ടുണ്ട്, അപ്പം ഞാൻ എങ്ങനെയാണ് അവിടെ നിൽക്കുക, അപ്പം അവരുടെ അടുത്ത് എനക്ക് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കാര്യത്തിൽ നിനക്ക് 100% ഉറപ്പ് തരാം, നീ പേടിക്കേണ്ട, ആ മാലാഖയുടെ ജീവൻ കളഞ്ഞു പോലും നിന്നെ സംരക്ഷിക്കും, ഉറപ്പാണ്, നീ അതിൽ പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അവസാനം സ്വർഗത്തിൻ്റെ വാതിലിങ്ങനെ തുറന്നു, ഭൂമിയിലേക്ക് ആ കുഞ്ഞ് പോകാൻ വേണ്ടി ഇങ്ങനെ തയ്യാറാകുകയാണ്. അപ്പം എന്തെല്ലോ നേർത്ത ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ കേട്ടു. കേട്ട സമയത്ത് ആ കുഞ്ഞ് ചോദിക്കുകയാണ് ദൈവത്തോട്, അല്ലയോ ദൈവേ, ദൈവം കുറേ പറഞ്ഞു, മാലാഖ മാലാഖ മാലാഖ, ആ മാലാഖയുടെ പേരെന്താണ്, ഒന്നെനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ദൈവം പറഞ്ഞു, പേരിന് വലിയ പ്രസക്തിയൊന്നുമില്ല, പക്ഷേങ്കിൽ നീ അവിടെ എത്തിയാൽ ആ മാലാഖയെ അമ്മ എന്ന് വിളിക്കും എന്ന് പറഞ്ഞു കൊടുത്തു. അമ്മയുടെ പ്രാധാന്യം, ആ മഹത്വം മനസ്സിലാക്കുന്ന ഒരു കഥയാണ്. ഈ കഥയുടെ കാതലെന്താണ്? മാതൃസ്നേഹമാണ്. ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് അവനുണ്ടാകുന്ന എല്ലാ ആശങ്കകൾക്കും ദൈവം നൽകുന്ന ഉത്തരം അമ്മ എന്നാണ്. അമ്മയുടെ സ്നേഹം, സംരക്ഷണം, ക്ഷമ, വഴികാട്ടൽ എന്നിവയെല്ലാം ഒരു കുഞ്ഞിന് ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ ശക്തിയും നൽകുന്നു. ആ മാതൃസ്നേഹത്തിന് പകരം വയ്ക്കാൻ വേറെ എന്താണ് ഉള്ളത്?
0: ഷിനോജ് മാസ്റ്റർ ചാവശ്ശേരി എഴുതി അവതരിപ്പിച്ച ഭൂമിയിലെ മാലാഖ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനിയൊരു കവിതയാണ്. സുഷമ പാണലാട്.

0: സുഷമ പാണലാട് എഴുതിയ ജീവിത സായാഹ്നം എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് അനാമിക അഖിലേഷ്. സർഗജാലകത്തിൽ ഇനിയൊരു കഥയാണ് ഐരൂർ സുബ്രഹ്മണ്യൻ എഴുതിയ ഒരു ചൂടുകാലത്ത്. അവതരിപ്പിക്കുന്നത് അശ്വിനി.
1: ഓണം കഴിയുന്നതോടുകൂടി ചൂടിന്റെ കാര്യത്തിൽ ഒരല്പ ആശ്വാസം പ്രതീക്ഷിക്കാം. ഓണത്തിന് മുമ്പുള്ള ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കടുത്ത ചൂടുകാലമാണ്. വർക്കുകൾ അകത്താണെങ്കിലും പുറത്താണെങ്കിലും ശരീരം വെള്ളമാകും. വേവുന്ന ചൂടും പുഴുക്കവും അസഹ്യമാവുമ്പോൾ തലയിലേക്ക് തണുത്ത വെള്ളമെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കും. തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകുകയും ചെയ്യും. ഇതൊക്കെയാണ് പ്രതിരോധങ്ങൾ. ഒരു ഫാൻ കണ്ടാൽ ഒരു നിമിഷം അതിന്റെ പരിധിക്കുള്ളിലേക്ക് ഓടിക്കയറും. ചാലിട്ടൊഴുകുന്ന വിയർപ്പിന്റെ നനവിലേക്ക് ഫാനിന്റെ വരണ്ട കാറ്റടിക്കുമ്പോൾ കുട്ടാടൻ പാടത്തുനിന്നും മിഥുന കർക്കിടക മാസത്തിൽ വീശിയെത്തുന്ന കുളിർക്കാറ്റിന്റെ പ്രതീതിയാണ്. കുളിർപുതച്ചെത്തുന്ന ഗ്രാമത്തിന്റെ ഓർമ്മയാണ് അപ്പോൾ മനസ്സിൽ ഓടിവരിക. ഒരു ഫാനിന്റെ ചിറകടിയുടെ ലാളനയേക്കാൾ ചില സന്ദർഭങ്ങളിൽ 8-10 ആളുകൾ സഹകരിച്ച് ഒരു നിൽപ്പുണ്ട്. സെൽഫി എടുക്കുമ്പോൾ ക്യാമറയിൽ ശരിക്കും പെടാൻ ആളുകൾ പാടുപെടുന്നത് കണ്ടിട്ടില്ലേ? ഏകദേശം അതുപോലെ. ഈ കാലങ്ങളിൽ പുറത്ത് നിർമ്മാണ രംഗത്തുള്ളവർ 12 മണിയോടുകൂടി പണി നിർത്തണം, പിന്നെ 3 മണിക്കേ തുടങ്ങാവൂ. മാനവ വിഭവശേഷി മന്ത്രാലയം പുറപ്പെടുവിപ്പിച്ച ഈ നിയന്ത്രണം ലംഘിക്കുന്ന കമ്പനികൾക്ക് ഒരു തൊഴിലാളിക്ക് 5,000 ദിർഹം വെച്ച് പിഴ ഈടാക്കും, പരമാവധി 50,000 ദിർഹവും. മാത്രമല്ല, ലംഘനം എത്ര ഗുരുതരമാണെന്നതിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിക്ക് കടുത്ത നടപടികൾ വേറെയും നേരിടേണ്ടി വരും. ആയതിനാൽ ഇത്തരം സാഹസങ്ങൾക്ക് കമ്പനി അങ്ങനെ മുതിരാറില്ല. പിന്നെ തൊഴിലാളികൾക്ക് ഇത്രയും നേരം റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം ഫാനുകളോ എസിയോ വെച്ച് സജ്ജീകരിച്ചിരിക്കണം. ഇങ്ങനെയൊക്കെയാണ് ലംഘിക്കപ്പെടാതെ

അതിനാൽ എന്റെ ആദ്യ കമ്പനി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന റൂൾ ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, പുലർച്ചെ 5 മണിക്ക് സൈറ്റിലെത്തി 12:30 പണി നിർത്തി റൂമിൽ പോകാം. അപ്പോ റെസ്റ്റും ഉച്ചഭക്ഷണവും റൂമിൽ ചെന്നാവും. പക്ഷെ ഒന്നുണ്ട്, അതിരാവിലെ 3:30-4 മണിക്ക് ഞങ്ങൾ അജ്മാനിൽ നിന്നും പുറപ്പെടണം. എന്നാലേ സമയത്ത് സൈറ്റിലെത്താനാകൂ. ദുബായിലെ സത്വവിയിൽ 2 സ്ഥലത്തായി കിടക്കുന്ന ബംഗാളിയെയും

0: ഫൗണ്ടൈൻ ലീക്ക് വന്നു. മാർബിളും സിമെന്റും പൊളിച്ചെടുത്ത് വാട്ടർ പ്രൂഫ് ചെയ്ത് ലീക്ക് തീർത്ത് വീണ്ടും മാർബിൾ വെക്കണം. ഇതാണ് പണി. ഏകദേശം 12 മണിയാവാറായപ്പോൾ എഞ്ചിനീയർ ആസിഫ് സാറിന്റെ ഫോൺ കോൾ. സുബ്രഹ്മണ്യ, ഈ പണി ഇന്ന് തീർക്കണം. നാളെ വെള്ളമൊഴിച്ച് ചെക്ക് ചെയ്യേണ്ടതാണ്. മറ്റന്നാള് അവിടെ എന്തോ പാർട്ടി നടക്കുകയാണ്. അത് കേട്ടതും ഞാൻ തളർന്നുപോയി. ഇരുമ്പ് പഴുക്കുന്ന ചൂടിലാണ് നിൽക്കുന്നത്. രക്ഷപ്പെടാൻ സമയമായല്ലോ എന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴുള്ള ഈ ഫോൺ വിളി ഒരു കുത്തേറ്റതുപോലെയായി. ബംഗാളി ഇതറിഞ്ഞതും തലയിൽ കൈവച്ച് ഒരാത്മഗതത്തോടെ അവിടെ ഇരുന്നു.
1: അല്ലാ അഭി ക്യാ കരേഗ, അല്ലാ അഭി ക്യാ കരേഗ.
0: വിശപ്പ് വല്ലാതെ ഞങ്ങളെ രണ്ടാളെയും പിടികൂടിയിരുന്നു. കാരണം 9 മണിക്കുള്ള നാസ്ത ചൂടിലിരുന്ന് കേടുവന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും ശരിക്കും കഴിച്ചിരുന്നില്ല. ഉച്ചയ്ക്ക് പണി നിർത്തി റൂമിൽ പോകുന്നതുകൊണ്ട് ഉച്ചഭക്ഷണവും കരുതിയിരുന്നില്ലല്ലോ. ഇനി 3 മണിക്ക് പണി തുടങ്ങാനാവൂ. ഇവിടെ വില്ലകളുടെ പണികൾ ധാരാളം നടക്കുന്ന ഏരിയയാണ്. കുറച്ചു ദൂരം നടന്നാൽ നാട്ടിലെ പെട്ടിക്കടയേക്കാൾ ദയനീയമായ ഒരു ക്യാന്റീൻ ഉണ്ട്. അവിടുത്തെ കൺസ്ട്രക്ഷൻ പണിക്കാർക്ക് വേണ്ടിയാണ് ഇത്തരം ക്യാന്റീനുകൾ പ്രവർത്തിക്കുന്നത്. ഞാൻ മുസ്തഫയോട് പറഞ്ഞു, നമുക്ക് അങ്ങോട്ട് പോയി എന്തെങ്കിലും കഴിക്കാം. ഈ കണ്ണില് കത്തുന്ന ചൂടില് അങ്ങോട്ട് നടക്കുന്നത് ആലോചിക്കുമ്പോ ഭക്ഷണം തന്നെ വേണ്ടെന്ന് വെക്കാനാണ് ആഗ്രഹം. പക്ഷെ അതിലും വലുതാണ് വിശപ്പിന്റെ നിലവിളി. 3 മണിക്ക് വീണ്ടും പണിക്കിറങ്ങേണ്ടതാണ്. പിടിച്ചു നിൽക്കാനാവില്ല, തളർന്നു പോകും. ചില അറബി വീടുകളിൽ പണിക്ക് പോയാൽ ഭക്ഷണവും പഴവർഗ്ഗങ്ങളും കിട്ടാറുണ്ട്. നിർഭാഗ്യവശാൽ ഇവിടെ നിന്നും ഒന്നും ലഭിച്ചിരുന്നില്ല. ഒരാളെപ്പോലും പുറത്ത് കാണാനും ഇല്ല. ഞാനും മുസ്തഫയും ക്യാന്റീൻ ലക്ഷ്യം വെച്ച് നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് കൂനിന്മേൽ കുരു എന്ന പോലെ മറ്റൊരു ദുരന്തം ഞങ്ങളെ മതിച്ചത്. അന്ന് ഞങ്ങൾക്ക് കമ്പനി സേഫ്റ്റി ഇഷ്യൂ തന്നിരുന്നില്ല. സാധാരണ ചെരുപ്പാണ് പാദരക്ഷ. കാൽപാദുകങ്ങൾ വറുത്തിട്ട മണലിൽ താഴ്ന്നു പോകുമ്പോ ചെരുപ്പിനുള്ളിലേക്ക് കയറുന്ന മണൽത്തരികൾ കനൽത്തരികളായി കാലുകളെ പുള്ളിക്കുന്നുണ്ടായിരുന്നു. നാടൻ ബിരിയാണിക്ക് ദമ്മിട്ട അവസ്ഥയാണിപ്പോ. അടിയിലും മുകളിലും തീയാണ്. മുസ്തഫയ്ക്ക് എന്നോട് ചെറിയൊരു നീരസം തോന്നിയിരുന്നു. കാരണം ഞാനാണ് അവനെ ഇങ്ങനെയൊരു സാഹസത്തിന് നിർബന്ധിച്ചത്. അവൻ ഓരോ ചുവട് വെക്കുമ്പോഴും പടച്ച തമ്പുരാനെ വിളിക്കുന്നുണ്ടായിരുന്നു. ഞാനാകട്ടെ സകല ദൈവങ്ങളെയും. പുറത്തൊന്നും ഒരു ജീവി അപ്പോഴില്ല. റെസ്റ്റ് സമയമായതിനാൽ സൈറ്റുകൾ പൂർണമായും നിശബ്ദതയിലാണിപ്പോ. അങ്ങനെ നടന്ന് ഒരുവിധം ഞങ്ങൾ ക്യാന്റീനിന്റെ മുന്നിലെത്തിയതും സ്തംഭിതരായിപ്പോയി. കണ്ണിൽ ഇരുട്ട് നിറഞ്ഞു. പെയ്തിറങ്ങിയ വിയർപ്പുചാലുകളുടെ വേഗം വർദ്ധിച്ചു. കണ്ണിൽ തളംകെട്ടിപ്പിടയുന്ന വിയർപ്പു തുള്ളികൾ താഴേക്ക് ഉരുൾപൊട്ടിയത് കണ്ണീരുമായി കൂടിച്ചേർന്നാണോ എന്ന് തോന്നിയിരുന്നു. ക്യാന്റീൻ ഒരു തകര ഷീറ്റുകൊണ്ട് മറച്ച് ലോക്ക് ചെയ്തിരിക്കുന്നു. ദൈവമേ, ഇത് നിന്റെ പരീക്ഷണാണോ? അതോ മുൻജന്മ പാപകർമ്മത്തിന്റെ ശിക്ഷയോ? വെറുതെ ചിന്തകൾക്ക് അങ്ങനെ തീപിടിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഇതിനോടകം മാനസികമായും ശാരീരികമായും അവശരായി കഴിഞ്ഞിരുന്നു എന്ന് പറയാം. 2 മിനിറ്റുനേരം ആ തണലിലെ ബെഞ്ചിലിരുന്നു. തല പൊതിഞ്ഞു കെട്ടിയ തുണി അഴിച്ച് മുഖവും തലയും നന്നായി തുടച്ചു. വിയർപ്പുചാലുകളിൽ അമർന്ന തുണി മുഴുവൻ വെള്ളവും കുടിച്ചെടുത്തു. പിന്നീട് അതിലെ ഉപ്പുവെള്ളം മുരിഞ്ഞു കിടക്കുന്ന മണലിലേക്ക് പിഴിഞ്ഞൊഴിച്ചു. തുണി നന്നായി കുടഞ്ഞെടുത്തു. പറ്റിപ്പോയ അമളിയും നിരാശയും വേദനിപ്പിക്കുന്ന ഈ വേളയിലും ഞങ്ങളെന്തോ അന്യോന്യം നോക്കി നിന്നപ്പോ ഒരു വരണ്ട ചിരി ഞങ്ങളുടെ ചുണ്ടിലൂറി. ഈ സമയം മനസ്സ് വെറുതെ നാട്ടിലേക്ക് ഓടി. ആ പച്ചപ്പുതപ്പിനുള്ളിലേക്ക്, പണി ചെയ്യുന്ന വീടുകളിലേക്ക്.
2: മക്കളെ, ഭക്ഷണം കഴിക്കാൻ വന്നോളൂ.
0: വീട്ടിലെ മുതിർന്ന ആരുടെയെങ്കിലും സ്നേഹവായ്പോടെയുള്ള ക്ഷണം. വിരിച്ചിട്ട പുൽപ്പായയിൽ കൈകാലുകൾ കഴുകി വന്നിരിക്കും മുൻപേ വിഭവസമൃദ്ധമായ ഭക്ഷണം നിരന്നിട്ടുണ്ടാവും. പരിപ്പുകറി, മീൻകറി, മീൻ വറുത്തത്, ഉപ്പേരി, പപ്പടം, അച്ചാറ്, മോര്, ആ ഇതെല്ലാം സ്വാദോടെ കഴിക്കുമ്പോൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. ഭക്ഷണമൊക്കെ ഒരു വകയാണ്, നന്നായോ എന്തോ. ഇനി എന്തെങ്കിലും വേണോ? തീരുമ്പോ വീണ്ടും ഓരോന്ന് കൊണ്ടുവന്നിട്ട് പാത്രം നിറച്ച് സംതൃപ്തിയടയുന്ന വീട്ടമ്മമാർ. ഹബി ക്യാ കരേഗബായി. മുസ്തഫയുടെ ചോദ്യം എന്നെ മരതക പച്ചയിൽ നിന്നും മരുഭൂമിയിലെ മണൽക്കാട്ടിലേക്ക് വലിച്ചിറക്കി. ആ, ഇനിയിപ്പോ എന്തു ചെയ്യാൻ? സ്വപ്നം സമ്മാനിച്ച വായിൽ ഊറിക്കൂടിയ വെള്ളം കുടിച്ചിറക്കി ഞാൻ പറഞ്ഞു. മുസ്തഫയുടെ ചോദ്യം മനസ്സിൽ പ്രകമ്പനമുണ്ടാക്കവേ ഒരാൾ അവിടേക്ക് കയറി വന്നു. ഞങ്ങളുടെ അവസ്ഥയറിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, കുറച്ചുകൂടി നടന്നാല് ഇതേപോലൊരു കടയുണ്ട്. ആ വാർത്ത ഞങ്ങളിൽ പുതുജീവൻ നൽകി. പക്ഷെ നടന്നത്ര ദൂരം ഇനിയും നടക്കണം. കാലിനടി ചുട്ടു കത്തുന്നുണ്ട്. അതെല്ലാം അവഗണിച്ച് വീണ്ടും ലക്ഷ്യം കാണും വരെ നടക്കാൻ തന്നെ തീരുമാനിച്ചു. അദ്ദേഹം വിവരിച്ച വഴിയിലൂടെ വീണ്ടും നടന്നു നീങ്ങി. വയറിന്റെ

ആകാശവാദം അത്ര കഠിനമായിരുന്നല്ലോ. നിശ്ചിത അകലങ്ങളിൽ പണി പുരോഗമിക്കുന്ന വീടുകളൊക്കെ ഇപ്പോൾ തീർത്തും നിശ്ചലം തന്നെ. പണിക്കാരെല്ലാം ഇപ്പോൾ തളർന്നുറങ്ങുകയാവും. ഇവിടങ്ങളിലെ നിശബ്ദത വന്യമായി ഞങ്ങളെ പിന്തുടർന്നു. നടന്ന് നടന്ന് ആ കട കണ്ടുപിടിച്ചു. ആശ്വാസം തുറന്നിട്ടുണ്ട്. ആ കടക്കാരനോടപ്പോൾ വല്ലാത്തൊരു സ്നേഹവും ബഹുമാനവും തോന്നി. കഴിക്കാൻ എന്തുണ്ട്? ഇതൊക്കെ തന്നെ, കാസർഗോഡുകാരൻ കാക്കാന്റെ മറുപടി. തട്ടിൽ നിരത്തിവെച്ച സാധനങ്ങളിലൂടെ കണ്ണുകൾ ആർത്തിയോടെ ഒരോട്ടപ്രദക്ഷിണം ചെയ്തു. ലബനപ്പ്, പെപ്സി, കോള, ഡ്യൂ, പിന്നെ കേക്ക്, 50 പൈസയുടെ ബിസ്ക്കറ്റ്. ഞങ്ങളുടെ മുഖത്തെ നിരാശ കണ്ട് കസ്റ്റമറെ കയ്യിലെടുക്കാൻ ഏതൊരു ബിസിനസ്സുകാരനും സ്ഥിരം പറയുന്ന ഒരു പ്രോത്സാഹന നമ്പറുണ്ട്. സാധനങ്ങൾ ഉണ്ടായിരുന്നു, എല്ലിപ്പ തീർന്നതാ. അയാളും അതുതന്നെ പറഞ്ഞു. എന്താ ചെയ്യാ, ഞങ്ങളുടെ വിധി. ഇതുതന്നെ കിട്ടിയത് ഭാഗ്യം. വെറുതെ മനസ്സിൽ പറഞ്ഞു. ഉള്ളതുകൊണ്ട് ദാഹവും പകുതി വിശപ്പും തീർത്തു. ചെറുതും വലുതുമായ ഇത്തരം ഒരുപാട് ക്യാൻറ്റീനുകൾ വർക്ക്സൈറ്റുകളിൽ കണ്ടിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ മലയാളികൾ തന്നെയായിരിക്കും കച്ചവടക്കാരെന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കടക്കാരനുമായി ഒരു കുശലാന്വേഷണങ്ങൾക്കൊടുവിൽ ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു. തലയും മുഖവും വീണ്ടും തുണി കൊണ്ട് കെട്ടിപ്പൊതിഞ്ഞു. നക്കിത്തുടയ്ക്കാൻ കാത്തുനിൽക്കുന്ന തീനാളങ്ങളിലൂടെ വീണ്ടും നടക്കുന്ന കാര്യം ആലോചിച്ചപ്പോ കഴിച്ചതൊക്കെയും ആവിയായ പോലെ. എന്തായാലും 5 മണിക്കുള്ളില് ആ പണി തീർക്കണല്ലോ. ദൈവമേ, പിന്നെ അതായി ആദിയും ചിന്തയും. അറ്റൻഷൻ പ്ലീസ്. ഫ്ലൈറ്റിനുള്ളിലെ അനൗൺസ്മെന്റ് ചിന്തകളുടെ ഒഴുക്കിനെ തൽക്കാലം തടസ്സപ്പെടുത്തി. സീറ്റ് ബെൽറ്റ് ധരിക്കാനുള്ള അറിയിപ്പാണ്. ഫ്ലൈറ്റ് റൺവേയിൽ പറക്കാനായി തയ്യാറെടുക്കുകയാണ്. ഒപ്പം ഒരു എയർ ഹോസ്റ്റസ് വന്നു നിന്ന് ആംഗ്യഭാഷയിലും അതല്ലാതെയും സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ച്, അതായത് ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ടാൽ സ്വയം രക്ഷിക്കാനുള്ള സേഫ്റ്റി ജാക്കറ്റ് ധരിക്കുന്നതിനെപ്പറ്റിയൊക്കെ മിനിമം പറഞ്ഞു തന്നു. ഓരോ യാത്രയിലും കാണുന്ന ഒരു സ്ഥിരം ചടങ്ങാണെന്നതുകൊണ്ട് പലരും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. എയർ ഹോസ്റ്റസിനും നിങ്ങൾ ഇത് കേൾക്കണമെന്ന് നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. റൺവേയിൽ ഫ്ലൈറ്റിന് സ്പീഡ് കൂടി. ശബ്ദം കഠോരമായി. വിമാനം വാനിലേക്ക് തലയുയർത്തി തന്റെ സഞ്ചാരപാത നോക്കി. പ്രിയപ്പെട്ട ദുബായ്, നിനക്ക് തൽക്കാലം വിട. ഫ്ലൈറ്റ് ദുബായ് വലം വെച്ചുയർന്നു. താഴേക്ക് നോക്കുമ്പോ രാത്രിയിലെ ഈ വൈദ്യുതി ദീപങ്ങളുടെ അവർണനീയമായ ആ വർണ്ണക്കാഴ്ചകൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. മുത്തുകൾ പതിച്ച വെട്ടിത്തിളങ്ങുന്ന ഒരു കസവ് തട്ടം കൊണ്ട് ദുബായിയെ ആകെ മൂടിപ്പുതപ്പിച്ചിരിക്കുന്നത് പോലെ തോന്നി. ഇനി 4.5 മണിക്കൂർ യാത്രയുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാടായ ആ പച്ചതുരത്തിൽ എത്തിച്ചേരാൻ. പലരും നല്ല സ്വപ്നങ്ങൾ ഹൃദയച്ചെപ്പിൽ ഒളിപ്പിച്ച് ഒന്ന് മയങ്ങാനുള്ള ശ്രമത്തിലാണ്. എന്റെ മനസ്സെന്തോ ദുബായിയെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുകയാണ്, ഉറ്റ ചങ്ങാതിയോട് യാത്ര പറയുന്ന ഒരാത്മനംബരം പോലെ. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള പ്രാരാബ്ദങ്ങളുടെ നടുവൊടിയുന്ന ജീവിതയാത്രയിൽ ഒരു കൈത്താങ്ങാകുമെന്ന് പ്രതീക്ഷിച്ച് എത്തിയൊരിടം. ഇങ്ങനെ ഇവിടെ എത്തിച്ചേരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയം. ആദ്യമാദ്യം പല ശ്രമങ്ങളും നടത്തിയെങ്കിലും അന്നൊന്നും നടക്കാതെ പോയ മോഹങ്ങളൊക്കെ പെട്ടിയിൽ ഭദ്രമായി പൂട്ടിവെച്ചിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഈ അവസരം വന്നു ചേർന്നത്. ഇതിന് കാരണമായത് ശ്രീ മാക്കാലിക്കൽ മോഹനേട്ടനാണ്. ആ അവസരത്തിൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ സ്ഥലം വാങ്ങി അതിൽ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ശ്രീ മോഹനേട്ടനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം മുഖാന്തരമാണ് അയൽഗ്രാമമായ കോടത്തൂർ ജലീൽ സാർ പങ്കാളിത്തമുള്ള കമ്പനിയിലേക്ക് ഞാൻ ആദ്യമായി വന്നു ചേർന്നത്. സന്ദർഭാനുസരണം ഒരു തമാശ ഇവിടെ പറയട്ടെ. ഗൾഫ് എന്ന ചിന്ത പൂർണമായും അസ്തമിച്ചിരിക്കുന്ന സമയം, ഒരു പണിവീട്ടിൽ ഉച്ചഭക്ഷണം കഴിച്ചുള്ള പതിവ് മയക്കത്തില് ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ ഗൾഫിൽ പോയെന്നും അവിടെ ജോലി ചെയ്യുന്നതായിട്ടുമായിരുന്നു അത്. അതായത് ഗൾഫ് എന്ന സ്വപ്നം ചത്തൊടുങ്ങി അത് മണ്ണിട്ട് മൂടി അതിന്മേൽ ഒരു തെങ്ങും തയ്യും വച്ചിരിക്കുന്ന സമയമാണെന്ന് ഓർക്കണം. സ്വപ്നത്തിലാണെങ്കിലും ഒരു പഴയകാല സ്വപ്നം പൂവണിഞ്ഞല്ലോ എന്ന സംതൃപ്തിയോടെ ഞാൻ എണീറ്റു. ശേഷം സഹായിയായി നിൽക്കുന്ന തങ്കേടത്തിയോട് ഞാൻ ഇക്കാര്യം പറഞ്ഞു. തങ്കേടത്തി, ഞാനൊരു നടക്കാത്ത സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നമായി കണ്ടത്? ഗൾഫിൽ പോയതായിട്ട്. ഉടനെ തങ്കേടത്തി പറഞ്ഞു, അത് നടക്കാത്ത സ്വപ്നമല്ലല്ലോ, എപ്പോ വേണമെങ്കിലും നടക്കാവുന്നല്ലേ. ഹേ, ഇനി ഇപ്പൊ ആരു പോകാൻ, ആരു വിസ തരാൻ? ദിവാ സ്വപ്നം എടുത്തു വെച്ചിട്ട് എന്താ കാര്യം? ഞാനതെപ്പോഴേ കളഞ്ഞു. ഇത് കഴിഞ്ഞ് ഏതാനും ആഴ്ചകളേ ആയുള്ളൂ. അപ്പോഴാണ് മോഹനേട്ടൻ ഈ വിസയുടെ ദൂതുമായി എത്തിയത് എന്ന് ഓർക്കണം. എല്ലാം ഓരോ നിമിത്തങ്ങളാ. പിന്നീട് ഈ മരുഭൂമിയിൽ ഞാൻ നട്ട സ്വപ്നങ്ങൾ പച്ചപിടിക്കാതെ പോകുന്നത് കണ്ട് പകച്ചുപോയി. പൊരുത്തപ്പെടാൻ പാടുപെട്ട ജീവിത യാഥാർത്ഥ്യങ്ങളോട് മല്ലടിച്ചു നിന്നു.

0: അങ്ങനെ 26 മാസം കൊണ്ട് അന്ന് ആ ഗൾഫ് ജീവിതം ഞാൻ അവസാനിപ്പിച്ചതായിരുന്നു. പക്ഷേ 10 മാസങ്ങൾക്ക് ശേഷം വീണ്ടും വരുവാനായിരുന്നു വിധിയുടെ നിയോഗം. ഇപ്രാവശ്യം ഞാൻ പക്ഷേ വന്നിറങ്ങിയത് ഷാർജയിലായിരുന്നു. 2011 ജൂൺ 23 അത്. എന്റെ അയൽവാസിയും സഹൃദയനും ദുബായിൽ പല ബിസിനസ് ശൃംഖലകളുടെയും ഉടമയുമായ കാരക്കാട്ടെ മൻസൂർ സാറാണ് എന്റെ 2ാം വരവിന് കാരണമായത്. വളരെ തിരക്കിനിടയിലും ഇടയ്ക്കിടെ എന്നെ വിളിച്ച് ക്ഷേമാന്വേഷണങ്ങൾ നടത്തുമായിരുന്നു. അതെന്നിൽ കൂടുതൽ ആത്മശക്തി പകർന്നിരുന്നു എന്നത് ഇവിടെ നന്ദിയോടെ സ്മരിക്കട്ടെ. വീണ്ടും അജ്മാനിലേക്ക് തന്നെയാണ് എന്റെ വരവ്. അവിടെ സനയ എന്ന സ്ഥലത്തായിരുന്നു കമ്പനിയുടെ അന്നത്തെ ക്യാമ്പ്. ഒരു ഇന്റീരിയർ ഡെക്കറേഷൻ കമ്പനിയാണ്. അതിൽ മേസനായിട്ടായിരുന്നു ഞാൻ. നാട്ടിൽ നമ്മൾ കൽപ്പണിക്കാരനെന്ന് പറയും. അന്ന് കമ്പനിയിൽ 20-ന്റെ താഴെയുള്ള ആളുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ധാരാളം ജോലിക്കാരുമായി അതിന്റെ സഹോദര സ്ഥാപനങ്ങൾ വേറെയും ഉണ്ടായിരുന്നു. അന്ന് കമ്പനി വക ഭക്ഷണമുണ്ടായിരുന്നു. 3 നേരവും ഭക്ഷണം തരുന്ന കമ്പനി. പഴയകാല അനുഭവങ്ങൾ വെച്ചു നോക്കുമ്പോൾ ഇതെന്നെ അത്ഭുതം കൊള്ളിക്കുകയും ആഹ്ലാദഭരിതനാക്കുകയും ചെയ്തു. ഭക്ഷണ കാര്യങ്ങൾക്കായി ഇനി പരക്കം പായണ്ടല്ലോ. ഈ കമ്പനിയിൽ വന്നതിന് ശേഷമാണ് ഒരു കമ്പനി എന്താണെന്നും എങ്ങനെയാണെന്നും മനസ്സിലാക്കി തന്നത്. എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യവസ്ഥയുണ്ട്. നോക്കാൻ അതാത് മേഖലകളിൽ ആളുകളുമുണ്ട്. ജോലിക്കാർക്ക് ഓവർ ടൈം ഉണ്ട്. ശമ്പള കാര്യത്തിലാണെങ്കിൽ കൃത്യമായി കവറിലിട്ട് ID നമ്പർ പ്രകാരം ഉദ്യോഗസ്ഥൻ ക്യാമ്പിൽ വന്ന് നമ്മുടെ കൈകളിൽ തരും. പിന്നീടത് ബാങ്ക് മുഖാന്തരമായി. മെല്ലെ മെല്ലെ കമ്പനിയിൽ പുതിയ ലേബർമാർ എത്തിത്തുടങ്ങി. കമ്പനി പുരോഗമനത്തിനനുസരിച്ച് ഞങ്ങൾ ലേബർമാരുടെ ശമ്പളത്തിന്റെ കാര്യത്തിലും ചില്ലറ വർധനവ് വരുത്താൻ കമ്പനി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു.
1: ഐരൂർ സുബ്രഹ്മണ്യൻ എഴുതിയ ഒരു ചൂടുകാലത്ത് എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അശ്വിനി. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം. ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

ഹരിഹരൻ, മഞ്ജരി എന്നിവർ ചേർന്ന് ആലപിച്ച മൊഹബത്ത് എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി കേൾക്കാം ആനന്ദും ആദരിയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ഓഫ് ദ പീപ്പിൾ.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: ഏവർക്കും റേഡിയോ എയ്റ്റ് സ്കൂളിലേക്ക് സ്വാഗതം. 2025 വർഷത്തെ മട്ടന്നൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ശബ്ദലേഖനത്തിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ലളിതഗാനം കേൾക്കാം.

ഒരു അങ്ങിപ്പാട്ടാണ്.

0: കേൾക്കാം നാടോടി കഥകൾ.
1: ഇഞ്ചിയും കച്ചോലവും. മലയാളികൾക്ക് പൊതുവെയും പഴമക്കാർക്ക് പ്രത്യേകിച്ചും നന്നായി പരിചയമുള്ള രണ്ട് കിഴങ്ങുകളാണ് ഇഞ്ചിയും കച്ചോലവും. ഇഞ്ചി മണ്ണിൽ നിവർന്നു നിന്ന് വളരുമ്പോൾ കച്ചോലത്തിൻ്റെ വളർച്ച മണ്ണിനോടൊട്ടിയാണ്. ഇഞ്ചിക്കും കച്ചോലത്തിനും ഈ അവസ്ഥ വന്നത് ഒരു സന്യാസിയുടെ വരവും ശാപവും മൂലമാണെന്ന് ഈ നാടോടി കഥയിലൂടെ വ്യക്തമാകുന്നു. വളരെ മുൻപ് ഇഞ്ചിയും കച്ചോലവും ഉറ്റ ചങ്ങാതിമാരായിരുന്നു. ചങ്ങാതിമാരെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, ഊണിലും ഉറക്കത്തിലും സുഖത്തിലും ദുഃഖത്തിലും എപ്പോഴും ഒരുമിച്ചുള്ളവരെന്ന് തന്നെ പറയണം. രണ്ടുപേരുടെയും കയ്യിലിരിപ്പാകട്ടെ അസൽ തെമ്മാടിത്തവും. അന്യൻ്റെ വേദനയെയും വിഷമത്തെയും പറ്റിയൊന്നും ഇഞ്ചിയും കച്ചോലവും ചിന്തിക്കുകയേയില്ല. അന്യരെ പരിഹസിക്കുന്നതിലും ദ്രോഹിക്കുന്നതിലും മടിക്കാത്ത അവർ മറ്റുള്ളവരുടെ വേദനകളിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. അക്കാലത്ത് ഇഞ്ചിയെപ്പോലെ കച്ചോലവും നേരെ വളരുന്ന ചെടിയായിരുന്നുവെന്നും ഓർക്കണം. ഇഞ്ചിക്കും കച്ചോലത്തിനും ഒരു സ്ഥിരം പരിപാടിയുണ്ട്. വഴിയോരത്ത് തല ഉയർത്ത് നിൽക്കെ രണ്ടുപേരും ചേർന്നാണ് അത് അവതരിപ്പിക്കുക. അതിൻ്റെ ഒരു പതിവ് രീതി ഇങ്ങനെയാണ്. കൂട്ടുകാർ രണ്ടാളും തോളിൽ കൈയിട്ട് വെടിപറഞ്ഞിരിക്കുമ്പോഴാകും ഏതെങ്കിലും വഴിപോക്കൻ അതുവഴി വരിക. പിന്നെ ആ പാപമാകും അവരുടെ അന്നത്തെ ഇര. വളരെ ദൂരം നടന്ന് വിശന്നു വലഞ്ഞാവും വഴിപോക്കൻ്റെ വരവ്. അയാൾ നടന്ന് അടുത്തെത്തുമ്പോഴേക്കും ഇഞ്ചിയും കച്ചോലവും ചില്ലകളാട്ടി പുഞ്ചിരിയോടെ ചോദിക്കും, ഏയ് വഴിയാത്രക്കാരാ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഞങ്ങൾ ഈ നാട്ടുകാർ തന്നെയാണ്. പരോപകാരത്തിനായാണ് ഞങ്ങളുടെ ജീവിതം തന്നെ. നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാനായാൽ ഞങ്ങൾക്ക് സംതൃപ്തി ലഭിക്കും. പറയൂ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇഞ്ചിയുടെയും കച്ചോലത്തിൻ്റെയും കുശലാന്വേഷണം വഴിപോക്കനെ ആശ്വസിപ്പിക്കാൻ പോന്നതാവും. സന്തോഷത്തോടെ അയാൾ പറയും, ചങ്ങാതിമാരെ, ദൂരദിക്കിൽ നിന്നും വരുന്ന ഒരു യാത്രികനാണ് ഞാൻ. കൊടും വെയിലും കൊണ്ട് ഇത്ര ദൂരം നടന്നാകെ ക്ഷീണിച്ചു. ഒരു വറ്റ് ചോറ് കഴിച്ചിട്ടോ ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടോ ദിവസങ്ങളായി. എന്തെങ്കിലും കുറച്ച് വിശപ്പടക്കാനായി കിട്ടിയാൽ ഉപകാരമായിരുന്നു. അതിനാണോ വിഷമം? നിങ്ങൾ ഞങ്ങളുടെ അതിഥിയല്ലേ? അതിഥികളെ വേണ്ട വിധം സ്വീകരിക്കേണ്ടത് ആതിഥേയരുടെ കടമയല്ലേ? ഒട്ടും മടിക്കാതെ ഞങ്ങളെ തിന്നുകൊള്ളൂ. അതിഥിയുടെ ആഹാരമാകുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേയുള്ളൂ. മാത്രമല്ല ഞങ്ങൾക്ക് നല്ല സ്വാദുമുണ്ട്. അതിവിനയം നടിച്ച് ഇഞ്ചിയും കച്ചോലവും പറയും, എത്ര നല്ല ആതിഥേയൻ എന്ന് മനസ്സിൽ പറഞ്ഞ് വഴിപോക്കൻ അവരെ തിന്നാനൊരുങ്ങും. സ്വാദുള്ള ഏതോ കിഴങ്ങുകളെന്ന് കരുതിയാവും അത് തിന്നുക. ആദ്യത്തെ കടിയോടെ തന്നെ അയാൾക്ക് മതിയാകും. നാവ് മുതൽ കാലിൻ്റെ പെരുവിരൽ വരെ സകല അണ്ടകടാഹവും എരിഞ്ഞു നീറി വഴിപോക്കൻ്റെ മരണവെപ്രാളം കാണേണ്ട താമസം ഇഞ്ചിയും കച്ചോലവും കൈകൊട്ടിച്ചിരി തുടങ്ങും. അപ്പോൾ മാത്രമാണ് വഴിപോക്കൻ താൻ കബളിപ്പിക്കപ്പെട്ടതായി മനസ്സിലാവുക. ഇങ്ങനെ എണ്ണമറ്റ വഴിയാത്രക്കാരെ അവരിരുവരും ചേർന്ന് പറ്റിച്ചിട്ടുണ്ട്. അത്തരക്കാരുടെ മനസ്സു നീറിയുള്ള പിരാക്ക് കൊണ്ടാവണം അവർക്കൊരിക്കൽ ഒരക്കടി പറ്റി. അതാകട്ടെ അവരുടെ ശിഷ്ടജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറുകയും ചെയ്തു. ആ സംഭവം ഇങ്ങനെയാണ്. ഒരു നാൾ ഇഞ്ചിയും കച്ചോലവും തങ്ങളുടെ ഇരയെ കാത്ത് വഴിക്കണ്ണുമായി നിൽക്കുകയായിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടും ആരും എത്താത്തതിനാൽ അവർക്ക് നിരാശ തോന്നി. അപ്പോഴുണ്ട് ദൂരെ നിന്നും ഒരാൾ നടന്നു വരുന്നു. അവരുടെ മുഖം തെളിഞ്ഞു. അയാൾ നടന്നടുത്തെത്തിയപ്പോൾ അവർക്ക് കൗതുകമായി. താടിയും മുടിയും നീട്ടി വളർത്തിയ കാഷായ വസ്ത്രം ധരിച്ച ഒരു സന്യാസിയായിരുന്നു അത്. ചങ്ങാതി, ഇനി താടിക്കാരനാണ് നമ്മുടെ മുന്നിൽ വന്നുവിട്ടിരിക്കുന്നത്. ഒരു സന്യാസിയെ പറ്റിക്കാൻ കിട്ടിയ ഈ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഇഞ്ചി കച്ചോലത്തിൻ്റെ കാതിൽ അടക്കം പറഞ്ഞു. കച്ചോലം തലയാട്ടി അതിന് സമ്മതമൂളി. തൻ്റെ ചില്ലകളാട്ടി ഇഞ്ചി സന്യാസിയോട് ചോദിച്ചു, മഹർഷേ വണക്കം. അങ്ങയെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖം കിട്ടുന്നുണ്ട്. അവിടുത്തെ ആത്മതേജസ് ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. അവിടുത്തെ ഏതു വിധമാണ് ഞങ്ങൾക്ക് സഹായിക്കാനാവുക? മക്കളെ, നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി. ശരീരവും മനസ്സും ഏകാഗ്രമാക്കിക്കൊണ്ട് ഒരു ഉഗ്രവ്രതത്തിലായിരുന്നു ഞാൻ ഇതുവരെ. ഇപ്പോഴാണ് വ്രതം അവസാനിച്ചത്. ഇനി എന്തെങ്കിലും കഴിച്ച് വിശപ്പടക്കിയാൽ കൊള്ളാമെന്നുണ്ട്, സന്യാസി താടിയൊഴിഞ്ഞു പറഞ്ഞു. അതിനെന്താ മഹർഷേ, അങ്ങേക്ക് ഞങ്ങളെ തിന്ന് വിശപ്പടക്കാമല്ലോ. ഞങ്ങൾക്കത് സന്തോഷമാവും, അങ്ങയുടെ വിശപ്പും മാറും. കപട വിനയത്തോടെ അവർ പറഞ്ഞു, നിങ്ങളെപ്പോലെ നല്ലവരായ കിഴങ്ങുകളെ ഞാൻ അധികം കണ്ടിട്ടില്ല. നിങ്ങളുടെ ആത്മത്യാഗ വ്യഗ്രത എന്നെ സംതൃപ്തനാക്കി. പക്ഷേ നിങ്ങളുടെ ദേഹം മുഴുവനും ചെളിയാണല്ലോ. അടുത്ത പുഴവരെ പോയി നന്നായൊന്ന് കുളിച്ചു വരൂ, എന്നിട്ട് ഞാൻ നിങ്ങളെ ഭക്ഷിക്കാം. സന്യാസി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ദിവ്യജ്ഞാനം കൊണ്ട് ചെടികൾക്ക് ചലനശേഷി ലഭിച്ചു. ഇഞ്ചിയും കച്ചോലവും തോളിൽ കൈയിട്ട് പുഴവക്കത്തെ കൂടി. അവർ പുഴയിലിറങ്ങി

0: നന്നായി മുങ്ങിക്കുളിച്ചു. മുങ്ങി നിവർന്നപ്പോൾ പുഴവക്കത്തെ മരത്തിൽ നിന്ന് ആരോ തങ്ങളുടെ പേര് വിളിക്കുന്നതായി അവർക്ക് തോന്നി. അത് ആരാണെന്നറിയാനുള്ള ആകാംക്ഷ അവർക്കുണ്ടായി. അവർ വേഗം മരത്തിൽ പൊത്തിപ്പിടിച്ചു കയറി. അപ്പോഴും ആ വിളി ആവർത്തിച്ചു. അവർ നാലുപാടും പരതിയെങ്കിലും ആരെയും കാണാനായില്ല. അപ്പോഴാണ് മരക്കൊമ്പുകൾക്കിടയ്ക്ക് എന്തോ തിളങ്ങുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവർ ഇലപ്പടർപ്പുകൾ മാറ്റി നോക്കിയപ്പോൾ അവിടെ കണ്ടത് രണ്ട് കണ്ണുകളാണ്, ഒരു മനുഷ്യൻ്റെ രണ്ട് കണ്ണുകൾ. ഇതെങ്ങനെ മരക്കൊമ്പത്ത് വന്നു എന്ന് ചിന്തിച്ച് അവർ അതിശയിച്ചു. തങ്ങളുടെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ വന്ന സന്യാസിയുടെ കണ്ണുകൾ തന്നെയാണ് അതെന്ന് അവർ വൈകാതെ തിരിച്ചറിഞ്ഞു. അവർ ആ കണ്ണുകളിലേക്ക് തന്നെ തുറച്ചു നോക്കി നിൽക്കെ അവ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അടുത്ത നിമിഷം കണ്ണുകൾ സംസാരിക്കാനും തുടങ്ങി. ദുഷ്ടന്മാരെ, നിങ്ങൾ കൊടും പാതകമാണ് ഇതുവരെ ചെയ്തത്. എത്ര എത്ര വഴിയാത്രക്കാരെ നിങ്ങൾ എരിവ് കൊണ്ട് കരയിച്ചു. അവരുടെ തോരാത്ത കണ്ണുനീരാണ് ഇത്. അതിൽ മുങ്ങി നിലകിട്ടാതെ നിങ്ങളും ചാകാൻ പോകുന്നു. ആ കണ്ണുകളിൽ നിന്ന് ചുടുകണ്ണീർ പുഴ പോലെ ഒഴുകാൻ തുടങ്ങി. ആ കുത്തൊഴുക്കിൽ ഇഞ്ചിയും കച്ചോലവും മുങ്ങിപ്പൊങ്ങി. തങ്ങളുടെ ഭാവി ഇരുളടഞ്ഞതാണെന്ന് മനസ്സിലാക്കിയ കച്ചോലം പെട്ടെന്ന് തന്നെ മരത്തിൽ നിന്നും ഒരു കൊമ്പടിച്ച് അതിൻ്റെ തുമ്പ് കൊണ്ട് ഇടത്തെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. എന്നിട്ട് വിജയി പോലെ പൊട്ടിച്ചിരിച്ചു. അതേസമയം കണ്ണുകളുടെ സംസാരം കേട്ട് ഇഞ്ചി ആകെ പശ്ചാത്താപ വിവശനായി കഴിഞ്ഞിരുന്നു. വലത്തെ കണ്ണുകൂടി കുത്തിപ്പൊട്ടിക്കാനുള്ള കച്ചോലത്തിൻ്റെ നിർദ്ദേശം നടപ്പാക്കാൻ എന്തുകൊണ്ടോ ഇഞ്ചിക്ക് മനസ്സ് വന്നില്ല. ആ കണ്ണിലേക്ക് നോക്കി ഇടറുന്ന തൊണ്ടയോടെ ഇഞ്ചി പറഞ്ഞു, എൻ്റെ തെറ്റെല്ലാം പൊറുക്കണേ. ഇനി മേലിൽ ഞാൻ ആരെയും ദ്രോഹിക്കില്ല, ഇത് സത്യം. ഇഞ്ചി അത് പറഞ്ഞു തീർന്നതും കണ്ണീർ പുഴയാകെ വറ്റി വരണ്ടു. ആ കണ്ണുകൾക്ക് പകരം സാക്ഷാൽ സന്യാസി പ്രത്യക്ഷപ്പെട്ടു. സന്യാസിയുടെ കണ്ണുകൾ ചുവന്നു തുടുത്തിരുന്നു. കച്ചോലത്തിന് നേരെ ദഹിപ്പിക്കുന്ന നോട്ടമെറിഞ്ഞ് സന്യാസി ഇങ്ങനെ ശപിച്ചു, ദുഷ്ട, നീ എൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. അതുകൊണ്ടൊന്നും നീ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇനി ഒരിക്കലും നിനക്ക് മണ്ണിൽ നിവർന്നു നിൽക്കാനാവാതെ പോകട്ടെ. മനുഷ്യരെല്ലാം ഇനി നിന്നെ അവജ്ഞയോടെയേ കാണൂ. അവർക്ക് ദഹനക്കേട് വരുമ്പോൾ ഇഷ്ടമില്ലാതെ കുടിക്കുന്ന മരുന്ന് മാത്രമായി നീ മാറും. കച്ചോലത്തെ ശപിച്ച ശേഷം സന്യാസി ഇഞ്ചിയുടെ നേരെ തിരിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു, നീ തെറ്റു ചെയ്തെങ്കിലും അവയെ ചൊല്ലി പശ്ചാത്തപിച്ചില്ലേ? നിന്റെ പശ്ചാത്താപം പ്രായശ്ചിത്തമായി ഞാൻ സ്വീകരിക്കുന്നു. നിനക്ക് മാനത്തേക്ക് കൈകൾ നീട്ടി വളരാനാവും. മനുഷ്യർ നിന്നെ ഏറെ ഇഷ്ടപ്പെടും. അവരുടെ ഭക്ഷണത്തെ സ്വാദുള്ളതാക്കുന്ന ഘടകമായി നീ അറിയപ്പെടും. മനുഷ്യർക്കുണ്ടാവുന്ന ഒട്ടേറെ അസുഖങ്ങൾ സുഖപ്പെടുത്താൻ നിനക്ക് കഴിയും. നിനക്ക് നല്ലതേ വരൂ. ഇഞ്ചിയെ അനുഗ്രഹിച്ച ശേഷം സന്യാസി അപ്രത്യക്ഷനായി. ആ നിമിഷം തന്നെ മഹാജ്ഞാനിയായ സന്യാസിയുടെ ശാപവും അനുഗ്രഹവും അച്ചട്ടം ഫലിച്ചു. കച്ചോലം നിലം പറ്റി ഇഞ്ചി നിവർന്നു നിന്നു.
1: ഇത് നാടോടി കഥകളുടെ നേരം.

0: റേഡിയോ ആറ്റ് സ്കൂൾ
1: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.

0: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
1: നാടകനേരം.

0: അസുരഗോത്രം നാടകം അവസാന ഭാഗം. രചന കൃഷ്ണകുമാർ, സഹസംവിധാനം ശബ്ദമിശ്രണം അശ്വിനി കവണിശ്ശേരി, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ഈ നാടകത്തിൽ അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: മിലൻ ഷാ ഖെഡുൽക്കജൻ, നാദം മുരളി ഭീമസേനൻ, ഇ കെ അനിൽകുമാർ ശിവപുരം അർജുനൻ, രാമചന്ദ്രൻ അയ്യല്ലൂർ യുധിഷ്ഠിരൻ, രതീഷ് പി പി തില്ലങ്കേരി നകുലൻ, വിനോദ് മാസ്റ്റർ ശിവപുരം സഹദേവൻ, കെ ടി സനൽകുമാർ ശിവപുരം കർണൻ, ഷാജി മാലൂർ ദുര്യോധനൻ, സിനി രാമദാസ് ശകുനി, ചന്ദ്രഭാനു തില്ലങ്കേരി ഭീഷ്മാചാര്യർ, കൃഷ്ണൻ കാഞ്ഞിലേരി ദ്രോണാചാര്യർ, കൃഷ്ണൻ നമ്പ്യാർ കൊതേരി ഹിഡുംബൻ, ഗോപി ചാലിൽ കാഞ്ഞിലേരി ജഡാസുരൻ, സുനിൽ കണ്ണൂർ അലായുധൻ, ശ്രീഹരി രാമദാസ് ഇരാവൻ, ചിന്നമ്മോ ശിവദാസ് ഗാന്ധാരി, ഉഷാപ്രതി വിളമന കുന്തി, നിഷ എം നമ്പ്യാർ ഹിഡുംബി, കാവ്യ ദ്രൗപദി, കുമാരി പാർവതി പ്രജേഷ് ബാലഘടോൽക്കജൻ. അസുരഗോത്രം അവസാന ഭാഗം. മഹാഭാരതത്തിലെ ഉജ്ജ്വല കഥാപാത്രമായ ഘടോൽക്കജന്റെ കഥയാണ് അസുരഗോത്രത്തിന്റെ ഇതിവൃത്തം. അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട് കാട്ടിലെത്തിയ കുന്തിദേവിയെയും മക്കളെയും ഹിഡുംബാസുരൻ ആക്രമിച്ചപ്പോൾ ഭീമസേനൻ അയാളെ വധിക്കുകയും സോദരിയായ ഹിഡുംബിയെ വേൾക്കുകയും ചെയ്തു. ഹിഡുംബിയിൽ ഭീമസേനന് ജനിച്ച മകനാണ് ഘടോൽക്കജൻ. വിദുരന്റെ നിർദ്ദേശപ്രകാരം കാട്ടിൽ നിന്ന് താവളങ്ങൾ മാറിക്കൊണ്ടേയിരുന്ന കുന്തിദേവിയും സംഘവും ഹിഡുംബവനത്തിൽ ഗർഭിണിയായ ഹിഡുംബിയെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ചൂതുകളിയുടെ വ്യവസ്ഥയനുസരിച്ച് പരാജിതരായ പാണ്ഡവർ വനവാസത്തിനെത്തിയപ്പോൾ ഘോരവനത്തിലെ കഷ്ടപ്പാടുകൾക്ക് ഘടോൽക്കജനും സംഘവും സഹായവുമായെത്തി. എന്നാൽ ഘടോൽക്കജന്റെ സാമീപ്യവും സഹായവും ദ്രൗപദിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഒരു കാട്ടുജാതിക്കാരൻ്റെ സൗഹൃദം മാറ്റി നിർത്തണമെന്ന് അവൾ ആവശ്യപ്പെട്ടു. പിറവി ദോഷം പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടു ഘടോൽക്കജനെ. ഹസ്തിനാപുരത്ത് മഹാഭാരത യുദ്ധം ആസന്നമായപ്പോൾ സഹായവുമായി ഭീമസേനൻ ഹിഡുംബവനത്തിലെത്തുകയാണ്. വർഷങ്ങൾക്ക് ശേഷം എത്തിയ ഭീമസേനനെ ഹിഡുംബിയും ഘടോൽക്കജനും കുറ്റപ്പെടുത്തിയെങ്കിലും അച്ഛന് തുണയാവാൻ കുരുക്ഷേത്രഭൂമിയിലേക്ക് പോവാൻ ഘടോൽക്കജൻ തീരുമാനിക്കുന്നു. നാടകം തുടർന്ന് കേൾക്കുക.
1: ജ്യേഷ്ഠത്തി,
2: ആ കുന്തിയോ ഇങ്ങ് അടുത്ത് വരൂ.
1: ജ്യേഷ്ഠത്തി, ഞാൻ അരികിലുണ്ട്.
2: സന്തോഷായി, നീ വന്നല്ലോ.
1: മക്കളുടെ കലഹത്തിൽ നമ്മൾ പക്ഷം പിടിക്കാറില്ലല്ലോ.
2: ഉണ്ട്, കലഹത്തിൽ ഞാൻ പക്ഷം പിടിക്കാറുണ്ട് എന്നാണ് ദുര്യോധനൻ പറയാറ്. നിന്റെ മക്കളുടെ പക്ഷത്താണ് ഞാനെന്നാണ് അവൻ പറയാറ്. അതാണ് അവൻ്റെ പരാതിയും പരിഭവവും.
1: നമ്മുടെ മക്കൾ അവസാന തീർപ്പിനല്ലേ കുരുക്ഷേത്രം ഒരുങ്ങുന്നത്?
2: നമ്മുടെ മക്കൾ അവർ വലുതായില്ലേ? എല്ലാം സ്വയം തീരുമാനിക്കാനുള്ള പക്വതയുമായില്ലേ? അനിയത്തി, എൻ്റെ മകൻ പറഞ്ഞതറിയോ? ഞാൻ കണ്ണുകെട്ടിയത് കൊണ്ടാണത്രേ അവൻ നിഷേധിയായത്.
1: മക്കളെ നേർവഴിക്ക് നയിക്കേണ്ടത് അമ്മമാർ തന്നെ.
2: കുന്തി, മക്കളെ നിഷേധികളാക്കിയ ഒരമ്മയാണ് ഗാന്ധാരി, അല്ലേ? ആളുകൾ അങ്ങനെയല്ലേ പറയുന്നത്?
1: ആളുകൾ എന്തും പറയട്ടെ, വിധി പോലെയേ വരൂ.
2: പരസ്പരം കൊല്ലാൻ ആയുധമെടുക്കുന്നവരുടെ അമ്മമാരാണ് നമ്മൾ. സങ്കടങ്ങൾ നമുക്ക് മാത്രം. കുരുക്ഷേത്രത്തിൽ ആരവശേഷിക്കും? ആര് ജയിക്കും?
1: ജയിക്കുന്നതും മരിക്കുന്നതും മക്കൾ, നമ്മുടെ മക്കൾ.

0: രാജമാതാക്കൾ രണ്ടുപേരുമുണ്ടല്ലോ, നന്നായി.
1: പ്രണാമം പിതാവേ.
2: ഭീഷ്മാചാര്യനോ? ആചാര്യ, പ്രണാമം.
0: അതെ, ഭീഷ്മർ തന്നെ.
2: സൗഭാഗ്യവതി ഭവ. പതിവ് അനുഗ്രഹ വചനം കേട്ടില്ലല്ലോ പിതാവേ.
0: അസത്യമാണെന്ന് ഉറപ്പുള്ള അനുഗ്രഹ വചനം
1: പിതാവേ.
0: കുരുക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു. യുദ്ധാരംഭത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇരുപക്ഷത്തുമായി ഏറ്റുമുട്ടുന്നത് നിങ്ങളുടെ മക്കൾ. ആരു ജയിച്ചാലും നിങ്ങൾ സൗഭാഗ്യവതികളാവുന്നത് എങ്ങനെ?
2: മരിക്കേണ്ടത് എന്റെ മക്കൾ എന്നല്ലേ എല്ലാവരും പറയുന്നത്.
1: സഹോദരങ്ങളെ കൊല്ലുന്ന മക്കൾ ഉണ്ടാകുന്നതും സൗഭാഗ്യമല്ലല്ലോ ജ്യേഷ്ഠത്തി.
2: പിതാവേ, എന്താണ് ഈ കുരുകുലത്തിൽ സംഭവിക്കുന്നത്? 3 തലമുറകളായി ഈ രാജകുലത്തിന്റെ തായ്വേരല്ലേ അങ്ങ്?
0: 3 തലമുറ. പിതാവ് ശന്തനുവിന്റെ മകൻ വിചിത്രവീര്യന് സമ്മാനിച്ച കന്യകമാർ, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മാതാക്കളായ അംബികയും അംബാലികയും, സത്യവതി അമ്മയോടൊപ്പം വനവാസത്തിന് പോകുമ്പോൾ അനുഗമിക്കാൻ ഇറങ്ങിയതായിരുന്നു വ്യാസഭഗവാന്റെ നിർദ്ദേശം. രാജകുലത്തിൻ്റെ തായ്വേരായി കഴിയുക, കുലനാശത്തിന് സാക്ഷിയാകേണ്ടി വരിക, കഷ്ടം.
1: കുലനാശം അത് സംഭവിക്കുമോ പിതാവേ?
0: സർവനാശം. സ്വാർത്ഥതയുടെ കുടിപ്പകയിൽ നിന്ന് സർവനാശത്തിൻ്റെ മഹായുദ്ധം, അവശേഷിക്കുന്നവരിൽ നിന്ന് ആരംഭിക്കണം ഒരു പുതിയ യുഗം.
2: പിതാവേ, പുത്രരും പൗത്രരുമായി പടർന്ന് പന്തലിച്ച കുടുംബം, ഞങ്ങൾക്കും വാനപ്രസ്ഥത്തിന് സമയമായില്ലേ?
0: സത്യവതി അമ്മയ്ക്ക് കൊടുത്ത വാക്ക്, അതുകൊണ്ട് മാത്രമാണ് ഈ വൃദ്ധ വയോധികൻ എല്ലാം കണ്ടും കേട്ടും കഴിയുന്നത്. വാനപ്രസ്ഥത്തിന്റെ കാലമേറെ വൈകിയും ഗാർഹസ്ഥ്യത്തിൽ തുടരുന്നത്.
1: പിതാവേ, ഞങ്ങൾക്ക് ആശ്വാസമാകേണ്ടുന്ന വാക്കുകൾക്ക് പകരം അങ്ങും ഇങ്ങനെയാണോ പറയുന്നത്?
0: ആ, ഏതായാലും നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞത് ആശ്വാസമാണ്. കുന്ദേ, ഇനിയുള്ള നാൾ ജ്യേഷ്ഠത്തിയോടൊപ്പം കഴിയുക, പരസ്പരം ആശ്വാസമാവുക. മക്കൾ ശത്രുക്കളായി പൊരുതട്ടെ, ഇവിടെ അമ്മമാർ ദുഃഖം പങ്കിടട്ടെ.
2: പിതാവേ,
0: കുരുക്ഷേത്രത്തിൽ നാളെ ശംഖനാദം മുഴങ്ങും. ഗാന്ധാരി, നിന്റെ മകന്റെ പടയുടെ സർവസൈന്യാധിപനാ ഞാൻ. പ്രായമേറെ ആയെങ്കിലും യുദ്ധവീര്യം ക്ഷയിച്ചിട്ടില്ല
1: എന്റെ മക്കളെ അങ്ങ്.
0: കുന്തിയെ, കരയരുത്. ക്ഷത്രിയ സ്ത്രീകൾ ആൺകുട്ടികളെ പ്രസവിക്കുന്നത് വേദാധ്യയനത്തിനല്ല, ക്ഷാത്ര തേജസ് പ്രതിബിംബിക്കേണ്ടത് താളിയോലയിലുമല്ല, രണഭൂമിയിലാ. വീരപ്രസൂനുക്കളാണ് നിങ്ങൾ. പടനിലത്തേക്ക് പുറപ്പെട്ടാൽ തിരിച്ചുവരവ് പറയാനാവില്ല. ഭീഷ്മ പിതാമഹന്റെ അവസാന യുദ്ധമാണിത്. യുദ്ധാനന്തരം കഥാവശേഷനാകും ഭീഷ്മർ. നിങ്ങൾ അതിജീവിക്കും. ദുരന്ത വാർത്തകൾ കേൾക്കാൻ മനസ്സൊരുക്കുക.

0: കുരുക്ഷേത്രം. പോർവിളികൾക്കായി ശങ്കുലി മുഴങ്ങിയിട്ട് ഇന്നേക്ക് 8 ദിവസം. കൗരവപ്പടയുടെ സർവാധിപൻ ഭീഷ്മ പിതാമഹ ആർക്കാണ് യുദ്ധത്തിൽ മേൽക്കൈ?
1: മഹാഭാരത യുദ്ധത്തിൻ്റെ ആദ്യ നാളുകൾ. 8 നാളുകൾ മാത്രം കഴിയുമ്പോൾ ജയസാധ്യത പ്രവചിക്കാനാവില്ല സുയോധന.
2: നാളിതുവരെ നേട്ടം നമുക്കാ, സംശയമില്ല.
3: ശേതവധത്തോടെ തുടങ്ങിയ നമ്മുടെ ജൈത്രയാത്ര നിരാവാന്റെ വധത്തിൽ എത്തി നിൽക്കുകയാണ്. മേൽക്കൈ നമുക്ക് തന്നെ.
4: കലിംഗരാജനുൾപ്പെടെ നമുക്കും ഉണ്ടായി നഷ്ടം.
0: ഉണ്ടായി. ഇന്ന് മാത്രം 8 സഹോദരന്മാരെയാ ആ അടിച്ചു കൊന്നത്.
2: ഇരാവന്റെ മരണം പാണ്ഡവ പടയോ ഒന്ന് ഉലച്ചിരിക്കുക. അർജുനപുത്രൻ ഇനി അഭിമന്യു.
4: ഭീമപുത്രൻ കടാൽക്കജന നമ്മുടെ പക്ഷത്ത് ഏറെ നാശം വിതക്കുന്നത്.
0: നാശം വിതക്കുന്നവരെ നശിപ്പിക്കാത്തതെന്ത്?
1: സുയോധന, അതത്ര എളുപ്പമല്ല.
3: എന്തുകൊണ്ട്? നമ്മേക്കാൾ എന്ത് സന്നാഹമാണ് അവർക്കുള്ളത്?
4: ധർമ്മപക്ഷം എന്ന സന്നാഹം ന്യായത്തിന്റെ തൂക്കം.
2: ധർമ്മപക്ഷം ന്യായപക്ഷം കേട്ട് കേട്ട് മടുത്തു.
1: ന്യായധർമ്മങ്ങൾ കേൾക്കുമ്പോൾ മടുക്കുന്നത് ആപത്തടുത്തതുകൊണ്ടാണ്. സുയോധന, 8 നാൾ കൊണ്ട് 24 സഹോദരങ്ങളാണ് മരിച്ചത്. സമാധാനത്തിന്റെ വഴിയെക്കുറിച്ച് ഇനിയെങ്കിലും ചിന്തിച്ചുകൂടെ?
0: പിതാമഹ, ഇനിയും അങ്ങനെ പറയരുത്. സമാധാനത്തിന്റെ വഴികൾ സ്വീകരിക്കാമായിരുന്നു നേരത്തെ തന്നെ, പക്ഷെ ഭീരുത്വം സ്വയം ഭരിക്കണം. അർദ്ധരാജ്യം 5 ഗ്രാമങ്ങളായും 1 ഗ്രാമമായും ഒടുവിലൊരു ഭവനമായും ചുരുങ്ങിയപ്പോൾ സമാധാനത്തിന്റെ വഴി സുയോധനന്റെ വിജയമാകുമായിരുന്നു. അന്യായമായി ഒരു തുണ്ട് ഭൂമി പോലും കൈവിടില്ല. അതിന് യുദ്ധമാണെങ്കിലും വീരസ്വർഗമാണെങ്കിലും സുയോധനന് സ്വീകാര്യം തന്നെയായിരുന്നു. കാരണം ക്ഷത്രിയനാണ് ഞാൻ.
4: ക്ഷത്രിയന് ചേർന്നതാണോ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ക്ഷത്രിയധർമ്മം പാലിക്കുന്നുണ്ടോ നീ? അർഹമായ അർദ്ധരാജ്യം കൊടുക്കാതെ യുദ്ധം അനിവാര്യമാക്കിയില്ലേ നീ?
0: അർദ്ധരാജ്യം അർഹമാകുന്നത് എങ്ങനെ? മഹാരാജാവിന്റെ മുത്ത മകനാണ് ഞാൻ. അനുജന്റെ മക്കളാണോ പിൻഗാമിയാവുക? പ്രായം കൊണ്ട് ഞാൻ ഇളയവനാണെങ്കിൽ നമ്മുടെ പൂർവികനായ അയാദിയുടെ 3ാമത്തെ മകൻ പുരൂരവസല്ലേ രാജാവായത്?
2: മരുമകനെ തർക്കിക്കേണ്ട സമയമല്ലിത്. നാളത്തെ യുദ്ധം അതാണ് ആലോചിക്കേണ്ടത്.
0: കുരുപക്ഷത്തെ 2 മഹാരഥന്മാർ ഭീഷ്മരും ദ്രോണരും ശത്രുപക്ഷം ജയിക്കണമെന്ന് കരുതി യുദ്ധത്തിനിറങ്ങിയാൽ പിന്നെ എന്താലോചനയാണ് അമ്മാവ?
1: സുയോധന, സൈന്യാധിപത്യമേൽക്കുമ്പോൾ നാം പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ? കൗരവസാരഥിയാണ് ഞാൻ, അത് അമ്മയ്ക്ക് കൊടുത്ത വാക്ക്. അന്ധനായ നിന്റെ പിതാവിനൊപ്പം നിൽക്കുമെന്ന വാക്ക്. ദിവസവും 10,000 പാണ്ഡവപ്പടയെ കൊല്ലും, പക്ഷേ മനസ്സ് പാണ്ഡവർക്കൊപ്പം തന്നെയാ.
4: നന്മയും ഗുരുത്വവും തികഞ്ഞവനാ യുധിഷ്ഠിരൻ. നീ പറഞ്ഞില്ലേ അർഹതയെക്കുറിച്ച്? ശരിയാണ്, സങ്കീർണമാണ് നിന്റെ കുലത്തിന്റെ നീതി. പിൻഗാമിയല്ലാത്തവരും അനർഹരും ഭരിച്ച ആ രാജപരമ്പരയിൽ ഒരു യോഗ്യൻ അധികാരത്തിലെത്തും. യുധിഷ്ഠിരൻ,
2: നിർത്ത്. ആചാര്യ, നിർത്ത്. ആ പാണ്ഡു പിടിച്ചവന്റെ മക്കൾ പിതാവ് ആരാണെന്നറിയാത്ത മക്കൾ. ഒരു പെണ്ണിനെ 5 ആളുകൾ പങ്കിട്ടെടുക്കുന്ന പാണ്ഡവർ യോഗ്യർ.
3: സുഹൃത്തെ സുയോധന, യുദ്ധഗതി എന്തായാലും ചരിത്രം ഈ വൈരുദ്ധ്യം ചർച്ച ചെയ്യും. ശത്രുജയം ആഗ്രഹിക്കുന്നവരെ കൂട്ടി യുദ്ധം ചെയ്ത വിഡ്ഢിയാണെന്ന് മുദ്രകുത്തു.
0: അംഗരാജ, വിഡ്ഢിയല്ല സുയോധനൻ. മനസ്സ് തകർക്കുന്ന വാക്കുകളും പ്രവൃത്തികളും ഏറെ കേട്ടും അനുഭവിച്ചും തന്നെയാ ഇവിടം വരെ എത്തിയത്. അടർക്കളത്തിൽ ശത്രു സൈന്യത്തിനെതിരെ ആഞ്ഞടിക്കാൻ അതൊന്നും തടസ്സവുമല്ല.
1: സുയോധന, ആചാര്യന്മാരുടെ പ്രവൃത്തിയിൽ സംശയിക്കരുത്. ആത്യന്തിക വിജയത്തിന് നീ ഒരുങ്ങിക്കൊള്ളുക. പ്രതിജ്ഞാപാലനത്തിൽ നിന്ന് പിറകോട്ടില്ല പിതാമഹൻ. 10,000 പാണ്ഡവപ്പടയെ കൊന്നുതരാം. ബാക്കിയൊക്കെ ആചാര്യനൊപ്പം ചേർന്ന് നീ ചെയ്യുക.
3: ആചാര്യ, ഒരുപക്ഷത്തേക്ക് ഒരു കൂട്ടം രാക്ഷസപ്പട എത്തിയിട്ടുണ്ട്.
0: ആരൊക്കെയാണത്?
3: അലംഭൂഷൺ, വനവാസകാലത്ത് പാണ്ഡവർക്കൊന്ന ജടാസുരന്റെ മകൻ. ശക്തനാണ്, പ്രതികാരദാഹിയുമാണ്.
0: അഭിമന്യു, ഘടോൽക്കജ്, ഇരാവാനൊപ്പം കാലപുരിക്ക് അയക്കേണ്ടവരാണ് ഇവരും. കുരുപക്ഷ ജയം അനായാസമാക്കാൻ ആ പാണ്ഡവപുത്രരെ കൊല്ലണം.
2: അതിന് മറ്റൊരു അതിഥി കൂടി നമ്മുടെ പക്ഷത്തേക്ക് വന്നു മരുമകനെ.
3: ആരാണ്?
2: ഭീമവധ ശബ്ദവുമായി അലായുധൻ, ഹിടുംബൻ മകൻ കിർമീരൻ.
1: സുയോധന, അമ്മയുടെ അനുഗ്രഹം വാങ്ങിയില്ലേ നീ?
0: യഥോ ധർമ്മ തഥോ ജയ, പതിവ് അനുഗ്രഹ വാക്കുകൾ. അനാഥരാകുന്ന വിധവകളുടെയും അമ്മമാരുടെയും പ്രതീകമാണ് എന്റെ അമ്മ. സ്വന്തം മകനെ അകന്നിറഞ്ഞ് അനുഗ്രഹിക്കാൻ പോലും അവർക്കാകുന്നില്ല. പക്ഷെ അമ്മേ, വീഴ്ചകൾ എത്രയുണ്ടായാലും പടമുഖത്തേക്ക് ഇറങ്ങും മുമ്പേ അനുഗ്രഹത്തിനായി വരും സുയോധനൻ തീർച്ചയായും.

0: ധർമ്മപക്ഷം ഒരലങ്കാരം മാത്രമായിരുന്നില്ല, അഹങ്കാരം കൂടിയായിരുന്നു. കഴിഞ്ഞ 11 ദിവസവും.
1: പക്ഷേ ഇന്ന് ഇന്ന് ഇന്നെന്താ?
0: ജയദ്രഥവധത്തോടെ അത് അവസാനിച്ചു. സൂര്യാസ്തമനം കണ്ട് കൈനിലകളിലേക്ക് മടങ്ങാനിരുന്ന പടയാളികൾ.
2: അപ്പോഴല്ലേ
3: കൃഷ്ണന്റെ മായ സൂര്യബിംബം മറക്കി സന്ധ്യയാണെന്ന് തോന്നിച്ചത് ജയദ്രഥനെ പുറത്തു ചാടിക്കാൻ തന്നെയാണ്. അതിന് ജ്യേഷ്ഠൻ എന്താണിത്ര?
0: അത് അനീതിയല്ലേ അർജുന?
4: അതെ, വനവാസകാലത്ത് പാഞ്ചാലിയെ ബലമായി പിടിച്ച് രഥത്തിലേറ്റിക്കൊണ്ടുപോയതും അനീതിയാണ്. അന്ന് തീർക്കുമായിരുന്നു ഏക സഹോദരി ദുശ്ശളയുടെ സങ്കടം എന്ന് പറഞ്ഞ് അങ്ങ് വിലക്കിയില്ലായിരുന്നുവെങ്കിൽ.
3: കേശവന്റെ നിശ്ചയങ്ങളിൽ സംശയിക്കാൻ മാത്രമായിട്ടില്ല നമ്മൾ.
0: കേശവന്റെ നിശ്ചയമല്ല, നിന്റേത്. അഭിമന്യകുമാരനെ വധിച്ചത് ഭരതൻ, ദുശാസന പുത്രൻ. നിന്റെ ശബ്ദം ജയദ്രഥനെ വധിക്കാൻ.
4: അഭിമന്യകുമാരന്റെ വധത്തിന് സാഹചര്യം ഒരുക്കിയതും ജയദ്രഥനല്ലേ?
3: ജയദ്രഥനല്ല, സാഹചര്യം ഒരുക്കിയത് നമ്മുടെ ജ്യേഷ്ഠൻ തന്നെയാ, ധർമ്മപുത്ര.
4: അർജുന,
3: ചക്രവ്യൂഹം ഭേദിക്കാനല്ലാതെ പ്രത്യാഗമനം അറിയില്ലെന്ന് അഭിമന്യു പറഞ്ഞപ്പോ ഞങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയില്ലേ അങ്ങ്? അങ്ങയുടെ വാക്ക് വിശ്വസിച്ചല്ലേ എന്റെ മകൻ മഹാരഥന്മാർ തീർത്ത പത്മവ്യൂഹത്തിൽ അകപ്പെട്ടത്?
0: അർജുന,
3: പറയിപ്പിക്കരുതൊന്നും പറയിപ്പിക്കരുത്.
4: ജ്യേഷ്ഠ, ഇങ്ങനെയൊന്നുമല്ല അങ്ങ് പറയേണ്ടത്. ആത്യന്തിക വിജയത്തിനായി അഹോരാത്രം പണിപ്പെടുകയാണ് ഞങ്ങളെല്ലാവരും. കൊന്നുവീഴ്ത്തിയ ശത്രുസേനയെ കാട്ടി അഭിനന്ദിച്ചില്ലെങ്കിലും ആക്ഷേപിക്കരുത്.
0: ഭീമ, ഞാൻ അതൊന്നും കാണാതിരിക്കുന്നില്ല. പക്ഷേ കൃത്രിമമായി ഉണ്ടാക്കിയ ഇരുളിന്റെ മറവിൽ അസ്ത്രമയക്കുകയെന്നത് ഭീരുത്വമല്ലേ?
4: പിതാമഹനോടും ആചാര്യനോടും നിങ്ങളെ ഞാൻ എങ്ങനെയാ കൊല്ലേണ്ടതെന്ന് ചോദിച്ചതാണോ ധീരത? ദുര്യോധന പുത്രൻ ലക്ഷ്മണൻ ഉൾപ്പെടെ ആയിരങ്ങളെ കൊന്നു തള്ളുകയായിരുന്നു അഭിമന്യു.
3: 100 പകുതിയിലേറെ പേർ ചത്തുമലച്ചു. അവരെ മുഴുവൻ കൊന്നു തള്ളിയത് ഈ ഭീമസേനാ. യുദ്ധവിജയം നേടിത്തരുന്ന ഭാരതസിംഹാസനം അങ്ങേക്ക.
4: പാഞ്ചാലിയെ അപമാനിച്ച് ജയദ്രഥനെ കൊന്നതിൽ ധർമ്മനിഷേധം കാണുന്നു അങ്ങ്? പാഞ്ചാലി അപമാനിതയായ രാജ്യസഭയിൽ ആ നീചകൃത്യത്തെ നിശിതമായി എതിർത്ത കൗരവനല്ലേ വികർണൻ? ഇന്ന് അവനെയും വധിച്ചു ഞാൻ. അതും ധർമ്മനിഷേധമാണോ യുവരാജ?
0: നിർത്ത് കുറ്റപ്പെടുത്തലുകൾ. ഭീരുവാണ് നാം, അശക്തനാണ് ഭീമസേന. കുരുക്ഷേത്രം വിധിക്കുന്ന വിജയം പാണ്ഡവർക്കെങ്കിൽ രാജ്യം നിനക്ക്, യുവരാജൻ അർജുനൻ.
3: അതിനുവേണ്ടിയായിരുന്നു നാം ഇത്രയും കാലം കഷ്ടപ്പെട്ടത്?
4: അധികാരമോഹം ഞങ്ങൾക്കില്ല ജ്യേഷ്ഠ. രാജാവും യുവരാജാവും ഒക്കെ യുദ്ധവിജയത്തിന് ശേഷം. നാം ഇപ്പോൾ ആലോചിക്കേണ്ടത് മറ്റു ചിലതാ.
3: അതെന്താണ്?
4: ജയദ്രഥ വധത്തെ തുടർന്ന് ഹാലിളകിയിരിക്കും കൗരവപക്ഷത്തിന്. മാത്രമല്ല കുറെ നിശാചരരെയും ഇറക്കുന്നുണ്ടവർ, അലായുധനും അലംഭൂഷനും ഒക്കെ.
3: ആചാര്യ ദ്രോണരും അശ്വത്ഥാമാവും കൂടുതൽ കരുത്താർജിച്ചതുപോലെയാ. ശരശയ്യയിലാകും മുമ്പേ പിതാമഹൻ കാലപുരിക്കയച്ചത് 100,000 പാണ്ഡവ പടയാളികളെയാ.
4: പിതാമഹനു ശേഷം യുദ്ധത്തിനിറങ്ങിയ കർണനെയും ചെറുതായി കണ്ടുകൂടാ.
0: ഇരാവാനും അഭിമന്യുവും നഷ്ടമായത് ഈ സമയത്ത് നമുക്ക് ക്ഷീണമായി.
5: നഷ്ടമായതല്ലോ, നഷ്ടമാക്കിയതല്ലേ
4: ഗഡുൽഗജ?
5: കരുത്തരായിരുന്ന അനിയന്മാർ യുദ്ധവിന്യാസത്തിന്റെ വ്യവസ്ഥയറിയാതെ യോദ്ധാക്കളെ അയച്ചാൽ കരുത്തരായ അനിയന്മാർ ഇനിയും കുരുതിയാവും.
3: മകനെ, നീ പറയുന്നത്?
5: മഹാരഥന്മാർ 7 കാവൽ ഭേദിച്ച് അകത്ത് കയറാമെന്ന വാക്കുമുണ്ടായിരുന്നു. എന്നിട്ട് പാവം അഭിമന്യു.
4: മോനെ, കടോൽക്കജ, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ. ദ്രോണരും കർണനും നാളെ കൗരവപ്പടയെ നയിക്കുകയാ. നമ്മുടെ നീക്കങ്ങൾ എങ്ങനെയെന്ന് നിശ്ചയിക്കണം ഇപ്പോൾ.
5: കൊല്ലേണ്ടതെങ്ങനെയെന്ന് ചോദിച്ചില്ലേ കർണനോട്?
0: കുമാര, നിശാചരന്മാർ, നിന്റെയും ഭീമന്റെയും ശത്രുക്കൾ കൗരവപ്പടയുടെ ശക്തിയായി മാറിയിരിക്കുന്നു.
5: ക്ഷത്രിയപ്പടയുടെ കരുത്താവാൻ

0: നിശാചരർക്കാവും അല്ലേ യുവരാജ?
1: മോനെ,
0: പഴയത് ചിലത് ഓർത്തുപോയതാ.
1: പഴയതോ?
0: സുഖത്തിലും ദുഃഖത്തിലും വിവേചനമല്ലേ അലയച്ച. ഇരാവാനെ കൊന്ന അലംഭൂഷണെതിരെ വധശപഥമെടുത്തില്ല. ഇരാവാൻ നാഗനായതുകൊണ്ടോ?
2: മോനെ,
0: ഘടോൽക്കജൻ കൊല്ലും, ഇരാവാനെ കൊന്ന അലംഭൂഷണെ നാളെ ഞാൻ കൊല്ലും. അഭിമന്യുവിനെ കൊന്ന ഭരതനും നാളെ സൂര്യോദയം കാണില്ല.
1: ഘടോൽക്കജ, രാക്ഷസക്കൂട്ടം നാല് ദിക്കിൽ നിന്നും ആക്രമിച്ചാൽ പാണ്ഡവപ്പട പതറും. അതുണ്ടായിക്കൂടാ.
0: പിതാവേ, അതുണ്ടാവില്ല. ഘടോൽക്കജനാണ് പറയുന്നത്. അനുജന്മാരെ കൊന്നു കൊലവിളി നടത്തിയ കൗരവപ്പടയെ മുച്ചൂടും മുടിക്കും ഞാൻ.
3: നിനക്കതിന് കഴിയും കുമാര?
0: കഴിയും. യുവരാജാവിന്റെ കൽപ്പന വേണം. നാളെ പാണ്ഡവപ്പടയെ ഞാൻ നയിക്കും. പടവീടുകളിൽ നിന്ന് കണ്ടുകൊള്ളുക നിങ്ങൾ. പടനീക്കത്തിന്റെ ഒരു ഘട്ടത്തിലും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമായി വന്ന് തടയരുത് തന്നെ ആരും.
2: ഘടോൽക്കജ, അത് സാഹസമല്ലേ?
0: സാഹസമാണ്, സാധ്യമായ സാഹസം.
1: നീ എന്ത് തന്ത്രമാണ് ആലോചിക്കുന്നത്?
0: രാത്രിയുദ്ധം.
1: രാത്രിയുദ്ധമോ?
0: ഭാരതവർഷം കണ്ടെത്തിയ നിർഭഗുണയോഗ്യൻ യുധിഷ്ഠിരൻ രാജസിംഹാസനത്തിലേക്ക് ഒരു ചുവട് കൂടി നീങ്ങും. ഇതെന്റെ വാക്ക്. പിതാക്കളൊക്കെ കൈനിലകളിലേക്ക് മടങ്ങുക, ശാന്തരായി ഉറങ്ങുക. ഇരുള് കനക്കുമ്പോൾ രാത്രിയുദ്ധത്തിന്റെ കണക്ക് കൂട്ടലുകൾ നടത്തണം.

0: ഗരോൽ കജ, ഇവിടെ ഇവിടേക്ക് വരൂ.
1: ആരാണത്? കാണേണ്ടവർ ഇങ്ങോട്ട് വരിക.
0: ഞാനാണ്, ഞാനാ വിളിച്ചത്.
1: ഓ, അങ്ങായിരുന്നോ? പറഞ്ഞോളൂ, എന്താ കാര്യം?
0: കുമാര, ഞാൻ നിന്റെ പോരാട്ടം കണ്ടു നിൽക്കുകയായിരുന്നു. നീയും നിന്റെ കൂട്ടരും ചേർന്ന് പാണ്ഡവർക്ക് ജയം നേടിത്തരുക തന്നെ ചെയ്യും.
1: വിജയം വാക്കുകളിലൂടെയല്ല, വാളുകളിലൂടെയാണ് നേടേണ്ടത്. അതിനെന്നെ യുദ്ധം ചെയ്യാൻ അനുവദിക്ക്. മുഖസ്തുതികൾ അത് കഴിഞ്ഞാവാം. അങ്ങ് പോകൂ. ഒന്ന് തള്ളണാവറ്റകളെ.
0: നിൽക്ക്, നിന്നെ ഒരു കാര്യം അറിയിക്കാനാ വന്നത്.
1: അങ്ങ് എന്താ പറയുന്നത്? വേഗം പറഞ്ഞോളൂ.
0: കൃഷ്ണന്റെ നിർദ്ദേശമാണ്.
1: ഓഹോ, അപ്പൊ കാര്യം നിസാരമാകാൻ വഴിയില്ല. പറഞ്ഞോളൂ വേഗം.
0: നീ ഇങ്ങ് അടുത്തു വരൂ. ഒരു ഭാഗത്ത് നീ കൗരവ സൈന്യത്തെ കൊന്നൊടുക്കുമ്പോ മറുഭാഗത്ത് പാണ്ഡവപ്പടയെ മുടിക്കുകയാവൻ കർണൻ. അവരെ തടഞ്ഞേ പറ്റൂ.
1: അതിന് വില്ലാളിയായ അർജുനില്ലേ? തന്ത്രങ്ങൾ മെനയാൻ സാരഥിയായ കേശവനില്ലേ കൂടെ? കർണന് നേരെ തേര് നിൽക്കാൻ ആജ്ഞാപിക്കരുതോ അങ്ങേക്ക്?
0: നീ വേണം കർണനെ തടയാൻ. ഒന്നും കാണാതെ കൃഷ്ണൻ അങ്ങനെ പറയില്ല. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഈ ദിനം നീ അനശ്വരമാക്കുമെന്നും പറഞ്ഞു കൃഷ്ണൻ. ധർമ്മപക്ഷത്തിന്റെ ജയമുറപ്പിക്കാൻ കൗരവപ്പടയിൽ നാശം വിതച്ച് മുന്നേറണം എന്റെ ഭീമപുത്രൻ ഗഡോൽകജൻ.
1: അങ്ങ് ധൈര്യമായി പോയിക്കൊള്ളുക, ഞാൻ പുറപ്പെടുകയാണ്. തിരിച്ചു ചെന്ന് കൃഷ്ണനോട് പറയുക ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമെന്ന്.
0: വിജയിച്ചു വരിക, വേഗം പോകൂ.
1: ഇപ്പോൾ ഘടോൽഗജൻ അധകൃതനല്ല, കാട്ടാള സ്ത്രീയായ ഹിഡുംബിയുടെ മകനല്ല. ആര്യഗോത്രത്തിന്റെ അധികാര സ്ഥാനം ഉറപ്പിക്കാൻ അസുരഗോത്രത്തിൽ പിറന്നവൻ വേണം. ജയിച്ചാലും ജയിപ്പിച്ചാലും സിംഹാസനങ്ങൾക്കരികിൽ അവർക്ക് സ്ഥാനമില്ല. നഷ്ടങ്ങളെല്ലാം സ്വന്തം കുടുംബത്തിന്. കാലമെത്ര കഴിഞ്ഞാലും കഥ ഇങ്ങനെ തന്നെ. ഹേ അംഗരാജ, ഞാൻ വരികയാണ്. യുദ്ധമുഖത്തൊരിക്കലും നേർക്ക് നേർ വരാതിരിക്കട്ടെ എന്ന് ആശ്വസിപ്പിച്ച വല്യച്ച, ഞാൻ വരുന്നു. ഒരു ജയം ഒരു മരണം. കുരുക്ഷേത്രം എന്ന ചതുരംഗ പലകയിൽ ആരോ നീക്കുന്ന കരുക്കളല്ലേ നാം. വല്യച്ച, മാപ്പ്.

0: താഴ്ച ദുർബലരെ കൊന്നൊടുക്കുന്നതല്ല ധീരത, വീരന്മാരോടാവട്ടെ അങ്ങയുടെ പരാക്രമം. വാ, തടയാൻ പറ്റുമെങ്കിൽ തടയോ.
1: ജ്യേഷ്ഠ, എന്താണിവിടെ? പാണ്ഡവ പറ്റത്ത് നിന്ന് ആരാണ് മുന്നേറുന്നത്? അർജുനാണോ?
2: അല്ല, നിന്റെ മകൻ. കൗരവ പടയെ അവൻ ഇന്ന് തീർക്കും. അവനും അവന്റെ കാട്ടാളക്കൂട്ടവും കൗരവർക്ക് തെല്ലൊന്നുമല്ല നാശം വിതയ്ക്കുന്നത്. കണ്ടില്ലേ, ആകാശത്ത് കൂറ്റൻ കല്ലുകൾ മഴ പോലെ വർഷിക്കുകയാ. അവൻ അച്ഛനോളം കേമൻ.
3: കേട്ടില്ലേ, കാട്ടാളൻ. നമുക്ക് വേണ്ടി ഇനി യുദ്ധം ജയിച്ചു വന്നാലും അവനു നൽകുന്ന വിശേഷണം കാട്ടാളൻ അല്ലേ ജ്യേഷ്ഠ?
2: ഭീമ, ഞാൻ എന്താണ് നിന്നോട് പറയേണ്ടത്?
3: പറയാനൊന്നും ഉണ്ടാവില്ല. എനിക്കറിയാം, ഭാരതസിംഹാസനത്തിൽ അങ്ങിരിക്കുമ്പോഴും രാജസദസ്സിന്റെ ഏഴയലത്തേക്ക് പോലും അടുപ്പിക്കില്ല ഇവനെയും ഇവന്റെ അമ്മയെയും. കാരണം മാതൃഗോത്രമാണല്ലോ മുഖ്യം. അത് ശൂദ്രഗോത്രമല്ലേ, ഐത്തം കൽപ്പിക്കപ്പെട്ടവർ. പക്ഷേ ശൂദ്രയുടെ ശരീരവും ശൂദ്രന്റെ ശക്തിയും നമുക്ക് വേണം. ഇന്നും എന്നും അത് അങ്ങനെ തന്നെയായിരിക്കും അല്ലേ ഏട്ടാ?
1: ആരാണ് അവിടെ വീണത്?
4: മോനെ,
2: ഭീമ നിൽക്ക്, ഞാനും വരുന്നു.

0: പറഞ്ഞിരുന്നില്ലേ ഞാൻ നേർക്കുനേരെ വരരുതെന്ന്? പിന്നെന്തിനു വന്നു?
1: വരേണ്ടി വന്നു. നമ്മൾ എന്നും നയിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവർ. അടർക്കളത്തിൽ പരസ്പരം ശത്രുതയില്ലാത്തവരെ പോലും വെട്ടിക്കൊല്ലാൻ നിയോഗിക്കപ്പെട്ടവർ. പക്ഷേ ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. തോറ്റുപോയി.
0: ഇല്ലടാ, തോറ്റത് ഞാന്. പാണ്ഡവരുടെ ജയം ഉറപ്പിച്ചാണ് നീ മടങ്ങുന്നത്. എന്റെ ജീവിതാഭിലാഷം അർജുനവധം, അതിനായി മാറ്റിവെച്ച അസ്ത്രം വൈജയന്തി, അതാണ് നിന്റെ ദേഹം തുളച്ചത്. നീ വീഴുമ്പോഴും അർജുനൻ ജയിക്കുന്നു, ഞാൻ തോൽക്കുന്നു. വിളിക്കരുത് തന്നെ അങ്ങനെ. ഇന്നത്തെ ജയം നിന്റെ പതനം ആഘോഷിക്കുകയാണ് കൗരവപക്ഷം. പക്ഷേ കുരുക്ഷേത്രം എന്ന് സാക്ഷിയാവുന്നത് കർണന്റെ ജയത്തിനല്ല, പരാജയത്തിനാണ്. ധീരനായ ഗഡോൽക്കച്ചന്റെ രക്തസാക്ഷിത്വം അംഗരാജന്റെ പരാജയമാണ്, പതനമാണ്.
1: ഞാൻ ആ കൈകളിലൊന്ന് തൊട്ടോട്ടെ.
0: ഇത് നിന്റെ ജീവനെടുത്ത കൈകൾ. വേണ്ട, അശുദ്ധമാണിത്. വേണ്ട കടോൽഗജ, പൊരുതി വീഴ്ത്തിയ ശത്രുവിന്റെ മുന്നിൽ തലയുയർത്തി നിൽക്കുന്നവനാ യോദ്ധാവ്. പക്ഷേ നിന്റെ ഈ വീഴ്ച സഹിക്കാനാവുന്നില്ല. വടക്കളത്തിൽ നിന്നെ കാണാൻ അധികം ആരും വരാനിടയില്ല. അങ്ങ് പാണ്ഡവ ശിബിരത്തിൽ അർജുനൻ രക്ഷപ്പെട്ട യുദ്ധതന്ത്ര വിജയം ആഘോഷിക്കുകയാവും കൃഷ്ണനും സംഘവും. ചിലപ്പോ നിന്റെ അച്ഛൻ വന്നേക്കും. ഞാൻ പോകുന്നു.
1: അമ്മേ, അമ്മയുടെ മകൻ അച്ഛന് വേണ്ടി പൊരുതി. അച്ഛന് അനായാസ വിജയം ഉറപ്പിച്ച ഈ മകൻ വീണുപോയത് ആ ദിവ്യാസ്ത്രം ചെറുക്കാനായില്ല. അമ്മയ്ക്ക് കണ്ണീര് ബാക്കി. ഭാര്യ വിധവ, മകൻ അനാഥൻ, വീരസ്വർഗം എന്ന ഖ്യാതിയൊന്നും ഈ ദുഃഖമകറ്റില്ലെന്നറിയാം. അച്ഛാ, ഇന്ന് 14-ാം ദിവസം പാണ്ഡവജയം ഉറപ്പിക്കാമായിരുന്നു. പക്ഷേ വൈജയന്തി എന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചു. ആരുടെയൊക്കെയോ കണക്ക് കൂട്ടലുകൾ വിജയിച്ചു. ഇനി വിജയം നമുക്ക് തന്നെ. ശത്രുപക്ഷത്തിന്റെ ശക്തിയായ ദിവ്യാസ്ത്രം നിർവീര്യമായി.
2: കേട്ടില്ലേ, മരിക്കാൻ കിടക്കുമ്പോഴും മനസ്സിൽ പാണ്ഡവജയം മാത്രം. കൗരവപ്പടയെ നിർവീര്യമാക്കാൻ

0: സ്വന്തം ജീവൻ ബലി നൽകിയത് എന്റെ മകൻ. ഇതിൽ അവനെന്ത് നേട്ടം? എന്നിട്ടും
1: ക്ഷമിക്ക് ഭീമസേന, ക്ഷമിക്ക്. മഹാഭാരത ചരിത്രത്തിൽ മഹാരഥികൾക്കൊപ്പം ചേർത്ത് പറയുന്ന പേരാകും ഘടോത്കജന്റേത്. തീർച്ച
0: മോനെ,
2: വീരസ്വർഗത്തിന്റെ വീരസ്യം കേട്ട് വീണ്ടും പോരിനിറങ്ങണം വിവരദോഷികൾ.
0: മോനെ,
2: അധികാരിവർഗം പുകഴ്ത്തിപ്പാടുന്ന ആ രക്തസാക്ഷി കുടുംബങ്ങളുടെ അനാഥ ജീവിതം കഥയാവില്ല, നിങ്ങൾക്ക് പാഠമാവില്ല. നിങ്ങൾക്ക് പിതാവേ, ഈ ശരീരം തുളച്ച വൈജയന്തി വലിച്ചൂരുക.
0: മോനെ, എന്റെ മോനെ.
2: എന്നിട്ട് വില്ലാളി വീരനായ അർജുനന് സമ്മാനിക്കണം. നാളെ കർണന് നേരെ ധൈര്യത്തോടെ രഥം നയിക്കാൻ പറയണം. കേശവനോട് പിതാവേ, യാത്ര നിറ മനസ്സോടെ യാത്ര.
0: മോനെ, മോനെ, മോനെ.

വർണ്ണവിവേചനത്തിന്റെ വരേണ്യവർഗ സമ്പ്രദായങ്ങൾ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. നിറത്തിൻ്റെ പേരിൽ, കുലത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ഘടോത്കജൻ അതിൽ ഒരാൾ മാത്രം. അധികാരത്തിനു വേണ്ടി സ്വന്തവും ബന്ധവും മറന്നുകൊണ്ടുള്ള പോരാട്ടങ്ങൾ അരങ്ങേറുമ്പോൾ അവിടെ നീതിനിഷ്ഠയും ആദർശബോധവും വഴിമാറുന്നു. അധസ്ഥിതിൻ്റെ ചോര കൊണ്ട് അസ്ഥിവാരമുറപ്പിച്ച അധികാര സിംഹാസനങ്ങളിൽ അഭിരമിക്കുന്ന ഭരണവർഗത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമാവുകയാണ് ഘടോത്കജൻ. ഭരണനിർവഹണത്തിൻ്റെ സുഖശീതലമയിൽ ആ ചോദ്യചിഹ്നം അധികാരികൾ കലോസരമാകുന്നുവെങ്കിൽ അതായിരിക്കും അസുരഗോത്രത്തിൻ്റെ ഫലശ്രുതി. ഈ നാടകത്തിൽ അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: മിലൻ ഷാ ഘടോത്കജൻ, നാദം മുരളി ഭീമസേനൻ, ഇ കെ അനിൽകുമാർ ശിവപുരം അർജുനൻ, രാമചന്ദ്രൻ അയ്യല്ലൂർ യുധിഷ്ഠിരൻ, രതീഷ് പി പി തില്ലങ്കേരി നകുലൻ, വിനോദ് മാസ്റ്റർ ശിവപുരം സഹദേവൻ, കെ ടി സനൽകുമാർ ശിവപുരം കർണൻ, ഷാജി മാലൂർ ദുര്യോധനൻ, സിനി രാമദാസ് ശകുനി, ചന്ദ്രഭാനു തില്ലങ്കേരി ഭീഷ്മാചാര്യർ, കൃഷ്ണൻ കാഞ്ഞിലേരി ദ്രോണാചാര്യർ, കൃഷ്ണൻ നമ്പ്യാർ കൊതേരി ഹിഡുംബൻ, ഗോപി ചാലിൽ കാഞ്ഞിലേരി ജഡാസുരൻ, സുനിൽ കണ്ണൂർ അലായുധൻ, ശ്രീഹരി രാമദാസ് ഇരാവൻ, ചിന്നമ്മോ ശിവദാസ് ഗാന്ധാരി, ഉഷാപ്രതി വിളമന കുന്തി, നിഷായം നമ്പ്യാർ ഹിഡുംബി, കാവ്യ ദ്രൗപദി, കുമാരി പാർവതി പ്രജേഷ് ബാലഘടോത്കജൻ. രചന കൃഷ്ണകുമാർ. സഹസംവിധാനം ശബ്ദമിശ്രണം അശ്വിനി കവണിശ്ശേരി. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. നാടകനേരം.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
2: നാടകനേരത്തിൽ ഇനി നാടകഗാനങ്ങൾ.

0: ഇതുവരെ കേട്ടത് നാടകഗാനങ്ങൾ.
1: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
2: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത ഭഞ്ജ.
1: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
3: ഹിമഗിരി സുതയുടെ പതിയുടെ പദതളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
1: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
2: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ദക്ഷിണ

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: പാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ,
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പുത്തൻ പാട്ടുകളുടെ സമയമാണ്. അപ്പം എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. സിനിമകൾ ഇറങ്ങും മുൻപേ തന്നെ ഹിറ്റാവുന്ന പാട്ടുകൾ കൊണ്ടാണ് പലപ്പോഴും സിനിമകൾ കാണണമോ വേണ്ടയോ എന്ന് പോലും ആസ്വാദകർ തീരുമാനിക്കുക. അത്രയധികം പ്രാധാന്യം ഗാനങ്ങൾക്ക് എത്ര പറഞ്ഞാലും മലയാളം സിനിമയിൽ ഇപ്പോഴുമുണ്ട്. എന്ന് വെച്ചാൽ പാട്ടില്ലാത്ത സിനിമകൾ പരാജയപ്പെടുന്നു എന്നല്ല, പക്ഷേ പാട്ടിൻ്റെ പ്രസരം ഒട്ടും കുറവല്ല. പലപ്പോഴും മേക്കിംഗ് വീഡിയോയോ അല്ലെങ്കിൽ സിനിമയിൽ ഏറ്റവും കൊരുത്തു വലിക്കുന്ന സീനുകളോ കൂട്ടിച്ചേർത്ത് സിനിമയുടെ പ്രൊഡക്ഷൻ ജോലികൾ തീരുന്നതിന് മുൻപ് ഇറക്കുന്ന അതിലെ ഗാനങ്ങൾ സിനിമയുടെ പ്രമോഷന് വേണ്ടി തന്നെയാണ് കൂടുതലും പ്രയോജനപ്പെടുന്നത്. പറവ എന്ന ചിത്രം അഭിനേതാവ് കൂടിയായ സൗബിൻ പുറത്തിറക്കുമ്പോൾ അതിൽ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷകളുണ്ടായിരുന്നു. നെഞ്ചിലി നെഞ്ചിൽ മിന്നൽ മിന്നും പോലെ ഒരു തൂവെളിച്ചം, ഓ കണ്ണിൽ ഈ കണ്ണിൻ മുന്നിൽ ഞാൻ നിന്നെ കണ്ടേ, പുതിയ പൊൻതിളക്കം. മേക്കിംഗ് വീഡിയോ പോലെ തന്നെ ചിത്രീകരിച്ചിരിക്കുന്ന ഈ ഗാനം വിനായക ശശികുമാറിന്റെ വരികളാണ്. റെക്സ് വിജയന്റെ സംഗീതവും ആലാപനവും വേറിട്ട് നിൽക്കുന്നു. നടനെന്ന നിലയിൽ മാത്രം നമുക്ക് പരിചിതനായ വളരെ പെട്ടെന്ന് ചങ്കിൽ കയറിയിരുന്ന സൗബിന്റെ വ്യത്യസ്തമായ ഒരു അരങ്ങേറ്റമായിരുന്നു പറവ.

ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ പോലും അതിലെത്താൻ കഴിയാതെ അലഞ്ഞു നടക്കേണ്ട ഗതികേട് അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കുമ്പോൾ. ലളിതമായ വാക്കുകളുടെ ഭംഗി മാത്രമല്ല അതിനേറ്റവും അനായാസമായ സംഗീതവും ഓളം തല്ലുന്നത് പോലെ തോന്നും. തനിയെ തനിയെ തോന്നും വഴിയെ മാനം നോക്കി പോകയായി, പടിഞ്ഞാട്ട് നിന്നും കിഴക്കോട്ട് പോകും പൊടിക്കാറ്റു പോലെ പോകയായി. വി കെ ഹരിനാരായണന്റെ വരികൾ എപ്പോഴും പേറുന്ന ഒരു സംഗീതാത്മകതയുണ്ട്. എന്നാൽ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തപ്പെട്ട ഈ ഗാനത്തിൽ അത്രയധികം താളാത്മകത നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഡോൺ വിൻസെന്റ് ആണ് സംഗീതം നൽകിയിരിക്കുന്നത്. ജോലിയും വേലയുമില്ലാതെ അലഞ്ഞു നടക്കേണ്ടി വരുന്ന പല തെരുവ് കാഴ്ചകളും ഓമനക്കുട്ടനിലൂടെ കടന്നുപോകുന്ന അനുഭവം ചിത്രീകരണത്തിൽ വ്യത്യസ്തമാക്കുന്നുണ്ട്.

മലയാള സിനിമ എപ്പോഴും വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അങ്കമാലിക്കാരനായ പ്രാഞ്ചിയേട്ടന്റെ ശബ്ദത്തിൽ അങ്കമാലി ഡയറീസിന് വേണ്ടി ഒരുക്കപ്പെട്ട പാട്ട് ആ ചിത്രത്തെ ഏറെ സഹായിച്ചിട്ടുണ്ട്. കുട്ടികൾ ഉൾപ്പെടെയുള്ള പ്രേക്ഷകരെ പാട്ടിലേക്കും പിന്നീട് ചിത്രത്തിലേക്കും വലിച്ചിടാൻ ഈ നാടൻ താളമുള്ള ഗാനത്തിന് കഴിയുന്നുണ്ട് എന്നത് തന്നെയാണ് അതിന്റെ പ്രത്യേകതയും. അടി തമരടിക്കണ കാലമായടി, തീയാമ്മേ കാശിന്റെ ക്ഷാമം തീർന്നടി തീയാമ്മേ. ഒരു നാട് ഒരു സിനിമയുടെ ഭാഗമാക്കുക, ആ നാടിന്റെ പ്രത്യേകതകൾ അറിയാൻ വേണ്ടി മാത്രം സിനിമ ആസ്വദിക്കപ്പെടുക. നാടൻ ചേരുവകളും എല്ലാം ലൈവായി റെക്കോർഡ് ചെയ്യപ്പെട്ട സിനിമയുടെ സ്വാഭാവിക ഇഴുകിച്ചേരൽ വർദ്ധിപ്പിക്കുക. അങ്കമാലി ഡയറീസ് പുറത്തിറങ്ങുമ്പോൾ സിനിമയുടെ സവിശേഷതകൾ ഇതൊക്കെ തന്നെയായിരുന്നു. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാകാം എല്ലാം പുതുമുഖങ്ങളായിട്ടും ഈ ചിത്രം ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടതും പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടതും. പ്രശാന്ത് പിള്ളയുടേതാണ് പാട്ടിന്റെ സംഗീതം. നമുക്ക് പാട്ട് ആസ്വദിക്കാം കേട്ടോ.

പോത്തേട്ടൻ ബ്രില്യൻസ് എന്നുറക്കെ പറയാൻ തോന്നിപ്പോകുക സിനിമ തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന പേരിൽ പുറത്തിറങ്ങുമ്പോൾ ദിലീഷ് പോത്തൻ എന്ന സംവിധായകൻ ഒരു ബ്രാൻഡായി മാറപ്പെടുന്നതായി നാം തിരിച്ചറിയുന്നു. ഓരോ സീനുകളിൽ പോലും ദിലീഷ് ടച്ച് ഉള്ളതായി കാഴ്ചയിൽ നാം അറിയുന്നു. ആ കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെട്ട തൊണ്ടിമുതലിന്റെ ഗാനങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. കണ്ണിലെ പൊയ്കയില്, കുഞ്ഞലമാലയില്, ഞാനോ മീനോ കാണാതീരം തേടിപ്പോകും, റഫീഖ് അഹമ്മദിന്റെ വരികൾക്കുള്ള ശാലീനത ബിജിബാലിന്റെ സംഗീതത്തിൽ മീഴ്ച നിൽക്കുന്നുണ്ട്.

പ്രണയത്തിന്റെ നേർത്ത കിളിയച്ചകൾ മഞ്ഞു പെയ്യുന്ന പുലരിയിലെ ഒന്നിച്ചുള്ള യാത്രകളിൽ മധുരം പെയ്യുന്നു. ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം, താനെ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്ന താരം. ഗോദ എന്ന ചിത്രത്തിലെ മനോരഞ്ജിത്തിന്റെ ഈ വരികൾ പ്രണയത്തിന്റെ മാസ്മരികതയുണർത്തുന്നുണ്ട്. ഷാൻ റഹ്മാന്റെ സംഗീതം ലഹരിയായി പടരുന്നുണ്ട്. ഗൗരിലക്ഷ്മിയുടെ ശബ്ദം ലഹരിയിലേക്ക് ഒരു മഴ പെയ്യുന്ന അനുഭവം നമുക്ക് തോന്നിപ്പിക്കുന്നുണ്ട്. ഏറെ പ്രിയപ്പെട്ട ഒരാളോടൊപ്പം യാത്ര പോയതുപോലെ, അയാളുടെ അടുത്തിരിക്കാൻ കൊതിച്ച് ബസ്സിലെ അടുത്ത സീറ്റിലേക്ക് അയാളെ ക്ഷണിക്കുന്നത് പോലെ, വാതിലിന് ചാരയിൽ നിന്ന് ഒന്നിച്ച് കാറ്റുകൊണ്ട് നിറയുന്നത് പോലെ. കേട്ടോളൂ

അകലെയൊരു കാടിന്റെ നടുവിലൊരു പൂവിൽ നുകരാതെ പോയ മധുമധുരമുണ്ടോ? അവിടെ വന്ന് നിളവേറ്റ നാട്ടുപെൺ പക്ഷിതൻ കഥ കേൾക്കുവാൻ കാതു കാടിനുണ്ടോ? സന്തോഷ് വർമ്മയുടെ ഏറ്റവും മനോഹരമായ വരികളിലൊന്ന്. കാടിന്റെ ഭംഗിയും പച്ചപ്പും പ്രണയത്തിന്റെ താളവും അലിഞ്ഞു ചേർന്ന ഗാനം രാമന്റെ ഏദൻതോട്ടം എന്ന ചിത്രത്തിലേതാണ്. വരികളുടെ മാസ്മരിക ഭംഗി കൊണ്ട് തന്നെയാവണം ഏറെ പേരും ഈ ഗാനം അവരുടെ ഹൃദയത്തിൽ ഏറ്റവും വൈകാരികമായ അറയിൽ ഇതിനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതും. ബിജുബാലന്റെ സംഗീതത്തിൽ ശ്രേയാ ഘോഷാലിന്റെ മുഞ്ചുള്ള ഉച്ചകൂടിയാകുമ്പോൾ കാട്ടിൽ പോയ പോലെയുള്ള തോന്നലുകൾ, പിന്നെ പ്രണയത്തിന്റെ കലമ്പലുകൾ കേൾക്കാം.

പ്രണയഗാനങ്ങൾ എപ്പോഴും മനോഹരമായി തോന്നിയിട്ടുള്ളത് ആൽബങ്ങളിൽ തന്നെയാണ്. കാരണം ഒരേയൊരു ഗാനത്തിന്റെയും അതിന്റെ പൂർണ്ണതയുടെയും കാര്യത്തിൽ വിട്ടുവീഴ്ചകൾ പാലിക്കാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം അത്തരമൊരു ആൽബം ഭംഗി ചിത്രീകരണത്തിൽ തോന്നിയ ഗാനമാണ് വിനയ് ഫോർട്ടിന്റെ അവരുടെ രാവുകൾ എന്ന സിനിമയിലെ പ്രണയഗാനം. ഏതേതോ സ്വപ്നമോ ഏതോ വെൺതാരമോ, എത്രനാൾ ഉള്ളിൽ തോന്നിയ സ്നേഹം പറയാതിരിക്കും. കുറേ നാളുടെ അലഞ്ഞു നടക്കലിന്റെ ഒടുവിൽ പറയാതെ വയ്യെന്നാകുമ്പോൾ പരിഭ്രമത്തിന്റെ നെഞ്ചിടിപ്പുകളെ മറികടന്ന് അവളോട് അവൻ ഹൃദയം തുറക്കുന്നു. അവൻ വാങ്ങിയ മോതിരക്കല്ലിന്റെ തെളിച്ചം അവളുടെ പ്രാണന്റെ പാതി ഏറ്റുവാങ്ങുമ്പോൾ പ്രണയം പൂക്കൾ പൊഴിക്കുന്നു. സിബി പടിയറിയുടെ വരികൾക്ക് ശങ്കർ ശർമ്മ സംഗീതം നൽകിയിരിക്കുന്നു. ഈ ഗാനത്തിന് ആസ്വദിച്ചോളൂ.

0: പാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ,
1: ഒരു ജീവിതം തുടങ്ങുമ്പോൾ എന്തൊക്കെ വേണം കൂടെ? ഒപ്പം ജീവിക്കാൻ സ്വപ്നങ്ങൾ അറിയുന്ന ഒരു പെണ്ണ്, ആത്മവിശ്വാസം കെടാത്തൊരു മനസ്സ്, അതുതന്നെയാവും ഈ സിനിമാക്കാരൻ്റെയും നെഞ്ചിലുണ്ടായിരുന്നിരിക്കുക. പ്രണയത്തിൻ്റെ നേർത്ത പുഴയൊച്ചകൾ ഒഴുകി ഒഴുകി പുഴയിലൂടെ കരയിൽ വന്നൊരു ഇലകൾ നമ്മൾ പ്രണയശാഖിയിൽ ഇനിയുമീറൻ ദലബുടങ്ങളായി മാറുവാനായി പാടാൻ മറന്നുപോയോരോ പാട്ടിൻ ചിറകുകളെ തഴുകി ഇനി ഉയരുകയായി. പുഴയിലൂടെ ഒഴുകുന്ന ഇലകളായി ലക്ഷ്യമില്ലാതെ അലഞ്ഞൊടുവിൽ ഏതെങ്കിലും കരയിൽ വന്നെത്തിയല്ലേ കഴിയൂ അല്ലേ? പ്രണയത്തിൻ്റെ ശാഖികളിൽ ഈറൻ ദളങ്ങൾ പോലെ മറന്നുപോയ വരികളെ ഓർമ്മിക്കാൻ ശ്രമിച്ച് ഒന്നിച്ചുയരുന്ന അവരുടെ പ്രണയം. ബിജിബാലിൻ്റെ സംഗീതത്തിന് റഫീഖ് അഹമ്മദിൻ്റെ മനോഹരമായ വരികളുടെ കൂട്ട്, ഹരിചരൺ, ശ്വേതാമോഹൻ എന്നിവരുടെ ശബ്ദത്തിൽ പുഴ പോലെ ഒഴുകി ഹൃദയം കവരുന്നു. ഒരു കായലിൽ കൂടി ഇരു ഹൃദയങ്ങൾ ഇലകൾ പോലെ ഒഴുകി നടക്കുന്നുണ്ട്. അടുത്തുള്ള കരയിലെത്താൻ ധൃതി കാട്ടുന്നുണ്ട്. അതേ വൈകാരികതയിൽ തന്നെ നാമം എത്തിപ്പെടുന്നു.

ന്യൂ ജനറേഷൻ വന്നതോടുകൂടി മലയാളം ഭാഷാ നിഘണ്ടുവിലേക്ക് കുറേയേറെ വാക്കുകൾ പുതിയതായി ചേർക്കപ്പെട്ടു. നിരാശാകാമുകന്റെ നീണ്ടു അലസമായ താടിയുടെ പഴയ മുഖങ്ങൾ അകാലത്തിൽ ചരമമടയുകയും ഒരുവൾ പോയാൽ അടുത്തവളുടെ മോഹങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ ചായുകയും എളുപ്പമാകുന്നു. പക്ഷേ പ്രണയിച്ചു പറ്റിച്ചു പോയവർ തേച്ചിട്ടു പോയവൾ ആകുന്നു. സിമ്മല്ലാത്ത ഫോൺ പോലെ കുറച്ചു നേരത്തെ ഒറ്റപ്പെട്ടവനായാലും അടുത്ത സിമ്മിടുന്നതോടെ ഫോൺ വീണ്ടും ആക്റ്റീവ് ആകുന്നു. ന്യൂ ജനറേഷൻ ബന്ധങ്ങൾ അത്രയും തന്നെയേ ഉള്ളൂ. അതുതന്നെയാണ് റോൾ മോഡൽസ് എന്ന ചിത്രത്തിലെ ഗാനവും പറയുന്നത്. തേച്ചില്ലേ പെണ്ണെ തേപ്പു പെട്ടി പോലെ, വന്നിട്ടെന്നെ തേച്ചിട്ട് പോയില്ലേ പെണ്ണെ. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഗോപീസുന്ദറിന്റെ സംഗീതമാണെങ്കിലും ഈ ഗാനം അല്പസ്വല്പം വിവാദങ്ങളിൽ കൂടിയും കടന്നുപോയിരുന്നു. വരികളുടെ ഭംഗിയുള്ള തികച്ചും ന്യൂ ജനറേഷൻ സംസ്കാരത്തിന്റെ ഭാഗമായ വരികളും സംഗീതവും പക്ഷേ പുതിയ തലമുറയെ സ്വല്പം ഓളത്തിലാക്കുകയും ചെയ്തു എന്നും പറയാതെ വയ്യ. കേട്ടോളൂ പാട്ട്.

രണ്ട് പാട്ടുകളാണ് പൂമരം സിനിമയുടേതായി പുറത്തിറങ്ങിയിരിക്കുന്നത്. എബ്രിഡാ ഷൈൻ ഒരുക്കുന്ന ചിത്രങ്ങളിൽ പാട്ടിന്റെ പ്രസക്തിയല്ലെങ്കിലും എടുത്തു പറയേണ്ടതുണ്ട്. പൂമരത്തിലെ രണ്ട് പാട്ടുകളും ഇപ്പോഴും യുവതലമുറയുടെ ചുണ്ടുകളിൽ ഓളമായി പെരുത്തു നിൽക്കുന്നുമുണ്ട്. അജീഷ് ദാസൻ എന്ന കവിയുടെ ആദ്യ സിനിമാ പ്രവേശമാണ് പൂമരം എന്ന ചിത്രത്തിലെ പാട്ടുകൾ. അതിൽ തന്നെ ആദ്യമായി പുറത്തിറങ്ങിയത് ഈ ഗാനമാണ്. കടവത്തൊരു തോണിയിരിപ്പൂ, പാട്ടില്ലാതെ പുഴയില്ലാതെ, അരികത്തൊരു തുണ്ടുമിരിപ്പൂ, നാവില്ലാതെ നിഴലില്ലാതെ. ജയറാമിന്റെ മകൻ കാളിദാസിനെ മാസ്റ്റർ കാളിദാസായി കണ്ടവർക്ക് മുന്നിലേക്കാണ് നായകനായി കാളിദാസൻ എത്തുന്നത് എന്നതുകൊണ്ട് തന്നെ കൗതുകവും കാഴ്ചക്കാർക്ക് പൂമരത്തിന്റെ പാട്ടുകളുടെ റിലീസിലുണ്ടായിരുന്നിരിക്കണം. ലീലായൽ ഗിരിക്കുട്ടന്റെ സംഗീതത്തിൽ കാർത്തിക് ആണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

കേരളത്തിലെ ഏറ്റവും മനോഹരമായ ജില്ല ഏതെന്ന ചോദ്യത്തിന് ഒരിക്കലെങ്കിലും പോയവർ കോഴിക്കോട് എന്നേ പറയൂ. സ്വാദൂറും ഭക്ഷണത്തിനും ചങ്കുപറിച്ചു കൊടുക്കുന്ന മനുഷ്യർക്കും പേരുകേട്ട ഇടമാണ് കോഴിക്കോട്. അപ്പോൾ അതേ പ്രത്യേകതകൾ വെച്ച് ഒരു പാട്ടിറങ്ങിയാലോ? ഗൂഢാലോചന എന്ന ചിത്രത്തിൽ അങ്ങനെയൊരു പാട്ടുണ്ട്. ഗൽബിൽ തേനൊഴുകുന്ന കോഴിക്കോട്, കടലമ്മ മുത്തണ കര കോഴിക്കോട്. മലയാള സിനിമയിലെ ന്യൂ ജനറേഷൻ താരങ്ങളെല്ലാം അണിനിരന്ന സിനിമയാണ് ഗൂഢാലോചന. വി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഗോപീസുന്ദറാണ് സംഗീതം നൽകിയിരിക്കുന്നത്. അഭയ ഹിരൺമയി പാടിയിരിക്കുന്നു. ആലാപന ശൈലിയും വളരെ വ്യത്യസ്തമാണ്. ഓരോ വരിയിലും ഹരിനാരായണൻ കോഴിക്കോടിനെ പകർത്തി വച്ചിരിക്കുന്നു. അലുവയുടെ മനസ്സുള്ള കോഴിക്കോടിനെ കാണാൻ വന്നോളി എന്ന് പറഞ്ഞാണ് പാട്ട് കേൾവിക്കാരെ ക്ഷണിക്കുന്നത്. മിഠായി തെരുവിന്റെ സൽക്കാര സ്നേഹവും പാട്ടിലുണ്ട്. ബാബുക്കയുടെ പാട്ടും കല്ലായിപ്പുഴയുടെ ഗന്ധവും മനുഷ്യന്റെ സ്നേഹവും എല്ലാം കോഴിക്കോടിനെ മുത്താക്കുന്നു. പാട്ട് കേട്ടൊടുവിലൊന്ന് കോഴിക്കോട് പോകാൻ തോന്നും നമുക്ക്.

മുന്തിരിച്ചാറും മുഹബത്തും ചേർത്തൊരു മുന്തിയ പാട്ട് തരാം. കിസും മിശലും കൂട്ടിയിണക്കി അസൽ പാട്ടു തരാം. ചിപ്പിക്കടലിൻ്റെ കഥയാണ്, ശംഖിൻ്റെയും തിരമാലയുടെയും കടൽപ്പാട്ടിൻ്റെയും കഥ. തലശ്ശേരിയിലെ ഒരു പറ്റം സ്കൂൾ കുട്ടികൾ അവർ ജീവിക്കുന്ന കടൽ തീരത്തെ ജീവിതങ്ങളെ വെച്ച് ഒരു ചെറിയ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് പ്രദീപ് ചുക്ലിയുടെ ചിപ്പി എന്ന സിനിമയുടെ കഥ. കടൽ കവർന്നെടുത്ത ജീവിതങ്ങളെക്കാൾ നോവ് അതിനെ അതിജീവിക്കുന്നവർക്കാണ്. പക്ഷേ അവിടെയും ജീവിതം സംഗീതാർത്ഥമാക്കാൻ ഏതുതരം പാട്ട് വേണമെന്ന് അവർ പരസ്പരം ചോദിക്കുന്നു. മുക്കുവൻ്റെ പാട്ടിന് പല താളങ്ങളുണ്ട്. എല്ലാം ചെന്ന് നിൽക്കുന്നത് അവൻ്റെ വിശന്ന വയറിന് മുകളിലുമാണ്. രമേശ് കാവലിൻ്റെ വരികൾ സച്ചിൻ ബാലുവിൻ്റെ സംഗീതത്തിൽ പി ജയചന്ദ്രനാണ് ആലപിച്ചിരിക്കുന്നത്. പക്ഷേ ചിത്രത്തിൽ ഈ പാട്ട് പാടിയ ഇന്ദ്രൻസിൻ്റെ ആകാരത്തോടോ ശബ്ദത്തോടോ ഗാനം ഇണങ്ങിച്ചേരാത്തത് പോലെ തോന്നിപ്പോകും നമുക്ക് കണ്ടാൽ. അതൊരു പക്ഷേ ജയചന്ദ്രനെയും ഇന്ദ്രൻസിനെയും നമുക്ക് അറിയുന്നത് കൊണ്ടും ആകാട്ടോ. പക്ഷേ നിസ്സഹായതയുടെ വലിയൊരു തേങ്ങൽ ഇന്ദ്രൻസിൻ്റെ കഥാപാത്രത്തിൻ്റെ മുഖത്തുണ്ട്. ആ ഭാവത്തിൽ ആ സംഗീതം അനുയോജ്യമാകുകയും ചെയ്യുന്നുണ്ട്. വടക്കൻ കേരളത്തിൻ്റെ തനതായ ഇശൽപ്പാട്ടിൻ്റെ കോരിത്തരിപ്പുള്ള പാട്ടാണ് ഈ ഗാനം. ഹാർമോണിയവും തബലയും ഡോലക്കും ഒന്നു ചേരുമ്പോൾ അതീവ രുചിയുള്ള ഒരു സുലൈമാനി കുടിച്ച പോലെ തോന്നും, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വടക്കൻ ദിക്കുകാർക്ക്. ഇത്തരം ഗാനങ്ങൾ

കായലിറമ്പിലെ ചാഞ്ഞ കൊമ്പിൽ കാത്തിരിക്കണ പൊന്മാനെ, നിന്റെ തുള്ളത്തി മീനിനെ കണ്ണെടുക്കാതെ നീ നോക്കിയിരിക്കണത് എന്താണ്? കൗമാരത്തിലെ പ്രണയത്തിന് എപ്പോഴും എന്തൊരു നിറമാണ്! നോക്കിയും നോക്കാതെയും എത്ര വർഷമായി പിന്നാലെ കൂടിയ പ്രണയമാണ്. കുട്ടിക്കാലം മുതൽ അവളുടെ പിന്നാലെ മാത്രമേ നടന്നിട്ടുള്ളൂ, അവളോട് മാത്രമേ ഇഷ്ടം തോന്നിയിട്ടുള്ളൂ. ആ പ്രണയത്തിന്റെ സാക്ഷി കായലാണ്. ചൂണ്ടയുടെ അറ്റത്തെ കുളത്തിൽ മീൻ കുരുങ്ങി ശ്വാസം മുട്ടുമ്പോൾ അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കി ശ്വാസം മുട്ടിച്ചാൽ എന്തെന്ന് എപ്പോഴൊക്കെയോ അവനോ

ഓർത്തിരുന്നു. മുന്നിൽ വന്നപ്പോൾ അവൻ്റെ ഉള്ളിൽ കടലിരമ്പി. പൈപ്പിൻ ചുവട്ടിലെ പ്രണയം എന്ന ചിത്രം പേരുകൊണ്ട് വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. പേരുപോലെ തന്നെയാണ് ചിത്രത്തിലെ പാട്ടുകളും, തനി നാടൻ ശീലുള്ള പാട്ടുകൾ. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ബിജുബാലിൻ്റെ സംഗീതം, ബിജുബാൽ ആൻഡ് ആമി എന്നിവരാണ് പാടിയിരിക്കുന്നത്. ഗ്രാമീണ ഭംഗി തുളുമ്പുന്ന വളരെ വ്യത്യസ്തമായ ഗാനമാണ് ഇതെന്നും അവകാശപ്പെടാം. കാഴ്ചയിലും കേൾവിയിലും ഗ്രാമീണ പ്രണയം അനുഭവിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഗാനം.

0: കൊതിയാണ്. ഇന്നത്തെ പുത്തൻ പാട്ടുകളുടെ സമയം ഇവിടെ തീരുകയാണ്. നന്ദി, നമസ്കാരം.
1: പുത്തൻപാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, എടവം 11, ഹിജ്രാവർഷം 1447, ദുൽഹജ് 8, ശകവർഷം 1948, ജ്യേഷ്ഠം 4, 2026 മെയ് 25, തിങ്കളാഴ്ച. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുകയാണ്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റും 2 സെക്കൻഡും.